ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 22, കൊല്ലവർഷം 1201, മിഥുനം 29, 2026 ജൂലൈ 13 തിങ്കളാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി.
1: ഓരോ മനുഷ്യനെയും വിലയിരുത്തിയാൽ ഓരോരുത്തരും ഒരു മൂന്ന് നില കെട്ടിടമാണ് എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. തലയിൽ ദേവൻ, ഹൃദയത്തിൽ മനുഷ്യൻ, വയറിന് താഴോട്ട് പാദം വരെയുള്ള ഭാഗം അസുരൻ എന്നിങ്ങനെയാണ് അതിനെ വേർതിരിച്ചത്. പലപ്പോഴും നാം നമ്മുടെ സ്വഭാവ പ്രകടനത്തിൽ ദേവനാവാറുണ്ട്, മനുഷ്യനാവാറുണ്ട്, അസുരനാവാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്രകാരം ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടാവുക. എങ്കിലും മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യനു ചേർന്ന പ്രാവർത്തികതയിൽ നിന്നാണ്. ആ പ്രാവർത്തികയാണെങ്കിലോ നേടിയെടുക്കേണ്ടതുമുണ്ട്, സ്വയം വന്നു ചേരുന്നവയുമുണ്ട്. ഒരു കാളവണ്ടിക്കാരൻ്റെ അനുഭവം നോക്കൂ. ഇക്കാലത്ത് റോഡിൽ കാളവണ്ടി കാണാറില്ല. എന്നാലും പണ്ട് കാലത്ത് കാളവണ്ടി ഓടിച്ചു പോകുന്ന വണ്ടിക്കാരൻ നിത്യക്കാഴ്ചയാണ്. വണ്ടിക്കാരൻ അർദ്ധരാത്രിയാകുമ്പോൾ വഴിയിലെവിടെയെങ്കിലും വണ്ടി നിർത്തും. എന്നിട്ട് വണ്ടിയിൽ ചാരിയിരുന്ന് കൂർക്കം വലിച്ചുറങ്ങും. ആ സമയത്ത് എതിർവശത്തു നിന്ന് വാഹനം വന്നേക്കും. കാള എന്ത് ചെയ്യും? ശരീരം ഒതുക്കി നിർത്തി വാഹനം പോകാൻ സാവകാശം നൽകും. അതാരും പറഞ്ഞിട്ടല്ല, കാള സ്വയം ചെയ്യുന്നതാണ്. തീയിൽ തൊടുമ്പോൾ നാം കൈ വലിച്ചു പോകില്ലേ? അതുപോലെ ഇപ്രകാരം ഓരോന്ന് കാണുമ്പോഴും ഓർത്തെടുക്കാൻ നമ്മുടെ ഈ ലോകത്തിന് പല പല പ്രത്യേകതകളുണ്ട്, സവിശേഷതകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടി ഒരുപാട് ഇടങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അവ ആരെങ്കിലും ആർക്കെങ്കിലുമായി പ്രത്യേകം ഉണ്ടാക്കി വെക്കുന്നതല്ല, ഉണ്ടായി വരുന്നതാണ്, ഉണ്ടായി വന്ന് ഉപയോഗപ്പെടുത്തുന്നതാണ്. ശ്രീനാരായണ ഗുരു സൂചിപ്പിച്ചുവല്ലോ, പൊടിയൊരു ഭൂവിൽ അസംഖ്യം, അപ്പൊടിക്കുൾപ്പെടുമൊരു ഭൂവിതിനില്ല ഭിന്നഭാവം. ഭൂമി കിളച്ച് വലിയ മൺകട്ടകൾ ഇളക്കി മറിച്ച് കട്ടകൾ തല്ലി ഉടച്ച് ഭൂമിയെ ഒരുക്കി നാം കൃഷി ചെയ്യുന്നു. അങ്ങനെ അധ്വാനിച്ച് മാറ്റം വരുത്തിയ ഭൂമിയിൽ കാണുന്നതും കാണാത്തതുമായ അസംഖ്യം പൊടികളുണ്ട്. അവ ഒന്നിച്ച് യോജിച്ച് നിൽക്കുമ്പോൾ കൃഷിക്ക് പാകമാകുന്നു. ആവശ്യമായ ജലം

0: കിട്ടുന്നതോടെ വേരിറങ്ങുന്നു, മുകുളം വിരിയുന്നു. മനുഷ്യ ജീവിതവും അപ്രകാരം തന്നെ. ഉചിതമായ സാഹചര്യത്തിൽ അതിനനുസരിച്ച് മനുഷ്യൻ വളരുന്നു. സിദ്ധിവൈഭവത്താൽ വളർച്ച ആകർഷകമാക്കപ്പെടുന്നു. അവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു, മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്നു. എൻ്റെ ജീവിതം ആർക്കും ഒരു മാതൃകയല്ല. പക്ഷേ ഒരു ദരിദ്ര ബാലന് അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഒരിടത്ത് ജീവിക്കുന്നവന്, അതുമല്ല അവകാശങ്ങൾ നഷ്ടപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയിലുള്ളവന് ഞാൻ എൻ്റെ ഭാഗ്യം രൂപപ്പെടുത്തിയ രീതി ഒരല്പം ആശ്വാസമേകും. ഇതാരുടെ ബോധ്യപ്പെടുത്തലാണ് എന്ന് നമുക്കറിയാമല്ലോ. ലോകം അറിയുന്ന അധ്വാനിയായ ദീർഘവീക്ഷണമുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞൻ്റെ ആത്മബോധം നിറഞ്ഞ വാക്കുകൾ. ഇന്ത്യയുടെ പ്രഥമ പൗരനായി രാഷ്ട്രപതിയായി കാലം മാടി വിളിച്ച ആ മഹാപ്രതിഭ അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ പൈതൃകത്തിൻ്റെ ആത്മബോധത്തിലൂടെ തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ അദ്ദേഹം യഥാവിധി അധ്വാനത്തിലൂടെയും അറിവിലൂടെയും സ്വന്തം ജീവിതത്തെ കെട്ടിപ്പടുത്തു. അതിലൂടെ നേടിയ ജീവിത മഹത്വം തന്നെയാണ് വരും തലമുറയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളതും മാതൃകയാക്കാനുള്ളതും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി. ഭാരതി.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടു കൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല ഇന്ത്യൻ ബിസിനസ് പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 24 വരെ സമർപ്പിക്കാം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹങ്ങൾ രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കും. മുംബൈയിൽ നിന്ന് വസതിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ ജില്ലകളിൽ നടത്തുന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കം. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. ഓണാഘോഷ വേളയിലെ തിരക്ക് കുറക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി റെയിൽവേ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണി അമ്മ എഴുതിയ മഴവിൻ്റെ കഥ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം KN മീര. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെൻറ്റർ തദ്ദേശ വാർത്തകൾ. 7:00 FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പുതുക്കിയ പരീക്ഷാ മൂല്യനിർണയം. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ KJിതേഷ് അതിഥിയായി എത്തുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITIFM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. വായനയുടെ വാതായനങ്ങളിൽ MT കൃതികളിലെ പ്രാദേശിക മുദ്രകൾ. എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ CK ദീപ സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 8:30 സംഗീതമാധുരിയിൽ B അരുന്ധതി പാടിയ കീർത്തനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് പ്രായോജിക പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 തോറ്റം പാട്ട് KP ഗോപിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖത്തിന്റെ 2 ഭാഗം കേൾക്കാം. 1:00 ഗോൾഡൻ 60s 1960s മധുരഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ഗൃഹരശ്മിയിൽ കുടുംബത്തിന് ഒരു കൂട്ട്. 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ലളിത ഗാനങ്ങൾ. 5:30 വട്ടക്കളിപ്പാട്ട് സി കൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 5:45 ഞാറ്റുവേല പ്രായോജിക പരിപാടി. 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ. 6:50 ഹരിതവീഥിയിൽ 15 സെന്റിലെ ഹരിതവിസ്മയം. മയിൽ കയറളത്തെ P സുരേശിന്റെ കൃഷിയുടെ കാഴ്ചകൾ. തുടർന്ന് കൃഷിജാലകം. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 FM ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടം. വേങ്ങാട് സൗത്ത് UP സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Shagun Chopra. Indian Space Research Organization says it has successfully carried out three major tests of the Gaganyaan crew module systems. The first test pertained to ensuring an upright position for the crew module after splashdown in the sea, considered one of the most important crew safety requirements. The second test involved examining the separation of the umbilical mechanism that serves as a link between the crew module, where astronauts live, and the service module, which provides power and propulsion. The third test validated the structural integrity of the crew module during the apex cover separation event. The apex cover protects the parachutes and associated subsystems during the mission. Five Indian students have won gold medals at the 56th International Physics Olympiad 2026, which was held at Bucaramanga in Colombia from 4th to 12th of this month. These young physicists have brought immense pride to the nation by delivering an extraordinary performance. The gold medal winners are Kanishk Jain from Pune, Riddhesh Anand Bendale from Indore, Rishit Garg from New Delhi, Shreya Suraya from Mumbai, and Swarit Joshi from Ahmedabad. With this achievement, India secured the first position jointly with Russia, China, Kazakhstan, South Korea, and Taiwan among 381 students from 87 countries. Union Commerce and Industry Minister Piyush Goyal will lead a high-level Indian business delegation to Spain, Belgium and Finland from today till the 17th of this month. The Ministry of Commerce and Industry said the visit aims to strengthen India's economic partnerships with Europe, with a focus on trade, investment, technology, innovation and sustainability. In the first leg of his tour, Mr. Goyal will visit Spain today, where he will participate in a business roundtable with the Chamber of Commerce of Spain, CEOE, and ICEX Spain Trade and Investment. The minister will then visit Belgium on the 14th and 15th of this month. Thereafter, Mr. Goyal will visit Finland on the 16th and 17th of this month. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashvani on 26th of July. It will be the 136th episode of the monthly radio program. People can submit their ideas and suggestions for the program through the toll-free number 1-800-117-800. They can also share their input online via the Narendra Modi app.

0: നിങ്ങൾ കേട്ടത് ബാലാമണിയമ്മ എഴുതിയ മഴുവിന്റെ കഥ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് കെ എൻ മീര.
1: കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. അർച്ചന. ആദ്യം യേശുദാസ് പാടിയത് തിരുജടമുടിയിലെ ചന്ദ്രക്കലയും.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം എൽ എയുടെ ഓഫീസ് ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിന് സമീപം എസ് പി സി എ ബിൽഡിംഗിൽ കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കും. കാസർഗോഡ് ജില്ലയിലെ ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 3 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ നിർവഹിക്കും. കല്ലട്ട മാഹിൻ എം എൽ എ അധ്യക്ഷനാകും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൂടാളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ മെമ്പർമാർക്കുള്ള വരവേൽപ്പും ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കൾക്കുള്ള അനുമോദനവും നാളെ രാവിലെ 10 മണിക്ക് നടക്കും. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. റബ്ബർ ബോർഡിന്റെ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ഈ മാസം 15-നകം അതാത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതം അടച്ച് ഇൻഷുറൻസ് പുതുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481231231. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 8:30 മുതൽ 10 മണിവരെ. സംസ്ഥാനതല കർഷക അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവൻ, തദ്ദേശ സ്ഥാപനം, കൃഷിക്കൂട്ടങ്ങൾ, പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം, മികച്ച കർഷകർ തുടങ്ങിയവർക്കാണ് പുരസ്കാരങ്ങൾ. അപേക്ഷ കൃഷിഭവനുകളിൽ ഇന്ന് വൈകുന്നേരത്തിനകം സമർപ്പിക്കണം. കാസർകോട് 2-ാം വർഷ ലാറ്ററൽ എൻട്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള 2-ാം ഘട്ട സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 94 46 39 77 94. കല്യാശ്ശേരി ഇ കെ നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം നിലവിലുള്ള ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 9 മുതൽ 10 വരെ. കണ്ണൂർ സർവകലാശാലയുടെ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠന വകുപ്പിൽ പുതുതായി ആരംഭിക്കുന്ന അപ്രന്റീസ്ഷിപ്പ് എംബഡഡ് ഡിഗ്രി പ്രോഗ്രാം ഇൻ വുഡ് ആൻഡ് ബാംബു ടെക്നോളജി ത്രിവത്സര പ്രോഗ്രാമിന് ഓൺലൈനായി ഈ മാസം 24 വൈകുന്നേരം 5 മണിവരെ അപേക്ഷിക്കാം. കണ്ണൂർ ഗവൺമെന്റ് ഐ ടി ഐയിൽ നിന്നും 2023 ട്രെയിനിംഗ് പൂർത്തിയാക്കിയ ട്രെയിനികൾ കോഷൻ ഡെപ്പോസിറ്റും സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളും കൈപ്പറ്റുന്നതിനായി ഈ മാസം

0: 15-നകം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതം അപേക്ഷ നൽകേണ്ടതാണ് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ബദിയടുക്ക കൃഷിഭവനിൽ 100,000 യുവജനങ്ങൾക്കുള്ള തൊഴിൽദാന പദ്ധതിയിൽ അംഗത്വമുള്ള എല്ലാ കർഷകരും 17-നകം AIM പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കൃഷിഭവനിൽ വിവരം അറിയിക്കണമെന്ന് ബദിയടുക്ക കൃഷി ഓഫീസർ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് നൽകിവരുന്ന SSLC ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ 31 ഓഗസ്റ്റിനകം കാഞ്ഞങ്ങാട് ജില്ലാ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467220637. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 ഡോക്ടർ പണ്ഡിറ്റ് ഗരുഡിന്റെ ഹിന്ദുസ്ഥാനി സംഗീതം. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. 50% മാർക്കോടെ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 95-67-46-31-59. CDT കണ്ണൂർ താഴെച്ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA, DTP, അക്കൗണ്ടിംഗ്, ഓഫീസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകൾക്ക് SSLC മിനിമം യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 99-47-76-32-22. മാനന്തേരി അങ്ങാടിപ്പൊയിൽ പോതിയോട്ടം കാട്ടിൽ ദേവസ്ഥാനം പ്രതിഷ്ഠാ വാർഷികാഘോഷവും പൂമോടൽ ചടങ്ങും നാളെ നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
5: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
6: ലാപ്ടോപ്പോ?
5: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
7: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
10: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
11: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
11: അതെങ്ങനെയാ?
2: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
11: എടാ സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
12: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ,

0: അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490 248 6633 9847 484950 8893 949598.
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
10: നാളെ ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497 295 6007.
11: ട്രെയിൻ സമയം 1:46:49 പരശുറാം എക്സ്പ്രസ് 5 മിനിറ്റും 1:63:37 ഓഖ എറണാകുളം എക്സ്പ്രസ് 11:09 22:114 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:32 വൈകി ഓടുന്നു. ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഇന്ന് രാത്രി 8:00 കിളിക്കൂട്ടം, വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.

7 മണിക്ക് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, പുതുക്കിയ പരീക്ഷാ മൂല്യനിർണയം. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കെ ജിതേഷ് അതിഥിയായി എത്തുന്നു. 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ MT കൃതികളിലെ പ്രാദേശിക മുദ്രകൾ. എഴുത്തുകാരിയും അധ്യാപികയുമായ

ഡോക്ടർ സി കെ ദീപ സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട്ടിലെ. തുടർന്ന് ഡൽഹിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറ് വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്റൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിൻ്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
5: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കൊമേഴ്സ് CEO, ICEX, സ്പെയിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
4: 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ

0: നാല് ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിൻ്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. വയനാട് കള്ളാടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. സമാനതകളില്ലാത്ത ഏകോപന പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. ദുരന്തത്തിൽ 8 ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണ്ണ മെഡലുകൾ നേടി. ഈ മാസം 4 മുതൽ 12 കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് ആനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റിഷിത് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിലെ സുരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 സൂക്ഷിച്ച ഏകദേശം 5,000 പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 MDMA ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040 വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച് വാഹനമോടിച്ച 19 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു.
0: മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷന്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിന്റെ MLA ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി OJ ജിനീഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100-ാം ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാൻയു, ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം, കനേഡിയൻ ബ്രസീൽ ജോഡികളായ

0: ഗബ്രിയല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു. വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും 2-ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, 3-ാം സ്ഥാനത്തിന് 15 ഉം 4-ാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് എം പി നിർദ്ദേശിച്ചു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. अथ वार्ताः. भारतीय अंतरिक्ष अनुसंधान संघटनेन उद्घोषितं यत् तेन गगनयान अभियानस्य क्रू मॉड्यूल तंत्राणां त्रयाणां प्रमुख परीक्षणानां सफलं निष्पादनं विहितम्. प्रथम परीक्षणं समुद्रे अवतरणानन्तरं क्रू मॉड्यूल इत्यस्य स्थितिं सुनिश्चेतुं सम्बद्धम् आसीत्, यत् अंतरिक्ष यात्रिणां सुरक्षायाः दृष्ट्या अत्यन्तं महत्वपूर्णं मानदण्डं मन्यते. द्वितीय परीक्षणे अम्ब्लिकल तंत्रस्य पृथक्करण प्रक्रियायाः परीक्षणं विहितम्. तृतीय परीक्षणे तावत् शीर्ष आवरण पृथक्करण क्षणे क्रू मॉड्यूल इत्यस्य संरचनात्मक अखण्डतायाः प्रामाणिकतां सिद्धम् अभवत्. प्रधानमंत्री नरेन्द्र मोदी जुलाई मासस्य 26वें दिनांके आकाशवाणीतः प्रसारिते मन की बात इत्याख्ये कार्यक्रमे देश विदेशस्य जनैः साकं स्वकीयान् विचारान् विनिमयिष्यति. अस्य मासिक श्रव्य कार्यक्रमस्य अयं 37.1%तमो भागो भविता. जनाः निःशुल्क दूरभाष संख्यायाः 1800117000 इति माध्यमेन अस्य कार्यक्रमस्य कृते स्वकीय परामर्शान् प्रेषयितुं शक्नुवन्ति. जनाः तावत् नरेन्द्र मोदी एप इत्यस्य अथ च MyGov इति मुक्तमञ्चस्य अन्तर्जालीय माध्यमेन च स्वकीय परामर्शान् दातुं शक्नुवन्ति. अस्य आगामिनः भागस्य कृते परामर्शाः अस्य मासस्य 24वें दिनांकं यावत् स्वीकरिष्यन्ते. केन्द्रीय सहकारिता मंत्री अमित शाह अद्य गुजरात राज्यस्य गांधीनगरे एग्रीकल्चरल प्रोड्यूस मार्केट कमिटी APMC इत्यस्य अमृत महोत्सवावसरे नूतनस्य शाक उपविपणन केन्द्रस्य उद्घाटनं विधास्यति. सहकारिता मंत्रालयानुसारं अस्मिन् कार्यक्रमे श्री शाह एक पेड़ मा के नाम इत्यभियानान्तर्गतं पादपारोपणं विधास्यति. सहैव APMC संस्थायाः अमृत महोत्सवस्य संस्मरणाय संकलितां एकां स्मारक पुस्तिकां विमोचयिष्यति. अत्रावधौ श्रीशाहः दहेगाम APMC परिषदः सदस्यैः सह अपि वैचारिक विमर्शं साधयिष्यति. गतदिने ओमान तटे भारतीय नाविक युक्ते GFS गैलेक्सी इत्याख्ये वाणिज्यिक पोते आक्रमणात् परं नवदिल्ल्या पश्चिमेशिया क्षेत्रे उत्पातस्य शमनाय

0: स्वकीयम् आह्वानं पुनः प्रतिपादितम्। आक्रमणस्य तीव्रनिन्दां कुर्वता विदेशमन्त्रालयेन निगदितम् यत् पोते स्थितेषु एकादश भारतीय नागरिकेषु दश नागरिकाः एतावता सुरक्षिततया निष्कासिताः, अपरत्र एकः नाविकः अधुनापि विलुप्तः। मन्त्रालयेन प्रतिपादितं यत् ओमान देशे स्थितः भारतीय दूतावासः स्थिते सूक्ष्मावलोकनं करोति। सहैव प्रचलत्सु रक्षाकार्येषु ओमान देशस्य प्राधिकारिभिः साकं सक्रिय समन्वयं साधयति। नवदिल्ल्या वाणिज्यिक नौवहनेषु प्रचलत्सु निरन्तर आक्रमण प्रसंगेषु स्वकीया गभीरा चिन्ता प्रकटिता। अनेनैव सह भारतस्यास्य राजनैतिक समाधानाय वार्तानां शीघ्र सम्पूर्त्यै याचना विहिता, येन अस्मिन् क्षेत्रे पुनः शान्तिः स्थिरता च प्रवर्तेत। फीफा विश्वचषक पादकन्दुक प्रतिस्पर्धायां सर्वेषां प्रागुपान्त्य चरणात्मकानां द्वन्द्वानां समाप्त्यनन्तरम् उपान्त्यचक्रस्य रूपरेखा पूर्णतः सिद्धा सञ्जाता। प्रथमायाम् उपान्त्यस्पर्धायाम् आगामि बुधवासरे फ्रांस स्पेन दलयोर्मध्ये स्पर्धा भविता। क्रीडेयं भारतीय समयानुसारं रात्रौ सार्धद्वादशवादने समारप्स्यते। इति वार्ताः।
1: आकाशवाणी कण्णूर्। ट्രെയിൻ സമയം 1:46:49, പരശുരാം എക്സ്പ്രസ് 9 മിനിറ്റും, 1:63:37 ഓഖ എറണാകുളം എക്സ്പ്രസ് 11:18, 1:66:10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 3 മിനിറ്റും, 22:114 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യതിലക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 2:35 വൈകിയോടുന്നു.
2: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: പഠനയാത്രയിലെ ഒരു ഘട്ടം മാത്രമാണ്. മാർക്കുകൾക്ക് പ്രാധാന്യമുണ്ട്, എന്നാൽ അതിലും വലിയ പ്രാധാന്യം അറിവിനും മൂല്യങ്ങൾക്കും ജീവിത നൈപുണ്യങ്ങൾക്കുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് പുതുക്കിയ പരീക്ഷാ മൂല്യനിർണയം. അറിവിനൊപ്പം മൂല്യങ്ങളും കഴിവുകളും വളർത്തിയെടുക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നതാണ് പുതുക്കിയ പരീക്ഷാ മൂല്യനിർണയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുതുക്കിയ പരീക്ഷാ മൂല്യനിർണയം എന്ന ഈ സംവിധാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ജാലകം. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കെ ജിതേഷാണ് ഇന്നത്തെ ജാലകത്തിലെ അതിഥി.
1: എന്താണ് സർവകലാശാല നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷയിലെ കാതലായ മാറ്റങ്ങൾ? അത് മൂല്യനിർണയത്തിലാവാം, മറ്റെല്ലാ മേഖലയിലാവാം.
2: പുതിയ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം, ആ മേഖലകളിൽ പുതിയ പുതിയ രീതികളൊക്കെ വന്നു തുടങ്ങുകയാണ്. പാഠ്യവിഷയങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ട്. അപ്പോൾ സ്വാഭാവികമായി അതോടെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പരീക്ഷാ സമ്പ്രദായങ്ങളും മാറേണ്ടതാണ്, മാറുന്നുണ്ട്. പക്ഷെ എന്നാലും മറ്റുള്ള മേഖലകളിലുണ്ടാവുന്ന ആ വളരെ വേഗത്തിലുള്ള ഒരു മാറ്റം പരീക്ഷാ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വൈകിപ്പോകുന്നുണ്ട് പല ഘടകങ്ങൾ കൊണ്ട്. പക്ഷെ എന്നിരുന്നാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള പരീക്ഷാ സമ്പ്രദായങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിക്കുക വർഷാവസാനം പരീക്ഷ നടത്തുക എന്നതായിരുന്നല്ലോ
1: പരമ്പരാഗത
2: രീതി. അതിൻ്റെ ഒരു പോരായ്മ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ സെമസ്റ്റർ സംവിധാനത്തേക്ക്, അത് മാത്രമല്ല സെമസ്റ്റർ തുടങ്ങുമ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. കാരണം ഒരു വർഷം മുഴുവൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഓർത്തെടുത്ത് കുട്ടികൾ മുഴുവനായി പഠിച്ചെഴുതുന്നൊരു പ്രക്രിയയിൽ നിന്ന് പകുതിക്ക് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സെമസ്റ്റർ അല്ലേ ഒരു ബ്രേക്ക് ഒരു വർഷത്തിൻ്റെ രണ്ട് പാറ്റേണായി മാറ്റി, ആ രീതിയിലൊക്കെയാണ് സെമസ്റ്ററിൻ്റെ ഭാഗമായിട്ട് പരീക്ഷാ സംവിധാനം ക്രമീകരിച്ചത്. അപ്പോഴും പരീക്ഷയുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു അത് കൂടുതലാവുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ മൂല്യനിർണയം അല്ലെങ്കിൽ നിരന്തരം പരീക്ഷ എന്ന് പറയുന്നൊരു പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവണതയും വന്നിട്ടുണ്ട്. അതൊക്കെ കുട്ടികളെ ചില നേരത്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മൂല്യനിർണയം കുറേയും കൂടെ കൂടുതലായി ഒരു വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് പകരം അതിൻ്റെ ഇരട്ടിയോളം മൂല്യനിർണയത്തിന് സമയം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയും വന്നു. എന്ന് വെച്ചാൽ പരീക്ഷ കൂടുന്നു, സ്വാഭാവികമായി മൂല്യനിർണയം കൂടുന്നു. അപ്പം സമയബന്ധിതമായി റിസൾട്ട് ഇടുക എന്ന് പറയുന്നതിലൊക്കെ നമ്മൾക്കൊരു ചാലഞ്ച് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉള്ളതാണ്. യു ജി സിയുടെ ഒക്കെ കൃത്യമായ ഡയറക്ഷൻസ് ഉണ്ട് കാലാകാലങ്ങളിൽ. പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ട് റിസൾട്ട് വരിക എന്നുള്ളത്, പരീക്ഷ എഴുതുക എന്നുള്ളത് വിദ്യാർത്ഥികൾ കുറച്ച് ഡിലേ ആഗ്രഹിക്കുമായിരിക്കും. പക്ഷേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് പെട്ടെന്ന് വരിക എന്നുള്ളത് അതാരായാലും ആഗ്രഹിക്കും, പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് റിസൾട്ട് വിടുക എന്നുള്ളതൊരു വെല്ലുവിളി തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആണ് എപ്പോഴും. പ്രത്യേകിച്ച് ദിനം പ്രതി കോഴ്സുകളുടെ പ്രോഗ്രാമുകളുടെയൊക്കെ എണ്ണം കൂടുന്നുണ്ടല്ലോ. പുതിയ തലമുറ കോഴ്സുകളൊക്കെ വരുന്നു, പുതിയ കാലഘട്ടത്തിൻ്റെതായ കാഴ്ചപ്പാടുകളൊക്കെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായി ട്രഡീഷണൽ സബ്ജക്റ്റിന് അപ്പുറത്തേക്കുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് വന്നു തുടങ്ങി. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് പഴയ ആൾക്കാർ തന്നെയാണ്, സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പരീക്ഷാ സമ്പ്രദായങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആവിഷ്കരിക്കുക എന്നുള്ളത് അത് അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിന്.
1: അതിലാണ് മാറ്റങ്ങൾ
2: വന്നുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്?
2: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠന പ്രക്രിയയുടെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെ റിസൾട്ട് എന്ന് പറയുന്നത് ഏതൊരു സംവിധാനം പൊതുസമൂഹമൊക്കെ കാണുന്നത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴും പൊതുസമൂഹം പരീക്ഷയുടെ റിസൾട്ട് അല്ലെങ്കിൽ പരീക്ഷാ സംബന്ധമായ കാര്യങ്ങളിലേക്കാണ് ആത്യന്തികമായി എത്തുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ മാറ്റവും അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള വ്യതിയാനങ്ങളും സമൂഹം നന്നായി ശ്രദ്ധിക്കും.
1: എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പരീക്ഷയുടെ റിസൾട്ട് വളരെ പെട്ടെന്ന് പുറത്ത് വന്നു,
2: കുറച്ച് നേരത്തെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഇതിനൊരു ഘടകമെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ്. അവർ അവസരോചിതമായി സമയത്തിനപ്പുറത്തേക്കൊക്കെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് കിട്ടിയത് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പരീക്ഷാ സംവിധാനത്തിലുണ്ടാവുന്ന നേരിയ പാളിച്ചകളാണ് പലപ്പോഴും, ഇത് വല്ലാതെ ഒരു സോഷ്യൽ ഓഡിറ്റ് ഉള്ളൊരു പ്രക്രിയയും കൂടിയാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളെത്രമാത്രം ഭംഗിയായി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു നേരിയ പാളിച്ച വന്നാൽ പോലും അത് സമൂഹം ഏറ്റെടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. മാത്രമല്ല ഇതിനൊരു സമയബന്ധിതമായി ചെയ്യേണ്ടതുമാണ്. മറ്റുള്ളതൊക്കെ വൈകിയാൽ ഇത് വൈകും. ഇതിനോട് ബന്ധപ്പെട്ടതാണ് അഡ്മിഷൻ, അക്കാദമികമായ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി നടന്നാൽ മാത്രമാണ് നമ്മൾക്ക് പരീക്ഷയും കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ റിസൾട്ട് വൈകുമ്പോഴായിരിക്കും നമ്മളും അത് ശ്രദ്ധിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് തന്നെ പരമ്പരാഗത രീതിയിലുള്ള പരീക്ഷാ സംവിധാനങ്ങൾക്ക് ഇപ്പം കുറച്ച് പരിമിതികൾ ഉണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ. ഇപ്പോൾ സ്വാഭാവികമായി നമ്മൾ പുതിയ സംവിധാനത്തിലേക്ക് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ചിന്തിച്ചു, അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു. അതാണ് ഇനി അടുത്ത അതിന് നമ്മൾ പല കാലഘട്ടങ്ങളിൽ കേൾക്കുന്ന പലതും ഉണ്ടാവും. ഓപ്പൺ ബുക്ക് പരീക്ഷാ സമ്പ്രദായങ്ങളുണ്ട്, അതൊക്കെയാണ് ഇനി വരേണ്ടത്, അതിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. അതിനൊക്കെ നല്ല ഹോംവർക്കും അല്ലെങ്കിൽ എത്തരത്തിലുള്ള പ്രിപ്പറേഷൻസും ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നോടിയായി അല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം, അതാണ് OSM എന്നാണ് പറയുക,
1: ഓൺ
2: സ്ക്രീൻ മാർക്കിംഗ് ആണ് നമ്മുടെ നിലവിലുള്ള നമ്മുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. പരീക്ഷ കൃത്യസമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ റിസൾട്ട് ഫലപ്രഖ്യാപനം വൈകുന്നതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വാലുവേഷനൊക്കെ വൈകിപ്പോവുക എന്നുള്ളതാണ്. വാലുവേഷൻ എന്ന് പറയുമ്പം അത് നമ്മൾക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പ്രക്രിയയാണ്. കാരണം കോളേജിൽ ക്ലാസ് നിലനിൽക്കുമ്പോൾ തന്നെയായിരിക്കും അധ്യാപകർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമസ്റ്റർ ആണല്ലോ, അപ്പോൾ അധ്യാപകർ ഇതിന് കൂടെ തയ്യാറായി വരേണ്ടി വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവേണ്ട ഒരു സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾക്ക് പരമ്പരാഗത രീതിയിലുള്ള ഇവാലുവേഷൻ മെത്തേഡുകൾ നമ്മളെ കുറച്ച് റിസൾട്ട് വൈകാൻ ഇടയാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത്. മാത്രമല്ല അത് UGC ഒക്കെ നേരത്തെ അതിനുള്ള സജഷൻസൊക്കെ അല്ലെങ്കിൽ ഡയറക്ഷൻസൊക്കെ തന്നു കഴിഞ്ഞു. ചില നാഷണൽ ഹെൽത്ത് യൂണിവേഴ്സിറ്റികളൊക്കെ ഈ പറയുന്ന CBSEയുടെ റിസൾട്ടുകളൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മുൻനിർത്തുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും.
1: ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ടെക്നോളജി എങ്ങനെയാണ്?
2: ടെക്നോളജി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തന്നെയാണ്, അതിൻ്റെ ഒരു കാര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിൽ നമ്മൾ ടീച്ചേഴ്സ് ഇവിടെ വന്ന് രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇരുന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ കോളേജിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു, എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിട്ടുകൊണ്ട് അവിടുത്തെ പ്രക്രിയ തുടരാൻ അവിടുത്തെ അധികൃതർക്കും കഴിയണമെന്നില്ല. അപ്പം സെമസ്റ്ററിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ കാലം, 90 ദിവസമാണല്ലോ, അതിൽ 15 അല്ലെങ്കിൽ 3 ആഴ്ച പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പം വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് പരീക്ഷ നടത്തുന്നു, അപ്പം തന്നെ 15 ദിവസത്തിനുള്ളിലൊക്കെ വിടണം എന്നാണ് നിലവിലുള്ള നമ്മുടെ UGC ഒക്കെ നിബന്ധനകൾ. ഈ നിലവിലുള്ള സമ്പ്രദായത്തിൻ്റെ ഒരു ചെറിയൊരു പ്രത്യേകത പറയാം, അല്ലെ പോരായ്മ എന്ന് പറയാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളുടെ പേപ്പറുകൾ ഏകദേശം 90,000 പേപ്പറുണ്ടാവും ഒരു UGC മാത്രം ഒരു സെമസ്റ്ററിൽ. അതിവിടെ കൊണ്ടുവന്ന് അതേപടി നമ്മൾക്ക് ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റില്ല, കുട്ടികളുടെ ഐഡൻറ്റിറ്റി മാസ്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് ദിവസം കണ്ടെത്തിയേ മതിയാവും. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന സമയം നമുക്ക് ഈ നിലവിലുള്ള സംവിധാനത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ ഓൺ സ്ക്രീൻ മാർക്കിംഗ് വരുമ്പോൾ നമുക്ക് ഇതും അതിനോട് ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഞാൻ ഓൺ സ്ക്രീനിലേക്ക് വരാം. ഒപ്പം നമ്മുടെ ഈ പേപ്പർ കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം അതും കൂടെ ചേർത്ത് പറയാണ് എനിക്ക്. നമ്മളിപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ സംവിധാനമാണ്
1: നമ്മൾ
2: കളക്ട് ചെയ്യുന്നത്. അത് ഒരു നല്ല സക്സസ്ഫുള്ളായി
1: കേരളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത്.
2: അല്ല, എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് ഇതിന് മുമ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് ഏറ്റെടുത്തു, വളരെ സക്സസ്ഫുള്ളായിട്ടത് മുന്നോട്ട് പോകുന്നു.
1: പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് അതിനെ സഹായിക്കുന്നത്?
2: അവരുടെ സഹകരണം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവർ ഒരു നിമിഷം പോലും വൈകാതെ കാസർഗോഡ് അങ്ങ് ഒരുപാട് ദൂരെയുള്ള മഞ്ചേശ്വരമൊക്കെ പിന്നെയും എനിക്ക് തോന്നുന്നു ആക്സസിബിൾ ആണ്, അതിനപ്പുറത്തുള്ള റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരു ദിവസവും 2 ദിവസവും കൊണ്ട് അവർ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമായിട്ട് എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. കാരണം നമ്മൾ പോയി കളക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ വണ്ടികളുടെ എണ്ണത്തിൻ്റെ പരിമിതി ഉണ്ടാവാം, സ്റ്റാഫിൻ്റെ പ്രശ്നം ഉണ്ടാവാം, ഓരോ സ്ഥലത്ത് ഓടിയെത്തുന്നതിൻ്റെ. പക്ഷെ ഇവർ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നമ്മൾ തീർച്ചയായിട്ടും അത് ഈ ഒരു അവസരം ഞാനത് ഉപയോഗിക്കുകയാണ്.
1: ഇപ്പം നമ്മുടെ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അല്ലെ, FIUG ഇല്ലേ, ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ പരീക്ഷ നടത്തിപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്?
2: FIUG ഒരു കാഴ്ചപ്പാട് വളരെ മികച്ചതാണ്. കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ പണ്ട് കാലത്തൊക്കെ നമുക്കറിയാലോ ആരുടെയൊക്കെ നിർബന്ധത്തിനായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതായ സബ്ജക്റ്റ് ആയിരിക്കില്ല, എനിക്കൊക്കെ അത് അറിയാം. ഇപ്പം സാഹിത്യം ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇഷ്ടത്തോടെ അല്ലാതെ ചിലപ്പം സയൻസിലേക്ക് പോകേണ്ട അവസ്ഥ. അപ്പം അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ കുറച്ച് കാലം മുന്നേ വരെ അതൊരു അനിവാര്യതയായിരുന്നു. പക്ഷേ ഈ FIGP കാണുന്ന ഒരു പ്രത്യേകത അതാണ്. കുട്ടികൾക്ക് +2 കഴിഞ്ഞിട്ട് വരികയാണ്, ഏകദേശം ഒരു പ്രായപൂർത്തിയായ ഘട്ടത്തിൽ അവർക്ക് ഓരോ സബ്ജക്റ്റിനെയും തരംതിരിക്കുവാനുള്ളൊക്കെ സമയമായിട്ടുണ്ട്. അവർക്ക് ഏതൊക്കെയാണ് അവർക്ക് ചേരുന്നത് എന്നൊക്കെ ചിന്തിക്കുവാനുള്ളൊരു സാധ്യത +2 അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ അവരുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖല, ഇനി ഈവൺ വീട്ടിലെ നിർബന്ധത്തിന് വഴങ്ങിപ്പോലും ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം കൂടെ ഇഷ്ടത്തോടെ പഠിക്കാം. ഇനി കുറച്ച് കഴിയുമ്പോൾ അതിലാണ് കൂടുതൽ എൻ്റെ മികവ് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ആ കോഴ്സിലേക്ക് മാറാനുള്ള സാധ്യതയൊക്കെ FIUGP ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പൊതുവിലൊരു തെറ്റിദ്ധാരണ പോകുന്ന എന്താണ്, 4-year മുഴുവനും ചെയ്യണോ? പണ്ട് 3rd year ആയിരുന്നു കുട്ടികളുടെ ഒരു കാഴ്ചപ്പാടിപ്പം അറിയാമല്ലോ, പെട്ടെന്ന് പഠിച്ചു തീർക്കുക, പൊതുവേ ഉന്നത വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് ജോലിക്ക് വേണ്ടി മാത്രമുള്ള ഒരു കുറുക്കു വഴിയായി മാറിപ്പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഭയക്കുന്നുണ്ട്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പഠിച്ച് ഒരു ജോലി വാങ്ങുക എന്നുള്ള ചിന്തകളിൽ പോകുന്ന നേരത്തെ കുട്ടികൾ വിചാരിക്കും, അയ്യോ നേരത്തെ മൂന്നുള്ളത് നാലായി പോയോ, ഇനി ഞാൻ 4 വർഷം അല്ല, അങ്ങനെയല്ല, 3 വർഷം തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ഒരു അടിസ്ഥാനം. ആവശ്യമുള്ള കുട്ടികൾ, തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് 4-ാമത്തെ വർഷത്തിലേക്ക് പോവുക എന്നുള്ളതാണ്.
1: ഇതിൻ്റെ
2: റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകണം എന്നുള്ള ഒരു വഴിയാണത്. ഒപ്പം മറ്റൊരു സാധ്യതയും കൂടിയുണ്ട്, പക്ഷേ അത് നമ്മൾ ആ ഒരു സ്ഥലത്തിലേക്ക് പോയിട്ടില്ല. എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അവർക്ക് പഠനം താൽക്കാലികമായി മതിയാക്കാം, സെക്കൻഡ് ഇയറിൽ. പക്ഷെ അത് നമ്മൾ ആ തലത്തിലേക്ക് വന്നില്ല. നമ്മളിപ്പം 3rd-4th year കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എക്സിറ്റ് ഓപ്ഷൻ ഉള്ളത്.
1: അതോടൊപ്പം മറ്റു യൂണിവേഴ്സിറ്റിക്ക് പോകാനും സാധിക്കും.
2: ആ ഉണ്ട്, കോളേജിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് പോകാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടതിലേക്ക്, അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് മാറാം, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. അപ്പം അത്തരമുള്ള സാഹചര്യത്തിൽ ഇവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇവർ ആർജിച്ച എല്ലാ ക്രെഡിറ്റുകളും അവിടെ സൂക്ഷിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സാങ്കേതിക വിദ്യയിലൂടെ എവിടെ പോയാലും ആക്സസ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു സംവിധാനവും കൂടെ ഇതിൻ്റെ കൂടെ പാരലായിട്ട് പോകുന്നുണ്ട്.
1: അതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്
2: അതൊരു പ്രസക്തമായ ഭാഗമാണ്. അതിൻ്റെ ഉദ്ദേശശുദ്ധി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ, കാരണം മറ്റൊന്നുമല്ല, ഒരു വിദ്യാർത്ഥിയും അല്ലെങ്കിൽ ഒരാളും ഒന്നിനെ ഇഷ്ടപ്പെടുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ല. അതിനുള്ളൊരു സാധ്യത ഇല്ല നമുക്ക്. നമ്മളൊരു ജോലി ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി എനിക്കത് വേണം, അത് നമുക്ക് മുന്നേ പോയവരെ കിട്ടിയ അംഗീകാരങ്ങളാവാം. ചില കുട്ടികളെങ്കിലും ചിലതല്ല, ഭൂരിപക്ഷവും കിട്ടുന്ന സാലറിയൊക്കെ നോക്കിയിട്ടൊക്കെ ആവാം. പക്ഷേ കൂടുതൽ ശമ്പളം കൂടുതൽ സംതൃപ്തി തരില്ല എന്ന് നമ്മൾ ആ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുക. നിങ്ങൾ ആസ്വദിക്കുന്ന ജോലി അത് എനിക്ക് ആസ്വാദ്യകരമാവണം എന്നില്ല. പക്ഷെ കുട്ടികളെന്താണ്, മുന്നേ പറന്നുപോയ അല്ലേ ആൾക്കാർക്ക് പിറകില്, അത് ശ്രദ്ധിച്ചിട്ടാണ്. അതിൻ്റെ ഒരു പോരായ്മ എന്താണ്, നമുക്ക് ഒരു ജോലി ചെയ്ത് നോക്കിയിട്ട് അത് സ്വീകരിക്കുവാനുള്ള സംവിധാനം ഇല്ല, അത് പൂർണ്ണമായി സാധിക്കുകയില്ല. പക്ഷേ ആ ഘട്ടത്തിൽ കുട്ടികൾക്ക് എന്താണ് ആ ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സബ്ജക്റ്റിനെ പ്രായോഗിക തലത്തിൽ അതിൻ്റെ മേഖലകളിൽ പോയി നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കി
1: പഠനകാലത്ത്
2: തന്നെ, അതാണ് ആ ഇന്റേൺഷിപ്പിന്റെ ഒരു വളരെ ആ രീതിയിൽ തന്നെ
1: താല്പര്യത്തോടെ
2: സ്വീകരിക്കണം. ആ സ്വീകരിക്കപ്പെടണം, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കാം, ആ കുട്ടിക്ക് അറിയാൻ കഴിയും ഈ ജോലി എനിക്ക് കൊള്ളാം, പഠിപ്പ് കഴിയുമ്പോഴേക്കും ഈ മേഖലയിലൂടെ എനിക്ക് മുന്നേറാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവന് തിരിച്ചറിയാനും കഴിയും ഇതല്ല മറ്റൊന്നാണ്. അത്തരത്തിലുള്ളൊരു സാധ്യത അതിലുണ്ട്.
1: നിർബന്ധമാക്കിയത് എങ്ങനെയാണ്? അത്
2: ഇപ്പം നിലവിൽ നമ്മൾ 2 credits ആണ് എന്ന് പറഞ്ഞാൽ ഒരു 4th semester ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ നമ്മുടെ വെക്കേഷൻ്റെ സമയത്താണ് അത് ചെയ്യുക. 120 മണിക്കൂറുകൾ ഇതിൽ ഇടപെടുക എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അതിനുവേണ്ടി എന്നുള്ള രീതിയിൽ മാറാതെ ഇപ്പം NSS-നൊക്കെ അതിൽ നല്ല പങ്ക് വഹിക്കാൻ കഴിയും. NSS NCC പോലെയുള്ള മേഖലകൾക്ക്, കാരണം പാഠഭാഗങ്ങളിലില്ലാത്തത് അല്ലെ, മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൽ ഊന്നിക്കൊണ്ട് അതേ സമയത്ത് തന്നെ അക്കാദമികമായ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിന് പരിപൂർണമായ ഒരു സപ്പോർട്ട് സംവിധാനം ഒരുക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിയുടെ പഠനം പൂർത്തിയാവുന്നത്. അത് NSS വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പക്ഷേ കൂടെ തന്നെ അതിൻ്റെ ഒരു വശവും കൂടെ പറയുന്നത്, കുറച്ച് കുട്ടികളെങ്കിലും ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രമാവുന്നുണ്ടോ ഇതിലേക്ക് വരുന്നത് എന്നുള്ളിടത്താണ് നമ്മളും ചിന്തിക്കേണ്ടത്.
1: പഠനം കഴിയുന്നതോടെയാണ് കുട്ടികൾ ഇത് ഗ്രേസ് മാർക്കിന് അപ്പുറമാണ് നമ്മൾ ആർജിച്ചെടുത്ത ഒരു.
2: വളരെ കറക്റ്റാണ്. യഥാർത്ഥത്തിൽ NSS-ലൂടെയും NCC-യിലൂടെയും അത്തരത്തിലുള്ള പാഠ്യേതര പദ്ധതിയിലൂടെ കിട്ടുന്ന ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് ജീവിത വിജയത്തിന് ആസ്പദമായ ശരിക്കും ഒരു ഗ്രേസ്ഫുൾ ആവുന്ന ഒരു ഘട്ടം വരും. അതിൻ്റെ ഒരു ഗ്രേസ് അവർ ആർജിക്കുന്നത് പഠനമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അതൊരു മാർക്കായി മാറുന്നത്.
1: അതായത്
2: ആ വിദ്യാർത്ഥി തന്നെ അവന് മാർക്കിടാൻ മാത്രം പ്രാപ്തനാവും.
1: ഇപ്പം നമ്മൾ മൂല്യനിർണ്ണയത്തിൻ്റെ കാര്യമാണ് കൂടുതലായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരീക്ഷ നടത്തിപ്പോയി ബന്ധപ്പെട്ടൊക്കെ തന്നെ കണ്ണൂർ സർവകലാശാലകൾ കീഴിലുള്ള 120 കോളേജുകൾ, അപ്പോൾ ഈ കോളേജുകളുടെയൊക്കെ ഒരു ഒരു കോർഡിനേഷൻ വേണ്ടേ, അത് എത്രത്തോളമാണ് അതിനെക്കുറിച്ച്?
2: വളരെ പ്രസക്തമായൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിയും കോളേജുകളും രണ്ടല്ല. പലപ്പോഴും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവില്ല. യൂണിവേഴ്സിറ്റി കോളേജുകളുടെ വേണ്ടി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 127 കോളേജുകളുണ്ട്. അവരുടെ ഈ പറയുന്ന പാഠ്യ പാഠ്യേതര വിഷയങ്ങൾക്ക് ശേഷം ഒരു കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലേ ആ റിസൾട്ടാണ് അവൻ്റെ അവസാന ഒരു ലാപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരീക്ഷ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റഡ് കോളേജുകൾക്ക് വേണ്ടി തന്നെയാണ്. അത്തരം സാഹചര്യങ്ങളിൽ പരീക്ഷ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ആത്യന്തികമായ സഹകരണം വേണ്ടത് അധ്യാപകരിൽ നിന്ന് തന്നെയാണ്. കാരണം സിലബസ് പ്രിപ്പറേഷൻ അത് വൈകാൻ പാടില്ല, കൃത്യമായ സമയത്ത് അത് കിട്ടിയിരിക്കണം. എങ്കിലേ അക്കാദമികമായ കാര്യങ്ങൾ കൃത്യസമയത്ത് നമ്മൾക്ക് നടത്താൻ കഴിയുള്ളൂ. അത് കൃത്യതയിൽ തീർന്നാൽ മാത്രമേ തൊട്ടടുത്ത ലെവലായ പരീക്ഷ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. പരീക്ഷ പൂർത്തിയാക്കുന്നതോടൊപ്പം എന്ത്, വാലുവേഷൻ. വാലുവേഷനിലും അധ്യാപകരുടെ സഹകരണം വളരെ പ്രസക്തമാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട്, ചില നേരങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് കുറച്ചും കൂടെ വൈകിപ്പോകുന്നത് പലപ്പോഴും. പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ വളരെ മികച്ച രീതിയിൽ ഇവർ സഹകരിച്ചു. ആ ഒരു ഉത്തരവാദിത്വ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് പോവേണ്ട ഒരു പ്രക്രിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുകയാണ്, ഇത് രണ്ടും രണ്ടല്ല, അത് ഒന്ന് ചേർന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന റിസൾട്ട് കൃത്യസമയത്ത് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ.
1: തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്, അതായത് നമ്മുടെ മലയാളി കുട്ടികൾ കേരളത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, വിദേശങ്ങളിലേക്ക് പോകുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, പഠനത്തിന് വേണ്ടി നമ്മുടെ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താതെ വരുന്നു. ഇതിനെന്താണ് ഒരു പോം വഴിയായിട്ട് നിർദ്ദേശിക്കാനുള്ളത്?
2: നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പുറത്ത് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള കോഴ്സുകളും ഇവിടെ അതേ മികവിലോ അതിനേക്കാളും കുറേയും കൂടെ സാമ്പത്തിക ഭദ്രതയിലോ നമുക്കിവിടെ ലഭ്യമാണ്. പക്ഷെ എന്നിട്ടും എന്തിൻ്റെയൊക്കെയോ പേരിലാണ്, എനിക്ക് തോന്നുന്നു അത് പ്രചാരത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം നമ്മൾ തന്നെയാണ് പലപ്പോഴും നമ്മൾക്ക് പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ FIGP വന്നു, ഇതിൻ്റെ ഒരു കൃത്യമായ ഓറിയൻറ്റേഷൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിയണം. ഏതൊരു സ്ഥലത്തുള്ള എല്ലാ കോഴ്സുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് അതേ മികവിൽ തന്നെ. പക്ഷെ കുട്ടികൾ ഏതോ ഒരു കുറച്ച് തെറ്റിദ്ധാരണ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പുറത്തു പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യതകൾ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ പുറത്തു പോവുക എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് കുറച്ച് പേരെ

0: അല്ലെങ്കിൽ കൂടുതൽ പേര് ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇതൊരുപാട് ചർച്ചാ സംബന്ധമായ വിഷയമാണ്, പെട്ടെന്നൊരു വാക്കുകൾ കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ എന്നാലും ഗ്രാജുവലായിട്ട് അത് മാറേണ്ടതാണ്. കാരണം നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു കുറേയും കൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും കേരളത്തിൽ തന്നെയായിരിക്കും. കാരണം അത്തരം മേഖലകളിലൊക്കെ നമ്മൾ കൃത്യമായ ദിശാബോധത്തോടെ തന്നെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള അധ്യാപക അപ്പോയിൻമെൻറ്റുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത്തരം സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ്, കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയണം.
1: മാർക്കുകൾക്കപ്പുറം വ്യക്തിത്വ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ഈ സമീപനം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് കൂടുതൽ ഗുണകരമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പുതുക്കിയ പരീക്ഷാ മൂല്യനിർണയം. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കെ ജിതേഷ് പങ്കെടുത്ത ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, അഭിമുഖം കെ ഒ ശശിധരൻ, നിർവഹണ സഹായം അനുഗ്രഹ ഉമേഷ്, ഉഷ വിനീത്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൗണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി കം ഡ്രൈവർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 ചെമ്മട്ടം വയലിലുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടക്കും. വിമുക്ത ഭടന്മാർക്കും പാരാമിലിറ്ററിയിൽ നിന്നും വിരമിച്ചവർക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. മുൻ പരിചയം അഭികാമ്യം. ഫോൺ നമ്പർ 0467-2217-18. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജീവനി ഫോർ വെൽബീയിങ് പദ്ധതിയിലേക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 11 നടക്കും. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ, OT ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ലാബ് ടെക്നീഷ്യൻ ഇന്റർവ്യൂ നാളെയും ഡയാലിസിസ് ടെക്നീഷ്യൻ 16, OT ടെക്നീഷ്യൻ 17, ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് 18 ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ രാവിലെ 10:30 വാക്കിംഗ് ഇന്റർവ്യൂ നടക്കും. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കന്നഡ ജൂനിയർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9446-3590-95. കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം സ്കൂളുകളിൽ 1 മുതൽ 5 ക്ലാസുകളിൽ മലയാള ഭാഷാ പഠനം സാധ്യമാക്കുന്നതിന് LP ST മലയാളം തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 10 കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂൾ അനക്സ് ഹാളിൽ നടക്കും. പ്രായപരിധി 56 വയസ്സിൽ താഴെ. ഫോൺ നമ്പർ 0499-2555-33. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BTech ഡിഗ്രി. പ്രായപരിധി 35 വയസ്സ്. ജാതി, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ ഈ മാസം 18 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-2564-162. കാസർഗോഡ് വിദ്യാനഗറിലുള്ള PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 11 ക്ലാസ്സിൽ കോമേഴ്സ്, സയൻസ് വിഭാഗങ്ങളിൽ ഒഴിവുണ്ട്. അപേക്ഷാ ഫോം ആവശ്യമായ രേഖകൾ സഹിതം 16 വൈകുന്നേരം

0: ഉള്ളവർക്കും മുൻഗണന. 21 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. ഫോൺ നമ്പർ 0467220257. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ അഴീക്കോട് വൻകുളത്ത് വയലിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഗണിതശാസ്ത്രത്തിൽ ട്യൂഷൻ നൽകുന്നതിന് ട്യൂട്ടറെ നിയമിക്കുന്നു. ഗണിതശാസ്ത്രത്തിൽ ബിരുദവും ബിഎഡുമാണ് യോഗ്യത. സ്വയം തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് സഹിതം നാളെ വൈകുന്നേരത്തിനകം കണ്ണൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 91 88 92 00 86. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ്
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ വിശദമായി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: കടലിൽ തെറിച്ചു വീണതിനു ശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടകാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപ്പാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം

0: ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
0: കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒന്നാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബിൻഡാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്‌വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടവും 5th ഗ്രാൻഡ് സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വീറിച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോർത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ് പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
0: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ Under-23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം

0: കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിനർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: നാളെ ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497-295-6007.
3: ന്യൂട്രോണിക്സ് ITIയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446-07-1998.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITIയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
7: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
6: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
7: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
6: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
7: ഫോൺ 6282520614.
8: പാട്ടിൽ ഈ പാട്ടിൽ
9: സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകളുടെ പശ്ചാത്തലത്തിൽ ജോഷി സംവിധാനം ചെയ്ത സെവൻസ് എന്ന ചിത്രത്തിൽ നിന്നും ഒരു സംഘഗാനം. ഈ ഗാനം പാടിയത് അരുൺ എളാട്ട്, ജയറാം രഞ്ജിത്ത്, ശ്രീനാഥ് തുടങ്ങിയവർ. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.

0: നിങ്ങൾക്കറിയാമോ, 1930 നടന്ന ഒന്നാം ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഉറുഗ്വായിൽ നടന്ന ഒന്നാം ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഫ്രാൻസും മെക്സിക്കോയും തമ്മിലായിരുന്നു ആദ്യ മത്സരം. ഈ ഉദ്ഘാടന മത്സരത്തിൽ ഫ്രാൻസ് മെക്സിക്കോയെ 4-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി.
1: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
0: വായനയുടെ വാതായനങ്ങൾ എം ടി കൃതികളിലെ പ്രാദേശിക മുദ്രകൾ. എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ സി കെ ദീപ സംസാരിക്കുന്നു.
2: ബ്രിട്ടീഷുകാരന് ഷേക്സ്പിയർ എന്ന പോലെ, ബംഗാളിക്ക് രവീന്ദ്രനാഥ ടാഗോർ എന്നതുപോലെ, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് എം ടി വാസുദേവൻ നായർ. അരനൂറ്റാണ്ടുകാലം മലയാള സാഹിത്യ സിനിമാ രംഗത്ത് ഇതുപോലെ നിറഞ്ഞു നിന്ന മറ്റൊരു പ്രതിഭയില്ല. നീളാനദിയും പരിസര പ്രദേശങ്ങളും മലയാളികളുടെ മുഴുവൻ നൊസ്റ്റാൾജിയാവുന്നത് എം ടി എന്ന മനുഷ്യന്റെ മാന്ത്രികത കൊണ്ടുകൂടിയാണ്. എം ടി കഥകളിലെ പ്രാദേശികതയുടെയും കാലത്തിൻ്റെയും മുദ്രകൾ പ്രത്യേകം പഠിക്കപ്പെടേണ്ട വസ്തുതയാണ്. താൻ ജനിച്ചു വളർന്ന കോലത്തനാടിൻ്റെ ചരിത്ര സംസ്കാരങ്ങൾ എം ടി കഥകളിൽ കൃത്യമാണ്. അക്കാലത്തെ സാമൂഹ്യ ഘടന, ജാതി വ്യവസ്ഥ, മരുമക്കത്തായ സമ്പ്രദായം, മാനുഷിക ബന്ധങ്ങൾ, ലിംഗവിവേചനം, ദായക്രമം, സാമ്പത്തിക ചുറ്റുപാടുകൾ, തൊഴിൽ, വിദ്യാഭ്യാസ സമ്പ്രദായം, പഠനത്തിനും തൊഴിലിനുമായി നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം, അവിഹിത ബന്ധങ്ങളുടെ രാഷ്ട്രീയം, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്കുള്ള പരിണാമം തുടങ്ങി നിരവധി അടയാളപ്പെടുത്തലുകൾ എം ടി കൃതികളിൽ കാണാം. അതുകൊണ്ടുതന്നെ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഉപാദാന സാമഗ്രിയാണ് എം ടി കൃതികൾ. കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ച ഗ്രാമീണ കൂട്ടുകുടുംബ മരുമക്കത്തായ ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥ എം ടി എന്ന എഴുത്തുകാരനെ ജീവിതാന്ത്യം വരെ ഹോണ്ട് ചെയ്തിരുന്നു. ബാല്യത്തിലെ ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും അതിശക്തമായി പിന്നീടുള്ള കഥകളിൽ പ്രതിഫലിച്ചത് ഇതുകൊണ്ടാണ്. മരുമക്കത്തായ തറവാടുകളിലെ ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും യുവത്വത്തെ എങ്ങനെ മാനസികമായി ബാധിക്കുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വരച്ചിടുന്നുണ്ട്. അനാഥത്വം, അരക്ഷിതാവസ്ഥ, നിസ്സഹായത, കുറ്റബോധം, മടുപ്പ് തുടങ്ങിയ അസ്തിത്വ പ്രശ്നങ്ങൾ പല പ്രായങ്ങളിലൂടെയും എം ടി അടയാളപ്പെടുത്തുമ്പോൾ അത് മനുഷ്യ മനസ്സുകളുടെ കാണാക്കയങ്ങളിലേക്കുള്ള അന്വേഷണങ്ങളാകുന്നു. ഭ്രാന്തിൻ്റെ മാനസികാവസ്ഥ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥ അതിഭീകരമായി അടയാളപ്പെടുത്തുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത, സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്ത, ചെയ്യാനൊരു തൊഴിലില്ലാത്ത, അരക്ഷിതരും അനാഥരുമായ യുവത്വത്തിൻ്റെ പ്രതീകം തന്നെയാണ് ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധൻ. മരുമക്കത്തായ തറവാടുകളിൽ അമ്മയില്ലാത്ത ആൺകുട്ടികൾക്ക് ഭ്രാന്ത വരുന്നതിൻ്റെയും അവർ അസുരവിത്തുകളാകുന്നതിൻ്റെയും രാഷ്ട്രീയം ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കൂട്ടുകുടുംബത്തിനുള്ളിലെ വിവേചനം ശക്തമായി അവതരിപ്പിച്ച എം ടി കഥയാണ് ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക്. ലിംഗപരമായും ജാതീയമായുമുള്ള വിവേചനം പോലെ തന്നെയാണ് അമ്മാവനും അനന്തരവനും തമ്മിലുള്ള അടിമ ഉടമ ബന്ധം എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന ഇത്തരം കഥകൾ പെൺവഴി ദായക്രമത്തിലെ ചൂഷണത്തെ പുറത്തു കാട്ടുന്നതാണ്. കുട്ടിയടത്തി എന്ന കഥയിൽ വൈരൂപ്യം ഒരു വ്യക്തിയെ ഇല്ലാതാക്കി കളയുന്നതിൻ്റെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകൾ ഒരു കൊച്ചുകുട്ടിയുടെ വീക്ഷണകോണിലൂടെ അവതരിപ്പിച്ചത് വല്ലാത്തൊരു വിങ്ങലായി വായനക്കാരുടെ മനസ്സിൽ തറഞ്ഞു നിൽക്കും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അതിശക്തമായി ഈ കഥ അടയാളപ്പെടുത്തുന്നു. വേലായുധനെയും കുട്ടിയടത്തെയും പോലുള്ള മനുഷ്യരെ സമൂഹം കാണുന്ന രീതി അതിദാരുണമായി തന്നെ എം ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ബാലമനസ്സിൻ്റെ വിവിധ വികാരങ്ങളെ വളരെ തന്മയത്വത്തോടുകൂടി എം ടി അവതരിപ്പിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, ഓപ്പോൾ, ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക്, നിന്റെ ഓർമ്മയ്ക്ക് എന്നീ കഥകളൊക്കെ ഉദാഹരണം. ഒറ്റപ്പെടലിൻ്റെ തീക്ഷ്ണത, മാനസിക വിഭ്രാന്തിയിലേക്ക് നീങ്ങുന്നത് മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന കഥയാണ് കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ. ഒരേ സമയം ഗ്രാമീണതയുടെ നിഷ്കളങ്കതയും സ്വാർത്ഥതയും അവതരിപ്പിച്ചിരിക്കുന്ന ഈ കഥയിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ വളരെ തന്മയത്വത്തോടെ വരച്ചിട്ടുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കുള്ളിലെ സ്നേഹവും കൊച്ചു കൊച്ചു പിണക്കങ്ങളും അരക്ഷിതാവസ്ഥയുമൊക്കെ അഭ്രവാളികളിൽ നിന്നെന്നപോലെ പ്രതിഫലിപ്പിക്കാൻ എം ടിയുടെ വാക്കുകൾക്ക് കഴിയുന്നു. കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ സന്തോഷവും സങ്കടവും വാശിയും വെറുപ്പും അഭിമാനബോധവും അപകർഷതാബോധവും എല്ലാം വായനക്കാരെ അനുഭവിപ്പിക്കുന്ന തരത്തിൽ വരച്ചിടാനുള്ള മിടുക്ക് കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ എന്ന കഥയിൽ പ്രകടമാണ്. പലതരത്തിലുള്ള പ്രണയങ്ങൾ എം ടിയുടെ കൃതികളെ സമ്പന്നമാക്കുന്നുണ്ട്. വാനപ്രസ്ഥം പോലുള്ള കഥകളിൽ വളരെ വ്യത്യസ്തമായ പ്രണയം അവതരിപ്പിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിലൂടെ രണ്ട് വ്യത്യസ്ത കാലങ്ങളുടെ സാംസ്കാരികമായ പ്രത്യേകതകൾ സൂചിപ്പിക്കാൻ അതീവ വൈദഗ്ധ്യം കാണിച്ച എഴുത്തുകാരനാണ് എം ടി. വാനപ്രസ്ഥം എന്ന കഥയിൽ വാർദ്ധക്യത്തിൽ കൊല്ലൂരിൽ വെച്ച് കണ്ടുമുട്ടുന്ന മാസ്റ്ററുടെയും വിനോദിനിയുടെയും പഴയ കാലത്തിലൂടെ 50 കൊല്ലം മുമ്പുള്ള മധ്യകേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും വരച്ചിടുന്നുണ്ട്. ചെറിയ ചെറിയ സൂചനകളിലൂടെ ജന്മിത്ത വ്യവസ്ഥിതി, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, കർഷക സമരം തുടങ്ങി കേരളത്തിൻ്റെ പരിവർത്തനഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് സാംസ്കാരിക മുദ്രകൾ കാണാം. ശ്രീലങ്കയുടെ ഒരു കാലത്തെ ചരിത്രവും സംസ്കാരവും, നിന്റെ ഓർമ്മയ്ക്ക് കടുകണ്ണാവ ഒരു ഓർമ്മക്കുറിപ്പ് എന്നീ കഥകളിൽ വ്യക്തമാണ്. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ബാക്കിപത്രമായാണ് ഈ രണ്ട് കഥകളുടെയും ആഖ്യാനം. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര യുദ്ധം നിസ്സഹായരായ മറുനാടൻ കുടുംബങ്ങളെപ്പോലും എങ്ങനെ ബാധിക്കുന്നു എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എം ടി എഴുതുമ്പോൾ അത് വല്ലാത്തൊരു വായനാനുഭവമായി മാറുന്നു. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു ക്ലിഷയുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ പൊളിച്ചെഴുതുന്ന എം ടി കഥയാണ് ശിലാലിഖിതങ്ങൾ. ശ്രീകോവിലിലെ പ്രതിഷ്ഠയുടെ നേർക്ക് കാർക്കിച്ചു തൊപ്പുന്ന, തൻ്റെ തലയിൽ ദാരിദ്ര്യത്തിൻ്റെ വിധി വരച്ച ദൈവത്തെ പുളിവാറിൽ കൊണ്ടടിക്കാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു നിഷേധി എം ടിയിലുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം അമ്പലവും അമ്പലക്കുളവും ആൽത്തറയും കാവും വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം വല്ലാത്തൊരു സൗന്ദര്യത്തോടെ, ഗ്രാമീണതയുടെ വശ്യതയോടെ നിറഞ്ഞു തുളുമ്പുന്നതായി കാണാം. പക്ഷേ ഇതൊന്നും ഉദാത്തമായ കാര്യങ്ങളായല്ല എം ടി അവതരിപ്പിക്കുന്നത്. ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യാവസ്ഥകളുടെ വിവിധ മാനസിക വ്യാപാരങ്ങൾ അതീവ തീക്ഷ്ണതയോടെ വരച്ചിടുന്നതിൽ അദ്ദേഹം കാണിച്ച മിടുക്ക് എടുത്തു പറയേണ്ടതാണ്. നിരാശ, വെറുപ്പ്, ആത്മനിന്ദ, ദാരിദ്ര്യം, ദുരഭിമാനം തുടങ്ങി പലവിധ വികാരങ്ങളിലൂടെ അച്ഛനില്ലായ്മയുടെ മരുമക്കത്തായ കാലത്തിൻ്റെ ദുരന്ത ചിത്രം മറ്റൊരു സമാന്തര ലോകമായി എം ടി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കുറ്റബോധത്തിൻ്റെ വിങ്ങുന്ന നിഴലുകളാണ് എം ടിയുടെ പല കൃതികളും. എം ടിയുടെ നായകന്മാരെല്ലാം പരാജിതരാണ്, നായികമാരും അതെ. ഇവരെയൊക്കെ സ്വന്തം ഭൂതകാലം വല്ലാതെ വേട്ടയാടുന്നുണ്ട്. പെരുമഴയുടെ പിറ്റേന്ന് എന്ന കഥയിൽ പരാജിതനായ ഒരു കുടുംബനാഥൻ്റെ ആന്തരിക ദുരന്തം വായിച്ചെടുക്കാം. പലതരത്തിൽ ബഹിഷ്കരിക്കപ്പെട്ടവരെക്കുറിച്ചാണ് എം ടി എഴുതിയത് മുഴുവൻ. വെളിച്ചപ്പാടും വേലായുധനും കുട്ടിയടത്തിയുമൊക്കെ അവരിൽ ചിലർ മാത്രം. വിജയിച്ചവരുടെ കഥകൾ എം ടി എവിടെയും പറയുന്നില്ല. ശരിതെറ്റുകളുടെ നേർത്ത അതിർവരമ്പുകളിൽ കൂടിയാണ് ഓരോ എം ടി കഥാപാത്രവും നടന്നു നീങ്ങുന്നത്. വ്യക്തിഗതമായ ഓർമ്മകളാണ് എം ടിയുടെ എഴുത്തിൽ ഭൂരിഭാഗവും. ആ ഓർമ്മകളുടെ പശ്ചാത്തലവും വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിറയുന്നു. ഗ്രാമീണത ഒരിക്കലും നിഷ്കളങ്കമായിട്ടല്ല എം ടി അവതരിപ്പിച്ചത്. ഗ്രാമീണതയുടെ കുടിലബുദ്ധി പറഞ്ഞു വെച്ചിട്ടുള്ള എഴുത്തുകാരനാണ് എം ടി. ഈ കുടിലബുദ്ധിയുടെ അതിപ്രസരം എല്ലാ കഥകളെയും സമ്പന്നമാക്കുന്നുണ്ട്. എം ടി ഉപയോഗിച്ച പല വാക്കുകളും ശൈലികളുമൊക്കെ ഇന്നത്തെ കാലത്ത് കൂടല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഒരു കാലത്തിൻ്റെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പ്രത്യേകതകൾ അതിസമൃദ്ധമായിട്ട് വരച്ചു വച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ എക്കാലത്തെയും പ്രാദേശിക ചരിത്രത്തിൻ്റെ ഉപാദാന സാമഗ്രിയാണ്. തകഴി, ദേവ്, ബഷീർ തുടങ്ങിയവർ മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കി വെച്ച നവോത്ഥാനത്തിൻ്റെ തുടർച്ചയെന്നോണം സാഹിത്യരംഗത്തേക്ക് കടന്നു വന്ന പ്രതിഭയാണ് എം ടി വാസുദേവൻ നായർ. പക്ഷേ അത്തരത്തിലൊരു ഭാവുകത്വമല്ല എം ടിയുടെ സാഹിത്യം മുന്നോട്ട് വെച്ചത്. കാലത്തെ, ജീവിതത്തെ മനുഷ്യരെങ്ങനെ അതിജീവിക്കുന്നു എന്ന് തൻ്റെ കൃതികളിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു.

0: പലതരത്തിലുള്ള ചൂഷണങ്ങളാണ് അദ്ദേഹം ജനശ്രദ്ധയിൽപ്പെടുത്തിയത്. വി ടി ഭട്ടതിരിപ്പാടും ഇ എം എസ് നമ്പൂതിരിപ്പാടും ചെയ്തതുപോലെ സ്വന്തം സമുദായത്തിലെ നീറുന്ന പ്രശ്നങ്ങളെ മലയാളിക്ക് മുമ്പിൽ അദ്ദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തുറന്നുവെച്ചു. മരുമക്കത്തായ വ്യവസ്ഥിതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന പലരുടെയും ചിത്രങ്ങൾ എം ടി കൃതികൾ അതിസൂക്ഷ്മമായി പുറത്തുവിട്ടു. പൊളിച്ചുകളയേണ്ട നാലുകെട്ടുകൾ അദ്ദേഹത്തിന്റെ കൃതികളുടെ അന്തർധാരയാണ്. വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ധനസമ്പാദനവുമെല്ലാം സമൂഹത്തിലെ അന്തഃഛിദ്രങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്, കുടുംബ ബന്ധങ്ങളിലെ അന്തഃഛിദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം തുറന്നെഴുതി. മലയാള സിനിമാ രംഗത്ത് ഭക്തിയുടെയും വടക്കൻ പാട്ടുകളുടെയും നാടോടി കഥകളുടെയും ചരിത്ര സംഭവങ്ങളുടെ പുനരാഖ്യാനത്തിൻ്റെയും സി ഐ ഡി കഥകളുടെയും അതിപ്രസരം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് ശ്രീകോവിലിലെ ദേവവിഗ്രഹത്തിന് നേരെ കാർക്കിച്ചു തുപ്പുന്ന വെളിച്ചപ്പാടിനെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയിലൂടെയും പിന്നീട് നിർമാല്യം എന്ന സിനിമയിലൂടെയും എം ടി വാസുദേവൻ നായർ അവതരിപ്പിച്ചത്. വിദേശ സിനിമകളിലും സാഹിത്യത്തിലുമുള്ള തൻ്റെ പാണ്ഡിത്യം അദ്ദേഹം ഉപയോഗിച്ചത് അത്തരം സിനിമകളെയും സാഹിത്യത്തെയും അനുകരിക്കാനല്ല, നേരെ മറിച്ച് അവയെ ഫലപ്രദമായി മലയാള സമൂഹത്തിന് മുന്നിൽ എങ്ങനെ പൊളിച്ചെഴുതും എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. മരുമക്കത്തായ കുടുംബങ്ങളിൽ അനന്തരവന്മാർ അനുഭവിക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് എം ടി ശക്തമായി തന്നെ എഴുതുന്നുണ്ടല്ലോ. അതിൻ്റെ കാണാപ്പുറങ്ങളിൽ നിറം ചാലിക്കാതെ എഴുതിയ ഒരുപാട് വേദനകളുണ്ട്. സ്ത്രീകൾക്ക് അധികാരം കൊടുക്കുന്നു എന്ന് പുറമേ അറിയപ്പെടുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിനുള്ളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കൊടിയ ചൂഷണങ്ങളും പീഡനങ്ങളും തൻ്റെ നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും എം ടി വാസുദേവൻ നായർ പുറത്തുകൊണ്ടുവന്നു. സ്ത്രീകളെ മാത്രമല്ല, ഈ സമ്പ്രദായത്തിൽ ചൂഷണം അനുഭവിക്കുന്ന ഇരകളെ മുഴുവൻ സമൂഹത്തിന് നേർക്ക് കൈചൂണ്ടുന്ന വിധത്തിൽ എം ടി തൻ്റെ കൃതികളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മരുമക്കത്തായ കുടുംബങ്ങളിൽ അമ്മ, വലിയമ്മ, ചെറിയമ്മ, പെൺകുട്ടികൾ ഇവരൊക്കെ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അരക്ഷിതാവസ്ഥ, സ്വാതന്ത്ര്യമില്ലായ്മ, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളാണ്. ഇന്നും അത് പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. എം ടി ജീവിച്ചിരുന്ന സ്ഥലവും കാലവും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ വളരെ കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു കാലഘട്ടത്തിൽ, മറ്റൊരു പ്രദേശത്ത്, തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അന്തരീക്ഷത്തിൽ ചിലപ്പോൾ ഒരു സ്ത്രീയായി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്ത് എങ്ങനെയായിരുന്നേനെ എന്ന് ചിന്തിക്കുന്നത് രസകരമായ വിഷയമാണ്. വെർജീനിയ വുൾഫിൻ്റെ സ്വന്തമായൊരു മുറി എന്ന കൺസെപ്റ്റ് ഇവിടെ ഓർക്കാം. അങ്ങനെയെങ്കിൽ മരുമക്കത്തായ തറവാടുകളിലെ അമ്മമാരും വലിയമ്മമാരും ചെറിയമ്മമാരും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഇതിനേക്കാൾ രൂക്ഷമായി പുറത്തു വന്നേനെ. സംസ്കാരത്തെയും ചരിത്രത്തെയും എം ടി ഉപയോഗിച്ചത് തൻ്റെ പൂർവികരോ സമകാലികരോ ഉപയോഗിച്ചതുപോലെ ആയിരുന്നില്ല. തനിക്ക് ചുറ്റും നടമാടുന്ന പല സാമൂഹ്യ അസമത്വങ്ങളുടെയും അഴിമതികളുടെയും തേനെ ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു എം ടി തൻ്റെ എഴുത്തിലൂടെയും സിനിമയിലൂടെയും നടത്തിയത്. കാലങ്ങൾ തമ്മിലുള്ള സംഘർഷം എം ടി കൃതികളിൽ വളരെ സൂക്ഷ്മമായ പോരാട്ടം നടത്തുന്നതായി നമുക്ക് കാണാം. പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള പോരാട്ടവും, ഒടുവിൽ ആധുനികത പാരമ്പര്യത്തെ അതിജീവിക്കുന്നതും എം ടിയുടെ എല്ലാ കൃതികളും അടയാളപ്പെടുത്തുന്നുണ്ട്. ഈയൊരു പോരാട്ടവും ഒടുവിൽ പാരമ്പര്യം അടിയറവ് പറയുന്നതും ആധുനികത വിജയിക്കുന്നതും ആധുനികതയുടേതായ പല പ്രത്യേകതകളും സമൂഹത്തിൽ പതിയെ പതിയെ വേരുപിടിച്ച് തഴച്ചു വളരുന്നതും എം ടി കൃതികൾ നമുക്ക് മുന്നിൽ അടയാളപ്പെടുത്തുന്നു.
1: എം ടി കൃതികളിലെ പ്രാദേശിക മുദ്രകൾ. ഇതുവരെ സംസാരിച്ചത് എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ സി കെ ദീപ.
2: വായനയുടെ വാതായനങ്ങൾ.

0: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
1: എല്ലാ പ്രശ്നങ്ങൾക്കും ശമനം തരുന്ന ഒരു ഒറ്റമൂലി പ്രയോഗം, അതാണ് പെനസിയ. PANACEA. പെനസിയ, എ റെമഡി ഫോർ ഓൾ ഇൽസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്. ക്യാൻ യു സജസ്റ്റ് എ പെനസിയ ഫോർ ഓൾ ആ പ്രോബ്ലംസ്? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമായി ഒരു പരിഹാരം താങ്കൾക്ക് നിർദ്ദേശിക്കാനാകുമോ? ക്യാൻ യു സജസ്റ്റ് എ പെനസിയ ഫോർ ഓൾ ആ പ്രോബ്ലംസ്? എഡ്യൂക്കേഷൻ ഇസ് ദ പെനസിയ ഫോർ മെനി സോഷ്യൽ ഈവിൾസ്. വിദ്യാഭ്യാസം ഒട്ടേറെ സാമൂഹിക തിന്മകൾക്കുള്ള പരിഹാരമാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ പെനസിയ ഫോർ മെനി സോഷ്യൽ ഈവിൾസ്. Strict and timely enforcement of the law is a panacea for many antisocial activities. കർശനവും സമയബന്ധിതവുമായ നീതി നടപ്പാക്കൽ ഒട്ടേറെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഒരൊറ്റ പരിഹാരമാണ്. Strict and timely enforcement of the law is a

0: panacea for many antisocial activities. Remember, there is no panacea for all illnesses. ഓർക്കുക, എല്ലാ അസുഖങ്ങൾക്കുമായി ഒരു ഒറ്റമൂലി ഇല്ല. Remember, there is no panacea for all illnesses. Bye, this is Smita Manikoth.
1: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ഐ ടി ഐ
3: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, എ സി മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
3: ഫോൺ 6282520614.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:63:37 ഓഖ എറണാകുളം എക്സ്പ്രസ് 11:57, 1:66:10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 14, 1:66:05 ഏറനാട് എക്സ്പ്രസ് 3, 22:114 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:47 വൈകിയോടുന്നു.
7: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: ന്യൂട്രോണിക്സ് ഐ ടി ഐയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എ സി മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ഐ ടി ഐ, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446-07-1998.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
10: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
11: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
12: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
11: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
13: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
14: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
13: അതെങ്ങനെയാ?
14: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
13: എടാ സംഭവം കൊള്ളാലോ.
14: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
15: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
15: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ഇ എൻ ടി ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ വി എൻ ടി ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ഇ എൻ ടി ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
0: നാളെ ഉച്ചയ്ക്ക് 2:30.

സംഗീതമാധുരി. സംഗീതമാധുരിയിൽ ഇപ്പോൾ ബി അരുന്ധതി പാടിയ കീർത്തനങ്ങൾ കേൾക്കാം. ലാലിയുഗവേ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: രാമകൃഷ്ണരു മനഗേ ബന്ദരു.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: രഘുവരത്തുമുക്കോ മേരി രാജ്.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
2: സ്മരസുന്ദരാംഗുനി.

0: എന്തു മമ സദനത്തിൽ.
1: എന്തു മമ സദാ

സംഗീതമധുരിയിൽ ഇതുവരെ കേട്ടത് ബി അരുന്ധതി പാടിയ കീർത്തനങ്ങൾ. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ഗാന്ധിനഗറിലെ നാഷണൽ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇന്റർപോൾ ഡിജിറ്റൽ ഫോറൻസിക് വിദഗ്ധ സമിതി യോഗത്തിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉച്ചകോടിയുടെയും ഉദ്ഘാടന ചടങ്ങിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും. 47 രാജ്യങ്ങളിലെ നിയമപാലക പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുക. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിനും ജില്ലയിലെ കോൺഗ്രസ് MLA മാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. PN പണിക്കർ അനുസ്മരണ വായനദിന വായന മാസാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 പേരെ അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. കാസർഗോഡ് പരപ്പ ബ്ലോക്കിലെ 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് തയ്യാറായി. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് ഫണ്ട് ലഭിച്ചതിനെ തുടർന്നാണ് പ്രവർത്തനങ്ങൾ. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിനിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. പാട്ടിലൊരു കൂട്ട് ചലച്ചിത്ര ഗാനങ്ങൾ. ബാബുരാജന്റെ സംഗീത സംവിധാനത്തിൽ S ജാനകി പാടിയ ഗാനങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന P ഭാസ്കരൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: ഇരുട്ടിൻ്റെ ആത്മാവ് ഈ ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന പി ഭാസ്കരൻ.
1: പറഞ്ഞു പറഞ്ഞു മടുത്തു.
2: എന്തു പറ്റി?
1: പുതിയ കിറ്റ് ബാഗ് വേണം.
2: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിറ്റ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ഓളവും തീരവും ഈ ചിത്രത്തിലെ ഗാനം, പി ഭാസ്കരന്റെ വരികൾ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: വയലാറിന്റെ വരികൾ, ചിത്രം ഭദ്രദീപം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പാട്ടിലൊരു കൂട്ടിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ എസ് ജാനകി ആലപിച്ച ഗാനങ്ങൾ. അടുത്തത് പി ഭാസ്കരന്റെ രചന, ചിത്രം തറവാട്ടമ്മ.

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ഇനി മൂടുപടം എന്ന ചിത്രത്തിലെ ഗാനം, ഗാനരചന പി ഭാസ്കരൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: പി ഭാസ്കരന്റെ രചന, ചിത്രം ഭാർഗവീ നിലയം.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497295607.

തച്ചോളി ഉദയനൻ. ഈ പടത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. എസ് ജാനകി പാടിയത്, പി ഭാസ്കറിൻ്റെ വരികൾ. അടുത്ത ഗാനം യൂസഫലി കേച്ചേരിയുടെ രചനയിൽ, ചിത്രം അമ്മു.

ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി പരീക്ഷ എന്ന ചിത്രത്തിലെ ഗാനം, ഗാനരചന പി. ഭാസ്കരൻ.

പാട്ടിലൊരു കൂട്ടിൽ ഇതുവരെ കേട്ടത് ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ എസ് ജാനകി പാടിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വിയറ്റ്നാമിലെ ഫുക്കാക് ദ്വീപിനടുത്ത് ബോട്ടുമറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം ചർച്ച നടത്തും. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ചർച്ച. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് 2 പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറിച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ എക്സ് ലക്ഷ്മി നാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പ കേസിൽ പ്രതിയായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഓണാഘോഷവേളയിലെ കേരളത്തിലെ തിരക്ക് കുറക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി റെയിൽവേ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ U23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കൗമാരപ്രായക്കാരുടെ ആരോഗ്യകരമായ ജീവിതം എങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി റേഡിയോ ഹെൽത്ത് ഒരുക്കിയ ഒരു പ്രത്യേക അഭിമുഖ പരിപാടിയാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അമേരിക്കയിലെ വിദ്യാർത്ഥിയും പിയർ എഡ്യൂക്കേറ്ററുമായ മഹാദേവാണ്. ഒപ്പം ചേരുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: മഹാദേവ്, വെൽക്കം ടു ആരോഗ്യകേരളം റേഡിയോ ഹെൽത്ത്.
3: താങ്ക് യു സർ.
2: അപ്പോൾ മഹാദേവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് മഹാദേവ് തന്നെ ഒന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താം.
3: ഞാൻ അമേരിക്കയിലെ ടെക്സസിലാണ് ജീവിക്കുന്നത്. ഞാൻ കേരളത്തിന് തന്നെയാണ്, പക്ഷെ അവിടെയാണ് ഞാൻ പഠിത്തം ചെയ്യുന്നത്. ഞാൻ അവിടെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് ഹെൽത്തിനെ പറ്റി, കൗമാരക്കാരുടെ ഹെൽത്തിനെ പറ്റി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. എന്നുവെച്ചാൽ 2-3 വർഷം മുമ്പേ അതിനെപ്പറ്റി കുറെ റീസെർച്ചും പഠിക്കാൻ ചെയ്തു. ഞാൻ അതിൻ്റെ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ പിയേഴ്സിൻ്റെ കൂടെ ഒരുപാട് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ തന്നെ അതിൻ്റെ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ക്ലബ്സിൽ ജോയിൻ ചെയ്തു. എൻ്റെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഇതിന് അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ക്ലബ്സ് ഉണ്ടാക്കി സ്കൂളിൻ്റെ അകത്ത് തന്നെ. സോ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടത്തെയും അവിടത്തെയും അഡലസൻസ് കൗമാരക്കാരാണെങ്കിലും ഒരുപാട് ഓവർലാപ്പ് അല്ലെങ്കിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ. ബിക്കോസ് എവിടെയാണെങ്കിലും ഈ ഏജ് റേഞ്ച് ഭയങ്കര സ്പെസിഫിക്കും ഇമ്പോർട്ടൻറ്റും ആണ് എൻ്റെ അറിവിൽ. സോ എൻ്റെ ബിലീഫ്, അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിടത്തോളം, ഒരു കൗമാരക്കാര് വന്ന് വേറൊരിടത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് കുറേം കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
2: ക്ലാസ് എടുത്തു എന്ന് മഹാദേവ് പറഞ്ഞു. അപ്പോൾ ക്ലാസ് എടുക്കുക എന്ന് വെച്ചാൽ ഒരു ഇൻട്രാക്ഷൻ, ഇടപഴകൽ വിദ്യാർത്ഥികൾ തമ്മിൽ. അപ്പോൾ മഹാദേവ് ഒരു ഗ്രൂപ്പ് ലീഡറെ പോലെ നിൽക്കുകയും ഒരു അങ്ങനെ ഒരു ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോലത്തെ രീതിയിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും നമ്മളത് ചെയ്യാറുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ പിയർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള കുട്ടികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് കൗമാര വിഷയങ്ങളെപ്പറ്റി ഒരു പരിശീലനം കൊടുത്ത് അവർ തമ്മിൽ ശ്രദ്ധിക്കുക, തമ്മിൽ കൊച്ചു കൊച്ചു സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, തമ്മിലുള്ള കൊച്ചു കൊച്ചു റെഫറൽ സൂചനകൾ, എവിടെ പോകാം, ആരെ സമീപിക്കാം സഹായത്തിന് മുതലായ കാര്യങ്ങൾ, ബഡ്ഡി സ്പോട്ടിംഗ്, ബഡ്ഡി ഹെൽപ്പ്, ബഡ്ഡി റെഫറൽ, ഇങ്ങനെ ചെയ്യുന്ന ഒരു എന്താണ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് ഇപ്പോൾ മഹാദേവ് പറഞ്ഞത്. സോ അങ്ങനെ ഈ ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ഇടപഴകൽ വന്നപ്പോൾ എന്തൊക്കെയാണ് മഹാദേവിൻ്റെ ശ്രദ്ധയപ്പെട്ട ഏറ്റവും, ഇപ്പോൾ കുറേ വിഷയങ്ങളുണ്ട് നാച്ചുറലി കൗമാരക്കാരെ ഇതാക്കുന്നത്, അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് തോന്നിയത്?
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ പോയി ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് കുറേം കൂടെ ഈസിയായി. അവർ കുറേം കൂടെ, ആദ്യം വന്നപ്പോൾ അവരുടെ വിചാരം ആരോ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടിട്ട് അത് എൻ്റെ പോവാൻ. പക്ഷെ അവരുടെ പ്രായമായിട്ടുള്ള ഒരാൾ വന്നപ്പോൾ അവർ ആ സമയത്ത് മുഴുവൻ ചിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, ഇതെന്തോന്നാണ് അതെന്തോന്നാണെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അതേ പ്രായമായിട്ട് ഒരാൾ വന്നപ്പോൾ അവർക്ക് കുറേം കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
2: അത് നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെയും വിദ്യാർത്ഥികൾ, എന്തിനാ വിദ്യാർത്ഥി, ഇപ്പം നിങ്ങളെ നമ്മൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിൽ രക്ഷകർത്താക്കൾക്ക് ഉടനെ മനസ്സിൽ തട്ടുന്നത് നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ ഉടനെ കൗമാരക്കാരനെ അവർ പലപ്പോഴും നമ്മളെ എതിർക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാത്തവരെങ്ങ് പോകും, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, ഇതൊക്കെ നമ്മുടെ ലോകം എന്ന് പറയുന്ന അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരിക്കും അവരുടെ നിന്ന് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മഹാദേവ് പറഞ്ഞ അനുസരിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ആക്സെപ്റ്റൻസ് അല്ലെ, ഒരു അംഗീകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അത് സ്വീകാര്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൽ ഈ ഇപ്പോൾ നമ്മൾ പറയും ഡ്രഗ്, പിന്നെ ആഹാരം, അങ്ങനെ പല പല വിഷയങ്ങളും പറയാറുണ്ട് വളർച്ച. അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ.
3: ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത സ്ഥലങ്ങളെന്ന് വെച്ചാൽ ആദ്യം സ്ലീപ്പ്, ഉറക്കം എന്ന് വെച്ചാൽ എല്ലാ രാത്രിയും എത്രയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങാൻ എളുപ്പത്തിന് എല്ലാ രാത്രിയും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂട്രിഷൻ, എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം
2: എങ്ങനെയാണ്,
3: അതെ. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഹെൽത്ത്, എല്ലാ ദിവസവും എക്സസൈസും ഓട്ടലും ചാട്ടലും പിന്നെ സ്പോർട്സ് കളിക്കാനും, അത്

0: എന്താണ് റെക്കമെൻഡ്, എന്തുകൊണ്ടാണ് അത് നമ്മുടെ ബോഡിയിലെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആക്കി ഫോക്കസ് ചെയ്യുക എല്ലാ ടോപ്പിക്സും കൂടെ വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ്, എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ അഡലസൻറ്റ് പീരീഡിൽ മാത്രമല്ല, പക്ഷേ ഈ അഡലസൻറ്റ് പീരീഡിൽ നമ്മൾ നമ്മളുടെ ഹെൽത്ത് നോക്കുമ്പോൾ അത് റെസ്റ്റ് ഓഫ് ദ ലൈഫ് എഫക്ട് ചെയ്യും.
1: ശരി ശരി, അപ്പോൾ വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടേറെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ്. മഹാദേവ് ഒരു വളരെ ബ്രൈറ്റ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആ മൂന്നെണ്ണത്തിൽ ഏറ്റവും നമ്പർ 1, 2, 3 ആയിട്ട് പറഞ്ഞത് അത് ഉറക്കത്തിൻ്റെ ഇഷ്യൂസ്, പിന്നെ പോഷണം, കാരണം വല്ലാത്ത തരം ആഹാരങ്ങൾ, ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, ഹോട്ടൽ, അങ്ങനെ അങ്ങനെ പോകുന്നു ഒരു വേറൊരു സെറ്റ്. മൂന്നാമത്തതാണ് ഈ ശാരീരികമായിട്ടൊരു ഒരു കായികമായിട്ടുള്ള അധ്വാനമോ ആക്ടിവിറ്റി ഇല്ല, ഒരു അനക്കം, ശരീരത്തിന് അനക്കം ഇല്ല. അതിവിടെയും ശരി തന്നെയാണ്. മുഴുവൻ നേരവും ഒന്നിക്കപ്പെടുത്തും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിലിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കിയാൽ ഒരു വളരെ ചുരുക്കിയിട്ട് ഈ മൂന്നിനും ഇപ്പോൾ പോഷണത്തിന് എന്താണ് അവിടെ ഒരു എന്ത് കണ്ടെത്തി, എന്താണ് ശ്രദ്ധയിൽപ്പെട്ടത്, എന്താണ് നമ്മൾ ഏത് ദിശയിൽ നീങ്ങണം എന്നാണ് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ എത്തിയ ഒരു ഫൈനൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്?
0: ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത യു എസിൽ ആദ്യം പറയാം, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരേപോലെ ഇരിക്കും പണ്ടത്തെ കാലങ്ങളിലെ കാട്ടിലും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ആയിട്ട് വരുന്ന ഭക്ഷണം, എസ്പെഷ്യലി പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം, അതിനകത്ത് ഉള്ള കോണ്ടെന്റ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് പണ്ടത്തിനെ കാട്ടിലും. ഈ ഷുഗേഴ്സ്, സോൾട്ട്സ്, നമ്മുടെ ഫാറ്റ്സ് എല്ലാം ഭയങ്കര എക്സ്ട്രീം ആണ്, എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിൽ. സോ പിന്നെ യു എസിൽ എസ്പെഷ്യലി, ടെക്സസ് ഞാൻ വരുന്ന സ്റ്റേറ്റിൽ എക്സ്പെഷ്യലി, ഇത് ഭയങ്കര കൂടുതലായതുകൊണ്ട് എൻ്റെ പ്രായത്തിൽ തൊട്ട് ഒബിസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പിയേഴ്സിൽ സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ദം ഏറ്റവും കൂടുതൽ ആൾക്കാൾ ഓവർ വെയിറ്റ് ആണ് എൻ്റെ പ്രായത്തിൽ തൊട്ട്.
1: ഇവിടെയും ഇപ്പം നമ്മൾ ഓവർ വെയിറ്റ് കാണുന്നുണ്ട്. അവിടുത്തെ ആ ഒരു എന്താണ് നിരീക്ഷണം ഇവിടെ ശരിയാണെന്ന് തോന്നുന്നു. ഇവിടെയും ഇപ്പോൾ പണ്ടത്തേക്കുള്ള ഓവർ വെയിറ്റ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ഓവർ വെയിറ്റ് ഭാവിക്ക് ദോഷമാണെന്നുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കളും ഒന്ന് ഓർത്തോണേ, നമ്മളിത് ശരി തന്നെയല്ലേ, ഇവിടെയും ഓവർ വെയിറ്റ് ഉണ്ട്, പിന്നെ ഈ കൂടുതൽ ഉപ്പ്, എണ്ണ, മധുരം, കൂടുതലുള്ള ആഹാരങ്ങളല്ലേ ഇന്ന് ചെറുപ്പക്കാരായ നിങ്ങളും ഒക്കെ കഴിക്കുന്നുള്ളത്, എല്ലാവർക്കും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നുകൂടെ. ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നാ, കുറയ്ക്കണം എന്നാണോ എന്നാ പറയുന്നത്?
0: അതെ, എന്നുവെച്ചാൽ നമ്മൾ നമ്മളുടെ പ്രായമാകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അത്ര അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓ ഈ പ്രായമാണ് നമ്മൾക്ക് ഇപ്പോഴും നന്നായിട്ട്
1: എല്ലാം
0: എന്തും ചെയ്യാം. പക്ഷെ ഈ സമയത്താണ്, ഈ ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ നമ്മളുടെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കഴിച്ചാൽ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്ന് സോ ഞാനും എൻ്റെ കൂട്ടുകാരും അത് സംസാരിച്ചും പഠിപ്പിക്കാനും പോകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കിട്ടാൻ പറ്റുന്നത്, പിന്നെ വേറെ വേറെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ മുട്ട മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ, ഡയറ്റിലുള്ള എല്ലാം എങ്ങനെയാണ് എല്ലാ ദിവസവും എത്താൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഒരു പോർഷൻ സൈസ്, ഞാൻ ഫോക്കസ് ചെയ്ത ഒരു വലിയ സ്ഥലം കേരളത്തിൽ കാണുന്നത്, ഒരു പോർഷൻ സൈസിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും നമ്മുടെ ചോറ്, നമ്മുടെ ചപ്പാത്തി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പോർഷൻ കുറച്ചും നമ്മുടെ കൂട്ടാൻ്റെ പോർഷൻ കൂട്ടുന്നതാണ്, അതാണ് അറ്റ്ലീസ്റ്റ് സയൻസ് ബേസ് ചെയ്തിട്ട് ഏറ്റവും ഗ്രേറ്റ് റെക്കമെൻഡേഷൻ അവരുടെ ഡയറ്റിന് വേണ്ടി.
1: നല്ല സൂചനയാണ്. സോ ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയ പറഞ്ഞത് നമ്മുടെ ഉറക്കത്തിനെ പറ്റിയാണ് അല്ലേ? ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു, ഉറക്കം എന്നുള്ള അടുത്ത വിഷയത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇവിടെ കുട്ടികൾ ഉറങ്ങുന്നില്ല എന്ന് നമ്മൾ പറയുന്നു, മഹാദേവിൻ്റെ നിരീക്ഷണം ഇവിടുത്തെ കുട്ടികളോടും സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ, നെറ്റിൽ കൂടെയൊക്കെ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നിരീക്ഷണവും പിന്നെ ഒരു നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ എന്ത് ചെയ്യാം നമ്മൾക്ക് എന്നുള്ള ഫീലിംഗ് എന്താണ്?
0: എന്നു വെച്ചാൽ ഉറങ്ങാൻ സമയമാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് എൻ്റെ പ്രായത്തെ ആൾക്കാർക്ക് ആ ഉറക്കാൻ സമയമാകുമ്പോൾ ഉറക്കാൻ പറ്റുന്നില്ല, അവർ വെറുതെ ബെഡിൽ കിടന്നിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും കൂടുതലുള്ള റീസൺ ആ ഉറങ്ങുന്ന മുമ്പേ ഒരു മണിക്കൂർ അവർ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസും ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റീസെർച്ചിൽ അത്രയും മനസ്സിലാവുന്നത് ആ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസിലും വരുന്ന ലൈറ്റ് നമ്മളുടെ ബ്രെയിനിൽ പോയിട്ട് നമ്മളുടെ അടുത്ത് പറയാൻ ഉറങ്ങാൻ സമയം ആവാറായിട്ടില്ല. സോ ഞാൻ പറയുന്ന റെക്കമെൻഡേഷൻ ഉറങ്ങുന്ന മുമ്പേ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അതെല്ലാം താഴെ വയ്ക്കും. അപ്പം രാത്രി സമയത്ത് ഉറങ്ങാൻ സമയമാകുമ്പോൾ കുറേ കൂടെ എളുപ്പമാകും. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാത്തത് നമ്മളുടെ പ്രായത്തിൽ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും. അപ്പം ആ സമയത്ത് തന്നെ നമ്മുടെ ഉറക്കാൻ സമയം

0: ഗുണം മാറും. ഏത് സമയത്താണ് നമുക്ക് ഉറങ്ങാൻ തോന്നുന്നത് അത് തന്നെ മാറും. പിന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കി അത് ട്രെയിൻ ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഒരേ പ്രാവശ്യം ഉറങ്ങാൻ പോയാൽ എണീക്കാൻ പോയാൽ അടുത്ത എല്ലാ ദിവസവും അത് കുറേ കൂടെ എളുപ്പമാകും.
1: ആരോഗ്യപരമായ ഒരു ടൈമിംഗ് ഒക്കെ നമുക്ക് വരുന്നുള്ളൂ
0: അതെ
1: അല്ലേ?
0: അതെ
1: ശരിയാണ്, ഉറക്കത്തിൽ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് മഹാദേവ് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇവിടെയും ഇങ്ങനെ വായിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് കേൾക്കുന്ന പലർക്കും അറിയാം, മഹാദേവ് പറഞ്ഞ വളരെ സത്യമാണ്. രക്ഷകർത്താക്കൾ ഇതിനൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു റിക്വസ്റ്റ് സമൂഹത്തിനോട്. ഈ മൂന്നാമത്തെ വിഷയം പറഞ്ഞിരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ആരും ഒന്നും അനങ്ങുന്നില്ല, എല്ലാവരും ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, അവിടെ ഇങ്ങനെയാണോ ഇവിടെ എല്ലാവരും ഇങ്ങനെയാണോ?
0: അവിടെ വേറെ വേറെ ആൾക്കാർക്ക് വേറെ വേറെ പോലെയാണ്. എന്നുവെച്ചാൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ആത്ലീറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അവർക്ക് പഠിക്കാൻ അത്ര
1: സ്പോർട്സുകാർ മാത്രം അല്ലേ,
0: സ്പോർട്സുകാർ
1: സാധാരണ
0: മാത്രം.
1: കുട്ടികളെ ചെയ്യുന്നില്ല.
0: അതെ അതെ അവരാണ് എല്ലാ ദിവസവും നല്ല ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയുന്നത്രത്തോളം എല്ലാ ദിവസവും ഒരു സെറ്റ് എമൗണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഹെൽത്തി. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോഡറേറ്റ് വെരി വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാ ദിവസവും കിട്ടിയാലാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി.
1: എത്ര നേരം വേണമെന്നാണ് തോന്നുന്നത്?
0: ഒരു മണിക്കൂർ പോലും വേണ്ട. എന്നുവെച്ചാ
1: ഒരു മണിക്കൂർ വേണ്ട, അതാ ശരിയാ.
0: അതെ
1: ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ തന്നെ കിട്ടിയാൽ വലിയ കാര്യമാണ്, ഡെയിലി
0: അതെ
1: കിട്ടുകയാണെങ്കിൽ.
0: പക്ഷെ അത് എന്ത് കുറെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്ത് കുറെ കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റിന്റെ അടിയിൽ ചെയ്യും. ഈ ഓടാൻ പോകുന്നത് മാത്രമല്ല, കൂട്ടുകാരുടെ കൂടെ പുറത്തുപോയി സ്പോർട്സ് കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഈ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇപ്പൊ പഠിക്കാൻ സമയമാകുമ്പോ, എസ്പെഷ്യലി എന്റെ എന്റെ പ്രായമാകുമ്പോ, കുറച്ചും കൂടെ ഓൾഡർ അഡലസെന്റ് ആകുമ്പോ പഠിക്കാൻ ഭയങ്കര കൂടെ. എല്ലാ ദിവസവും കളിക്കാനും ഓടാൻ പോകാനും സമയമില്ല. എല്ലാ ദിവസവും പഠിക്കാൻ മാത്രമേ സമയമുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു എക്സാം സമയമാണെങ്കിൽ 2-3 ദിവസം പഠിക്കാൻ അത് ഭയങ്കര നല്ലതാണ്. പക്ഷെ എല്ലാ ദിവസവും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതിരുന്നാൽ നമ്മുടെ ബോഡി വിചാരിക്കും അത് അതിന് ഗ്രോ ചെയ്യാൻ സമയമായില്ല. പക്ഷെ ഈ അഡലസൻ്റ് പീരീഡിലാണ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളുടെ ഹാർട്ട് ഹെൽത്തും നമ്മുടെ ലങ് ഹെൽത്തും എല്ലാം നമ്മുടെ മൈൻഡ് മൈൻഡും എല്ലാം നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുന്നത് ഈ സമയത്ത്. പിന്നെ ഹാർട്ട് ഡിസീസ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കോസ് ഓഫ് ഡെത്ത്. സോ നമ്മുടെ പ്രായത്തിൽ തന്നെ ആ ഹാർട്ട് ഹെൽത്ത് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്.
1: ശരി, അപ്പോൾ നല്ല കുറച്ച് ആശയങ്ങൾ മഹാദേവ് ഷെയർ ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാൻ ഒരു ഒരു ഒരു സിംഗിൾ സെന്റൻസ് അല്ലെ, രണ്ട് വാക്കിൽ ഒരു ചുരുക്കി എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്താണ് പറയാനുള്ളത് മഹാദേവിന്? കാരണം ഇവിടെയും നിങ്ങളുടെ സെയിം ഏജ്, നിങ്ങളെല്ലാം ഒരേ പ്രായമാണ്.
0: ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഈ ടോപ്പിക്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ എല്ലാ ആസ്പെക്റ്റും ഹെൽത്തും ഒരുമിച്ച് കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്താൽ മറ്റേ കാര്യം ഇമ്പ്രൂവ് ചെയ്യുന്ന നമ്മൾ അപ്പം തന്നെ നോട്ടീസ് ചെയ്യും. എന്നു വെച്ചാൽ കൂടുതൽ ഉറങ്ങിയാൽ അടുത്ത ദിവസം കുറേയും കൂടെ ഹാപ്പിയർ ആവും. നമുക്ക് കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നും. നല്ലോണം ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാൻ കുറേയും കൂടെ എളുപ്പമാകും. എല്ലാ ദിവസവും നല്ലോണം ഓടും ചാടും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ കുറേയും കൂടെ എളുപ്പമാകും. സോ എൻ്റെ വിചാരം ഈ നമ്മളൊരു എഫേർട്ട് ഉണ്ടാക്കിയാൽ ഏതെങ്കിലും ഒരു സാധനം ഇമ്പ്രൂവ് ചെയ്താൽ ബാക്കി എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അത്
1: നല്ല നല്ല ബ്യൂട്ടിഫുൾ അഡ്വൈസ് അല്ലേ. നിങ്ങൾ കേട്ടവർക്കൊക്കെ തോന്നിയില്ലേ, കാരണം ഇത് സാധാരണ നമ്മൾ പേരൻസ് ആണ് കുട്ടികളെ നോക്കുന്നത്, മക്കളെ നോക്കുന്നത്. ഇതാ ഇപ്പം മക്കൾ പേരൻസിനോട് നല്ലൊരു സൂചന, ഒരു ഉപദേശം തന്നിരിക്കുന്നു. അപ്പോൾ ഇത് നല്ല വില കൊടുത്ത് ഇത് കേൾക്കുന്ന എല്ലാ ഫാമിലീസും കുടുംബങ്ങളും, നിങ്ങളുടെ വീട്ടിലെ കൗമാരക്കാരും ചെറുപ്പക്കാരും എല്ലാം അവരെ കെയർ ചെയ്യുന്നതിനകത്ത് ഇതിനുള്ള പ്രചോദനം, ഇതിനുള്ള നേരം ഉണ്ടാക്കാൻ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കണം. ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കളും ഇതൊക്കെ ഉൾക്കൊണ്ട് നമുക്കൊരു പുതിയ യുവതലമുറ ഉണ്ടാക്കാൻ ഇതൊക്കെ തുടക്കമാകട്ടെ. ഇതുപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളായ ചർച്ചകൾ വീണ്ടും ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിൽ ഉണ്ടാകും, പ്രതീക്ഷിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. വിയറ്റ്നാമിലെ ഫുക്കോക്ക് ദ്വീപിനടുത്ത് ബോട്ട് മറിഞ്ഞു മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9:30 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകം

ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടു കൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പര്യടനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കൊമേഴ്സ് സിഇഒ, ICEX സ്പെയിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിൻ്റെയും സിലോക്സ് ഗ്രൂപ്പിൻ്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17 തീയതികളിൽ ഫിൻലാൻഡ് സന്ദർശിക്കുന്ന പീയൂഷ് ഗോയൽ ഇന്ത്യ ഫിൻലാൻഡ് ബിസിനസ് റൗണ്ട് ടേബിൾ യോഗത്തിലും പങ്കെടുക്കും. മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യവ്യാപക നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിയുടെ അടുത്ത ഘട്ടത്തിന് യുവജനകാര്യ കായിക മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങൾ ഇന്ന് ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. നൃത്തം, സംഗീതം, റീൽസ്, ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലം പോയട്രി എന്നിങ്ങനെ 5 സർഗാത്മക വിഭാഗങ്ങളിലായാണ് മേരാ യുവഭാരത് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 15 മുതൽ 29 വരെ പ്രായക്കാരായ യുവാക്കൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക ഭാഷയിലോ സൃഷ്ടികൾ സമർപ്പിക്കാം. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങൾ നടത്താൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗവൺമെന്റിന് കോടതി അല്പം സ്വാതന്ത്ര്യം നൽകണമെന്ന അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചതെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയോട് ബഹുമാനക്കുറവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണക്കൊള്ളക്കേസ് അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിലായതിനാൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നില്ലെന്നും ഇതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിന് കാരണമെന്നും മുരളീധരൻ അറിയിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി CP ജോൺ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ച. ഡീസൽ സബ്സിഡി അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കും ബസ് ചാർജും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർഗോഡ് അല്പസമയത്തിനകം തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കളക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ എസ് ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. കേരളത്തിലെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തന ശൈലിക്കെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നതായാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 5 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്ര പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എണ്ണ വിപണന കമ്പനികൾ വിതരണം ചെയ്യുന്ന E20 പെട്രോൾ BIS നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ, പെട്രോൾ എന്നിവ പൂർണ്ണമായും കലരുന്നവയാണെന്നും ഇന്ധനം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ വേർപെടുകയോ പാളികൾ രൂപപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ

0: അപ്രൂവ് മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന മൂന്ന് നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാ പേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപ്പെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപ്പെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800117800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ ആർ സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പാ കേസിൽ പ്രതിയായ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. ഇതോടെയാണ് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ U23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്ക സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. നിതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി പരപ്പ ബ്ലോക്കിലെ 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് തയ്യാറായി. നിലവിൽ 7 ആരോഗ്യ കേന്ദ്രങ്ങൾ NQAS നിലവാരത്തിലേതാണ്. 44 കേന്ദ്രങ്ങളെ ഈ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുക. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ 72 വാർഡിൽ അംഗനവാടിക്ക് സമീപത്തെ മാലിന്യം നീക്കം ചെയ്തത് രേഖാമൂലം വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ഉത്തരവിട്ടു. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. July 23 റെസ്റ്റ് ഹൌസിലെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. മന്ത്രി K മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺ ഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. PN പണിക്കർ അനുസ്മരണ വായനാദിന വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് BM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. PN പണിക്കർ ഫൗണ്ടേഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും കാൻഫോർഡും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 52 സ്കൂളുകളിൽ നിന്നും 83 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ കൂത്താളി VHSS വിദ്യാർത്ഥി ഗൗതം എസ് നാരായൺ 1, എളേറ്റിൽ MJHS വിദ്യാർത്ഥി അമിൽ ഫയാസ് 2 സ്ഥാനം കരസ്ഥമാക്കി. ജില്ലാതല മത്സരത്തിലെ വിജയികൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. സംസ്ഥാനതല വിജയിക്ക് 100,000 രൂപയാണ് സമ്മാനത്തുക. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിനും ജില്ലയിലെ കോൺഗ്രസിന്റെ MLA മാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 11:30 കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി OJ ജനീഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മുഹമ്മദ് റാഫി പാടിയത് ചിത്രം ബിന്ദിയാ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കിഷോർ കുമാർ, ആശാ ഭോസ്ലെ എന്നിവർ പാടിയത് ചിത്രം ദീവാർ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: അടുത്ത ഗാനം മുഹമ്മദ് റഫി പാടിയത്, ചിത്രം ഗാംബ്ലർ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം മസ്ദൂർ ജിന്ദാബാദ്.

0: ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497-295-6007.
1: മുഹമ്മദ് റാഫി പാടിയത് ചിത്രം ഹം ദോനോ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ലക്നൗ കാൺപൂർ എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ഇന്ന്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്നാണ് ഉച്ചയ്ക്ക് ഹൈവേ ഉദ്ഘാടനം ചെയ്യുക. LDF ഗവൺമെന്റിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതടക്കം കാര്യങ്ങൾ 3-അംഗ IAS ഉദ്യോഗസ്ഥതല കമ്മിറ്റി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ധന്നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീനും പങ്കെടുക്കും. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ S. ലക്ഷ്മി നാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ R. സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. തൃശൂർ പഴഞ്ഞിയിൽ 4-അംഗ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ പിതാവും മകളും മരിച്ചു. അമ്മയെയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495565321, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. ഷീബ മുംതാസിനോടൊപ്പം സ്റ്റുഡിയോയിൽ റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും തുല്യനീതിയും സുരക്ഷയും ഉറപ്പാക്കുക എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ കടമയാണ്. നമ്മുടെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, തടവുകാർ, മുൻ തടവുകാർ എന്നിവരുടെ ക്ഷേമത്തിനായി വിപുലമായ പദ്ധതികളാണ് ഇതോടനുബന്ധിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾ എന്തൊക്കെയാണ്? ഇവയുടെ ആനുകൂല്യങ്ങൾ എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തുന്നു? സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് ആണ്. സ്വാഗതം മാഡം.
2: താങ്ക് യു.
1: നമുക്ക് ആദ്യം വയോജനങ്ങളെ വെച്ച് തുടങ്ങാം. വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യഗ്രൂപ്പ് എന്ന് പറയുന്നത് വയോജനങ്ങളാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു,
1: അതുകൊണ്ട് ഒരു മിനിസ്ട്രി തന്നെ അതിന് വേണ്ടിയിട്ട്.
2: അതെ അതെ, ഇപ്പോൾ പുതിയ വകുപ്പ് രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ്, അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി നിലവിൽ ഇപ്പം നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു പറഞ്ഞു തുടങ്ങേണ്ടത് അടിയന്തര ആവശ്യങ്ങളുള്ള, ഇപ്പം ഏതെങ്കിലും അതിക്രമത്തിന് വിധേയരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു സേവനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലയിലും നമ്മൾ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഒരു ഫീൽഡ് റെസ്പോൺസ് ഓഫീസറുടെ സേവനം ലഭ്യമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ഒരു ടോൾ ഫ്രീ നമ്പർ 1-4-5-6-7 എൽഡർ ലൈൻ എന്ന പേരിലുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും മക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ അതിക്രമം നേരിടുകയും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് 1-4-5-6-7 എന്ന നമ്പറിൽ വിളിക്കാവുന്നതും ഏത് ജില്ലയിലാണോ അവരിരിക്കുന്നത് ആ ജില്ലയിലെ ഫീൽഡ് റെസ്പോൺസ് ഓഫീസറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അവർക്ക് അടിയന്തരമായിട്ട് അവരെ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ റെസ്ക്യൂ ചെയ്യും. ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക്, ഓൾഡ് ഏജ് ഹോം പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അവർക്കൊരു ഷെൽട്ടർ വേണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കാനും കഴിയുന്ന രീതിയിലാണ് നിലവിൽ RRTകൾ, റാപ്പിഡ് റെസ്പോൺസ് ടീം, പ്രവർത്തിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ ഈ ഇതുപോലെ തന്നെ ഈ ഒറ്റപ്പെടലും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സായംപ്രഭ, വയോമിത്രം പോലുള്ള പദ്ധതികൾ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവരുടെ സേവനം, ഈ റാപ്പിഡ് റെസ്പോൺസ് അല്ലാതെ ഈ പദ്ധതികളുടെ സേവനം സാധാരണക്കാർക്ക് എങ്ങനെ ലഭ്യമാകും?
2: ഇപ്പോൾ വയോമിത്രമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതി. വയോമിത്രം നമ്മളൊരു മൊബൈൽ യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൊബൈൽ യൂണിറ്റുകൾ അതോടൊപ്പം തന്നെ എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചു. നിലവിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമാണ് ഈ വയോമിത്രം പദ്ധതി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡോക്ടറുടെ സേവനം, നഴ്സിൻ്റെ സേവനം, അതുപോലെ തന്നെ സോഷ്യൽ വർക്കറുടെ സേവനം എല്ലാം ലഭ്യമാണ്. എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചും പ്രത്യേക ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട മരുന്നുകൾ കൊടുക്കുന്നതിനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ സൈക്കോസോഷ്യൽ ഇഷ്യൂസ്, അവരുടെ മാനസിക സമ്മർദ്ദം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട കൗൺസിലിംഗ്

0: സംവിധാനമൊക്കെ കൊടുക്കുന്നതിനും അതല്ലെങ്കിൽ കൗൺസിലിംഗ് സർവീസ് കിട്ടുന്ന മറ്റ് ഏജൻസികളുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമൊക്കെ വയോമിത്രം പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഒന്നാണ്.
1: ഈ ഭിന്നശേഷിക്കാരിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ കുട്ടികൾ, അങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊന്ന് പറയുമോ?
0: രണ്ട് രീതിയിലാണ് ഭിന്നശേഷി മേഖലയിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നത്. ഒന്ന്, സാമൂഹ്യ നീതി വകുപ്പ് മുഖേന ഇൻഡിവിജ്വൽ ബെനിഫിഷ്യറി സ്കീം, വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾ എന്ന് നമ്മൾ പറയും. അതിലാണ് സ്കോളർഷിപ്പ് പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നത്. അതല്ലാതെ പ്രധാനമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അവരുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള പദ്ധതികളും, എല്ലാവർക്കും അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ വികസന ഫണ്ടിൻ്റെ 5% നിർബന്ധമായിട്ടും ഭിന്നശേഷി മേഖലയിൽ നീക്കി വെക്കേണ്ടതാണ്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കേണ്ടതാണ്.
1: നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും ഒന്ന് പറയാമോ? പറഞ്ഞോളൂ, ഇന്നത്തെ വിഷയം അറിയാലോ അല്ലേ, നമ്മുടെ മാഡത്തിനോട് സംസാരിച്ചോളൂ.
2: ഭിന്നശേഷിക്കാരനാണ്.
0: ആ പറയൂ.
2: കൈകുത്തി നടക്കുന്ന ആളാണ്.
0: ഓക്കെ.
2: ഒരു 10-63 വയസ്സായി.
0: ഓ,
2: പോളിയോ വന്നാ, 63 പോളിയോ വന്നാണ്.
0: ആ ഓക്കെ.
2: നമുക്ക്
0: വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
2: വീട്ടില് നമ്മുടെ ചേട്ടച്ചാരോട്, അമ്മയച്ചൻ മരിച്ചുപോയി.
0: ഓക്കെ.
2: ചേട്ടച്ചാരുടെ കൂടെ താമസിക്കുന്നു.
0: ഓ, ഇപ്പൊ എന്താണ് എന്താണ് ആവശ്യം പറയൂ.
2: വിവാഹം കഴിച്ചത്, നമുക്കെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ ചോദിച്ചു.
0: എന്താണ് ആവശ്യം, എന്താന്ന് പ്രത്യേകമായിട്ട് പറയാൻ പറ്റുമോ?
2: ആവശ്യം
0: ഭാര്യ കൂടെ ഉണ്ടോ? ഒപ്പം
2: ഭാര്യ ഇല്ല, കല്യാണം കഴിച്ചല്ല.
0: അല്ല, ഓക്കെ.
2: ചേട്ടച്ചാരുടെ കൂടെ താമസിക്കുന്നു.
0: ഓക്കെ. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്.
2: നേരത്തെ നമുക്കൊരു വണ്ടി കിട്ടി,
0: മുച്ചക്രവാഹനാണോ?
2: ആ കിട്ടി 2013.
0: ഓക്കെ.
2: അത് 2018 ഇതിൽ വെള്ളപ്പൊക്കത്തിൽ പോയി.
0: ഓക്കെ.
2: അപ്പം നമ്മള് കഴിഞ്ഞ 23
0: ഏത് ഏത് പഞ്ചായത്തിലാണ്?
2: പള്ളിപ്പാട് പഞ്ചായത്ത്.
0: പഞ്ചായത്ത് വഴിയാണ് മുച്ചക്രവാഹനം തരുന്നത്. 2013 ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഏതായാലും 2013 ആദ്യമായിട്ട് കിട്ടിയത്. അപ്പൊ 8 കഴിഞ്ഞല്ലോ ഇപ്പം.
2: അത് കഴിഞ്ഞ് 2023 കൊടുത്തു കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് വന്നു.
0: ഓക്കെ.
2: പക്ഷെ നമുക്കിപ്പോ തീരെ ഇതായി,
0: വയ്യാണ്ടായി.
2: വയ്യാതായി. അപ്പൊ അത് നമ്മള് ഒരു 2-3 കൊണ്ട്, 1 കൊണ്ട് ആയുർവേദ മരുന്നായിരുന്നു. അത് കഴിഞ്ഞ്
0: അലോപ്പതി മരുന്നാണ് കഴിക്കുന്നത്.
2: ആശുപത്രി പോയി കിടക്കാനുള്ള ആരും വരാനും പോകാനും ഒന്നും ഇല്ലല്ലോ.
0: അതെ.
2: അതുകൊണ്ട് ഒരു ഡോക്ടർ ആലപ്പ മെഡിക്കോളേജ് പ്രൊഫസറുടെ മരുന്ന്
1: കഴിച്ചു. ആവശ്യം ഒന്ന് പറയാമോ, എന്താണ് ആവശ്യം എന്ന്
2: പറയാമോ? ചികിത്സാ സഹായങ്ങളോ അല്ലെങ്കിൽ
0: പെട്ടെന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരു പരിരക്ഷ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്. പരിരക്ഷയിൽ നമ്മൾ അടിയന്തരമായിട്ട് വരുന്ന ആരോഗ്യം, ആരോഗ്യ സംബന്ധമായ പറയുന്നത് കേൾക്കാമോ? ആയുർവേദ മരുന്നാണ് വേണ്ടത്.
1: എന്തായാലും കട്ടായി തോന്നുന്നു. അദ്ദേഹത്തിന് ചികിത്സാ സംബന്ധമായ നിർദ്ദേശങ്ങളാണ്.
0: ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ നമുക്ക് പരിരക്ഷ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. അതിനകത്ത് പെട്ടെന്നുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു സ്ട്രോക്ക് വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവരുടെ ചികിത്സ ആവശ്യമായിട്ട് വരുന്ന തുക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമുക്കുണ്ട്. പരിരക്ഷ എന്നാണ് ആ പദ്ധതിയുടെ പേര്. പരിരക്ഷ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരെയാണ് സമീപിക്കേണ്ടത്. സാമൂഹ്യ നീതി ഓഫീസർമാർ പരിശോധിച്ചിട്ട് ആദ്യഘട്ടത്തിൽ ഒരു 25,000 രൂപ വരെ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറുടെ ഒരു ഡിസ്ക്രിപ്ഷനിൽ അവർക്ക് അനുവദിക്കാവുന്നതാണ്. അത് കഴിയുമ്പം ജില്ലാ കളക്ടർ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഒരു കമ്മിറ്റി എല്ലാ ജില്ലയിലും നിലവിലുണ്ട്. കമ്മിറ്റി പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും.
1: ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഈ സ്വാവലംബൻ ഐഡി കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ കാർഡിനായിട്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്?
0: അത് തിരിച്ചറിയൽ കാർഡാണ്. ഭിന്നശേഷിക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന യുണീക്ക് ഐ ഡി കാർഡാണ്, യു ഡി ഐ ഡി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് സ്വാവലംബൻ പോർട്ടൽ വഴിയാണ് നിലവിൽ കൊടുത്തു വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും യു ഡി ഐ ഡി കാർഡാണ് ഒരാൾക്ക് ആനുകൂല്യം ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവർക്ക് വേണ്ട രേഖ.
1: അതിലേക്കൊന്ന് വരുന്നതിന് മുമ്പ് ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ,
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: നമസ്കാരം മാഡം, ഞാൻ അൽഫോൻസ.
1: അൽഫോൻസ, അമ്മ എവിടെ നിന്നാണ്?
3: ശൂരനാട് വയ്യാങ്കര.
1: ശരി, അമ്മ ചോദിച്ചോളൂ. അറിയാലോ, വിഷയം അറിയാവല്ലോ.
3: അറിയാം. ഒരു ജീവനക്കാരിയായിരുന്നു.
1: അപ്പൊ ഷീബ മാഡം ഉണ്ട്, മാമിനോട് സംസാരിച്ചോളൂ.
0: എന്താണ്, പറയൂ.
3: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
3: ഞാന് ഒരു അംഗൻവാടി വർക്കർ ആയിരുന്നു.
0: ഇപ്പൊ പെൻഷനായോ?
3: 2015 പെൻഷനായോ?
0: ഓക്കെ.
3: അതിന് മുമ്പ് നമ്മള് അംഗൻവാടിയും ഐസിഡിയും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് നമ്മള് ഈ ഭിന്നശേഷി ക്യാമ്പ് നടത്തുമായിരുന്നു.
0: അതെ.
3: നമ്മള് ഒരുപാട് ആൾക്കാർക്ക് ഈ ഐ ഡി കാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുക്കായിരുന്നു. ഇപ്പൊ ഇനി നമുക്ക് അങ്ങനെ എങ്ങാണോ ഉള്ള പരിപാടി വല്ലതും ഉള്ളു. ആശുപത്രിയിൽ പോയി ഞങ്ങൾക്ക് പോകണോ കീഴിൽ ഒന്നില് ഇവിടെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലുണ്ട്. അത് രണ്ട്
0: ഇപ്പം എന്താണ് വേണ്ടത്, എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്ന് അറിയണോ വേണ്ടത്?
3: അപ്പൊ നമുക്ക് ഇങ്ങനെ ഇനി നമ്മുടെ ഐ സി ഡി മുഖേന ഇങ്ങനെ ക്യാമ്പ് നടത്താനോ വല്ല പരിപാടിയുണ്ടോ?
0: അങ്ങനെ ഈ ഐ ഡി കാർഡ്, യുണീക്ക് ഐ ഡി കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാമ്പുകൾ നമ്മൾ നടത്താറുണ്ട്. നേരത്തെ വനിതാ ശിശു വികസന വകുപ്പും സാമൂഹ്യ നീതി വകുപ്പും ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2017 രണ്ട് വകുപ്പായിട്ടാണ് പ്രവർത്തനം നടത്തി വരുന്നത്. പക്ഷേ ജില്ലകളിൽ നമ്മൾ ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത് എല്ലാ വകുപ്പിൻ്റെയും സഹായത്തോടു കൂടിയിട്ടാണ്. പ്രധാനമായിട്ടും വനിതാ ശിശു വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇതാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ. ഈ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മൾ എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ ക്യാമ്പുകൾ യു ഡി ഐ ഡി കാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് പ്രധാന ചുമതല ക്യാമ്പുകൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വഹിക്കുന്നത്.
3: അപ്പോൾ 2017 ക്യാമ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള അംഗൻവാടി മുഖേന.
0: ഓ, സന്തോഷം. ഓക്കെ.
3: ഞാൻ അംഗൻവാടി വർക്കറാ. 2015 ഞാൻ പെൻഷൻ ആയതാ.
0: ഓ,
1: അമ്മക്ക് ഇപ്പൊ എന്താണ് അറിയേണ്ടത്? ഈ കാർഡ് ഇനി കിട്ടുമോ എന്നാണോ, ഈ കാർഡിന്റെ പ്രൊസീജിയർ എന്താണെന്നാണോ?
3: അതെ അതെ, ഞാന് 2015 ഇറങ്ങുമ്പോ ഒരു 5 മാസത്തിന് മുമ്പ് എനിക്ക് കണ്ണിന്റെ കാഴ്ച പോയായിരുന്നു.
0: ക്യാമ്പുകള് നമ്മള് പ്രത്യേകമായിട്ടുള്ള ഇപ്പൊ കണ്ണിന്റെ കാഴ്ച പോയത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്.
3: അതെ അതെ.
0: ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലുകളില് മെഡിക്കൽ ബോർഡ് കാണും. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് സ്വാവലംബൻ പോർട്ടലിലാണ് ആദ്യം അപേക്ഷ കൊടുക്കേണ്ടത്. സ്വാവലംബൻ പോർട്ടലിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ക്യാമ്പിന് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കും. മെഡിക്കൽ ബോർഡ് നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് വിളിക്കും. എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ ബോർഡുകളുണ്ട്. അപ്പം മെഡിക്കൽ ബോർഡ് നിങ്ങളെ അപ്പം നിങ്ങൾ അസസ്മെന്റിന് ചെല്ലണം, പരിശോധനയ്ക്ക് ചെല്ലണം.
3: ഒരു മിനിറ്റ് മാഡം കേൾക്കണേ.
0: ആ പറയൂ.
3: രണ്ടു വർഷത്തിന് മുമ്പ് ഞാനൊന്ന് പോയി. എന്റെ കൂടെ വരാൻ ആരും ഇല്ല. എന്നെ ഒരു ഓട്ടോക്കാരനാ കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്ന് ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ, എല്ലാ വിധത്തിലുള്ള ആളുകളും ഉണ്ടല്ലോ. അങ്ങനെ അവര് നമ്മള് അപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തത് അവര് വിളിച്ച് നമ്മളെ വരി നിർത്തി
0: പോവാ.
3: അങ്ങനെ നിർത്തി അവസാനം എന്തുവായാലും ഞാനകത്ത് കയറി അവരെന്നെ പരിശോധിച്ചൊക്കെ വിളിച്ചിട്ട് അവിടുത്തെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് മണി 2 ആയിട്ടും പിന്നെ വിളിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് 8 മണിക്ക് പോയത്.
0: ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആ നമ്പർ തരൂ, ഞാൻ അവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയാം. ഓക്കെ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് ചെയ്യാൻ പറയാം.
3: നമ്മുടെ ഈ ഇങ്ങനെ ഒരു സി എച്ച് സിയിലോ
0: എന്താണ് തടസ്സം വന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടുന്ന് ജില്ലാ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയാം, എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അവരടുത്ത് അത് അറേഞ്ച് ചെയ്യാൻ പറയാം. ഓക്കെ,
3: പിന്നെ ഞാനത്

0: വെച്ചിട്ട് ഇങ്ങനെ എന്റെ ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ ഇങ്ങനെ ഒരു
1: ഉപേക്ഷിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അവിടെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ, അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ഓക്കെ ശരി.
2: അപ്പോൾ മാം ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്കായിട്ട് ഈ കാർഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
1: കാർഡ് എടുക്കാൻ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. സ്പെഷ്യൽ ക്യാമ്പുകൾ ചെയ്തിട്ട് ചെയ്യാറുണ്ട്, സ്പെഷ്യൽ ഡ്രൈവായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ പോലും സ്വാവലംബൻ പോർട്ടൽ ഏത് സമയത്താണെങ്കിലും ആർക്കും അപേക്ഷ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ ബോർഡ് അവർക്ക് സെലക്ട് ചെയ്യാം, അതിനകത്ത് പോർട്ടലിൽ സെലക്ട് ചെയ്യാം. മെഡിക്കൽ ബോർഡ് സെലക്ട് ചെയ്തിട്ട് മെഡിക്കൽ ബോർഡ് അവർക്ക് സമയം അനുവദിക്കുന്നതിനനുസരിച്ച് അവർ അസസ്മെൻറ്റിന് ചെന്നാൽ മതിയാവും. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UDID കാർഡും ഈ പോർട്ടൽ വഴിയാണ് ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
2: ഇത് ഈ കാർഡാണോ ഇവർക്ക് ഇനിയുള്ള സാമ്പത്തിക സഹായങ്ങൾ അതുപോലെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ളത്? എല്ലാ
1: കേന്ദ്ര ഗവൺമെൻറ് UDID കാർഡ് അടിസ്ഥാന രേഖയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാവർക്കും ID കാർഡ് കൊടുക്കുന്നതിനുള്ള തീവ്ര യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ UDID കാർഡ് ഇല്ലെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അടിസ്ഥാന രേഖയായിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ
2: പദ്ധതികൾ
1: നടപ്പാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 40%, 40% ഡിസബിലിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നുള്ള രീതിയിൽ RPWD Act, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 നിലവിൽ വന്നിട്ടുള്ള ആക്ട് പ്രകാരം 40% ആണ് ഏറ്റവും കുറഞ്ഞ ഡിസബിലിറ്റിയുടെ ശതമാനമായിട്ട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്.
2: അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സ്വയം തൊഴിൽ വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്?
1: സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റ് വകുപ്പ് മുഖേന കൈവല്യ എന്നുള്ളൊരു സ്വയം തൊഴിൽ പദ്ധതി നിലവിലുണ്ട്. അതുകൂടാതെ ഭിന്നശേഷി കോർപ്പറേഷൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഭിന്നശേഷി കോർപ്പറേഷൻ വഴി ലോൺ കൊടുക്കുന്ന പദ്ധതികൾ നിലവിലുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മളെ സാമൂഹ്യ നീതി വകുപ്പ് വഴി ഭിന്നശേഷിക്കാരായ ആളുകളെ പരിചരിക്കുന്ന വനിതകളായിട്ടുള്ള രക്ഷിതാക്കൾക്ക് നമ്മൾ സ്വയം തൊഴിലിന് സ്വാശ്രയ എന്നുള്ള പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് സ്നേഹയാനം എന്നുള്ളൊരു പദ്ധതി, അതും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക്, വനിതകളായ രക്ഷിതാക്കൾക്കാണ് നമ്മൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നാഷണൽ ട്രസ്റ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, സെറിബൽ പാൾസി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇത്രയും 4 കാറ്റഗറിയിൽ വരുന്ന ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ വനിതകളായ രക്ഷിതാക്കൾക്കായിരുന്നു നമ്മൾ ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സാമൂഹ്യ നീതി വകുപ്പ് വഴി നടപ്പിലാക്കിക്കൊണ്ട്.
2: കുറച്ച് മുമ്പ് നമ്മുടെ ശ്രോതാവ് ചൂണ്ടിക്കാട്ടിയതുപോലെ അല്ലേ?
1: അതെ.
2: ഇനി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പുനരധിവാസത്തിന്, വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ?
1: മറ്റ് നമ്മളുടെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ലക്ഷ്യ ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ലക്ഷ്യ ഗ്രൂപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ. അത് പ്രധാനമായിട്ടും അങ്ങനെ വരാൻ കാരണം നമ്മൾ സമൂഹം ഇപ്പോഴും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആ ഒരു സ്വത്വത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അംഗീകാരം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ ദൃശ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആക്സിഡൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും കുടുംബങ്ങളിൽ നിന്നുള്ള പിന്തുണ വലിയ രീതിയിൽ ഇപ്പോഴും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്.
2: ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്.
1: അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ 2014 ഒരു സർവേ, ഒരു സമഗ്രമായിട്ടുള്ളൊരു സർവേ കേരളത്തിനകത്ത് നടത്തിയ സമയത്ത് 90% ആളുകൾക്കും അവരുടെ സ്വത്വം വെളിപ്പെടുത്തി മുന്നോട്ട് വരുന്ന 90% ആളുകളും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4% ആളുകൾ വിദ്യാലയങ്ങളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കളിയാക്കലുകൾ, ബുള്ളിയിങ് ഒക്കെ അനുഭവിക്കുന്നത് കൊണ്ട് പല ആളുകളും ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി വകുപ്പ് പ്രധാനമായിട്ടും ഇടപെടുന്ന ഒരു മേഖല അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്.
2: നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവും കൂടെ ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
3: ചെല്ലപ്പൻ നായർ, ആലപ്പുഴ കൊറ്റങ്കുളങ്ങര.
2: സംസാരിച്ചോളൂ മാഡത്തിനോട്.
1: നമസ്കാരം, പറയൂ.
3: സാർ, ഞാന് 79 വയസ്സുള്ള ഒരാളാണ്. വികലാംഗനാണ്. UDID കാർഡുണ്ട്. 50% വികലാംഗനാണ്.
1: അതെ.
3: ഒറ്റയ്ക്കുള്ളൂ. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല.
1: ഒറ്റയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത്?
3: സഹോദരിയുടെ കൂടെയാണ് താമസം. ഞാൻ ഒറ്റയ്ക്കുള്ള രാജ്യ മക്കളൊന്നും ഇല്ലെന്ന് പറയാ.
1: ഓക്കെ, ഇപ്പൊ എന്താണ് ആവശ്യം പറയൂ.
3: പെൻഷൻ ഗവൺമെന്റ് മുൻപ് വികലാംഗർക്ക് പ്രത്യേക 200 രൂപ കൂടുതൽ പെൻഷൻ ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതിനകത്ത് 200 രൂപ കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തിയാക്കി. ഇവർക്ക് 60 വയസ്സായ കഴിഞ്ഞാലും ഇത് ഒരു പെൻഷനും കൂടെ അപേക്ഷിക്കാമെന്നും പറഞ്ഞ ഗവൺമെന്റ് സർക്കുലർ ഉണ്ടായിരുന്നു, അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വികലാംഗർക്ക് പ്രത്യേകം പെൻഷൻ കൂടുതലുണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. 200 രൂപ കൂടുതലുണ്ടായിരുന്നു, മറ്റുള്ള എല്ലാവർക്കും ഒരുപോലെ ആക്കിയതുകൊണ്ട് അത് കൂടുതലായിട്ട് കിട്ടുന്നില്ല.
1: ഇപ്പൊ 2 പെൻഷൻ കിട്ടുന്നുണ്ടോ നിലവില്?
3: അവരെണ്ണേ ഉള്ളൂ.
1: ഏത് പെൻഷനാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
3: മാത്രമേ ഉള്ളൂ.
1: ഏത് പെൻഷനാ കിട്ടുന്നത്? വികലാംഗ പെൻഷൻ ആണോ കിട്ടുന്നത് അതോ വയോജന പെൻഷൻ ആണോ കിട്ടുന്നത്? അത് വെച്ചിട്ടുള്ള പെൻഷനാണ് കിട്ടുന്നത്. ഇപ്പൊ എന്താണ് പ്രശ്നം, എന്താ പറയൂ?
3: അല്ല, ഈ പെൻഷനെ വികലാംഗർക്ക് പിൻപ് കൂടുതലുണ്ടായിരുന്നു, അതിപ്പോ എല്ലാവർക്കും ഒരേപോലെ ഏകീകരിച്ചു, അതുകൊണ്ട് ചോദിച്ചതാ.
1: അത് പഞ്ചായത്തുകൾ വഴിയാണ് പെൻഷൻ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഒരു നയപരമായ തീരുമാനം സർക്കാർ എടുത്തു കാണും, അതാണ് അങ്ങനെ ഏകീകരിച്ച് വന്നത് കേട്ടോ. ഓക്കെ,
2: മറ്റ് നമ്മുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ പരിപാടിയിൽ പറയുന്നുണ്ടല്ലോ, അപ്പോ അതുവഴി അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
1: ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ തുടർ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷനുമായിട്ട് യോജിച്ചുകൊണ്ടൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് കൂടാതെ സ്കോളർഷിപ്പ് പദ്ധതി, ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നതിനുള്ള പദ്ധതി, അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസം വഴി പഠനം തുടരുന്ന ആളുകൾക്ക് അതിൻ്റെ ഫീസും ബാക്കി അവരുടെ പഠന ആവശ്യങ്ങൾക്കുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതികളെല്ലാം നിലവിലുണ്ട്. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം പി എസ് സി കോച്ചിങ്, അതുപോലെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് പ്രത്യേകമായിട്ട് കോച്ചിങ് കൊടുക്കുന്നതിനുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട്. പല പേരുകളിലാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഓവർസീസ് സ്കോളർഷിപ്പാണ്, വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനം നടത്തുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും, അവരുടെ വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല, സാമ്പത്തിക വർഷം അവസാനമായതുകൊണ്ട്. ഈ വർഷം നമ്മൾ ഈ ഒരു സെപ്റ്റംബർ ആവുന്നതോടുകൂടി ഒരു 5 പേരെയെങ്കിലും എൻറോൾ ചെയ്തിട്ട് വിദേശ പഠനത്തിന് അയക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
2: അതിനുള്ള അപേക്ഷയൊക്കെ എങ്ങനെയാണ്?
1: അത് നമ്മൾ വകുപ്പ് അപേക്ഷകൾ വിളിക്കും. നമുക്ക് ഒരു ഏജൻസിയുടെ സപ്പോർട്ടുണ്ട്, ഗവൺമെൻറ് ഏജൻസി തന്നെ, ഒഡേപെക് എന്ന് പറഞ്ഞ ഏജൻസിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അവരാണ് അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട്, വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കരിയർ ഗൈഡൻസ് അവർ, നമ്മൾ നേരത്തെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തു, തൽപരരായിട്ടുള്ള ആളുകളെടുത്തുനിന്ന് അപേക്ഷ വിളിച്ചു, അവരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നമ്മൾ കൊടുത്തു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്തു, അതിനകത്തു നിന്ന് നമ്മളൊരു 6 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവരുടെ പ്രോസസ്സിങ്ങാണ് ഇപ്പം നമ്മൾ സെപ്റ്റംബറോട് കൂടിയിട്ട് അവരെ പുറത്തേക്ക് വിടാനുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2: അവർക്കുള്ള ഇപ്പോൾ വാല്യൂ ആഡഡ് ട്രെയിനിങ്സോ കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: നമ്മളിപ്പം നമുക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് നമ്മൾ വനിതാ വികസന കോർപ്പറേഷനുമായിട്ട് ചേർന്നിട്ട് ഒരു 3 ലക്ഷം രൂപ വരെ, പരമാവധി 3 ലക്ഷം രൂപ വരെ അവർക്ക് തിരിച്ചടവ് വ്യവസ്ഥയിൽ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്കിൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ സാകല്യം എന്നുള്ള പേരിൽ നമ്മളൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയത് നോളജ് എക്കണോമി മിഷനും അസാപ്പുമായിട്ട് ചേർന്നിട്ടാണ്. അതിലൊരു 7 പേര് ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അവരുടെ പ്ലേസ്മെൻറ്റ് നടത്തി. അതുപോലെ തന്നെ അതേ സമാനമായിട്ടുള്ള രീതിയിൽ ഈ വർഷവും സ്കിൽ ട്രെയിനിങ് വിവിധ ട്രേഡിൽ അല്ലെങ്കിൽ വിവിധ കോഴ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അസാപ്പുമായിട്ട് പുതിയൊരു MOU സൈൻ ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്.
2: ഇപ്പോൾ ഈ ഫീൽഡ് റെസ്പോൺസ് ടീം ഉണ്ടെന്ന് പറയുമല്ലോ, അവർ ശരിക്കും നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. അവരെന്തൊക്കെ, ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴാണ് ശരിക്കുമുള്ള ഹാർഷ് റിയാലിറ്റി മനസ്സിലാക്കുന്നത്, അവർ ശരിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, എന്തൊക്കെ ഹാർഷ് റിയാലിറ്റീസ് ആണ് പുറത്തു വരുന്നത്?
1: റിയാലിറ്റീസ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ വയോജന മേഖലയിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഇടപെടൽ, ഫീൽഡ് ലെവൽ ഇടപെടൽ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ കാര്യത്തിലുമാണ് കൂടുതലായിട്ടും ആ രീതിയിലുള്ള ഒരു നമ്മൾ നേരിട്ട് ചെന്ന് ഔട്ട്റീച്ച് ചെയ്യേണ്ടത്, നമ്മളുടെ സർവീസ് ഔട്ട്റീച്ച് ചെയ്യണ ഒരു കാര്യം പ്രധാനമായിട്ടും അത്തരം സന്ദർഭങ്ങളിലാണ് വരുന്നത്. നമുക്കറിയാം കേരളത്തിൽ ആളുകളെ സംരക്ഷിക്കേണ്ട ചുമതല പലപ്പോഴും കുടുംബാംഗങ്ങൾ

0: ഞാന് 2019 മുതൽ 2023 വരെ UDID പാസിന് അപേക്ഷ കൊടുത്തിരുന്നു.
1: അപേക്ഷിച്ചത് എങ്ങനെയാണ് അപേക്ഷിച്ചത്?
0: അക്ഷയിൽ
1: പോയിട്ട് അപേക്ഷിച്ചു. മെഡിക്കൽ ബോർഡ് വിളിച്ചില്ലേ?
0: എല്ലാം കൊടുത്തിട്ടാണ് അപേക്ഷിച്ചത്.
1: മെഡിക്കൽ ബോർഡ് അസസ്മെന്റിന് വേണ്ടിയിട്ട് വിളിച്ചോ?
0: ഇല്ലില്ല,
1: വിളിച്ചിട്ടില്ല. ഏതാണ് ബോർഡ്? ഏതാണ്? ഏത് ഹോസ്പിറ്റലായിരുന്നു?
0: കൊല്ലമാണ്.
1: കൊല്ലം ജില്ലാ ആശുപത്രി? ജില്ലാ ആശുപത്രിയിലാണ്. 2019 കൊടുത്തിട്ട് ഇതുവരെ വിളിച്ചില്ല എന്നാണോ പറഞ്ഞേ?
0: 2019 കൊടുത്ത അപേക്ഷക്കൊന്നും ശരിയായില്ലെന്ന് അവര് പറഞ്ഞു.
1: ഓക്കെ.
0: പിന്നെ 2020 അപ്ലൈ ചെയ്തു, അതും ശരിയായില്ല. 2021 അപ്ലൈ ചെയ്തു, അതും ശരിയായില്ല. 2023 വരെ അങ്ങനെ അപ്ലൈ ശരിയായില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതാ.
1: ഓക്കെ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ അവിടെ ഈ ക്യാമ്പുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡില് അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളോട് നമുക്ക് ചോദിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്പർ നോട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം.
0: അത് മാത്രമല്ല മാഡം, ഇതിനെ ഞാൻ DMO ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. അന്നേരം വിളിക്കുമ്പോഴെല്ലാം പറയുന്നത് DMO ഇല്ല, DMO ഇല്ലെന്നാ പറയുന്നത്. അവർ ഒഴിവാക്കുകയാണ് പറഞ്ഞിട്ട്.
1: മെഡിക്കൽ ബോർഡ് കൂടാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും ഏതായാലും ഇത്രയും കാലതാമസം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പൊ അവിടെ നിന്ന് നേരിട്ട് വിളിക്കാൻ പറയാം കേട്ടോ.
2: അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം അവർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ.
1: ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, അതായിരിക്കും കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ജില്ലാ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു ഫോൺ കോൾ വന്നു. ഒരു വീടിനകത്ത് ഒരു അമ്മയെ അടച്ചിട്ടതാണ്. പകൽ 11 മണിയായി, തലേദിവസം 5 മണിക്ക് അടച്ചിട്ടതാണ്. 11 മണിയായിട്ടും ആരും വന്ന് തുറക്കുമോ ഭക്ഷണം കിട്ടുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളായിരുന്നു. അപ്പം നമ്മൾ അവരെ വീട്ടിൽ പോയി. അപ്പം നമ്മൾ പോലീസിനെയും കൂടെ കൂട്ടിയിട്ടാണ് പോണത്. ആ സമയത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം ഇല്ല. അപ്പം അതുകൊണ്ട് പോലീസിൻ്റെ ഹെൽപ്പും കൂടെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ അവിടെ ചെന്ന സമയത്ത് അവർക്ക് ഒരേ ഒരു മകളാണുള്ളത്. അവർ മാറിയാണ് താമസിക്കുന്നത്, അമ്മ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ മകൾ അവിടെ വന്നു, അവരെ റെസ്ക്യൂ ചെയ്യും. അപ്പം നമ്മൾ നോക്കിയ സമയത്ത് അവർ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ഭക്ഷണം കിട്ടിയിട്ടില്ല, കുളിച്ചിട്ട് കുറേ നാളുകളായി, ഭയങ്കര ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ റെസ്ക്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവർ മകൾ ആ സമയത്ത് ഭയങ്കര തടസ്സവാദം ആയിട്ട് നമ്മളുടെ അടുത്ത് നിന്നു. ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളുടെ ഒരു സാമൂഹ്യ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു മോശമായിട്ടുള്ള കാര്യം ആയിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ തടസ്സം ഉന്നയിക്കുന്നത്. അതല്ലാതെ നോക്കാൻ സന്നദ്ധമായത് കൊണ്ടല്ല. അപ്പം അവരെ നമുക്ക് കുറ്റം പറയാനില്ല. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മൾ എല്ലാവരും പാട്രിയാർക്കിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ രീതിയിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും, അറിയില്ല. ഏതായാലും പിന്നെ അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തൽക്കാലം നമ്മളുടെ സ്ഥാപനത്തിലേക്ക്, ഓൾഡേജ് ഹോമിലേക്ക് മാറ്റുകയാണെന്നുള്ളത് പറഞ്ഞു. അവരോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അനുനയിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് അവരെ
2: കൊണ്ടുപോകാൻ
1: പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ബലം പ്രയോഗിക്കുകയോ എൻഫോഴ്സ്മെൻറ്റ് രൂപത്തിലോ നമുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര സുഖകരമാവില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീൽഡിൽ പോകുന്ന ആളുകൾ എങ്ങനെ സംസാരിക്കണം, അവരെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതിനുശേഷം അവരുടെയും കൂടെ ഒരു സമ്മതത്തോടു കൂടിയിട്ട് ആയിരിക്കണം നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് വന്ന് കാണാം, അവർക്ക് അവർക്ക് തിരിച്ച് കൊണ്ടുപോയി നോക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്ന സമയത്ത് അവർക്ക് തിരിച്ച് കൊണ്ടുപോകാം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാർദ്ധക്യം വീട്ടിൽ തന്നെ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ വയോജന നയമൊക്കെ 2013 വന്ന സമയത്ത് വന്നിട്ടുള്ളത്. 2013 ശേഷം നമ്മളുടെ സൊസൈറ്റി ഒരുപാട് മാറി. ഇനി നമ്മൾ വാർദ്ധക്യം വീട്ടിൽ തന്നെ എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടോയെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മളൊരു ഫീൽഡിൽ ചെന്ന് ഇടപെടുന്ന സമയത്ത് നമ്മൾ ആരോടൊക്കെയാണോ ഇടപെടുന്നത് അവരോട് സമവായത്തോടു കൂടിയിട്ട് സംസാരിക്കുന്നതിനും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനും ശ്രമിക്കണം എന്നുള്ളതാണ് ഫീൽഡിൽ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും. പിന്നെ ഈ പറഞ്ഞതുപോലെ അവരെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിലേതെങ്കിലും തരത്തിലുള്ള
2: മുറിവുകളുണ്ടോ,
1: അല്ലെങ്കിൽ അവരുടെ ബിലോങ്ങിങ്സ് എന്തെല്ലാമാണ്, ഇപ്പം വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടോ

0: എന്നുള്ളതൊക്കെ നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസിന്റെ സഹായം, അത്തരം കേസുകൾ എല്ലാ കേസുകളിലും നമുക്ക് പോലീസിന്റെ സഹായം ആവശ്യമായിട്ട് വരില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മളെ പഞ്ചായത്തിലുള്ള മെമ്പർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബ് പ്രവർത്തകരോ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷെ അങ്ങനെയല്ലാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്.
1: ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട് മാഡം. ഹലോ ഹലോ ഹലോ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: എന്റെ പേര് ശശീന്ദ്രൻ. നെടുമ്പാശ്ശേരി വീട്.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്, പറയൂ
2: മാഡം. ഞാൻ മറ്റേ എറണാകുളം ജില്ലയിൽ നിന്ന്
0: വിളിക്കുന്നതാണ്.
2: പേര് ശശീന്ദ്രൻ.
0: ഓ,
2: ഞാൻ മറ്റേ ആശ്വാസ ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ടാവുന്നുണ്ട്, സാമൂഹ്യ നിധി വകുപ്പ്. അതിനെ പറ്റി അറിയണ്ടോ? നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ അത് കൊടുക്കുന്നുണ്ടോ? അത് എങ്ങനെയുണ്ട്?
0: ആശ്വാസ ഗവൺമെന്റ് നേരത്തെ അപേക്ഷിച്ച ആളാണോ?
2: ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പുള്ളിക്ക് കുറച്ചു നാൾ മുമ്പ് വരെ
0: കിട്ടുന്നുണ്ടായിരുന്നു. ഏത് വർഷം വരെ കിട്ടി?
2: കഴിഞ്ഞ ഓണത്തിന് വരെ കിട്ടിന്ന് പറഞ്ഞു. പിന്നെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു.
0: കഴിഞ്ഞ ഓണത്തിന് വരെ കിട്ടി.
2: ആ
0: പദ്ധതി നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. അപ്പോ എല്ലാ വർഷവും അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ്, ആരാണോ രോഗിയായിട്ട് കിടക്കുന്നത് അയാളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. ആ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അരിയറുള്ള എമൗണ്ട്, ഇതുവരെ കുടിശ്ശികയുള്ള എമൗണ്ടും കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ജില്ലയിൽ അതിനൊരു കോർഡിനേറ്റർ ഉണ്ട്. അതല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ മേടിക്കുക. അതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നമ്പർ കിട്ടും. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചിട്ട് എവിടെയാണ് തടസ്സം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ആശ്വാസ കിരണം ഇപ്പൊ കൊടുക്കുന്നത് കിടപ്പിലായ രോഗികളെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ നോക്കുന്ന ആളുകൾക്കാണ്. അവരുടെ പരിചാരകർക്ക് വേണ്ടി, പരിചാരകരല്ല, അവരെ കെയർ ചെയ്യുന്ന അവരുടെ കുടുംബാംഗങ്ങളോ ആരാണെങ്കിലും അവർക്കാണ് നമ്മൾ ആശ്വാസ കിരണം പദ്ധതി പ്രകാരമുള്ള ധനസഹായം കൊടുക്കുന്നത്.
1: മാം, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ റെസ്ക്യൂ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വാർദ്ധക്യം വീട്ടിൽ തന്നെ അല്ലാതിരിക്കുന്ന, ഈ മോശം കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനെന്തൊക്കെ നമുക്ക് സാമൂഹ്യ നീതി വകുപ്പിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം?
0: നമുക്ക് എല്ലാ ജില്ലയിലും ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് നേരിട്ട് നടത്തുന്ന ഓൾഡ് ഏജ് ഹോമുകൾ എല്ലാ ജില്ലയിലും നമുക്കുണ്ട്. അതുകൂടാതെ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ഓൾഡ് ഏജ് ഹോമുകൾ സാമൂഹ്യ നീതി വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഹോമുകളുണ്ട്. അവർക്ക് നമ്മൾ ഗ്രാൻഡിനേഡ് കൊടുക്കുന്നതുണ്ട്, ഗ്രാൻഡിനേഡ് കൊടുക്കാത്ത സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാ ജില്ലകളിലും ഓൾഡ് ഏജ് ഹോംസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സും സാമൂഹ്യ നീതി വകുപ്പ് നേരിട്ട് നടത്തുന്നതുണ്ട്. ഇതേപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ നടത്തുന്നു, നമ്മൾ ഗ്രാൻഡിനേഡ് കൊടുക്കുന്നു. ആ രീതിയിലും എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ മാനേജ്മെൻറ് മാനുവൽ വെച്ചിട്ട് നമ്മളുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതി എങ്ങനെയാവണം എന്നുള്ള പറയുന്ന മാനുവൽ ഉണ്ട്. അപ്പോൾ മാനുവൽ പ്രകാരം ആവശ്യക്കാർക്ക് നേരിട്ട് വന്നാലും നമുക്ക്
1: അവർക്ക്
0: അവരുടെ പ്രവേശനം കൊടുക്കാം. ഇനി അതല്ല, സാമൂഹ്യ എല്ലാ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ജില്ലയിലും ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുണ്ട്, സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന. അവരെ സമീപിച്ചാലും ഇതുപോലെ പ്രവേശനം ലഭ്യമാക്കും. അതല്ല, ഇനി ഏതെങ്കിലും ജനപ്രതിനിധികൾ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്ന പക്ഷം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും അഭ്യുദയകാംക്ഷികൾ, ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ആവശ്യം പരിശോധിച്ചതിന് ശേഷം നമ്മളുടെ സ്ഥാപനങ്ങളിൽ പ്രവേശനം കൊടുക്കുന്നതാണ് നിലവിൽ നമ്മൾ അവലംബിക്കുന്ന ഒരു രീതി.
1: ഇപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ സ്റ്റിഗ്മ മാറി വരുന്നുണ്ടോ? അന്നത്തെ മാമിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്നത്തെ ഈ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
0: അത് തലമുറകളനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എനിക്ക് തോന്നുന്നു. കുറച്ച് പഴയ തലമുറയിൽ പെട്ട ആളുകളാണെങ്കിൽ അത്രയും ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, നേരത്തെ നമ്മൾ പല സമയത്തും മക്കളുടെ ഒക്കെ മക്കളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പം ചിലവിന് കൊടുക്കാത്ത കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്ന കേസുകളെല്ലാം ഉണ്ട്. നമ്മളുടെ ഓൾഡ് ഏജ് ഹോംസിലും അങ്ങനെയുള്ള ആൾക്കാർ വരാറുണ്ട്. പക്ഷെ അവരാരും തന്നെ മക്കൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നതിന്
1: തയ്യാറാവില്ല.
0: മിക്കവാറും കേസുകളിൽ അവർ മക്കൾക്കെതിരെ നമ്മൾ കേസ് കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് എടുക്കാറുള്ളത്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും സോഷ്യൽ സ്റ്റിഗ്മ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തൊരു കാര്യം, മാതാപിതാക്കളെ സംബന്ധിച്ച് അവരത്രയും സ്നേഹിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളൊരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നവും കൂടെ. രണ്ട് രീതിയിലാണ് പ്രശ്നങ്ങൾ കാണാറുള്ളത്. തീർച്ചയായിട്ടും സ്റ്റിഗ്മ നിലവിൽ ഉണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലം മാറുന്നതിനനുസരിച്ച്. ഇനി തീർച്ചയായിട്ടും മാറേണ്ട വരും. നമ്മൾ വയോജന മേഖലയിലെ വയോജനങ്ങളുടെ സംരക്ഷണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് കുറച്ചും കൂടെ പ്രൊഫഷണലൈസ് ചെയ്തിട്ട് നമ്മൾ കാണേണ്ട ഒരു സാഹചര്യവും കൂടെ നിലവിലുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്ന ആളുകളെല്ലാം പുറത്തു പോവുകയും അവിടെ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ വയോജനങ്ങൾ മാത്രം വീടുകളിലൊക്കെ അവശേഷിക്കുന്ന ഒരു സ്ഥിതി നമുക്കത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചല്ല. സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾക്കും അവരുടെ കെയറും അവരുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കൃത്യമായിട്ട് പോകണമെങ്കിൽ സ്റ്റേറ്റ് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്.
1: ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാനുള്ള സൗകര്യമുണ്ടോ? ഈ അനോണിമസ് ആയിട്ട് ഇപ്പം അവരുടെ വീട്ടുകാരോ അവർക്കോ കോണ്ടാക്ട് ചെയ്യാതെ നമ്മളിത് കണ്ടോണ്ടിരിക്കുകയാണ്.
0: വയോജനങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞു, 1-4-5-6-7 എൽഡർ ലൈൻ ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് ആർക്ക് വേണമെങ്കിലും വിളിച്ചു പറയാം.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടിയുണ്ട് മാം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
1: പേരും സ്ഥലവും പറയാമോ?
3: എന്റെ പേര് രാജിൻ, പത്തനംതിട്ട.
1: സംസാരിച്ചോളൂ.
3: നമസ്കാരം.
0: നമസ്കാരം, പറയൂ.
3: എനിക്ക് 70 വയസ്സുണ്ടേ.
0: പറഞ്ഞോളൂ.
3: 10 വർഷത്തിന് മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നു, എനിക്ക് കാഴ്ചപോയി. അപ്പം ഞാൻ ചോദിച്ചത് ഇതിൽപ്പെട്ട കാര്യം തന്നെയാണ്. എനിക്ക് ഒരു 30 സെന്റ് സ്ഥലമുണ്ട് എന്റെ വിവേശമുണ്ടായിരുന്നെ. അപ്പൊ അതിന് പട്ടയത്തിനൊക്കെ അപേക്ഷിച്ചിരിക്കുകയായിരുന്നു വില്ലേജ് ഓഫീസിൽ, പീരുമേട് വില്ലേജ് ഓഫീസിലേക്ക്. അപ്പൊ ഞാൻ ഈ കാഴ്ച പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ളവരൊക്കെ ഈ സ്ഥലം കൈവശപ്പെടുത്തി വെച്ചേക്കും. ഞാൻ എന്താ മാർഗം,
0: എങ്ങനെ കൈവശപ്പെടുത്തി? ആരുടെ പേരിലാണ് സ്ഥലം?
3: എന്റെ പേരില്. എന്റെ പേരിൽ പട്ടയത്തിന് അപേക്ഷിച്ചേക്കുന്ന കൈവശ ഭൂമിയാ.
0: പട്ടയം കിട്ടിയോ?
3: അപ്പൊ അത് പട്ടയം കിട്ടില്ല. പട്ടയത്തിനൊക്കെ
0: അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ.
3: അമ്മയുടെ എനിക്ക് സ്ട്രോക്ക് വന്ന് കാഴ്ച പോയെന്ന് അറിഞ്ഞപ്പോഴേക്ക് അടുത്തുള്ള ആരൊക്കെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്.
0: അതിന് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, നേരത്തെ സംസാരിച്ചത് കേട്ടോ എന്ന് അറിയില്ല. നമുക്ക് റാപ്പിഡ് റെസ്പോൺസ് ടീം നമുക്ക് ജില്ലയിലുണ്ട്, അവരെ നിങ്ങൾക്ക് വിളിക്കാം. 1-4-5-6-7 എന്ന ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഇനി മറ്റൊന്ന് ജില്ലാ കളക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, എല്ലാ ജില്ലയിലും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികളുണ്ട്. അവിടെ സൗജന്യമായിട്ടാണ് നിയമ സേവനങ്ങൾ നൽകി വരുന്നത്. വയോജനങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ടാണ് നിയമസേവനം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താലൂക്കിലും ലീഗൽ സർവീസ് കമ്മിറ്റികളുണ്ട്. താലൂക്കിലെ ലീഗൽ സർവീസ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ സേവനം വേണ്ടതാണെങ്കിൽ തീർത്തും സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിയമസേവനം കിട്ടും കേട്ടോ. ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഏത് രീതിയും നിങ്ങൾക്ക് നോക്കാം.
3: ഓക്കെ.
1: നമ്മൾ അടുത്തൊരു ആൾക്കാരെ പറ്റി, ജയിൽമോചിതരായ മുൻ തടവുകാരുടെ, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്?
0: മുൻ തടവുകാരുടെ കാര്യത്തിൽ എല്ലാവർക്കും, മുൻ തടവുകാരെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്റ്റിഗ്മ ഉള്ള ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് സാമൂഹ്യ നീതി വകുപ്പാണ് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു വകുപ്പ്. മുൻ തടവുകാർക്ക് നമ്മൾ സ്വയം തൊഴിൽ ധനസഹായമാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തടവുകാരാണെങ്കിൽ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തടവുകാരുടെ മക്കളുടെ വിവാഹത്തിന്, പെൺമക്കളുടെ വിവാഹത്തിന് നമ്മൾ ഒരു നിശ്ചിത തുക ധനസഹായമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏത് പദ്ധതികളാണെങ്കിലും ഇത് നമ്മൾ നടപ്പിലാക്കുന്നത് ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ വഴിയാണ്. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ വഴിയാണ്. പിന്നെ നമ്മൾ പറയാത്തൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് കോടതി നല്ല നടപ്പിന് ശിക്ഷിക്കുന്ന ആളുകളുണ്ട്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം എല്ലാ കേസിനും നമ്മൾ ജയിലിലേക്ക് വിടുന്നതിന് പകരം ഒരവസരം കൊടുത്തുകൊണ്ട് സാമൂഹ്യ ജീവിതം അവർക്ക് നൽകുക എന്നുള്ളതാണ്. ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദപ്രകാരം ആദ്യമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ, കുറ്റത്തിൻ്റെ ഒരു സ്വഭാവം, കുറ്റം ചെയ്യുന്ന ആളുകളുടെ ഒരു
1: ബാക്ക്ഗ്രൗണ്ട്,
0: അതുപോലെ തന്നെ കുറ്റത്തിൻ്റെ നേച്ചർ, ചെയ്യുന്ന ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ നേച്ചറും സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് കോടതിയുടെ ഒരു വിവേചനാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരെ നമ്മൾ നല്ല നടപ്പിന് വിടുകയാണെങ്കിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും വിടുന്നത്. അങ്ങനെ മേൽനോട്ടത്തിലിരിക്കുന്ന ആളുകൾക്കും നമ്മൾ സ്വയം തൊഴിലിനും ധനസഹായം നൽകി വരുന്നുണ്ട്. അതുകൂടാതെ പ്രൊബേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് സ്കിൽ ട്രെയിനിങ്, നമ്മളേതെങ്കിലും സ്കില്ല് അങ്ങനെ ട്രെയിനിങ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന മിത്രം എന്നുള്ള പേരിലുള്ള ഒരു പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതുപോലെ തന്നെ തടവുകാരുടെ ആശ്രിതർക്ക് ഒരു 5 വർഷത്തിൽ കൂടുതൽ ജയിലിൽ, 5 വർഷമോ അതിൽ കൂടുതലോ ജയിലിൽ തുടർച്ചയായിട്ട് തടവ് അനുഭവിച്ചു വരുന്ന ആളുകളുടെ ആശ്രിതർക്ക് സ്വയം തൊഴിലിനുള്ള ധനസഹായവും നിലവിൽ നൽകി വരുന്നുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
4: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഞാൻ
1: കരുനാഗപ്പള്ളിയിൽ നിന്ന് സംസാരിച്ചോളൂ മാഡത്തിനോട്, വിഷയം അറിയാലോ. നമസ്കാരം, പറഞ്ഞോളൂ.
4: എനിക്ക് ഞാൻ 80% പെർമനന്റ് കയ്യിലുള്ള
0: ആളാണ്.
4: കൊല്ലം ജില്ലയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 80% പെർമനന്റ് ആയിട്ടുള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ട
0: ആളാണ്. UDID കാർഡ് എടുക്കാൻ നിങ്ങൾ സ്വാവലംബൻ പോർട്ടലിൽ അപേക്ഷ കൊടുത്താൽ മതി. പോർട്ടൽ വഴിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മെഡിക്കൽ ബോർഡിൽ പെർമനന്റ് ആയിട്ട് തന്നിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിനി പുതുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡിൽ പോകേണ്ട ആവശ്യം വരില്ല. ഇനി നിങ്ങൾ ഓൺലൈൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മെഡിക്കൽ ബോർഡ് വിളിക്കുകയാണെങ്കിൽ എന്താണെന്ന് അന്വേഷിച്ചതിന് ശേഷം അതിൽ തുടർ നടപടി എടുത്താൽ മതിയായിരിക്കും. ആ കാർഡാണെങ്കിലും ഇഷ്യൂ ചെയ്യുന്നത് പോർട്ടൽ വഴിയാണ്.
1: ഇപ്പം നമ്മൾ ഭിന്നശേഷിക്കാരെ പറ്റി സംസാരിച്ചു. അപ്പോൾ അവരുടെ കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വളരെയധികം അവർ സമ്മർദ്ദം അനുഭവിക്കുകയും ഏറ്റവും കൂടുതൽ സോഷ്യൽ പ്രഷർ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അവർക്ക് റീഹാബിലിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും?
0: നമ്മളിപ്പം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളൊരു പുതിയ പദ്ധതി, നേരത്തെ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ സംവിധാനം വഴി ചെയ്തു. പാരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായിട്ടും ചെയ്തത്. കാരണം കോവിഡിൻ്റെ സമയത്തായ സമയത്ത് ഇവരുടെ തെറാപ്പി സംവിധാനങ്ങളെല്ലാം
1: മുടങ്ങിപ്പോയി.
0: ആ സമയത്ത് പാരൻസും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ തെറാപ്പി അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അത് ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ സമയത്ത് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സഹജീവനം എന്നുള്ള പേരിലാണ് നമ്മൾ ആ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ആ സമയത്ത് അതെല്ലാം ഓൺലൈൻ വഴിയായിരുന്നു. കൗൺസിലിംഗ് സംവിധാനങ്ങൾ, തെറാപ്പിയുടെ ചെറിയ സെഷൻസൊക്കെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ട് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളത് മലപ്പുറം ജില്ലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ അവിടുത്തെ ബഡ്സ് സ്കൂളുകളെയും സ്പെഷ്യൽ സ്കൂളുകളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട്, അതുപോലെ തന്നെ തെറാപ്പി സപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്ന ഒരു പദ്ധതി. അതിൻ്റെ കൂടെ തന്നെ പാരൻസിൻ്റെ അവരുടെ പാരൻറ്റിങ് സ്കിൽസ് പ്രത്യേകമായിട്ട് ഭിന്നശേഷി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമുണ്ട്. അപ്പം ആ രീതിയിലുള്ള പാരൻറ്റിങ് സ്കിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൈലറ്റ് പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വകുപ്പ് ആലോചിക്കുന്നത്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, എനിക്ക് തോന്നുന്നു ആ കോള് കണക്റ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ മാം പറഞ്ഞല്ലോ, സോഷ്യൽ സ്റ്റിഗ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ. അവർക്കെതിരെ ഇപ്പോൾ പൊതുസമൂഹത്ത് എന്തെങ്കിലും നടക്കുന്നത് നമ്മൾ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ, ഹെൽപ്പ് ലൈൻ ഉണ്ടോ, അതോ വെബ്സൈറ്റിൽ എന്തെങ്കിലും പരാതി രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങളുണ്ടോ?
0: ട്രാൻസ്ജെൻഡർ മേഖലയിൽ നമ്മൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്റർ, നമുക്ക് സംസ്ഥാനത്ത് ഒരേ ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്ററാണ് പ്രവർത്തിക്കുന്നത്. അത് എറണാകുളം ജില്ലയിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ അടിയന്തര ആവശ്യങ്ങളുമായിട്ട് വരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സഹായം, അവരുടെ റെസ്ക്യൂ, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ഷെൽട്ടർ ഹോം സംവിധാനം നിലവിലുണ്ട്. ആ രീതിയിലാണ് ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റികളുണ്ട്. കമ്മിറ്റികൾക്ക് അടിയന്തര ഘട്ടത്തിൽ ഇതുപോലെ ഫീൽഡ് ലെവൽ ഇൻ്റർവെൻഷൻസ് നടത്താം. ലിങ്ക് വർക്കേഴ്സ് ആരോഗ്യവകുപ്പിന് കീഴിൽ NHM വഴി, നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ലിങ്ക് വർക്കേഴ്സ് എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാ ജില്ലയിലും ട്രാൻസ്ജെൻഡർ വ്യക്തികളെ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതുപോലെയുള്ള അടിയന്തര ഘട്ടത്തിൽ ഇടപെടുന്നതിനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മളെല്ലാ ജില്ലയിലും റിസോഴ്സ് പേഴ്സൺസിനെ ഉൾപ്പെടെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്.
1: ഒരു കോളും കൂടെ വരുന്നുണ്ട്. ഹലോ ഹലോ
5: ഹലോ നമസ്കാരം.
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? റേഡിയോയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാമോ? ആ ശബ്ദം നന്നായി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സംസാരിക്കൂ
5: മാഡത്തിനോട്.
1: സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ, കേക്കാം.
1: ഇപ്പോഴും മാറി നിന്നിട്ടില്ല.
5: കഴിഞ്ഞ വർഷം മെയ് മാസം എന്റെ കാല് മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചതാണ് മാഡം. അപ്പൊ അതിന് ഇപ്പൊ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് സർക്കാരിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊരു സൗകര്യം ഉണ്ടല്ലോ സാറേ. അത്
0: പാസ്സാണോ?
5: അല്ല, അത് വാഹനം.
0: മുച്ചക്രവാഹനാണോ ഉദ്ദേശിക്കണേ?
5: അതെ അതെ, മുച്ചക്രവാഹനം.
0: മുച്ചക്രവാഹനം എങ്ങനെയാണ് കിട്ടേണ്ടതെന്നാണോ അറിയേണ്ടത്?
5: അതെ അതെ അറിയാം.
0: ഏത് പഞ്ചായത്തിലാണ്? ഏത് പഞ്ചായത്തിലാണ്?
5: പന്തളം മുനിസിപ്പാലിറ്റിയാണ്.
0: സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ UDID കാർഡ് ഉണ്ടോ?
5: UDID കാർഡ് ഉണ്ട്.
0: UDID കാർഡ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് പന്തളം മുനിസിപ്പാലിറ്റിയാണോ?
5: അതെ.
0: പന്തളം മുനിസിപ്പാലിറ്റിയില് ആണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. മുനിസിപ്പാലിറ്റി വഴിയാണ് മുച്ചക്രവാഹനം കൊടുക്കുന്നത്. അതല്ലാതെ ഭിന്നശേഷി കോർപ്പറേഷൻ വഴി മുച്ചക്രവാഹനങ്ങൾ കൊടുക്കുന്ന പദ്ധതിയും നിലവിലുണ്ട്. അപ്പം ഭിന്നശേഷി കോർപ്പറേഷൻ വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതല്ല പന്തളം മുനിസിപ്പാലിറ്റി വഴിയാണെങ്കിൽ ആ രീതിയിലും ഏതെങ്കിലും ഒരു മാർഗത്തിൽ മാത്രമേ, ഒരു വണ്ടി മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ
5: മേഡം. ഈ മുനിസിപ്പാലിറ്റിയിൽ സാമൂഹിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ടോ?
0: മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി നിർവഹണം നടത്തുന്നത് അവിടുത്തെ വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കും. CDPO ആയിരിക്കും അതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രാമസഭ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആ ഗ്രാമസഭയാണ് നിങ്ങളുടെ ഗുണഭോക്താവ് എന്നുള്ള രീതിയിൽ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരമാണ് കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റി. ഓക്കെ, നിങ്ങളുടെ വാർഡ് കൗൺസിലറെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഗ്രാമസഭയ്ക്കൊക്കെ പോവാറുണ്ടോ? സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കാറുണ്ടോ? ആ, അപ്പൊ സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കുമ്പോ ഗ്രാമസഭയിൽ എന്തായാലും പോകണം.
5: ഓക്കെ,
0: വെൽക്കം.
1: മാം, ഈ സാമൂഹ്യ നീതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവർ വഴി പദ്ധതി നിർവഹണത്തിന് എങ്ങനെയൊക്കെ സാമൂഹ്യ നീതി വകുപ്പായിട്ട് പങ്കാളികളാകാൻ കഴിയും?
0: സാമൂഹ്യ നീതി വകുപ്പ് NGOs വഴി വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും NGOs വഴി നമ്മൾ സ്ഥാപനങ്ങൾ ആണ് നടത്തുന്നത്. ഇപ്പം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആണെങ്കിലും ഓൾഡേജ് ഹോംസ് ആണെങ്കിലും ഒക്കെ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡിമെൻഷ്യ കെയർ സെൻ്റർ ഉണ്ട്, എടവനക്കാടാണ് അത് പ്രവർത്തിക്കുന്നത്. അതും NGO സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കിടപ്പിലായ ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ, വയോസാന്ത്വനം എന്നുള്ള പേരിലുള്ള പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതും നമ്മൾ NGO സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ക്ലബ്ബുകളോ റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല മാർഗം അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുകളെ സമീപിക്കുക എന്നുള്ളതാണ്. ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേക ആവശ്യങ്ങളായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ആവശ്യമായിരിക്കില്ല, മലപ്പുറം പോലുള്ള ഒരു ജില്ലയ്ക്ക് കാസർഗോഡ് വേറെ ആവശ്യങ്ങളായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അവരുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ സാമൂഹ്യ നീതി ഓഫീസറെ സമീപിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പല ജില്ലകളിലും അത്തരത്തിലുള്ള ജില്ലാ സ്പെസിഫിക് ആയിട്ടുള്ള പല പദ്ധതികളും അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരുടെ ഒരു ഇനിഷ്യേറ്റീവിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതുപോലെ ഇപ്പം ജില്ലാ ലീഗൽ

0: സർവീസസ് അതോറിറ്റികൾ എല്ലാ ജില്ലയിലുള്ളത് കൊണ്ട് അതും നല്ലൊരു മാർഗമാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ജില്ലയിൽ ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഇതുപോലെയുള്ള പല
1: എൻറ്റിറ്റീസ് ആണ്,
0: സംവിധാനങ്ങൾ വഴിയാണ്.
1: ഇൻഡിവിജ്വൽ വോളണ്ടിയേഴ്സിനും നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ?
0: നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. ഇപ്പം സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിയമം പഠിക്കുന്ന ആളുകൾക്കൊക്കെ സാമൂഹ്യ നീതി ഓഫീസുകളിലും അതുപോലെ തന്നെ ഡയറക്ടറേറ്റിലും നമ്മളുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇന്റേൺഷിപ്പ് പദ്ധതികൾ പദ്ധതിയായിട്ട് വെക്കുന്നതല്ല, അല്ലാത്ത രീതിയിലും ഇന്റേൺഷിപ്പ് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ അതുപോലെ ഇന്റേൺഷിപ്പ് പദ്ധതിയായിട്ട് തന്നെ നമ്മൾ ഡയറക്ടറേറ്റിലും അതുപോലെ തന്നെ ജില്ലാ ഓഫീസുകളിലും ഇന്റേൺസിന് ചെറിയൊരു തുക സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ട് ഇന്റേൺസിന് നമ്മൾ എംപ്ലോയ് ചെയ്യിക്കുന്ന ഒരു പദ്ധതിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്.
1: ഇതിലേക്കൊക്കെ അപേക്ഷിക്കേണ്ടത്
0: ഇന്റേൺഷിപ്പ് പദ്ധതിയായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അത് നമ്മൾ പോസ്റ്റ് ചെയ്യാണ് ചെയ്യുക, ഇന്റർവ്യൂ നടത്തി ആളുകളെ എടുക്കുകയാണ്. ജില്ലകളിലുള്ളത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാർ വഴി ചെയ്യുന്നു. ഡയറക്ടറേറ്റിൽ നമ്മൾ ഇവിടുന്ന് ഡയറക്ടറേറ്റിൽ വിജ്ഞാപനം പുറപ്പെടുത്തിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് ആണെങ്കിൽ നമ്മളുടെ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഡയറക്ടർ തലത്തിലാണ് നമ്മൾ അതിൻ്റെ പെർമിഷൻ കൊടുക്കുന്നത്. അതല്ല ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി വിവിധ മേഖലകളിൽ, ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കാം, വയോജന മേഖലയിൽ പ്രവർത്തിക്കാം, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഇടയിൽ പ്രവർത്തിക്കാം, അതുപോലെ തന്നെ പ്രൊബേഷണർമാർ നമ്മളുടെ നല്ല നടപ്പിന് വിധേയരായിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി അതുപോലെ തന്നെ ജില്ലാ പ്രൊബേഷൻ ഓഫീസ് വഴി നമ്മൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ? ആ പറയൂ.
2: നമസ്കാരം സുരേന്ദ്രൻ. എനിക്ക് മാഡത്തിന് നന്നായിട്ട് അറിയാം നേരത്തെ കേട്ടാ.
0: എന്നെ അറിയാമോ?
2: അറിയാം. റോബി ബാബു അല്ലേ?
1: അല്ല, നമ്മൾ റൂബി ബാബു ജസ്റ്റ് ഹോസ്റ്റാണ്. മാഡത്തിന് ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വന്നിരിക്കുന്നത് ഷീബ മുംതാസ് മാഡം ആണ്. മാഡത്തിനോട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാൻ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്?
2: ഓക്കെ,
1: ചോദിക്കൂ.
2: ഹലോ ഹലോ മാഡം, ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്.
0: ആ പറയൂ.
2: സീനിയർ സിറ്റിസൺ ആണ് ഞാൻ വിളിക്കാൻ കാരണം, ഞാൻ എന്റെ റോഡ് അതായത് ഒരു ഇട റോഡാണ് പന്തലക്കോട് പാടോട്ട് പോയുക, വെമ്പായം പഞ്ചായത്തിലെ ഇത് കോർപ്പറേഷന്റെ റോഡാണെന്ന് പറഞ്ഞ് ഇത് ജഡ്ജി വരെ കോടതി സബ്ജാ സാർ വഴിയൊക്കെ ഇത് പേപ്പറൊക്കെ ആയി എൻക്വയറിയൊക്കെ കഴിഞ്ഞ വിഷയമാണ് ഇത്. സർക്കാർ ഈ നാട് വന്ന് എൻക്വയറി എല്ലാം കഴിഞ്ഞു,
0: കോടതിയിൽ പരാതി കൊടുത്തോ?
2: ആ കോടതി വഴി പോയി, പിന്നെ ചേച്ചി കോർപ്പറേഷനിലെ രജിസ്റ്റർഡ് ആയിട്ട് പേപ്പർ അയച്ചു. 37 എന്റെ ഫയൽ നമ്പര്. പക്ഷെ ഈ പറയുന്ന 1 മണിക്കൂർ പ്രോഗ്രാം ഇത് റേഡിയോ വഴിയാണ് ഞാൻ അന്ന് ഈ ഇതില് ഇടപെട്ട് പേപ്പർ കൊടുത്തത്. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഇവിടെ ഒരുപാട് ഫോണിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, കാര്യത്തിന് ഒന്നും നടക്കുന്നില്ല, ഈ സംസാരം മാത്രമേ ഉള്ളൂ.
1: ഈ പ്രോഗ്രാം വഴി കിട്ടുന്ന അവയർനെസ് ആണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പൊ പരിപാടിക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പോയി ഡയറക്റ്റ് ഓരോ ആൾക്കാരുടെ അടുത്തും പോവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.
2: അല്ല, പോവാൻ പറ്റൂല, അതല്ലേ ഞാൻ പറഞ്ഞത്. എൻക്വയറി വരെ കഴിഞ്ഞതാണെന്ന്,
0: എൻക്വയറി കഴിഞ്ഞിട്ട് അതിന്റെ നടപടികൾ പെൻഡിംഗ് ആണെന്നാണോ പറയണേ? ഓക്കെ, കോടതി ഇടപെട്ട കേസ് ആയതുകൊണ്ട് നമുക്ക് കോടതിയിൽ ചോദിക്കണം അതെന്തായി എന്നുള്ളത്. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്
2: സാറ് ഞാൻ പറയുന്നത് സബ്ജാ സാർ ഇപ്പൊ എറണാകുളത്ത് ട്രാൻസ്ഫർ ആയി.
0: ഓക്കെ,
2: മജിസ്ട്രേറ്റ് ആണ് കോടതിയിൽ. അപ്പൊ സാറിനെ ഞാൻ വിളിച്ച പറഞ്ഞുകൂടെ ഒരു ലക്ഷ്മി മാഡം വന്നിട്ടുണ്ട് അങ്ങോട്ട് പറഞ്ഞു. ഇതൊക്കെ വെറുതെ ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്.
1: സാർ എന്താണെന്നറിയാമോ, നമ്മുടെ പരിപാടിയിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. സാറിന്റെ കേസുകൾ എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചിട്ട് മാഡം എന്താണെന്ന് വെച്ചാൽ അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ മാഡം, ഈ ഒരു ഇങ്ങനത്തെ പരിപാടികൾ നമ്മൾ ശരിക്കും അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഇപ്പം തന്നെ നമ്മൾ പല വിഭാഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു, പല അത് പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇതൊക്കെ അറിയാനുള്ള അവയർനെസ് പ്രോഗ്രാം, ഇങ്ങനെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അല്ലാണ്ട് മറ്റ് വകുപ്പിൻ്റെ കീഴിൽ എന്തെങ്കിലും അവയർനെസ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാംസ് നടത്താറ്?
0: നമ്മൾ എല്ലാ ജില്ലയിലും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ ഈ അപേക്ഷകളെല്ലാം, ഇപ്പോൾ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയണം, നമ്മളിപ്പം ഒരുപാട് പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിഗത പദ്ധതികളും നമ്മൾ സുനീതി പോർട്ടൽ ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ അപേക്ഷ. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നാണ് തോന്നുന്നത്. അപ്പം അക്ഷയ സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ സുനീതി പോർട്ടൽ വഴി എല്ലാ വിഭാഗം ആളുകൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പദ്ധതികളെക്കുറിച്ചൊക്കെയുള്ള നമ്മളുടെ അവയർനെസ് പ്രോഗ്രാംസ് പ്രധാനമായിട്ടും നമ്മൾ നടപ്പിലാക്കുന്നത് ജില്ലകൾ വഴിയാണ്. അതത് സമയത്ത് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ജില്ലാ ഓഫീസർമാർ വഴി നമ്മൾ പരസ്യം കൊടുക്കാറുണ്ട്. പിന്നെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ

0: ഏറ്റവും പ്രധാനപ്പെട്ട ചില പരിപാടികൾ എന്ന് പറഞ്ഞാൽ പല ദിനാചരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം വയോജന ദിനം, ഭിന്നശേഷി ദിനം, ഇതിനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ ഒരുപാട് IEC മെറ്റീരിയൽസ് ചെയ്യാറുണ്ട്. പോസ്റ്റേഴ്സും അതേപോലെ തന്നെ ചെറിയ ഷോർട്ട് വീഡിയോസ് അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് നമ്മളൊരു ഏജൻസിയുമായിട്ട് സഹകരിച്ചിട്ട് നമുക്കങ്ങനെ പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് IEC ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് ചെയ്യാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ വഴി കൂടുതൽ അവബോധമാണ് ഇതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനം. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ആവശ്യക്കാരിലേക്ക് എത്തുമ്പോഴാണ് സാമൂഹ്യനീതി പൂർണ്ണമാകുന്നത്. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമെല്ലാം ഈ നമ്മൾ പറഞ്ഞ എല്ലാ വിഭാഗക്കാർക്കും സർക്കാർ ഒരുക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ചും അവ എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചും വളരെ ലളിതവും വിശദവുമായി ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സാമൂഹ്യനീതി വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മാഡമാണ്. ശ്രോതാക്കളുടെ പേരിലും ആകാശവാണിയുടെ പേരിലും അങ്ങയോടുള്ള നന്ദി അറിയിക്കുകയാണ്.
0: താങ്ക് യു സോ മച്ച്.
2: ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് സാമൂഹ്യ നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ്. സ്റ്റുഡിയോയിൽ ഷീബ മുംതാസുമായി സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ അനില ബിൻ ജമാൽ, നന്ദിത രമേശ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് കർക്കിടക ചികിത്സ. ഇതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ PM മധു മറുപടി പറയുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 04972956007. ഇന്ന് 2:30 മുതൽ 3:30 വരെ.

മറ്റൊരറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

12:40 ആരോഗ്യദീപ്തി. ഇതിൽ ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ. ഒരു മണിക്ക് ഗോൾഡൻ 60s 1960s മധുര ഗാനങ്ങൾ

2:30 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്. ഇതിൽ ആരോഗ്യ സംരക്ഷണത്തിന് കർക്കിടക ചികിത്സ, ഇതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി എം മധു മറുപടി പറയുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0497295607. ഇന്ന് 2:30 മുതൽ 3:30 വരെ ശ്രോതാക്കൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നാല് 45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം വൈകിട്ട് 4:45.

വൈകിട്ട് 6:50 ഹരിതവീഥി. ഇതിൽ 15 സെന്റിലെ ഹരിതവിസ്മയം, മയിൽ കൈരളത്തെ പി സുരേഷിന്റെ കൃഷിയിട കാഴ്ചകൾ, തുടർന്ന് കൃഷിചാലകം. ഏഴ് 7:35 FM ഹെൽത്ത് പ്ലസ്.

8 മണിക്ക് കിളിക്കൂട്ടം. വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. ഒൻപത് വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചിത്രീകരണം. 11 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ.

0: The second test involved examining the separation of the umbilical mechanism that serves as a link between the crew module and the service module. The third test validated the structural integrity of the crew module during the apex cover separation event. The mortal remains of the 15 Indian tourists who lost their lives in the boat capsize incident near Phu Quoc Island in Vietnam will be repatriated from Ho Chi Minh City to India today by Vietnam Airlines flight. The Indian Embassy in Vietnam in a social media post said the flight is scheduled to depart from Ho Chi Minh City at 6 p.m. local time and is expected to arrive at Mumbai's Chhatrapati Shivaji Maharaj International Airport at 9:35 p.m. Indian Standard Time. In Thailand, 27 people were killed and over 60 injured in a fire incident that tore through a bar in Bangkok. The deceased include 9 men and 18 women. The injured are being treated in hospital. The blaze broke out at a pub in northern Bangkok around midnight. Firefighters battled the flames for about 30 minutes before bringing the situation under control. Bangkok Governor Chatrachart Sirivadhana said the fire spread quickly through the premises. He said smoke was likely the main cause of death. Authorities have begun an investigation into the incident. Iran's Islamic Revolutionary Guard Corps, IRGC, has claimed responsibility for missile and drone strikes on U.S. military bases in Jordan, Bahrain, and Kuwait as part of its ongoing Eye for an Eye operation. The attacks were described as retaliation for recent U.S. strikes on Iranian military targets. The IRGC claimed it damaged fuel depots, ammunition storage facilities, air defense systems, and radar infrastructure. It also warned against further U.S. military activity in the Strait of Hormuz. The India Meteorological Department has forecast isolated heavy to very heavy rainfall over northeast India, West Bengal and Bihar during the next 2 to 3 days and isolated heavy falls in East Uttar Pradesh over 4 to 5 days. Fairly widespread to widespread rainfall is likely over Arunachal Pradesh, Assam, Meghalaya, Nagaland, Manipur, Mizoram and Tripura till Saturday. Benchmark domestic equity indices were trading around 0.2% down in a forenoon trade today. The Sensex slipped 145 points to 77,425, while the Nifty dipped 55 points to 24,153 when reports last came in. In women's cricket, England will resume their second innings at 130 for 6 in the historic one-off test at the Lord's against India this afternoon. Resuming the penultimate day with an overall lead of 269, India declared their second innings at 341 for 7 at the stroke of tee, giving a target of 457 runs. Wicketkeeper batter Yastika Bhatia became the first woman to score a test century at Lord's. And with that,
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. പിണറായി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ LSGD പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി സായാഹ്ന OP പ്രവർത്തനത്തിനായി ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡാറ്റയും സഹിതം. ഈ മാസം 16 രാവിലെ 11:30 കളക്ട്രേറ്റിൽ എത്തണം. സാംസ്കാരിക വകുപ്പ് കേരള ഫോക്ലോർ അക്കാദമി മുഖേന നടപ്പിലാക്കി വരുന്ന റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.keralafolklore.org.in സന്ദർശിക്കുക. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ അഴീക്കോട് വൻകുളത്ത് വയലിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഗണിതശാസ്ത്രത്തിൽ ട്യൂഷൻ നൽകുന്നതിന് ട്യൂട്ടറെ നിയമിക്കുന്നു. ഗണിതശാസ്ത്രത്തിൽ ബിരുദവും BEd യോഗ്യത. സ്വയം തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം നാളെ വൈകുന്നേരം കണ്ണൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 88 92 00 86 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ കടൽ രക്ഷാപ്രവർത്തനത്തിന് റെസ്ക്യൂ ഗാർഡുമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകർ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയവരും 20-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്തുന്നതിന് കായികക്ഷമതയുള്ളവരും ആയിരിക്കണം. കാസർഗോഡ് ജില്ലയിലെ സ്ഥിര താമസക്കാരായ അപേക്ഷകർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന. 21-ന് രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467-2202-537. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ 1970 മുമ്പുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർ വൽക്കരണം നടത്തുന്നതിന് കന്നഡ മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 16-ന് രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467-2232-642. കാസർഗോഡ് വിദ്യാനഗറിലുള്ള പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2-ൽ 11-ാം ക്ലാസ്സിൽ കൊമേഴ്സ് സയൻസ് വിഷയങ്ങളിൽ ഒഴിവുണ്ട്. അപേക്ഷാ ഫോറം ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 16-ന് വൈകുന്നേരം 4 മണിക്കകം സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499-4256-788. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബിടെക് ഡിഗ്രി, പ്രായപരിധി 35 വയസ്സ്, ജാതി, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ ഈ മാസം 18-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-4256-162. കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം സ്കൂളുകളിൽ 1-മുതൽ 5 വരെ ക്ലാസുകളിൽ മലയാള ഭാഷാ പഠനം സാധ്യമാക്കുന്നതിന് എൽ പി എസ് ടി മലയാളം തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂൾ അനക്സ് ഹാളിൽ നടക്കും. പ്രായപരിധി 56 വയസ്സിന് താഴെ. കൂടുതൽ വിവരങ്ങൾക്ക് 0499-4255-333 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തോറ്റം പാട്ട് കേൾക്കാം. കെ പി ഗോപിയും സംഘവും അവതരിപ്പിച്ചത്.

ചന്ദ്രബിംബ സമമാപ പൂണ്ട തിരുമാർ വിലൊത്ത കുളിർ കൊങ്കയും മിന്നൽ പാല വില ചുന്ന മാലകൾ എണ്ണമില്ല കനകങ്ങളാൽ കൽകകേട മുസലാതി ഭിണ്ണിതരിച്ചത്ത തീർ അസുരനാശിനി ഉത്ത

വിശ്വരഥേണിതംബുജപദേ വിശ്വംബരീ ഭൈരവി ഈശാച്ഛാദ കടാക്ഷ വീക്ഷണതയാ ദാക്ഷായണി രക്ഷമാർഷേ സജ്വരമന്തരീത ബഹുരോഗാനേക ദുഃഖാനിതം ഇശേനപി നിക്ഷേപിത ബഹുതരം ഹൃദയ

ഭോക്തൃവികർത്തധാരി ഗജികാം പ്രേഗുപ്ത ബാനാനന ഭൂതപ്രേത പിശാച് മാതൃസഹിതാം നസ്യമാലാധരാ വന്നേൻ ഘോരമസൂര

ಲೇ ಕುದರೆ ಲಾಸೆ ಪ್ರಿಯೇ ಲಕ್ಷ್ಮಣೀ ಲಾಭ ಲಾಭ ವಿಶೇಷಹೀನ ಹೃದಯ.

എരിയും കനൽ കണ്ണിലുദിത്തവളെ, എതിരിട്ടവരെ കുല ചെയ്തവളെ, കരിയാനകൾ കാവിലണിഞ്ഞവളെ, കലഹിച്ച സുരനയറുപ്പവളെ, കരവാളോട് വട്ടകശൂലവുമായി കടൽ പോലലറുന്ന ഭയങ്കരിയെ, കരിനാഥനയറ്റമെടുത്തണയുമേ കടകം.

കൊടുപ്പവളേ. കരകേറിയിരുന്നൊരു വൻ മൃഗരാധനുടെ ചുമലേറിയിരുന്നഴകോട വരുന്ന വരുത്തു കണ്ടാൽ അമരാരികളൊക്കെ വിറച്ചരനാഴിക പോലും എതിർത്തു വരാം. അതുപോലടിയേനുടെ വൈരികളെ അലസാതെ അകറ്റി വരന്തരിക ശശികണ്ണതരപ്രിയ.

0: കെ പി ഗോപിയും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ രാത്രി വിമാനമാർഗം മുംബൈയിലെത്തിക്കും. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. കെ എസ് ആർ ടി സിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ച. ഡീസൽ സബ്സിഡി അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കും ബസ് ചാർജും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗവൺമെന്റിന് കോടതി അല്പം സ്വാതന്ത്ര്യം നൽകണമെന്ന അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചതെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയോട് ബഹുമാനക്കുറവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിലായതിനാൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നില്ലെന്നും ഇതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിന് കാരണമെന്നും മുരളീധരൻ അറിയിച്ചു. മന്ത്രി എ പി അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് അല്പസമയത്തിനകം തുടക്കമാകും. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും.

മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. നെന്മാറ പോത്തുണ്ടി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2025 ജനുവരി 27-നായിരുന്നു സംഭവം. അയോധ്യ രാമക്ഷേത്ര കാണിക്ക മോഷണ വിഷയത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും വേണുഗോപാൽ അറിയിച്ചു. KPCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് ഉചിത സമയത്ത് ഉചിത തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി മുദ്രയോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്ര പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എണ്ണ വിപണന കമ്പനികൾ വിതരണം ചെയ്യുന്ന E20 പെട്രോൾ BIS നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ, പെട്രോൾ എന്നിവ പൂർണ്ണമായും കലരുന്നവയാണെന്നും ഇന്ധനം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ വേർപെടുകയോ പാളികൾ രൂപപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യവ്യാപക നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടത്തിന് യുവജനകാര്യ കായിക മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിന് മേരാ യുവഭാരത് പോർട്ടലിൽ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. നൃത്തം, സംഗീതം, റീൽസ്, ഹ്രസ്വചിത്രം, തെരുവുനാടകം, സ്ലാം പോയട്രി എന്നിങ്ങനെ 5 സർഗാത്മക വിഭാഗങ്ങളിലായാണ് മേരാ യുവഭാരത് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. വിമാനയാത്രാ കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ S ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. കേരളത്തിലെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തന ശൈലിക്കെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നതായാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിയറ്റ്നാമിലെ ഫുക്വാക് ദ്വീപിനടുത്ത് ബോട്ട് മറിഞ്ഞു മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9:30 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും രാത്രി കൊട്ടാരക്കരയിലെത്തിക്കും. പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഏറ്റെടുത്തു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അടുത്തിടെ US നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമാണിതെന്നും IRGC അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ U23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നിയോജക

0: മണ്ഡലം MLA TO മോഹനന്റെ ഓഫീസ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കെ സുധാകരൻ MP, മേയർ P ഇന്ദിര എന്നിവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ R സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പ കേസിൽ പ്രതിയായി വില്ലൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. ഇതോടെയാണ് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പാലാ നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷമായ LDF നൽകിയ അവിശ്വാസ പ്രമേയം ഈ മാസം 21 ചർച്ച ചെയ്യും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായി നഗരസഭയിൽ നാളെ മുതൽ 4 ദിവസം കൌൺസിൽ യോഗം നഗരസഭാധ്യക്ഷ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. കുന്നംകുളം പഴഞ്ഞിയിൽ 4 കുടുംബത്തിലെ പിതാവും മകളും മരിച്ച നിലയിൽ. മാടക്കാപ്പറമ്പിൽ സിബി, മകൾ അലീന എന്നിവരാണ് മരിച്ചത്. ഭാര്യയെയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആത്മഹത്യാശ്രമമാണെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുക. PN പണിക്കർ അനുസ്മരണ വായനാ ദിന വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് BM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. PN പണിക്കർ ഫൌണ്ടേഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും കാൻഫഡും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. സ്വർണവില കുറഞ്ഞു. പവന് 1040 രൂപ താഴ്ന്ന് 1,04,800 രൂപയായി. ഗ്രാമിന് 13,100 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകളുമായി മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ രാത്രി വിമാനമാർഗം മുംബൈയിലെത്തിക്കും. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി. ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖം ശനിയാഴ്ച ആരോഗ്യദീപ്തിയിൽ കേട്ടിരുന്നുവല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ഇപ്പോ ജനസംഖ്യാ വർധനവ് ഈ ആരോഗ്യ മേഖലയെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്?
4: ജനസംഖ്യ വല്ലാതെ കൂടുമ്പോൾ ആ ഹെൽത്ത് അതോറിറ്റീസിന് വേണ്ടുന്ന അത്ര നമുക്ക് മെഡിസിൻസ് ഉണ്ടാവില്ല, നമുക്ക് അവർക്ക് വേണ്ടുന്ന അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ആ ഒരു ശരിക്കുള്ള ഒരു ഹെൽത്ത് കെയർ കൊടുക്കാൻ വിഷമമായിരിക്കും. നമ്മൾ ചിലപ്പം കാണുന്നില്ലേ ചില ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ തിങ്ങിയിട്ട് നിൽക്കുന്ന, അവർ വെയിറ്റിംഗ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ ടേൺ, പക്ഷേ അവർക്ക് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുന്നില്ല. അതൊക്കെ വലിയ കഷ്ടമാണ്. കാരണം ചിലപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടായിരുന്ന പേപ്പർ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചുപോയി ക്യൂവിൽ നിന്നിട്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കാരണം ഈ അമിതമായിട്ടുള്ള ജനസംഖ്യ ഉണ്ടാകുമ്പോൾ. സോ അതിനൊരു കൺട്രോൾ വേണം. ആ കൺട്രോൾ ഉണ്ടാകുമ്പോൾ ഈച്ച് പേഴ്സൺ വിൽ ഗെറ്റ് ദ റിക്വയർഡ് അറ്റൻഷൻ.
3: ഈ കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
4: ആ കുടുംബാസൂത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്നാണ്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൗമാരപ്രായ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊരു ടോപ്പിക് കോൺട്രസെപ്ഷനും കൂടിയാണ്. കാരണം എല്ലാവരും അറിയണം. അല്ലാതെ അറിയാതെ ഒരു ഗർഭം ധരിച്ചിട്ട് പിന്നെ അത് കളയാമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ സേഫ് പീരീഡ്. സേഫ് പീരീഡ് അത്ര 100% അല്ല, എന്നാലും ഈ ഓവുലേഷൻ ടൈമും ആ ടൈമിൽ നമ്മൾ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുന്നു. ആ ടൈമിൽ വേണമെങ്കിൽ കോണ്ടമോ പോലെ അങ്ങനെ ബാരിയേഴ്സ് യൂസ് ചെയ്യാം.
3: ഈ പറഞ്ഞ പോലെ ഈ ഗർഭധാരണങ്ങൾക്കിടയിൽ ഡോക്ടറുടെ അഭിപ്രായത്തിൽ എത്രയാണ് ശരിക്കും ഇടവേള വേണ്ടത്?
4: ശരിക്കും പറഞ്ഞാൽ ഒരു ഗർഭധാരണ കഴിഞ്ഞിട്ട് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അടുത്തതാവുന്ന ഏറ്റവും നല്ലത്. കാരണം നമ്മളെ ബോഡി ഒന്ന് റിക്കൂപ്പ് ചെയ്യണം, യൂട്രസ് ഒന്ന് നന്നായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് അടുത്ത ഗർഭത്തിലേക്ക് പോകുന്ന മുന്നേ അതിന് വേണ്ടുന്നുള്ള നമ്മളെ ബോഡി ഒന്ന് മെയിൻ്റനൻസ് വേണം. അതുകൊണ്ട് അടുത്ത പ്രഗ്നൻസി ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാവുന്ന ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഇപ്പം ഒരുപാട് സിസേറൻസ് ഉണ്ടല്ലോ, ഓപ്പറേഷൻ ഡെലിവറീസ് ആണല്ലോ, അതുകൊണ്ട് ആ സ്റ്റിച്ചൊക്കെ ഉണങ്ങി റെസ്റ്റ് എന്തായാലും വേണം. അത് അമ്മക്കും നല്ല, കുട്ടിക്കും നല്ല.
3: പ്രസവശേഷം

0: കുടുംബാസൂത്രണ എപ്പോഴാണ് തുടങ്ങേണ്ടത്?
1: ശരിക്കും പറഞ്ഞാല് പണ്ടൊക്കെ 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്. ഇതിപ്പോ അങ്ങനെയല്ലേ, ഇപ്പൊ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി പോകുന്നുണ്ട്. അതുകൊണ്ട് അധിക പേരും 6 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കാൻ വരും പ്രസവിച്ച് കഴിഞ്ഞാല്. അന്നേരം യൂട്രസ് ഒക്കെ നോർമൽ സൈസിലേക്ക് ചുരുങ്ങി വന്നിട്ടുണ്ടാവും. ആ ടൈമിൽ തന്നെ നമുക്ക് കോൺട്രസെപ്ഷൻ തുടങ്ങാം. നമ്മൾ അഡ്വൈസ് യൂഷ്വലി കൊടുക്കുന്നത് കോപ്പർ ടീ ഇടാനാണ്. ചില കോപ്പർ ടീ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ കെമിക്കൽസ് ആയിട്ടൊന്നും ഇല്ല. അതിട്ടാൽ ഒരു 3 വർഷത്തേക്കുണ്ട്, 5 വർഷത്തേക്കുണ്ട്, 10 വർഷത്തേക്കുണ്ട്. പക്ഷെ യൂഷ്വലി അധികം പേര് സെലക്ട് ചെയ്യുന്നത് 3 വർഷത്തെ കോൺട്രസെപ്ഷൻ ആണ്. കോപ്പർ ടീ ഇട്ടാൽ ഗുണം എന്താ വെച്ചാല് കെമിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ അതിനെ ബാധിക്കൂല. മുലപ്പാലിന് അതിനെ യാതൊരു എഫക്റ്റ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പിൽസ് കഴിക്കുമ്പോൾ പാലിൽ ചിലപ്പം ചെറിയ തോതിൽ സെക്രീറ്റ് ചെയ്തിട്ട് കുട്ടികളെ, അതുമല്ല പാല് കുറയുകയും ചെയ്യും ഹോർമോൺസ് കഴിക്കുമ്പോൾ. അങ്ങനെ തന്നെ ഇംപ്ലാന്റ്സ് വരുന്നുണ്ട്. പക്ഷെ അത് ഈ പാല് കൊടുക്കുന്ന ടൈമിൽ അത് അത്ര സുഖമല്ല. നേരെ മറിച്ച് അല്ലാത്ത സമയത്ത് അത് സ്കിന്നിന്റെ അടിയിൽ അത് ഇംപ്ലാന്റ് ചെയ്താൽ ഒരു 4-5 വർഷത്തേക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
0: അപ്പോ ഓരോ വ്യക്തിയും വ്യത്യസ്തമായിരിക്കാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അനുയോജ്യമായ മാർഗം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അല്ലേ? ഡോക്ടർ, ഈ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഭാവിയില് വന്ധ്യതയ്ക്കോ മറ്റോ കാരണമാവുന്നുണ്ടോ?
1: ഇല്ല, ഗർഭനിരോധന ടെമ്പററി ഉണ്ട്, പെർമനന്റും ഉണ്ട്. ടെമ്പററി ആണ് ഞാൻ പറഞ്ഞ ഈ കോപ്പർട്ടിയും ഓറൽ കോൺട്രസെപ്റ്റീവ്സും ഇംപ്ലാന്റ്സും കോണ്ടംസും ബാരിയേഴ്സ് അങ്ങനത്തെയൊക്കെ. അതിനൊന്നും യാതൊരു ലോങ് ടേം എഫക്ട് ഇല്ല സത്യം പറഞ്ഞാല്. കോപ്പർട്ടിയിൽ എടുത്തിട്ട് പിറ്റത്തെ മാസം തന്നെ പ്രഗ്നൻസി ആവുന്ന കാണുന്നുണ്ട്. ഓറൽ കോൺട്രസെപ്റ്റീവ് കഴിച്ചാൽ ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരാം, പക്ഷെ എന്നാലും അതിനെ കൊണ്ട്
0: വന്ധ്യത
1: സാധ്യതയില്ല. പെർമനന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ 2 തരമുണ്ട്. ഒന്ന് നമ്മൾ PPS പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ, പ്രസവിച്ചിട്ട് അതിന്റെ 3-ാമത്തെ ദിവസം ട്യൂബ്സ് ലൈഗേറ്റ് ചെയ്യുന്നത് കട്ട് ചെയ്യും. ഇതിപ്പം വളരെ കുറച്ച് പേരേ ചെയ്യുന്നുള്ളൂ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇത് വ്യാപകമായിട്ട് എല്ലാവരും PPS ചെയ്യാറുണ്ട്. പിന്നെയുണ്ട് മിനി ലാപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രസവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് കുട്ടിയെല്ലാം കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ ഈ ലാപ്രോസ്കോപ്പിയിലൂടെ ചെയ്യാം. രാവിലെ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകാൻ പറ്റുന്നതാണ്.
0: അപ്പൊ ഈ കൗമാരക്കാരിൽ ലൈംഗിക പ്രജനന ആരോഗ്യം, അതായത് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതിന്റെ ആവശ്യകത എത്രത്തോളമാണ്?
1: അത് വളരെ വളരെ വളരെ ആവശ്യമാണ്. കാരണം കുട്ടികൾ അറിയണം. പല കുട്ടികൾക്കും അവരെ വേറൊരാള് സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്താൽ തന്നെ ചിലപ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല. വീട്ടുകാർ തന്നെയാകുമ്പോൾ അവർ കേൾക്കുന്ന എന്തോ അത് സാധാരണ അവർ ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ള ഒരു രീതിയായി പോകുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനൊക്കെ അവയർനെസ്, എല്ലാ സ്കൂളിലും കൗമാരപ്രായ കുട്ടികൾക്ക് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ്, അവരവരെ ബോഡീനെ പറ്റിയിട്ട് ഒരു അവയർനെസ് കൊടുക്കുക. എവിടെയൊക്കെ നമ്മൾ തൊടയാൻ പാടില്ല, നമ്മൾ ഏതെല്ലാം കെയർഫുൾ ആവേണ്ടത്, എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യണം. അതുകൂടാതെ ചില കുട്ടികൾക്ക് കോൺട്രാസെപ്ഷൻ ഇപ്പോൾ അറിയാതെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോൺട്രാസെപ്ഷൻ്റെ ഇതും പറയാം. പക്ഷെ അതേസമയത്ത് ചിലവരിത് മിസ്യൂസും ചെയ്യുന്നുണ്ട്. ഈ IPL എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, അത് ഒരുപാട് കുട്ടികൾ മാത്രമല്ല യങ്സ്റ്റേഴ്സ് ലേഡീസ് കല്യാണം കഴിച്ചതും കൂടി അവര് ഓരോരോ പ്രാവശ്യം IPL കഴിയും. പക്ഷെ അത് ഹൈ ഡോസ് ഹോർമോണാണ്. അത് പിന്നെയും പിന്നെയും കഴിച്ചാല് നമ്മളെ ഉള്ളിലത്തെ ആ ഒരു ഇത് താറുമാറാവും ശരിക്കും പറഞ്ഞാല്. പിന്നെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കുട്ടികളെ എന്താ വെച്ചാല് ആ കറക്റ്റ് ടൈമിന് പ്രഗ്നൻസി ആവുന്നതായിരിക്കും നല്ലത്. ഒരു 20-30 വയസ്സിന്റെ ഇടയിലാണ് പ്രസവങ്ങൾ ഏറ്റവും നല്ലതും കുട്ടികൾ നല്ല ഹെൽത്തി ബേബീസിനെയും കിട്ടും. ഇപ്പം കുറേ ഒരു ധാരണ എന്താ വെച്ചാൽ എനിക്ക് ആദ്യം ജോലി വേണം, ജോലി കിട്ടിയാൽ പിന്നെ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു തസ്തിക കിട്ടണം, എനിക്ക് കുറച്ച് നല്ല ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടോ ജീവിതം ഒന്ന് ആസ്വദിച്ചിട്ടും എല്ലാം ഞങ്ങളൊന്ന് ജോലിയിലാക്കിയിട്ട് മതിയെന്ന്. അപ്പോഴത്തേക്കും എന്താ വെച്ചാല് നമ്മളെ അണ്ഡകോശത്തിലെ നമ്പർ ഓഫ് എഗ്സ് ചിലപ്പം കുറഞ്ഞു കുറഞ്ഞു വരും, പിന്നെ വന്ധ്യതയിലേക്ക് പോകും, ഇൻഫെർട്ടിലിറ്റിയിലേക്ക് പോകും. നമ്മളെ വയസ്സ് കൂടുന്തോറും നമ്മളെ അണ്ഡങ്ങൾ കുറഞ്ഞു വരുമല്ലോ, അണ്ഡങ്ങളെ ക്വാളിറ്റിയും കുറയും. അന്നേരം ചിലപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുന്ന സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ കുറച്ച് നേരത്തെ തന്നെ ആ ബിറ്റ്വീൻ 20-30 ഇയേഴ്സിൽ ഗർഭം ധരിക്കാൻ, അപ് ടു 35 വരെ ഓക്കെ. പിന്നെ അതുകൂടാതെ നമ്മളെ സ്ത്രീകളെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, അവരെ ഹെൽത്ത് നോക്കണം. ആ പ്രഗ്നൻസി ആവുന്ന മുന്നേ അവരെ ഹെൽത്ത് ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നമ്മളെ ഗർഭം ധരിക്കുന്ന മുന്നേ ഒരു കൗൺസിലിംഗ് എടുക്കുക, എന്തൊക്കെയാ നമ്മൾ നോക്കണം. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഏജ്, വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം IVF പല ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലേറ്റായി 50 വയസ്സ് വരെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ സ്ത്രീകൾക്ക് വേറെ രോഗങ്ങൾ ഉണ്ടാവും, അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, കൊളസ്ട്രോൾ, ഇങ്ങനെ പല രോഗങ്ങളുള്ള ഒരു അവസ്ഥയിലാണ് ഇവർ ഈ ഗർഭം ധരിക്കുന്നത്. അന്നേരം എന്താച്ചാല് ആ മദറിനും ബേബിക്കും രണ്ടാക്കും ചിലപ്പോൾ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. സോ പ്രീ കൺസെപ്ഷൻ, ബിഫോർ ബിക്കമിങ് പ്രെഗ്നന്റ്, നമ്മൾ വാക്സിൻസ് ഒക്കെ എടുക്കുക, നമ്മളെ ഹെൽത്ത്, നമ്മളെ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ, നമ്മളെ ബി എം ഐ എന്ന് പറയില്ലേ ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഒരു കാർഡിയാക് ചെക്കപ്പ് ചെയ്യാം, ഒരു ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ജനിതകമായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചിലത് അറിയാത്തതുണ്ടോ, അതുപോലെ തന്നെ എനീമിക് ആണോ എന്ന്. നമ്മൾ 60% ഓഫ് ദ ലേഡീസ് എനീമിക് ആണ്, അവർക്ക് ഹീമോഗ്ലോബിൻ ലെസ് ദൻ 10 ആണ്. അതുകൊണ്ട് അന്നേരം റിസ്ക് ആണ്, പ്രഗ്നൻസിയിൽ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവാം, പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ബിഫോർ പ്രഗ്നൻസി തന്നെ ഹീമോഗ്ലോബിൻ ഒരു 12 വരെ കൊണ്ടുവരാം, പിന്നെ അവരെ ബി പി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് റെഡിയാക്കാം. ഷുഗർ ലെവൽ ഇപ്പം പണ്ടത്തെ പോലെ എല്ലാ എവറി അതർ പേഴ്സൺ ഇസ് ഗോട്ട് ഡയബറ്റീസ്. പിന്നെ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരിക, അല്ലെങ്കിൽ ഷുഗർ കൂടുക, ഇതൊക്കെ വലിയ പ്രോബ്ലമാണ്. അന്നേരം കുട്ടികൾ അമിതമായിട്ട് വലിപ്പം വെക്കും, ചിലപ്പോൾ അംഗവൈകല്യം വരാം, കുട്ടികൾ ഉള്ളിന്ന് പോയിപ്പോ. അതുകൊണ്ട് ഈ ഡയബറ്റീസും ഷുഗറും ഒക്കെ ആദ്യം തന്നെ ചെക്ക് ചെയ്ത് അത് കൺട്രോളിൽ കൊണ്ടുവരാം. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് നല്ലൊരു
0: പ്രാധാന്യം.
1: നമ്മൾ അടുത്ത തലമുറനെ വാർത്തെടുക്കുന്ന സമയമാണ് ഈ ഗർഭം. ആ ടൈം നമ്മൾ ശരിക്കും അതിന് ഒരു സമയം തന്നെ ഡിവോട്ട് ചെയ്യണം. അല്ലാതെ നമ്മളെ ജോലി, നമ്മളെ ഇത്, നമ്മളെ സുഖം, നമ്മളെ ജോലി
0: അപ്പോ ഇതൊക്കെ തന്നെ ഒരു ഉയർന്ന മാതൃമരണ നിരക്ക് കുറക്കാൻ വളരെ സഹായകമാണ്.
2: ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ.
3: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും

0: തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നഷാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ മൈ ഭാരത് .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27-നകം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ യു എസ് സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ യു എസ് സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ യു എസ് സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് US പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20-നാണ് ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആന്റ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗോൾഡൻ 60s, 1960s സുവർണഗാനങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഈ പരിപാടിയിൽ എസ് ജാനകി വിവിധ ഗായകർക്കൊപ്പം പാടിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം റെസ്റ്റ് ഹൌസ് എന്ന പടത്തിനു വേണ്ടി ജയചന്ദ്രനൊപ്പം പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്. സംഗീതം MK അർജുനൻ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: ഗോൾഡൻ സിക്സ്റ്റീസിൽ അടുത്തതായി എസ് ജാനകിയും കൂടെ രവീന്ദ്രനും പാടിയത്. പി ഭാസ്കരന്റെ വരികളാണ്, എം എസ് ബാബുരാജിന്റെ സംഗീതം. ചിത്രം വെള്ളിയാഴ്ച.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് കർക്കിടക ചികിത്സ. ഇതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി എം മധു മറുപടി പറയുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0479725600. ഓർക്കുക, ഇന്ന് 2:30 മുതൽ 3:30 വരെയാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത്. ഗോൾഡൻ 60സിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് ജാനകി വിവിധ ഗായകർക്കൊപ്പം പാടിയ ഗാനങ്ങളാണ്. അടുത്തതായി ചട്ടമ്പി കവല, ഈ പടത്തിനു വേണ്ടി എസ് ജാനകി യേശുദാസിന്റെ കൂടെ പാടിയ ഗാനമാണ്. ONV കുറിപ്പിന്റെ വരികൾ, സംഗീതം BA ചിദംബരനാഥ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഗോൾഡൻ 60s തുടരുന്നു. അടുത്തതായി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ്. ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ദക്ഷിണമൂർത്തി.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ ക്ഷീര വികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യക്ക് തത്സമയം മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0497295607. അറിയിപ്പ് കഴിഞ്ഞു. ഗോൾഡൻ 60s തുടരുന്നു. വീണ്ടും യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ചിത്രം കുടുംബം. വരികൾ വയലാർ, ഈണം ആർ സുദർശനൻ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് കർക്കിടക ചികിത്സ. ഇതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ PM മധു മറുപടി പറയുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0497295607. വിളിക്കേണ്ട സമയം ഇന്ന് 2:30 മുതൽ 3:30 വരെ. അടുത്ത ഗാനം എസ് ജാനകിയും കമുകര പുരുഷോത്തമനും ചേർന്ന് പാടിയത്. ചിത്രം സ്നേഹദീപം. വരികളെഴുതിയത് P. ഭാസ്കരൻ. സംഗീതം നൽകിയത് MB ശ്രീനിവാസൻ.

ഗോൾഡൻ സിക്സ്റ്റീസിലെ അടുത്ത ഗാനം എസ് ജാനകിയും കൂടെ യേശുദാസും പാടിയതാണ്. ചിത്രം പൂച്ചാപുഷ്പം.

0: ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497-295-6007.
1: അടുത്ത ഗാനം ചേട്ടത്തി എന്ന പടത്തിനു വേണ്ടി എസ് ജാനകിയും പി ശ്രീനിവാസനും ചേർന്ന് പാടിയതാണ്. ഗാനശില്പികൾ വയലാർ, എം എസ് ബാബുരാജ്.

0: ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497-295-6007.
1: ഇന്നത്തെ ഗോൾഡൻ സിക്സ്റ്റീസിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് ജാനകി വിവിധ ഗായകർക്കൊപ്പം പാടിയ ഗാനങ്ങളാണ്. അടുത്തതായി യേശുദാസിന്റെ കൂടെ പാടിയ പാട്ടാണ് ചിത്രം സന്ധ്യ. വയലാറാണ് വരികളേറ്റിയത്, സംഗീതം പകർന്നത് MS ബാബുരാജ്.

ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് കർക്കിടക ചികിത്സ. ഇതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി എം മധു മറുപടി പറയുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0497295607. ഇന്ന് 2:30 മുതൽ 3:30 വരെ ഗോൾഡൻ 60s തുടരുന്നു. അടുത്തതായി കളിത്തോഴൻ എന്ന പടത്തിനു വേണ്ടി എ എം രാജയും എച്ചാനിയും പാടിയത്.

പി ഭാസ്കരനും എം കെ അർജുനനും ചേർന്നൊരുക്കിയ പാട്ടാണ് ഇനി ചിത്രം കറുത്ത പൗർണമി. പാടിയത് എസ് ജാനകിയും കൂടെ യേശുദാസും.

0: ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497-295-6007.
1: ചിത്രം ലേഡി ഡോക്ടർ. കമുകർ പുരുഷോത്തമനും എസ് ജാനകിയും പാടിയത്, പി ഭാസ്കറിൻ്റെ വരികൾ, സംഗീതം ദക്ഷിണാമൂർത്തി.

അടുത്ത ഗാനം എസ് ജാനകിയും കൂടെ യേശുദാസും പാടിയത് ചിത്രം മനസ്വിനി. വരികൾ പി ഭാസ്കരൻ, ഈണം എം എസ് ബാബുരാജ്.

അടുത്ത ഗാനം എസ് ജാനകിയും എ കെ സുകുമാരനും ചേർന്ന് പാടിയതാണ്. ചിത്രം കടത്തുകാരൻ. വയലാറിന്റെ വരികൾ, ഈണം എം എസ് ബാബുരാജ്.

എസ് ജാനകി വിവിധ ഗായകർക്കൊപ്പം പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ ഗോൾഡൻ സിക്സ്റ്റീസിൽ നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് ആരോഗ്യ ഗവേഷണത്തിന് ദേശീയ ആരോഗ്യ ഗവേഷണ അജണ്ട രൂപീകരിക്കണമെന്ന്

0: ദേശീയ ആരോഗ്യ കരട് ഗവേഷണ നയത്തിൽ നിർദ്ദേശം. ഈ മാസം 27-നകം കരടിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്ക് ഈ വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ സമ്മാനിക്കും. രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ചടങ്ങ്. കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ അക്രമസംഭവങ്ങളും പോലീസിന്റെ വീഴ്ചയും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല DGP നിർദ്ദേശം നൽകി. വിശദമായ അന്വേഷണം നടത്തി 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ശബരിമല സ്വർണാപഹരണ കേസിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കാത്ത ഇടത്തോളം ഗവൺമെന്റിന് ഒന്നും ചെയ്യാനാകില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. നടപടികൾ വൈകുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാധ്യത കൂട്ടുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിന് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട്ട് സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും തഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ട് കമ്മീഷൻ DGP കത്തയച്ചു. രാജ്യത്തെ ഓഹരി വിപണിയിൽ നഷ്ടം. സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 77,404, നിഫ്റ്റി 61 പോയിന്റ് കുറഞ്ഞ് 24,146 വ്യാപാരം തുടരുന്നത്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 2 മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. Supreme Court says determination of citizenship and foreigner status must be carried out through a fair, lawful and reasonable process. Sets aside Guwahati High Court's decision declaring 27 appellants as foreigners. Apex Court seeks status report from the SIT probing alleged misappropriation of donations in Ram Janmabhoomi Temple. President Draupadi Murmu takes cognizance of matter regarding Jharkhand workers affected by ammonia gas leak in Tamil Nadu, directs immediate action. Mortal remains of 15 Indians who died in Vietnam boat tragedy to be brought back home tonight by a Vietnam Airlines flight. Iran strikes U.S. military bases in Jordan, Bahrain and Kuwait in retaliation to U.S. attacks on its military targets. And in women's cricket, hosts England to resume their second innings at 130-6 against India in historic one-off test at the Lord's. The news details. The Supreme Court today ruled that the process of determining citizenship or declaring an individual a foreigner must be carried out through a fair, lawful and reasonable process. The Apex Court was hearing a batch of petitions filed by 27 people who had been declared foreigners by the foreigners' tribunals in Assam. The Supreme Court set aside the judgments of the Guwahati High Court that had upheld declarations of 27 appellants as foreigners. A bench of Justice Vikram Nath and Justice Sandeep Mehta acknowledged that the state has a legitimate and compelling interest in ensuring that those not legally entitled to Indian citizenship do not obtain it through false claims, misuse of legal process or delay, but stressed that due process must prevail. The bench directed that no coercive action be taken against the petitioners until the tribunals rehear their cases. The petitioners had challenged the tribunal orders before the Guwahati High Court and later the Supreme Court, relying on documents such as pre-1971 legacy records, electoral rolls and land records to establish their Indian citizenship. The Supreme Court today directed the Special Investigation Team, SIT, constituted by the Uttar Pradesh government on alleged misappropriation of donations in Ram Janmabhoomi Temple to submit a status report on the investigation. The court also issued notice to the Union Government, the Uttar Pradesh government and the Sri Ram Janmabhoomi Tirth Kshetra Trust on petitions seeking a CBI probe into alleged embezzlement of donations meant for the Ayodhya Ram Mandir. A bench headed by Chief Justice of India Suryakant and Justices Joymalia Bagchi and V. Mohan heard the petitions. Earlier on June 13, the UP government constituted

0: ओके, थैंक यू, बाय। ए अन्ना, आरोड़ा, निंदे थैंक यू बाय ओके।
1: ചിത്ര, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ?
0: വർക്ക് കാരണം എനിക്ക് ലഞ്ചിന് ഇറങ്ങാൻ പറ്റിയില്ല. ദാ ഇപ്പൊ വല്ല ചാട്ട് ഐറ്റംസും കഴിക്കാലോ എന്നോർത്ത് താഴേക്ക് ഇറങ്ങിയതാ. നിനക്കും പറയട്ടെ.
1: ഒരു ബേൽപുരി പറഞ്ഞോ, പക്ഷേ ഹാഫ് നീ കഴിക്കണം, ഓക്കെ ആണോ?
0: അതൊക്കെ കഴിക്കാം, പക്ഷെ നീ ഇതു പറ. നീ ആരുടെ കാറിലാ വന്നിറങ്ങിയത്?
1: ഓ അതോ, അതൊരു ജോൺസൺ മാഷ്.
0: ജോൺസൺ മാഷോ? ഏതു ജോൺസൺ മാഷിന്റെ കാര്യമാ നീ പറയുന്നത്?
1: അങ്ങനെ ഞാൻ വിളിക്കുന്നതാ. ശരിക്കു പേര് ചിദംബരം.
0: നീ വിളിക്കുന്നതോ? ഇതിൽ ഒരു ചിദംബര രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. വ്യക്തമായിട്ട് പറയേ.
1: ഒരു രഹസ്യമില്ല. കക്ഷി ഒരു ജേർണലിസ്റ്റാ. ഏതോ കന്നഡ ചാനലിന് വേണ്ടി ബാംഗ്ലൂരിലെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ നീക്കങ്ങളെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്തോണ്ടിരിക്കുക.
0: ദൈവമേ, വേഗം നീ ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയേ. റിയൽ എസ്റ്റേറ്റ് മാഫിയയെ പറ്റി സ്റ്റോറി ചെയ്യാൻ പോകുന്ന ഒരാള് എപ്പോ ചരമക്കോളത്തിൽ കയറിയെന്ന് ചോദിച്ചാ മതി. കൂടെ നടന്നാ നീയും തീരും, പറഞ്ഞേക്കാം.
1: അങ്ങനെയൊന്നുമില്ല, എനിക്ക് മനസ്സിലായിടത്തോളം കക്ഷി പുലിയ. വലിയ വലിയ കണക്ഷൻസ് ഒക്കെയാ ആൾക്ക്.
0: സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട.
1: അതിരിക്കട്ടെ, നിന്റെ കൃഷ്ണകുമാർ സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് വന്നോ? എന്തായി അന്വേഷണം?
0: എന്താവാനാ, സാറ് വന്നിട്ട് പോയി. പ്രത്യേകിച്ച് ലീഡൊന്നും കിട്ടിയില്ല. അല്ല, നിന്റെ ജേർണലിസ്റ്റ് ഫ്രണ്ട് വലിയ കണക്ഷൻ ഉള്ള ആളാണെന്നല്ലേ നീ പറഞ്ഞത്?
1: അതെ. എന്താ?
0: ഒരു കാര്യമുണ്ട്. അത് നടന്നാൽ ആള് പുലിയാണോ പൂച്ചയാണോ എന്ന് ഞാൻ പറയാം.
2: കമലേ,
3: ഓ,
2: ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം നിന്റെ മോൾ എത്ര തവണ വിളിച്ചു?
3: ഒരു ചെറിയ തിരുത്തുണ്ട് ഗോവിന്ദേട്ടാ, അവൾ എൻ്റെ മാത്രമല്ല, നമ്മുടെ മോളാണ്.
2: അതെ, സമയത്ത് പറഞ്ഞ് തിരുത്താത്തതിൻ്റെ പ്രശ്നം ശരിക്കുമുണ്ട്, അത് മനസ്സിലായി.
3: ഓ, അച്ഛനും മോളും ആയിരുന്നല്ലോ കൂട്ട്, ഇപ്പോഴെന്താ ഒരു മനം മാറ്റം?
2: നാട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞവള് വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോയതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
3: എന്നുവെച്ചാ?
2: അവളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ അന്ന് ഇവിടെ കയറി വന്ന ആ ഇൻസ്പെക്ടർ ഇല്ലേ?
3: ആ, കൃഷ്ണകുമാർ എന്നോ മറ്റോ അല്ലേ പുള്ളിയുടെ പേര്?
2: അത് തന്നെ. അയാളെ ഇന്ന് ഞാൻ ആ ഓഡിറ്റോറിയത്തിനടുത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പോ ബാംഗ്ലൂരിൽ വെച്ച് ചിത്രയെ കണ്ട കാര്യം എന്നോട് സൂചിപ്പിച്ചു.
3: അതിനെന്താ?
2: എന്റെ കമലേ, അവൾ അന്ന് വന്ന പയ്യൻ ചന്ദ്രുവിന്റെ പുറകീന്ന് വിട്ടിട്ടില്ല.
3: അത് നല്ലതല്ലേ. അവക്ക് താല്പര്യമാണെങ്കിൽ നമ്മളെന്തിനാ എതിർക്കുന്നത്? പോരാത്തതിന് ആ പയ്യൻ ബാംഗ്ലൂരിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്.
2: എന്നെ അങ്ങ് കൊല്ല്. എന്റെ കമലേ, അതല്ല, ചന്ദ്രുവിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടി ഓടിപ്പോയെന്നോ മറ്റോ അന്ന് പറഞ്ഞിരുന്നില്ലേ? ആ കേസിനെ പറ്റി കൃഷ്ണകുമാറിനെ കൊണ്ട് അന്വേഷണം നടത്തിക്കുകയാണ് നമ്മുടെ മോൾ.
3: അവൾക്കിത് എന്തിന്റെ കേടാ?
2: അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. വീട്ടിലേക്ക് വിളിച്ചൊന്ന് വിവരം തിരക്കാനോ പറയാനോ പോലും സമയമില്ലാത്ത ജോലി തിരക്കാണെന്നല്ലേ നീ ഞാനും കരുതിയിരിക്കുന്നത്? എന്നാലേ അതല്ല.
3: എങ്കി ഞാനൊന്ന് വിളിക്കട്ടെ, മതി ബാംഗ്ലൂരിലെ ജോലി എന്ന് പറഞ്ഞേക്കാം.
2: പറഞ്ഞ ഉടനെ കേൾക്കുന്ന മോളും. അതുമല്ല, ഈ വിവരം നമ്മൾ അറിഞ്ഞതായി ഭാവിക്കുകയും വേണ്ട. ആ ഇൻസ്പെക്ടർ അവളുടെ സുഹൃത്താണെങ്കിലും മാതാപിതാക്കളുടെ പാടും പരവേശവും അറിയാവുന്ന വ്യക്തിയും കൂടെയാ. അതാ എന്നെ കണ്ടപ്പം അയാൾക്കിത് തുറന്നു പറയാൻ തോന്നിയത്.
3: എന്തിനാ ഇവളിതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്? ബാക്കിയുള്ളവരുടെ സമാധാനം പോകുമല്ലോ എന്റെ ദൈവമേ.
2: ആ, ഡിഗ്രി കഴിഞ്ഞപ്പം വല്ല ബി എഡിനും വിട്ടാ മതിയായിരുന്നു. ഏതേലും സ്കൂളിൽ വാദ്യാരുപണിയെങ്കിലും കിട്ടിയേനെ. ജേർണലിസം തന്നെ പഠിക്കണമെന്നും പറഞ്ഞ് ഒരേ വാശിയായിരുന്നല്ലോ.
3: നിങ്ങൾ തന്നെയല്ലേ അവളെ കൊണ്ട് ചേർത്തത്?
2: ആ, എന്റെ തെറ്റ് തന്നെ. എനിക്കറിയാമോ ആരാന്റെ അടുക്കളപ്പുറത്തുള്ള രഹസ്യം തോണ്ടിയെടുക്കലാണ് ജേർണലിസം എന്ന്?
3: എന്തൊക്കെ ഭവിഷ്യത്തുകളാണോ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്റെ ദൈവമേ.
0: എടി അന്നക്കുട്ടി, നിന്റെ കോടമ്പാക്കം ഇതുവരെയും വിളിച്ചില്ലല്ലോ. സംഗതി നടക്കാത്ത കേസാണെന്ന് കണ്ട് ആ വഴി പോയി കാണുമോ ആള്?
1: ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് ആളങ്ങനെ തള്ളിമറിക്കുന്ന ടൈപ്പൊന്നുമല്ല. പറ്റിയില്ലെങ്കിൽ അത് ആദ്യമേ പറഞ്ഞേനെ.
0: പിന്നെന്താ വിളിക്കാത്തത്?
1: എന്റെ ചിത്ര, നീ ഒന്ന് ക്ഷമിക്ക്. കക്ഷി ഒരു നൂറുകൂട്ടം തിരക്കി നിൽക്കുവാണെങ്കിലോ, പുള്ളിക്ക് അങ്ങനെയുടെ ജോലി ചെയ്യണ്ടേ?
0: ദേ നോക്ക്, ചിദംബരമാണോ?
1: ഹലോ ചിദംബരം, അതെ അന്യ. ഓ അത് കുഴപ്പമില്ല, ഇല്ലില്ല പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ ശരി. ആ ഇല്ല മനസ്സിലായി, ശരി. താങ്ക് യു ചിദംബരം, ശരി ഞാൻ പിന്നെ വിളിക്കാം.
0: എന്താ അന്ന ചിദംബരം എന്താ പറയുന്നേ?
1: ചിത്ര, കേട്ടിടത്തോളം ഇത് വളരെ സീരിയസ് ആയ മാറ്റർ ആണല്ലോ.
0: സീരിയസ് എന്ന് പറയുമ്പോൾ, മേഘയുടെ വിദേശത്ത് പോയ കൂട്ടുകാരിയെ ചിദംബരം കണ്ടുപിടിച്ചോ?
1: കൂട്ടുകാരിയുടെ പിറകെ അല്ല ചിദംബരം പോയത്.
0: പിന്നെ ആരുടെ പിന്നാലെയാ?
1: അന്ന് കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഒരു പേര് പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പേരാ ചിദംബരം തിരഞ്ഞത്.
0: അതിന് അതല്ലേ മഷി പടർന്ന് അവ്യക്തമായി എന്ന് കൃഷ്ണകുമാർ സാറ് പറഞ്ഞത്?
1: അതെ, രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിലെ FIR രേഖയിലാണ് മഷി പടർന്ന നിലയിൽ പേര് മനസ്സിലാവാതിരുന്നത്. അതിന്റെ ഒരു കോപ്പി ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ഈസ്റ്റ് ഡിവിഷൻ DYSP ഓഫീസിൽ റെക്കോർഡ് റൂമിൽ ഇരിപ്പുണ്ട്.

0: അതാണ് ചിദംബരം കണ്ടെത്തിയത്.
1: ഗ്രേറ്റ്, ഇനി ആ പേരിന്റെ പുറകെ പോയാ മതിയല്ലോ.
0: അവിടെയാണ് കുഴപ്പം.
1: അവിടെ എന്തു കുഴപ്പം?
0: കാണാതാവുന്ന ദിവസം മേഘയെ തേടി വന്ന ഒരു കോൾ. അത് ഒരു ലേഖയുടേതാണ്.
1: ലേഖ എന്ന് പറയുമ്പോ?
0: അതെ, ചന്ദ്രുവിന്റെ ഫ്രണ്ടും മാർക്കറ്റിംഗ് ഹെഡുമായ ലേഖ. എന്റെ ഇപ്പോഴത്തെ ബോസ് ലേഖ.

0: എന്താ എന്നാ കാര്യം? ഉടനെ കാണണമെന്ന് പറഞ്ഞെങ്കിലും മൊബൈലിൽ ഒരു സൂചനയും നൽകിയില്ല.
1: ഇതങ്ങനെ മൊബൈലിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല ചിദംബരം. അതുമല്ല, എന്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്, എന്റെ ഫ്രണ്ട് ചിത്ര.
0: ഹലോ ചിത്ര.
2: ഹലോ ചിദംബരം. അന്ന ചിദംബരത്തെ പറ്റി പറഞ്ഞിരുന്നു, ഒപ്പം നിങ്ങൾ ചെയ്ത സഹായവും.
0: അതത്ര വലിയ ആനക്കാര്യമൊന്നും അല്ല. മീഡിയക്കാർക്ക് പൊതുവെ കണക്ഷൻസ് എല്ലായിടത്തും ഉണ്ടാകും. അന്ന ആവശ്യപ്പെട്ടപ്പോൾ 2-3 ഫോൺ കോൾസ്, അതങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ.
1: കണ്ടില്ലേ ചിത്ര, ഇതാണ് ചിദംബരത്തിന്റെ ക്വാളിറ്റി. ചെയ്തത് വലിയ സഹായമാണെങ്കിലും അങ്ങനെയൊന്നും ഭാവിക്കില്ല.
0: മതി മതി, ഇപ്പോ വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ പറ്റി പറയൂ.
1: അതിലേക്ക് തന്നെയാ വരുന്നത്. ചിദംബരം DYSP ഓഫീസിൽ നിന്നും പൊക്കിയ സ്റ്റേറ്റ്മെന്റ് കോപ്പിയിലെ ആ പേരില്ലേ?
0: രേഖയെന്നോ മറ്റോ അല്ലേ?
1: രേഖയല്ല, ലേഖ.
0: ശരി, ലേഖ.
1: യഥാർത്ഥത്തിൽ ലേഖ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഓഫീസിലെ മാർക്കറ്റിംഗ് ഹെഡാണ്. ശരിക്കു പറഞ്ഞാ ഞാൻ ഇന്റേണായി വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസിലെ എന്റെ ബോസ്.
0: കൊള്ളാം, ബോസിനെതിരെയാണ് കലാപം.
1: നോ ചിദംബരം, ബോസിനിതിൽ റോളുണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. ശരിക്കും ഞാൻ ആ ഓഫീസിൽ കയറിയത് ആ സ്ഥാപനത്തിന്റെ ഓണർ ചന്ദ്രുവിനെ പറ്റിയും ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിനെ പറ്റിയും എന്തെങ്കിലും വിവരം കിട്ടുമോ അറിയാന്.
0: എന്റെ ദൈവമേ അന്ന, ഞാൻ വിചാരിച്ച ആളേ അല്ലല്ലോ ഇത്. ശരിക്കും CIA മൊസാദ് ലൈനിലുള്ള അണ്ടർകവർ ഓപ്പറേഷൻ ആണ്.
2: സി ചിദംബരം, അന്ന ഈ അപകടകരം എന്ന് തന്നെ പറയാവുന്ന ജോലിക്കിറങ്ങിയത് ശരിക്കും എനിക്ക് വേണ്ടിയാണ്.
0: നല്ല സുഹൃത്താകുമ്പോൾ അപകടമൊന്നും നോക്കില്ല അല്ലേ അന്ന?
1: അതല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചിത്രയ്ക്ക് വന്ന ഒരു വിവാഹാലോചനയിലാ എല്ലാം തുടങ്ങുന്നത്.
0: എനിക്ക് ഓർമ്മയുണ്ട്. ആട്ടെ, അന്നയ്ക്കും ചിത്രയ്ക്കും ഇപ്പോൾ അറിയേണ്ടത് ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിൽ ലേഖയ്ക്ക് പങ്കുണ്ടോ എന്നാണ് അല്ലേ?
2: അതെ, 7 വർഷം മുമ്പ് ഒരു ദിവസം 2 മണി കഴിഞ്ഞ് വന്നൊരു ഫോൺ കോളിന് ശേഷമാണ് ചന്ദ്രുവിന്റെ ഭാര്യ മേഘയെ കാണാതാവുന്നത്. ആ ഫോൺ ചെയ്തത് ലേഖയാണെന്ന് മേഘയുടെ കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്. പക്ഷെ പോലീസ് അന്വേഷണം അതിനുശേഷം മുന്നോട്ട് പോയിട്ടേയില്ല. ഇതൊക്കെയാണ് ഇതിലെ ഫൗളായിട്ടുള്ള ഏരിയകൾ.
0: നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്, തിരക്ക് പിടിച്ച അതിന്റെ ഓട്ടത്തിനിടയിൽ ഇന്നലകളെ അത് ഓർത്തു വയ്ക്കാറേയില്ല. 7 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തിന്റെ എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും കളക്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും നോക്കാം.
1: നോക്കാന്ന് ചിദംബരം പറഞ്ഞ കണ്ടെത്തുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
0: എങ്കിൽ ശരി, കോറമംഗലയിൽ ഒരാളെ കാണാൻ എനിക്ക് പോകാനുണ്ട്. ഒപ്പം എന്റെ ജോലിയും നോക്കണമല്ലോ.
1: ഷുവർ, വർക്കിനെ ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിൽ വേണ്ട, സമയം പോലെ അന്വേഷിച്ചാൽ മതി.
0: ഒരു കാര്യം, അന്ന ഓഫീസിൽ ചെന്ന് ബോസിനെതിരെ അന്വേഷണം നടക്കുന്നുവെന്ന ഭാവമൊന്നും കാണിക്കണ്ട.
1: ഹേയ്, ഞാൻ അത്ര മണ്ടിയാണോ? ഓക്കെ, ബൈ ചിദംബരം.
3: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു VS, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് കർക്കിടക ചികിത്സ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജ് രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി എം മധു തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497-295-6007. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497-295-6007. ഇപ്പോൾ മുതൽ 3:30 വരെ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാനും ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പുതുക്കാനുമുള്ള ഒരു ആരോഗ്യ സംരക്ഷണ കാലഘട്ടമായാണ് നമ്മൾ പൊതുവെ കർക്കിടകത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പുമില്ലാത്ത ഒരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ ഭക്ഷണ ശീലങ്ങളും എല്ലാം വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് രോഗങ്ങളെ അകറ്റി നിർത്തി ആരോഗ്യം എങ്ങനെയെല്ലാം സംരക്ഷിക്കാം, ആയുർവേദത്തിന് ഇതിലെന്താണ് പങ്കുള്ളത്, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത് കണ്ണൂർ ആയുർവേദ കോളേജ് പരിയാരത്തെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി എം മധു സാറാണ്. പരിപാടിയിലേക്ക് സ്വാഗതം സാർ.
1: നമസ്കാരം.
0: ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി 0497295607. ഇപ്പോൾ മുതൽ 3:30 വരെ. നമ്മൾ പറഞ്ഞതുപോലെ കാലാവസ്ഥ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ കർക്കിടകം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് പണ്ട് മുതലേ കേട്ടുവരുന്നത്. എന്താണ് ഈ കർക്കിടകവും ആയുർവേദവും തമ്മിലുള്ള കണക്ഷൻ സാറൊന്ന് പറയാമോ?
1: ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഋതുചര്യ എന്നുള്ളതാണ്. ദിനചര്യയോടൊപ്പം ഓരോ ദിവസവും നമ്മൾ പാലിക്കേണ്ട അച്ചടക്കം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ കാലാവസ്ഥയിലും നമ്മുടെ ശരീരത്തെ പ്രകൃതിയുമായി താളാത്മകമാക്കി നിലനിർത്താൻ വേണ്ടുന്ന ഋതുചര്യ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ മാത്രമല്ല, ഭാരതീയ തത്വപ്രകാരം ശിശിരം, വസന്തം, ഗ്രീഷ്മം, അത് കഴിഞ്ഞിട്ട് വർഷകാലം വരികയാണ്. ആ ഒരു കാലം മാറുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പിഴവുകളെ മാറ്റാൻ വേണ്ടിയിട്ട്, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെപ്പോലെ തന്നെ ശരീരത്തിനും ചില മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങളെ പ്രകൃതിയുമായി ഇണങ്ങുന്ന രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ഋതുക്കളിലും നമ്മൾ ചില ശീലങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അതൊരു ആരോഗ്യ സംരക്ഷണത്തിനുള്ളൊരു കരുതലാണത്. പൊതുവെ ആയുർവേദത്തിൽ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാം ഒരു കരുതൽ എന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു കരുതൽ നടപടിയാണ് ഈ പ്രകൃതിയുമായി ഇണങ്ങുന്ന രീതിയിൽ ശരീരത്തെ മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഓരോ ഋതുവിലും നമ്മൾ ശീലിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന അച്ചടക്കങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കർക്കിടക ചര്യ ശീലിക്കാൻ പറയുന്നത്.
0: നമുക്ക് ഒരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. നമസ്കാരം, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ, ഡോക്ടറോട് ചോദിക്കാം?
0: അതെ അതെ, ഇത് ആരാണ്? ഗൃഹരശ്മിയാണ്, പറഞ്ഞോളൂ. ആരാണ്?

0: ഞാൻ വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ
1: ആ ആരാണ് വിളിക്കുന്നത്?
0: വളാഞ്ചേരി ഉണ്ണി എന്ന് പറയും.
1: ഓക്കെ, നമ്മളിന്ന് കർക്കിടകത്തിലും ആയുർവേദ ചികിത്സയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. സംസാരിച്ചോളൂ, മധു ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
0: ഡോക്ടർ
2: പറയൂ പറയൂ.
0: പിന്നെ ഈ അതല്ലെങ്കിൽ ഗുളിക കഴിക്കുമ്പോൾ ഈ കർക്കിടക ചികിത്സയിൽ ആയുർവേദം കഴിക്കാൻ പറ്റുമോ?
2: ആ ഇംഗ്ലീഷ് ഗുളിക നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇംഗ്ലീഷ് ഗുളിക കഴിക്കേണ്ടി വരിക. അത് ആ പറയുന്ന പർട്ടിക്കുലർ അസുഖത്തിന് പറ്റുന്ന മരുന്നുകളായിരിക്കാം. അത് നിങ്ങൾ കഴിച്ചത് കൊണ്ട് കർക്കിടക ചര്യ ചെയ്യാതിരിക്കാൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ചെയ്യാവുന്നതാണ്. ഇല്ല ഇല്ല ഇല്ല.
0: ഇംഗ്ലീഷ് ഗുളിക കഴിക്കുകൊണ്ട് ഈ കർക്കിടക ചികിത്സയിൽ ആയുർവേദ മരുന്നുകളും ചികിത്സകളും ചെയ്യുകൊണ്ട്
2: ഇല്ല
0: തടസ്സമില്ല.
2: ഇല്ല ഇല്ല ഇല്ല.
0: അല്ല ഇപ്പൊ അതാണ് കാര്യമായിട്ട്, ഇപ്പൊ ഈ മറ്റേ ബ്ലഡ് സർക്കുലേഷൻ കുറവും അതുപോലെ ഹാർട്ടിന് മിടിപ്പും അതിനുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, രണ്ടു മൂന്ന് മാസമായി, ഏകദേശം ശരിയായി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു, ക്ലിയർ ആവുന്നുണ്ട്.
2: അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല.
0: അപ്പൊ എനിക്ക് 10-65 വയസ്സായ ആളുമാണ്.
2: അതെ, കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ള ഒഴിച്ചിലോ പിഴിച്ചിലോ അങ്ങനെ അങ്ങനെയുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. വളരെ
0: അതല്ല, അത് ഞാൻ ആദ്യമായി ചോദിക്കാൻ തുടങ്ങിയത്. അപ്പൊ കാലിന്റെ മുകളിൽ തൈലം ഇടലും.
2: അതെ, കർക്കിടക ചര്യ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കുറെ തെറ്റിദ്ധാരണകളുണ്ട് ആൾക്കാർക്ക്. ദേഹം മുഴുവൻ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് കർക്കിടക ചികിത്സ എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. കർക്കിടക ചികിത്സ എന്നല്ല, കർക്കിടക ചര്യ എന്നാണ് നല്ല പേര്, ശരിയായ പേര്. കർക്കിടകത്തിൽ നമ്മൾ ശീലിക്കേണ്ട, ആഹാരത്തിൽ ശീലിക്കേണ്ട ചില ചിട്ടകളും അതൊക്കെയാണ് ഈ കർക്കിടക ചര്യ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വല്ലാതെ ഒഴിച്ചിലും പിഴിച്ചിലും നടത്തുക എന്നുള്ളതല്ല. അത് ഞാൻ പറയാം, അതിലേക്ക് വരാം നമുക്ക്. കർക്കിടക ചര്യ പറയുമ്പോൾ ഞാൻ പറയാം. കഴിക്കാം കഴിക്കാം.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. സാർ ഇപ്പൊ പറഞ്ഞു കർക്കിടക ചികിത്സ എന്നതിലുപരി കർക്കിടക ചര്യ എന്നാണ് നമ്മൾ പറയുന്നത്.
2: ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഋതുവിലും നമ്മൾ ശീലിക്കേണ്ട ചില ചര്യകളുണ്ട്. അത് ഒരു ഡിസിപ്ലിൻ ആണ്, ആരോഗ്യത്തിന് വേണ്ടിയുള്ള കരുതലാണ്. അത് കർക്കിടകത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ കർക്കിടകം എന്ന് പറയുന്ന സമയത്തിൻ്റെ ഒരു പ്രാധാന്യം കേരളത്തെ സംബന്ധിച്ചിട്ട് ഒട്ടേറെ പച്ചമരുന്നുകൾ ലഭ്യതയുണ്ട്. നല്ല പച്ചമരുന്നുകൾ യഥേഷ്ടം കിട്ടുന്നൊരു സമയമാണ്. നല്ല മഴക്കാലമാണ്, തണുപ്പുണ്ടാവും. ആ സമയത്ത് ചൂടുള്ള എണ്ണ തേക്കാനും അതുപോലെ തന്നെ ഈ പച്ചമരുന്നുകൾ പറിച്ചെടുത്ത് മരുന്ന് ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ സൗകര്യപ്രദമായിട്ടുള്ളൊരു സമയമാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ കൂടുതലായിട്ട് ആയുർവേദ ചികിത്സകളിലേക്ക് ആൾക്കാർ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. കർക്കിടക ചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മുടെ ശരീരത്തിൻ്റെ ദഹനശേഷിയെ നല്ല രീതിയിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കിയെല്ലാം അതിന് ശേഷം വരുന്നതാണ്. അതായത് ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഒരുപാട് രോഗാണുക്കൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഈർപ്പാംശത്തിൽ പ്രോലിഫറേറ്റ് ചെയ്യുന്ന ഒരുപാട് രോഗാണുക്കൾ പെരുകാനുള്ളൊരു സാഹചര്യമുണ്ട്. സോഴ്സസ് കൂടാൻ, അതായത് ഈ വെള്ളക്കെട്ടുകൾ ഉണ്ടാവാനും ആ റിസോഴ്സസിൽ കൊതുകുകൾ പെരുകാനും ഒക്കെയുള്ള സാഹചര്യം വളരെ കൂടുതലായതുകൊണ്ടും വൈറസിൻ്റെ പ്രോലിഫറേഷൻ കൂടുതലാവാൻ, ഈ ഡ്രോപ്ലെറ്റ് കൂടുതലായിട്ടുള്ളതുകൊണ്ട് അതൊക്കെ സാഹചര്യം കൂടുതലാണ്. അതേസമയം മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്ന സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ രോഗാണുക്കൾ വർദ്ധിക്കുകയും ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി കുറയുകയും ചെയ്യുമ്പോൾ ഈ രോഗാണുബാധകൾ ഉണ്ടാവാനും അണുബാധ കൊണ്ടുള്ള അസുഖങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ രോഗപ്രതിരോധശേഷിയെ ജ്വലിപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ ജ്വലിപ്പിച്ച് നിർത്താൻ വേണ്ടുന്ന ചര്യകളാണ് കർക്കിടകത്തിൽ യഥാർത്ഥത്തിൽ പറയുന്നത്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ദഹനശേഷി നല്ല രീതിയിൽ നിലനിർത്തുക എന്നുള്ളതാണ്.
1: നമുക്ക് തുടരാം ഒരു കോളിന് ശേഷം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം, പേരൊന്ന് പറയാമോ?
3: പേര് സത്യൻ.
1: ആ, എവിടുന്ന വിളിക്കുന്നത്? കണ്ണാപുരത്ത് നിന്ന്. ഓക്കെ, കർക്കിടക ചികിത്സയുമായിട്ട് മധു സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സംസാരിക്കാം. സംസാരിച്ചോളൂ.
3: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
3: ഞാൻ കണ്ണ് കാഴ്ചയില്ലാണ്ട് ഒരു 2 മാസം ആയുർവേദപ്പുള്ളി ചികിത്സയിലായിരുന്നു. പയ്യാറ്റ്
2: ശരി
3: ബാലകൃഷ്ണൻ ഡോക്ടറാണ്.
2: ശരി ശരി ശരി.
3: ഇപ്പൊ പല ചികിത്സ നടത്തി, പിന്നെ കണ്ണിന് മറ്റേ ഭാഗവും മറ്റേ ഈ ധാന്യ വഴത്തിനെ കൂടെ കുളിപ്പിക്കുക പല ചികിത്സ. അപ്പൊ അത് ഇടക്കിടക്ക് ശ്വാസമുട്ടുണ്ട്, അതെല്ലാം ഇപ്പം ശരിയായി. ഇപ്പം കാലും കൈയ്യെല്ലാം ഭയങ്കരം വേദന. അപ്പം കർക്കിടക്ക് മാത്രം

0: ചികിത്സയുണ്ടോന്ന് എൻ്റെ ചോദ്യം.
1: അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർക്കിടകത്തിൽ മാത്രമായിട്ട് ചെയ്യുന്ന ചര്യകളാണ് പ്രധാനം. അതായത് ചികിത്സകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ ഭാഗത്ത് ചിലപ്പോൾ മസിലിനൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ കൊണ്ടൊക്കെ ആയിരിക്കും വേദന ഉണ്ടാവുക. അപ്പോൾ ആ വേദനയ്ക്ക് വേണ്ടുന്ന ചികിത്സകൾ അത് കർക്കിടകത്തിലായി കഴിഞ്ഞാലും ഏത് മാസത്തിലായി കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കർക്കിടകത്തിൽ മാത്രമായിട്ടൊരു ചികിത്സ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിന് യോജിച്ച ചികിത്സ ഏത് കാലത്തും നമുക്ക് ചെയ്യാവുന്നതാണ്.
0: കൈ കാലിലെ തൈപ്പ് പിന്നെ വല്ലാതൊരു അസ്വസ്ഥതമായി രാത്രി വെച്ച വർക്ക് കുറവ്. അപ്പൊ ഇത് കർക്കിടമാസം തന്നെ ചികിത്സയുണ്ടോന്നാണ്.
1: അത് ഞാനതാ സൂചിപ്പിച്ചത്, നിങ്ങളുടെ അസുഖത്തിന് യോജിച്ച ചികിത്സ അത് ഏത് മാസത്തിലായാലും നമുക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ. അത് കർക്കിടകത്തിൽ മാത്രമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് അത് ആയുർവേദ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാലേ അതിന് വേണ്ടുന്ന ചികിത്സ നമുക്ക് തരാൻ പറ്റും. വന്നോളൂ വന്നോളൂ. ശരി,
2: ഓക്കെ. വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഭക്ഷണ രീതിയെക്കുറിച്ചാണ് തുടങ്ങിയത്, കർക്കിടക ചര്യയിലെ ആദ്യത്തെ ഭാഗം. എങ്ങനെയാണ് ആരോഗ്യ സംരക്ഷണത്തിനായി ഭക്ഷണത്തെ ചര്യയായി ക്രമപ്പെടുത്തേണ്ടത്?
1: ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഭക്ഷണശീലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമെന്ന് പറഞ്ഞാൽ സമയത്തല്ല പലരുടെയും ആഹാരം കഴിക്കുന്നത്.
2: തീർച്ചയായും
1: വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് അറിയാം, തട്ടുകടകളിലൊക്കെ നല്ല തിരക്കാണ്. അവർ കഴിക്കുന്നത് കൂടുതലും ഫാസ്റ്റ് ഫുഡാണ്. നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന വിശപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നതൊക്കെ തെറ്റായ സമയത്ത് തെറ്റായ തരത്തിലുള്ള ആഹാരങ്ങൾ, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള മൈദ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത്. അതുമാത്രമല്ല, പഴകിയ വിഭവങ്ങൾ ചൂടാക്കിയെടുക്കുന്നുണ്ടാവാം. എണ്ണപ്പലഹാരങ്ങൾ, തൈര്, കട്ടിയുള്ള പാൽ, ഇതൊക്കെ പൊതുവേ ഡൈജഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഹാരങ്ങളാണ്. അപ്പോൾ കർക്കിടകത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ദഹനശേഷിയെ കൃത്യമായി നിലനിർത്താൻ കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. ആ കഴിക്കുന്ന ആഹാരം ന്യൂട്രീഷ്യസ് ആയിരിക്കുക, പോഷകമൂല്യമുള്ളതായിരിക്കുക, എളുപ്പം ദഹിക്കുന്നതായിരിക്കുക എന്നൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആയുർവേദത്തിൽ കർക്കിടക മാസത്തിൽ കഞ്ഞിയൊക്കെ കഴിക്കാൻ പറയുന്നത്. കഞ്ഞി ലളിതമായിട്ടുള്ള ലഘുവായിട്ടുള്ളൊരു ആഹാരമാണ്. അതുമാത്രമല്ല, അതിൽ നമ്മൾ ചില മരുന്നുകൾ, ദഹനശേഷിയെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ ആഡ് ചെയ്തിട്ടാണ് കഞ്ഞി പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള, മാത്രമല്ല ഈ സമയത്ത് പണ്ടുകാലത്ത് നല്ല കോരിച്ചൊരിയുന്ന മഴയായിരിക്കും, പുറത്തൊന്നും ഇറങ്ങാൻ കഴിയില്ല, അങ്ങനെ ജോലിയൊന്നും കൂടുതൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടുതൽ സാമ്പത്തിക ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ലഘുവായിട്ട് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വിഭവം കഞ്ഞി ആയതുകൊണ്ടുകൂടിയാണ് ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്.
2: എനിക്ക് തോന്നുന്നു ശരീരം അധികം ഇളകാതിരിക്കുന്ന ഒരു സമയം, വ്യായാമം ചെയ്യാത്ത സമയം,
1: അതെ അതെ,
2: പണി കൂടുതൽ കഠിനമായ ജോലികൾ ചെയ്യാത്ത സമയം, അപ്പൊ ശരീരം വിശ്രമത്തിന്റെ ഒരു അവസ്ഥയിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതും
1: അതെ അതെ പ്രധാനമാണ്
2: പ്രധാനമാണ്.
1: അതുപോലെ ഈ ലഘുവായിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർക്കാവുന്ന, അഗ്നി വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ദഹനശേഷിയെ ജ്വലിപ്പിച്ച് നിർത്തുന്ന ചില മരുന്നുകൾ അതിൽ ആഡ് ചെയ്യാറുണ്ട്. ആ മരുന്നുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ കർക്കിടക കഞ്ഞി കിറ്റി എന്ന് പറഞ്ഞ് വില കൂടിയ കിറ്റുകളൊന്നും വാങ്ങി ചെയ്യേണ്ട ആവശ്യമില്ല.
2: നമ്മൾ
1: ചുറ്റുവട്ടത്തുള്ള പച്ചമരുന്നുകളൊക്കെ എടുത്തിട്ട് അത് ഇടിച്ചു പിഴിഞ്ഞ നീര് എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ദഹനശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന വിഭവങ്ങൾ കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ.
2: നമുക്കൊരു കോൾ ഉണ്ടതിനു ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്? കാപ്പാടുന്ന ആര്? ക്ലിയർ ആയിട്ടില്ല, പേരൊന്ന് പറയാമോ? ഷംജിത്ത് അല്ലേ? ഡോക്ടറിന്റെ സംസാരിച്ചോളൂ ഷംജിത്ത്, സംസാരിച്ചോളൂ.
1: പറയൂ.
3: ഹലോ,
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: ആയുർവേദത്തിൽ അംഗവൈകല്യത്തിന്റെ ചികിത്സ ഉണ്ടോ?
1: അംഗവൈകല്യം ജന്മനാളുള്ള അംഗവൈകല്യമാണോ അല്ല എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടായതാണോ?
3: ഇല്ല, ജന്മനാൾ.
1: ഓക്കെ. അപ്പോൾ ജന്മനായുള്ള അംഗവൈകല്യം ഉണ്ടാകുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ശരീരഭാഗങ്ങൾക്കുണ്ടാകുന്ന കാര്യക്ഷമത കുറഞ്ഞു കുറഞ്ഞ് വരാം. അത് കാലം കൂടുന്തോറും അതിൻ്റെ ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി കൂടുതലായി കൂടുതലായി വരാം. അപ്പോൾ അങ്ങനെ വരുന്നത് ഒരു പരിധിവരെ നമുക്ക് അധികമാവാതിരിക്കാൻ വേണ്ടിയിട്ടും പേശികളുടെ ബലം വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദ കോളേജിൽ പരിഹാരത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടുന്ന ചികിത്സ തരാൻ പറ്റും. അംഗവൈകല്യം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ലെങ്കിലും മറ്റുള്ള ശരീരഭാഗങ്ങൾക്ക് കരുത്ത് കൂട്ടാനും അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള ചികിത്സ നിങ്ങൾക്ക് തരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലേക്ക് വരാവുന്നതാണ്.
3: പൂർണ്ണമായിട്ട് മാറൂല.
1: അംഗവൈകല്യം എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ ഭാഗത്ത്, ഏത് ഭാഗത്താണെന്ന് അറിയില്ല, എങ്ങനെ എത്ര കണ്ടും ഗുരുതരാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അത് ആ ജന്മനാ ഉള്ള വൈകല്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കുറേ വയസ്സായിട്ടുണ്ടാവുമല്ലോ.

0: അപ്പോൾ അത് ഒരു ഒരു ലിമിറ്റ് വരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ സമീപത്തുള്ള മസിൽസിനൊക്കെ ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും. ശരി, പരിയാരം ആയുർവേദ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ്
1: മെഡിക്കൽ കോളേജിന്റെ
0: അടുത്ത് തന്നെ.
1: അടുത്ത്
0: രാവിലെ 8 മണി മുതൽ 1 മണി വരെ ഉണ്ടാവും.
1: എല്ലാ ദിവസവും ഉണ്ടാവുമോ?
0: എല്ലാ ദിവസവും ഉണ്ടാവും.
1: രാവിലെ 8 മണി മുതൽ
0: 1 മണി വരെ, ഉച്ചക്ക് 1 മണി വരെ. ശരി,
2: ഓക്കെ. ശ്യാംജിത്തെ വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഭക്ഷണ കാര്യത്തെക്കുറിച്ച് സാറ് പറഞ്ഞു, കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. കൃത്യനിഷ്ഠ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രാതലിന് നമ്മളൊരു സമയം കൊടുക്കുകയാണെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ കഴിക്കേണ്ടത്?
0: സത്യത്തിൽ നമ്മൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ രാവിലെ 8 മണിക്ക് 9 മണിയുടെ ഇടയിലാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയാണ് ലഞ്ച് എന്ന് പറയുന്നത്. രാത്രി 7 മണി മുതൽ 8 മണി വരെയുള്ള സമയമാണ് ഡിന്നർ എന്ന് പറയുന്നത്. കഴിയുന്നതും ഒരു 5-10 മിനിറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാമെന്നല്ലാതെ 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ വൈകുമ്പോഴാണ് ഈ തെറ്റായ ഭക്ഷണക്രമം എന്ന് പറയുന്നത്. ഈ ആഹാര സമയക്രമം തെറ്റി കഴിക്കുക എന്ന് പരിഗണിക്കുന്നത് ഒരു 1-2 മണിക്കൂറൊക്കെ വ്യത്യാസപ്പെട്ട്. ഒരു ദിവസം രാവിലെ ചെറിയ ആൾക്കാർ 9 മണിക്ക് കഴിക്കുന്നു, അത് അടുത്ത ദിവസം 11 മണിക്ക് കഴിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്.
2: ഈ ചര്യകൾ എന്ന് പറഞ്ഞതിൽ ഒന്നാമത് സാർ ഭക്ഷണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ മറ്റെന്തൊക്കെയാണ് കർക്കിടക ചര്യ എന്ന് പറഞ്ഞു വരുന്നത്?
0: ശരി, അതായത് നമ്മൾ ആയുർവേദ സിദ്ധാന്തപ്രകാരം വാതദോഷം, ഇങ്ങനെ വാതദോഷം, പിത്തദോഷവും കഫദോഷവുമാണ് ശരീരത്തിൻ്റെ നിയന്ത്രണം നടത്തുന്നത്. അപ്പോൾ ഈ അതിൽ വാതദോഷം വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കഴിക്കുന്ന ആഹാരങ്ങൾ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതും അനുലോമത, അതായത് വാദത്തിൻ്റെ കോപനുണ്ടാക്കാത്തതുമായിരിക്കണം. അതേപോലെ തന്നെയാണ് പ്രധാനപ്പെട്ടതാണ് അഭ്യംഗം എന്ന് പറയുന്നത്. ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് അഭ്യംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അഭ്യംഗം മാത്രമാണ് ആയുർവേദത്തിൽ ഈ സമയത്ത് പറയുന്നതെങ്കിലും ആ അഭ്യംഗത്തെയാണ് അത് പഞ്ചകർമ്മ ചികിത്സകളുടെ പൂർവമായിട്ട് ആദ്യം തുടക്കത്തിൽ ചെയ്യുന്ന ഒരു ചികിത്സയായതുകൊണ്ട് എണ്ണ തേച്ച് കുളിക്കുന്നത് പ്രധാനമായതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് അതൊരു ബിസിനസ്സാക്കി എടുത്തുകൊണ്ട് പലതരത്തിലുള്ള തേപ്പുകൾ, എണ്ണ തേപ്പുകൾ, ഉഴിച്ചിൽ, പിഴിച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത്
2: കർക്കിടകം തിരഞ്ഞെടുത്തുകൊണ്ട് വരുന്നത്.
0: കർക്കിടക ചികിത്സ എന്ന് പറയുന്ന ജനങ്ങളുടെ മനസ്സിൽ
2: ഇത്തരത്തിലുള്ള ഉഴിച്ചൽ പിഴിച്ചിലുകളൊക്കെയാണ്
0: മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ദേഹം മുഴുവൻ ഒഴിച്ച് പിന്നെ ഒഴിച്ചിൽ നടത്തുക അല്ലെങ്കിൽ പിഴിച്ചിൽ നടത്തുക എന്നുള്ളത് മാത്രമല്ല കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. കർക്കിടക ചര്യക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആഹാരത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തോന്നുന്ന സമയത്ത് തോന്നുന്നത് കഴിച്ചുകൊണ്ട് ഈ ഒഴിച്ചിലും പിഴിച്ചിലും നടത്തിയിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ സമയത്തും ചില ചര്യകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം മുഴുവൻ അവർ എന്തെങ്കിലും തരത്തിൽ തോന്നിയ തരത്തിൽ ജീവിച്ചിട്ട് തോന്നിയ തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു, അവർ മദ്യപിച്ചു, പുകവലിച്ചു, എല്ലാ ദോഷങ്ങളും ശരീരത്തിൽ നിന്ന് ഈ ഒഴുക്കിക്കളയാൻ വേണ്ടിയിട്ടേ
2: കാര്യമില്ല.
0: അപ്പൊ ഈ ഒരു
2: എല്ലാ ഋതുക്കളിലും ആ ചര്യകൾ
0: പാലിക്കേണ്ടതുണ്ട്. എല്ലാ ദിനചര്യ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്, എല്ലാ ഋതുക്കളും ചെയ്യേണ്ടതാണ് ഈ ഋതുചര്യ എന്ന് പറയുന്നത്. അല്ലാതെ ഈ കർക്കിടകത്തിൽ ഒഴിഞ്ഞതുകൊണ്ടോ പിഴിഞ്ഞതുകൊണ്ടോ ഈ വർഷം മുഴുവനുള്ള ദോഷങ്ങളെ മുഴുവൻ ഒഴുക്കിക്കളയാമെന്ന് പറയുന്നത് വലിയ കാര്യമില്ല.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: ഇത് മോഹനൻ, പരിയാരമാണ്.
2: സാർ സംസാരിച്ചോളൂ. മധു സാറുണ്ട്, സംസാരിച്ചോളൂ.
3: സാറേ, ഈ പിന്നെ ഈ കർക്കിടക മാസത്തില് പോത്തും ദ്രാവകം കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ?
0: പറയാം. ഈ മാഷദ്രാവകം അല്ലെങ്കിൽ പോത്തിൻദ്രാവകം അർക്കമാണ്, അർക്ക പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് അത് വാറ്റിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അത് എല്ലാവർക്കും ഒരുപോലെ, എല്ലാ മരുന്നുകളും, അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാ മരുന്നുകളും എല്ലാവർക്കും ഒരുപോലെ എല്ലാ സമയത്തും കഴിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് പറയുന്നത്. അത് കഴിക്കാൻ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറയുന്നതല്ല. അത് കൂടുതലും ഈ ഡീജനറേറ്റീവ് ആയിട്ടുള്ള, അതായത് ഈ അസ്ഥിക്ഷയം അല്ലെങ്കിൽ പിന്നെ ധാതുക്ഷയം, അല്ല ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും ക്ഷീണമൊക്കെ വന്നിട്ട് എല്ലി തേയ്മാനൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് മറ്റ് മരുന്നുകളോടൊപ്പം ചേർത്ത് കഴിക്കുന്ന ഒരു മരുന്നാണ് ഈ മാഹിഷദ്രാവകം അല്ലെങ്കിൽ പോത്തുദ്രാവകം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്നതല്ല. അതുപോലെ ഈ പറഞ്ഞതുപോലത്തെ അതിനോടനുബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കർക്കിടക ലേഹ്യം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പോത്തുദ്രാവകം പോലെ തന്നെ കർക്കിടക ലേഹ്യവും കർക്കിടകത്തിൽ എല്ലാവരും കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കാറുണ്ട് പലരും. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഓരോരാളുടെയും ദഹനശേഷി വ്യത്യസ്തമാണ്, എല്ലാവർക്കും ഒരേ ദഹനശേഷി അല്ല. നല്ല ദഹനശേഷിയുള്ള, ശരീരം മെലിഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള

0: ഒക്കെ ആൾക്കാരാകുമ്പോൾ അവർക്ക് ഒരു പോഷണത്തിന് പറയുന്നതാണ് ഈ കർക്കടക ലേഹ്യം പോലെയുള്ള മരുന്നുകൾ. അല്ലാതെ നല്ല ദഹനശേഷി ഇല്ലാത്ത അമിത മേധസ്സുള്ള തടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അവർ ഓൾറെഡി ശരീരത്തിൽ അഗ്നിമാന്ദ്യം അല്ലെങ്കിൽ വിശപ്പില്ലാത്ത അവസ്ഥയൊക്കെ ഉള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ലേഹ്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരുപാട് അസുഖങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പോത്തിൻ ദ്രാവകം എന്ന് പറയുന്നത് ഒരു ജനറലായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, കർക്കിടകത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നല്ല. ഒരാളുടെയും ശരീരത്തിൻ്റെ പ്രത്യേകതകളും അസുഖത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ശരിയാണ്, വാതരോഗത്തിന് രോഗം ഉള്ളവർ വാതരോഗത്തിന് ഈ മരുന്ന് മാത്രമല്ല മറ്റൊരുപാട് മരുന്നുകളുണ്ട്. അവരുടെ ശരീരത്തിലെ വാതരോഗം ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ സെലക്ട് ചെയ്യുന്നതിൽ ആ കൂട്ടത്തിൽ ഒരു മരുന്ന് മാത്രമാണ് ഈ പോത്തൻദ്രാവകം എന്ന് പറയുന്നത്. നമ്മുടെ ഒ പിയിൽ സർക്കാർ സംവിധാനം വഴി വിതരണം ചെയ്യുന്ന കുറച്ച് മരുന്നുകളാണ് ഉള്ളത്. അത് കുറച്ച് മരുന്നുകളുണ്ട്, അത്യാവശ്യം ജനറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. ആ കൂട്ടത്തിൽ ഈ പോത്തൻദ്രാവകം എന്ന് പറയുന്ന മരുന്നില്ല. പക്ഷേ അതിൻ്റെ അത്തരത്തിലുള്ള മരുന്നുകൾ നമ്മുടെ കോഓപ്പറേറ്റീവ് സ്റ്റോറിൻ്റെ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്.
1: ശരി,
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. സാർ പറഞ്ഞു കർക്കിടകത്തിലെ ഉഴിച്ചൽ പിഴിച്ചൽ എണ്ണ കൊണ്ട് നമ്മൾ ദിന നിത്യേനയുള്ള കുളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എണ്ണ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കണമെന്നും എത്ര അളവ് ഏത് രീതിയിൽ ഉപയോഗിക്കണം അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: സാധാരണ രീതിയിൽ പണ്ടൊക്കെ എള്ളെണ്ണയാണ് ഉപയോഗിക്കാറ്. എള്ളെണ്ണ ഉലുവ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കും, മുതിര ചേർത്ത് തിളപ്പിക്കാറുണ്ട്. അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്ത എള്ളെണ്ണയാണ് സാധാരണഗതിയിൽ ജനറലായിട്ട് എല്ലാവർക്കും തേക്കാൻ പറ്റുന്ന ഒരു എണ്ണ എന്ന് പറയുന്നത്. അതുതന്നെ നമ്മൾ സാധാരണ എണ്ണ വളരെ കുറച്ച് മാത്രം എടുക്കും, എന്നിട്ട് അതൊന്ന് ചൂടാക്കും. ചൂടാക്കിയിട്ട് കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ആ കൈകൊണ്ട് ദേഹത്ത് എല്ലാ സ്ഥലത്തും എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് സന്ധിഭാഗങ്ങളിലൊക്കെ ഒഴിയുക എന്നുള്ളതാണ് അഭ്യംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും പ്രധാനം. അത് തേക്കുന്നത് ദേഹത്ത് മാത്രമല്ല സന്ധികളിലും, സന്ധികൾ ചെവിയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും കൂടി അഭ്യംഗം പരട്ടാൻ പറയുന്നുണ്ട്.
2: കാലിൻ്റെ വെള്ള ഭാഗത്താണോ ഉദ്ദേശിക്കുന്നത്?
0: ആ, കാലിൻ്റെ വെള്ള ഭാഗത്തും പരട്ടാം.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം.
3: ഹലോ.
2: ഹലോ, നമസ്കാരം. ഇതാരാണ്?
3: മഴ കൂടുതൽ പെയ്യുന്ന സമയത്ത് പിന്നെ വൈകുന്നേരം ഈ തല കുളിച്ചു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര തലവേദന രാവിലെ എണീക്കുമ്പോ.
0: ശരി ശരി ശരി.
3: ആ പിന്നെ പല്ല് വേദന തലവേദന അത് ഭയങ്കരമായിട്ട് വൈകിട്ടാന്ന് കുളിക്കുക. പിന്നെ കടയുണ്ട്, ഒരു കടയിൽ നിന്ന് പോയിട്ട് വൈകുന്നേരം 7:30 തല കുളിക്കാൻ. അപ്പൊ രാവിലെ എണീക്കുമ്പോ ഭയങ്കര തലവേദന ആയിരിക്കും.
0: ശരി, നിങ്ങൾ തല കുളിക്കുന്നത് മാറ്റി നോക്കിയിരുന്നോ? വൈകുന്നേരം കുളിക്കുന്നതിന് പകരം രാവിലെ കുളിച്ചു നോക്കിയിരുന്നോ?
3: രാവിലെ കുളിച്ചു നോക്കലില്ല, രാവിലെ നോക്കലില്ല.
0: ഓക്കെ, ഇതിന് എന്തെങ്കിലും ചികിത്സ നിങ്ങൾ ചെയ്തിരുന്നോ? ഈ തലവേദനയ്ക്ക് വേണ്ടി നിങ്ങൾ ആരെയും കാണിച്ചിരുന്നോ, ചികിത്സ ചെയ്തിരുന്നോ, മരുന്ന് കഴിച്ചിരുന്നോ?
2: റേഡിയോയുടെ അടുത്തൊന്ന് അല്പം മാറി നിൽക്കണം. ഇതിനു മുൻപ് ഇതിനു വേണ്ടി എന്തെങ്കിലും ചികിത്സ നളിനി ചേച്ചി നടത്തിയിട്ടുണ്ടായിരുന്നോ? എവിടെയും കാണിച്ചിട്ടില്ല ഈ ഒരു ബുദ്ധിമുട്ടിന്. റേഡിയോയുടെ അടുത്ത് അല്പം ഒന്ന് മാറി നിൽക്കണേ.
0: ശരി, മനസ്സിലായി. നിങ്ങൾ ഈ സിംപ്റ്റംസ്, അതായത് ഈ ലക്ഷണങ്ങൾ, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ മറ്റ് ഒരുപാട് രോഗങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവുന്നതാണ്. വയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വയറ്റിൽ നിന്ന് ശരിക്കും ശോധന ഉണ്ടായിട്ടില്ലെങ്കിൽ തലവേദന ഉണ്ടാവാം. ദഹനക്കേട് ഉണ്ടായാൽ തലവേദന ഉണ്ടാവാം. ശരിക്ക് വയറിൽ എന്തെങ്കിലും അസിഡിറ്റി പോലെയുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാം. കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടുണ്ടാവാം. അതുപോലെ പല്ലിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അണുബാധയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തലവേദന ഉണ്ടാവാം. ശരി ശരി, കാലാവസ്ഥയിലെ മാറ്റം കൊണ്ടുണ്ടാവാം. പക്ഷേ കാലാവസ്ഥയിലെ മാറ്റം മാത്രമല്ല അതിൻ്റെ കാരണം, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ കൂടിയാണ്. അല്ലെങ്കിൽ കാലാവസ്ഥ മാറുമ്പോൾ എല്ലാവർക്കും തലവേദന വരണ്ടേ? അപ്പോൾ അങ്ങനെ വരുന്നതല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മാത്രം തലവേദന കാലാവസ്ഥ മാറുമ്പോൾ വരാൻ ശരീരത്തിൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണ മാറ്റി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പ്രതിവിധി. നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ട് ശരീരത്തിൻ്റെ പ്രശ്നം, ആയുർവേദ ഡോക്ടറാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള കാര്യത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വയറിലൊക്കെ തകരാറുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന മരുന്നുകൾ കൂടി ചേർത്തുകൊണ്ടാണ് മരുന്ന് പറയാം. അതുകൂടാതെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി കുളിക്കുക എന്നുള്ളത് പലപ്പോഴും പല അസുഖങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, തല കുളിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തലനീരറക്കം എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ രാത്രി ഒരു വൈകിട്ട് ഒരു 5 മണി 6 മണി 6 മണിക്കുള്ളിൽ തന്നെ തല കുളിച്ച് സാധാരണഗതിയിൽ കുളിക്കുന്നുണ്ടെങ്കിൽ, തല വൈകുന്നേരം കുളിക്കുന്നവരാണെങ്കിൽ ഒരു 5, 5.5, 6 മണിക്കുള്ളിൽ തല കുളിച്ച് നമ്മൾ സാധാരണ ആയുർവേദത്തിൽ പറയുന്നത് രാസനാദി ചൂർണം എന്ന് പറഞ്ഞൊരു ചൂർണം ഒരു പൊടി കൊടുക്കാറുണ്ട്. അത് കുളി കഴിഞ്ഞതിന് ശേഷം തലയിൽ തിരുമ്പ്, അത് തിരുമ്പുന്നത് ഈ തലനീരറക്കം എന്ന് പറയുന്ന രോഗത്തിൻ്റെ മറ്റ് ഫേഷ്യറ്റിസാണ് ശരിക്കത്. ഫേഷ്യ എന്ന് പറയുന്നത് കഴുത്തിൻ്റെ പിന്നിലൊക്കെയുള്ള പേശികളിൽ നീർക്കെട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാവാം. അതുകൊണ്ട് അതൊന്ന് മാറ്റി നോക്കുക. രാവിലെ കുളിക്കുക, തല കുളിക്കുന്നത് രാവിലെ കുളിക്കുക, വൈകുന്നേരം ദേഹത്ത് വെള്ളമൊഴിച്ച് കുളിക്കുന്നത് ശീലാക്കുക. അങ്ങനെ ആക്കി നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം മാറ്റമുണ്ടെന്ന് നോക്കുക. ഇനി മാറുന്നില്ലെങ്കിൽ നിങ്ങൾ പെരിയാരം ഗവൺമെൻറ് ആരോഗ്യ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ശരി,
2: വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഈ കർക്കിടക ചര്യയിലേക്ക് തന്നെ പോകുമ്പോൾ പ്രധാനമായിട്ടും സാർ ഭക്ഷണകാര്യത്തെക്കുറിച്ചും നമ്മുടെ കുളിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. മറ്റെന്തൊക്കെയാണ് കർക്കിടക ചര്യയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: കർക്കിടകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാതരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ തണുപ്പുള്ള അന്തരീക്ഷമൊക്കെ ഈ ഇതിനെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ചൂട് തട്ടുന്നത് നല്ലതാണ്. എണ്ണ തേച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് പറയുന്നത്. ദേഹം ചൂടുവെള്ളത്തിൽ കഴുകാനും തല ഇളഞ്ചൂടുവെള്ളത്തിൽ കഴുകാനുമാണ് പറയുന്നത്. അതുപോലെ ആഹാരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പഞ്ഞമാസത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആഹാരങ്ങളാണ്, നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ചെടുക്കാവുന്ന തരത്തിലുള്ള പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് പലപ്പോഴും മരുന്നുകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇലക്കറികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സമയം കൂടിയാണിത്. 10 ഇല കറി 10 ഇല തോരൻ എന്ന് പറയുന്ന താള് തകര അതൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലുള്ള സമയമായതുകൊണ്ട് തന്നെ ദഹിക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇലക്കറികളാണ് കൂടുതൽ നമ്മുടെ ആഹാരത്തിൽ കൊണ്ടുവരേണ്ടത്. അതുകൂടാതെ കഴിക്കുന്ന ആഹാരം ലഘുവായിരിക്കണം, ഞാൻ സൂചിപ്പിച്ചു, അത് പോഷകസമൃദ്ധം കൂടിയായിരിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ചില പച്ചമരുന്നുകളൊക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സമയമാണ്. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിയുന്നതും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് ദഹനശേഷിയെ പ്രതികൂലമായി ബാധിക്കുകയും അത് മറ്റ് പല രോഗങ്ങളിലേക്കുള്ള ഒരു ദിശ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വറുത്തതും പൊരിച്ചതുമൊക്കെ ഒഴിവാക്കുകയും കൃത്യസമയത്ത് ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
2: ഈ പാല്, തൈര് ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിൽ എന്താണ് മുൻകരുതൽ വേണ്ടത്?
0: ഈ പാലുൽപ്പന്നങ്ങളിൽ പണ്ടൊക്കെ പശുക്കളും ആടുകളൊക്കെ നല്ലോണം മേഞ്ഞു നടക്കുന്നതായതുകൊണ്ട് അത് ഡൈജഷന് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് പശുക്കളൊക്കെ കെട്ടിയിട്ട് വളർത്തുന്ന, കാറ്റിൽ ഫീഡ് ചെയ്യുന്ന അത്തരത്തിലുള്ളതായതുകൊണ്ട് തന്നെ അത് ലാക്ടോജൻ ഇൻടോളറൻസ് പോലെയുള്ള ചില ഇഷ്യൂസ് ആൾക്കാരിൽ കാണാറുണ്ട്. അതായത് അത് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പാലുൽപ്പന്നങ്ങളിൽ പാലും തൈരും ഒഴിവാക്കുകയും മോര് നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മോര് കാച്ചിയിട്ട് കുറച്ച് മഞ്ഞളും കുരുമുളകൊക്കെ ചേർത്ത് കാച്ചിയിട്ട് അത് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. പാല് ചായയിലും കാപ്പിയിലൊക്കെ നമ്മൾ ചെറിയ അളവിൽ ചേർത്ത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കൂടുതൽ കട്ടിയായിട്ടുള്ള പാല് അതേപടി ഉപയോഗിക്കുന്നതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, അഷ്കർ പറഞ്ഞോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ, ചോദിച്ചോളൂ.
1: അതായത് ചെയ്യാം,
0: ചെയ്യാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. കരിഞ്ചീരകം നല്ലതാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ആയുർവേദത്തിൽ ഒരിക്കലും ഒറ്റ മരുന്നുകളെ നമ്മൾ ആശ്രയിക്കാറില്ല. അകാലനര എന്ന് പറയുന്ന പ്രശ്നം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അല്ലാതെ തലയുടെ ആ രോമത്തിൽ മാത്രം വരുന്നൊരു പ്രശ്നമല്ല അത്. നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ വേണ്ടുന്ന തരത്തിലുള്ള മൈക്രോ എലമെൻസും വൈറ്റമിൻസും ഒക്കെ കുറയുന്നത് കൊണ്ട് ആ മുടിക്കാവശ്യമായിട്ടുള്ള മൈക്രോ എലമെൻസ് കിട്ടാത്തത് കൊണ്ടൊക്കെയാണ് അതിൻ്റെ കളർ കുറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കരിഞ്ചീരക ഇട്ട് വെളിച്ചെണ്ണ തേച്ചാൽ മാത്രം മാറണമെന്നില്ല. അതുകൊണ്ട് ശരീരത്തിൻ്റെ വയറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ടാവും.
1: പിന്നെ വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിൽ ഈ കുറുക്കിയിട്ട് കഴിക്കാറുണ്ടല്ലോ.
0: ഏതാണ്?
1: ജീരകം.
0: ആ ജീരകം, അതായത് ജീരകം നമ്മൾ വറുത്തിട്ട് പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ദഹനശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ജീരകം ചെയ്യാം, കൊത്തമല്ലി ചെയ്യാം, അതുപോലെ ചുക്ക്, ഇതൊക്കെ ചുക്കിൻ്റെ പൊടിയിട്ട് തിളപ്പിച്ച വെള്ളം,
1: കരിഞ്ചീരകം
0: ചെയ്യാം, കരിഞ്ചീരകം ചെയ്യാം, കരിഞ്ചീരകം വറുത്ത് പൊടിച്ചിട്ട് അതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം.
1: അത് പിന്നെ രണ്ട് ഗ്ലാസ് കുറുക്കിയിട്ട് മൂന്ന് പിന്നെ അര ഗ്ലാസ് ആക്കിയിട്ട്
0: അങ്ങനെ കുറുക്കേണ്ട ആവശ്യമില്ല. ജീരകമൊക്കെ വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് സാധാരണ വെള്ളം കുടിക്കുന്ന
2: വെള്ളം
0: അതുപോലെ കുടിക്കാൻ പറ്റുന്നതാണ്. ശരി ശരി,
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഈ കർക്കിടക ചികിത്സ അല്ലെങ്കിൽ കർക്കിടക ചര്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം പ്രചാരത്തിലായിട്ട് കാണുന്നത്, എന്തുകൊണ്ടാണത്? കേരളത്തിൽ മാത്രമാണോ സത്യത്തിൽ ഇത് ഇത്രത്തോളം പ്രചാരത്തിലുള്ളത്?
0: അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഈ സസ്യവിഭവങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ഒരു ഭൂഖണ്ഡമാണ്, നമ്മളൊരു ഭൂവിഭാഗമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആയുർവേദത്തിൽ പറയുന്ന ഒരുപാട് മരുന്നുകൾ റീജിയണലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും, പ്രാദേശികമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആയുർവേദ പുസ്തകങ്ങളിൽ പിന്നെ ക്ലാസിക്കൽ ടെക്സ്റ്റിൽ പറയാത്തതാണെങ്കിൽ പോലും ഇവിടേക്കുള്ള പഴയ നാട്ടുവൈദ്യന്മാരൊക്കെ ഉപയോഗിച്ച് വന്നിരുന്ന പ്രാദേശിക ഔഷധങ്ങൾ ഒരുപാട് അവൈലബിളാണ്. അപ്പോൾ അത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറിച്ചെടുത്ത് നേരിട്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ അതിനോട് കൂടുതൽ ആൾക്കാർക്ക് പ്രതിപത്തിയുണ്ട്. പുറത്തുള്ള ആൾക്കാരൊക്കെ ഈ നേരിട്ട് വന്ന് ഉടനെ പറിച്ചെടുക്കുന്ന മരുന്നുകൾ ഉടനെ ഉണ്ടാക്കി അന്നേരം കഴിക്കുന്നൊരു അതൊരു അതിനോടൊരു ആഭിമുഖ്യം തോന്നുന്നത് കൊണ്ടാണ് കേരളത്തിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത്. അതുമാത്രമല്ല, ഈ മൺസൂണിൻ്റെ ഒരു പ്രത്യേകത, നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് നമ്മൾ ഉള്ളിൽ ഒരു പാത്തിയൊക്കെ ഇട്ടിട്ട് നല്ല ചൂടുള്ള തൈലം കൊണ്ടുള്ള എണ്ണ തേപ്പ് ഇതൊക്കെ ആകുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ശരീരത്തിനൊരു
2: അതെ
0: അതിനൊരു ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത, സസ്യങ്ങളുടെ അവൈലബിലിറ്റി, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ ഇത് കർക്കിടക ചികിത്സ ഇത്രമാത്രം
2: പ്രചാരത്തിലുള്ളതും. നമ്മൾ കർക്കിടക കഞ്ഞി സാർ നേരത്തെ സൂചിപ്പിച്ചു, അത് എങ്ങനെയാണ് നമ്മൾ കർക്കിടക കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലാണ് നമ്മൾ അത് ഉണ്ടാക്കേണ്ടത്?
0: കർക്കിടക കഞ്ഞി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ലക്ഷ്യം ശരീരത്തിൻ്റെ അഗ്നി വർദ്ധിപ്പിക്കുക, ശരീരത്തിന് പോഷണം കൊടുക്കുക, ശരീരത്തിലെ കോശങ്ങൾക്ക് കരുത്ത് പകരുക എന്നൊക്കെയാണ്. അതിനു വേണ്ടിയിട്ട് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദ ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്സിൽ പറയുന്ന ചില കഞ്ഞി പ്രിപ്പറേഷൻസ്, അതായത് എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ചില വിഭവങ്ങൾ ചില രോഗാവസ്ഥകളിൽ ആവശ്യമായി വരാം.
2: അതെ,
0: ചില രോഗങ്ങൾ മാറിയിട്ട് അവർ പിന്നെ പൊതുജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് അവർക്ക് ചില മരുന്ന് കഞ്ഞികൾ, അവരുടെ ദഹനശേഷി കുറവായിരിക്കും, പക്ഷേ അവർക്ക് മരുന്നുകളുടെ രൂപത്തിൽ ചില ആഹാരങ്ങൾ കിട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ചില മരുന്ന് കഞ്ഞികൾ പ്രിപ്പയർ ചെയ്യാൻ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാദേശിക വേർഷനാണ് ഈ കേരളത്തിലുള്ള കർക്കിടക കഞ്ഞികൾ എന്ന് പറയുന്നത്. അത് തന്നെ പല തരത്തിലും പല ജില്ലകളിലും ഉപയോഗിക്കുന്നത് പല രീതിയിലാണ്,
2: പ്രാദേശികമായ വ്യത്യാസങ്ങളും
0: അവരുടെ അവൈലബിലിറ്റി കൂടി നോക്കിയിട്ടായിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ദഹനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ പ്രത്യേക അവയവങ്ങളോട് അഫിനിറ്റിയുള്ള ചില പച്ചമരുന്നുകളും, ഉദാഹരണത്തിന് മുയൽച്ചെവിയൻ, നിലംബരണ്ട, തുളസി പോലെയുള്ള മരുന്നുകൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചില മരുന്നുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പച്ചമരുന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന ഇത് പിന്നെ കീഴാർനെല്ലി തുടങ്ങിയ മരുന്നുകൾ, ആ മരുന്നുകളൊക്കെ രസം അതിൻ്റെ സ്വരസം എടുത്തിട്ട് ഇടിച്ചു പിഴിഞ്ഞിട്ടുണ്ട് നീരെടുത്തിട്ട് അതിലാണ് ഈ നമ്മൾ അരി വേവിക്കുന്നത്. അത് അരി എടുക്കാം, അതില്ലാത്തവർ ഉണക്കലരി എടുത്താലും കുഴപ്പമില്ല, ഞവരേരി എടുക്കാവുന്നതാണ്. അത് ഞവരേരി ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷേ ഈ ഉണക്കലരി പോലെയുള്ള അരിയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഈ പച്ചമരുന്നിൻ്റെ നീര് ചേർക്കും. അതുകൂടാതെ ദഹനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ചുക്ക് മുളക് തിപ്പലി, ഈ ചുക്ക് മുളക് തിപ്പലി തുടങ്ങിയ ഒരുപാട് മരുന്നുകളുണ്ട് ദഹനശേഷി വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള. അതുപോലെ ഈ പിന്നെ ഏലം, ഇലവങ്കം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അവരുടെ ലഭ്യത അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അങ്ങനെയാണ്, അതല്ലാതെ കർക്കിടക കഞ്ഞി എന്ന്
2: പറഞ്ഞാൽ
0: ഇല്ല, അതിൻ്റെ ലക്ഷ്യം എന്നതാണ്, അതായത് ദഹനശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ കോശങ്ങളുടെ ഊർജ്ജം വർദ്ധിപ്പിക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സുഗന്ധദ്രവ്യങ്ങൾ ചേർക്കാം. അത്തരത്തിൽ ഈ അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന മരുന്നുകൾ നമുക്ക് ആ പ്രാദേശികമായിട്ടുള്ള അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അതായത് അല്ലാതെ ഇന്നത് മാത്രമാണ് കർക്കിടക കഞ്ഞി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, റേഡിയോയുടെ അടുത്ത് അല്പം മാറി നിൽക്കുമോ? നമസ്കാരം, ഇതാരാ വിളിക്കുന്നത്?
4: ആരാണ്
2: വടകരയിൽ നിന്ന്? എന്താ പേര് പറഞ്ഞത്?
3: നിസാർ.
2: നിസാർ സാർ റേഡിയോയുടെ അടുത്ത് തന്നെയാണ് ഉള്ളത്.

0: നിങ്ങൾക്ക് എക്കോ ഉണ്ടാവും. ഒന്ന് റേഡിയോ തൽക്കാലം ഒന്ന് ഓഫ് ചെയ്യുമോ? റേഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ടാലും നന്നാവുമായിരുന്നു. സംസാരിച്ചോളൂ.
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ നിസാർ പറഞ്ഞോളൂ.
0: എന്തായിരുന്നു പറയുന്നത്? വ്യക്തമാവുന്നില്ല. അലർജി?
1: എന്ത് തരം അലർജിയാണ്? ജലദോഷം, ശ്വാസമുട്ടൊക്കെയാണോ അല്ല സ്കിന്നിനാണോ? സ്കിന്നിന് അലർജി ഉള്ള ആളാണ്. ഓക്കെ. കർക്കിടക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടക മാസത്തിൽ മാത്രമായിട്ട് പിന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നവർ ചികിത്സിക്കേണ്ട കാര്യമില്ല. അവരുടെ അസുഖത്തിന് വേണ്ടുന്ന ചികിത്സ ഏത് സമയത്തും അവർക്ക് ചെയ്യാം. ഇപ്പോൾ ശരീരത്തിൽ സ്കിന്നിന് അലർജി ഉള്ളതാണെങ്കിൽ അത് നിങ്ങൾ സമയം കർക്കിടകം നോക്കി നിൽക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ചികിത്സ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകൾ അവർ തരും. ശരി. അതായത് നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾക്കൊപ്പം, അതായത് അലർജിക്ക് വേണ്ടി കഴിക്കുന്ന മരുന്നുകളെ ഈ കർക്കിടകത്തിന് അനുസരിച്ചിട്ട് മാറ്റി തന്നുകൊള്ളൂ. കർക്കിടകത്തിൻ്റെ ആ കാലികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ട് മാറ്റിയിട്ട് അവർ തന്നുകൊള്ളൂ കേട്ടോ. ശരി. ഏതാണ്? ആ അതെ, അത് അത് അവർ നോക്കി ആ സമയത്തിൻ്റെ പ്രത്യേകത നോക്കിയിട്ട് മരുന്ന് മാറ്റിക്കോളൂ
2: കേട്ടോ.
1: ശരി ശരി, അത് ആ നോക്കിയിട്ട് ഡോക്ടർ അത് മാറ്റിത്തരും. ശരി.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മളിപ്പം സാറ് നേരത്തെ പറഞ്ഞ എണ്ണ ചികിത്സ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പഞ്ചകർമ്മ ചികിത്സ നമ്മൾ പ്രഗത്ഭമായിട്ട് കേട്ടിട്ടുള്ളതാണ്. പഞ്ചകർമ്മ ചികിത്സ, അതും ഈ കർക്കിടകവുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ?
1: വളരെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളൊരു വിഷയമാണ് ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. പഞ്ചകർമ്മ ചികിത്സ യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ വളരെയധികം ദോഷദൃഷ്ടി വന്നിട്ടുള്ളൊരു മനുഷ്യന് ചെയ്യുന്ന ചികിത്സയാണ്.
0: അത് ശരി.
1: വളരെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടുന്നൊരു ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സ. അത് ശരീരത്തിൽ ദോഷദൃഷ്ടി വളരെയധികം കൂടിയിട്ടുള്ളൊരവസ്ഥയിൽ മാത്രമാണ് പഞ്ചകർമ്മ ചികിത്സ ചെയ്ത് ശരീരത്തിൻ്റെ ഉള്ളിലെ ദോഷങ്ങളെ ശോധന ചെയ്ത് കളയാൻ വേണ്ടി പറയുന്നത്. അത് വമന ചികിത്സ, വിരേചന ചികിത്സ, വസ്തി ചികിത്സ, നസ്യം, രക്തമോക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചികിത്സകൾ. അപ്പോൾ അത് അതിന് പ്രചാരം കിട്ടിയത് കൊണ്ട് തന്നെ അത് വളരെ നല്ലതാണെന്നും ശരീരത്തിൻ്റെ ഉള്ളിലെ ദോഷദൃഷ്ടിയെ മുഴുവൻ, ടോക്സിസിറ്റിയെ മുഴുവൻ കളയാൻ നല്ലതാണെന്നൊക്കെ പ്രചാരം കിട്ടിയത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ആൾക്കാർ, നോർമലായിട്ടുള്ള ആൾക്കാർ പോലും ഇതിന് വേണ്ടിയിട്ട് വരാറുണ്ട്, ചികിത്സ
0: ചെയ്യാമെന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്.
1: അതെ അതെ. യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ രണ്ട് തരം ചികിത്സകളാണ്: ശമന ചികിത്സ, ശോധന ചികിത്സ. ശമന ചികിത്സ എന്ന് പറയുന്നത് വളരെ മൈൽഡായിട്ടുള്ള ദോഷത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ ചെറിയ ചെറിയ ചേഞ്ചസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ശമന ചികിത്സ എന്ന് പറയുന്നത്. ശമന ചികിത്സയിൽ നമ്മുടെ ആഹാരക്രമം വരും, നമ്മുടെ വ്യായാമം വരും, നമ്മുടെ ഉപവാസം പോലെയുള്ള അതൊക്കെ വരും. അത്തരത്തിലുള്ള വളരെ മൈൽഡായിട്ടുള്ള ചികിത്സകൾ കൊണ്ട് തന്നെ നമുക്ക് ഇതിനെയൊക്കെ
0: കൈകാര്യം
1: റിക്കവറായി മൈൽഡായിട്ടുള്ള കണ്ടീഷൻസൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ദോഷ സഞ്ചയമാണെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. അതിന് പൂർവ്വകർമ്മം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇനീഷ്യലായിട്ട് ചെയ്യേണ്ട ചെറിയ സാധനങ്ങളുണ്ട്, ചില ചികിത്സകളുണ്ട്. അതിലൊക്കെയാണ് ദേഹം മുഴുവൻ എണ്ണ തേച്ച് വേർപ്പിക്കുന്ന ചികിത്സയൊക്കെ വരുന്നത്. അതിനുശേഷം പ്രധാന ചികിത്സയായിട്ട് വമനം, വിരേചനം, ഛർദ്ദിപ്പിക്കൽ, വിരേചനം, വസ്തി തുടങ്ങിയ ചികിത്സകൾ. അതിനുശേഷം സംസർജനക്രിയ, അതായത് ഈ ശരീരത്തിലെ മന്ദീഭവിച്ചിട്ടുള്ള അഗ്നിയെ ജ്വലിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ചില ചികിത്സകളാണ്. അത്തരത്തിലുള്ള ഒരു ലോങ് ഡ്യൂറേഷനിൽ ചെയ്യേണ്ട ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന ഒരു പ്രോസസ്സാണ് ദേഹത്ത് മുഴുവൻ എണ്ണ തേച്ച് വേർപ്പിക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴും ആൾക്കാർ മനസ്സിൽ വിചാരിക്കുന്നത്, കരുതി വച്ചിരിക്കുന്നത് ഈ എണ്ണ തേച്ച് വേർപ്പിക്കുന്നതാണ് പഞ്ചകർമ്മ ചികിത്സ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ആവുന്നു, അതിന് വലിയ ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടാവുന്നു, വലിയ ചാർജ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ചികിത്സകൾ ചെയ്യുന്നു. ഇതൊക്കെ ആയുർവേദത്തിൻ്റെ ഒരു ചില അപജയങ്ങളാണ് കാണിക്കുന്നത്.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം.
3: ഹലോ,
0: ആ ഇതാരാണ്? സംസാരിച്ചോളൂ കൃഷ്ണേട്ടാ, മധു സാറുണ്ട്.
2: നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
2: സാറ്. ഡോക്ടർ ഇപ്പം പറഞ്ഞില്ലേ ധാരാളം ഇലക്കറികൾ കഴിക്കണം എന്ന് പറഞ്ഞില്ല?
1: അതെ അതെ.
2: അപ്പൊ ധാരാളം ഇലക്കറി കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ കർക്കിട മാസത്തിന്റെ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്.
1: അതെ, ഞാൻ പറയാം വാസ്തവമുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഞാൻ പറയാം അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയുടെ താളക്രമം എന്ന് പറയുന്നത് ആ പ്രകൃതിയിൽ നമ്മൾ ചില ചില ചില ഔഷധങ്ങൾക്ക്, ചില ഔഷധ സസ്യങ്ങൾക്ക് അതിൽ ചില ടോക്സിസിറ്റി അടിയാൻ സാധ്യത കൂടുതലുള്ള ചില സമയങ്ങളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സമയങ്ങളിൽ അത് വലിച്ചെടുക്കുന്ന ചില ചില ഹെവി മെറ്റൽസിനൊക്കെ അതിൻ്റെ ഇലകളിലൊക്കെ അത് സംഭരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അത് പ്രശ്നം ഉണ്ടാവാറില്ല. മുരിങ്ങയുടെ ഇല കഴിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ വയറ്റിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്കിന്നിൽ ചൊറിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അത് വളരെ കുറച്ച്, വളരെ ചുരുക്കം ആൾക്കാരിൽ മാത്രമേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയാറുള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഈ മുരിങ്ങയുടെ ഇല മാത്രമല്ല, കർക്കിടകത്തിൽ പലതരത്തിലുള്ള ഇലകളുണ്ടല്ലോ. മുരിങ്ങയുടെ ഇല മാത്രമായിട്ട്, അത് മാത്രമായിട്ട് നമ്മൾ ആഹാരത്തിന് കഴിക്കുന്നില്ലല്ലോ. ഒരു നേരമൊക്കെ മുരിങ്ങ ഇല കഴിച്ചു കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
2: സാറിനോട് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കവാറും എല്ലാവരും ഉച്ചക്ക് ഒരു ഇലക്കറി ഉപയോഗിക്കുന്നുണ്ട്.
1: അത് ഇടക്കൊക്കെ നിങ്ങൾക്ക് അലർജി ഇല്ലെങ്കിൽ അത് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല.
2: ഞാനൊക്കെ അലർജി ഉണ്ട്.
1: അലർജി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്.
0: കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ഏതായാലും ഡോക്ടർ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക. നമ്മളിപ്പോൾ പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചകർമ്മ ചികിത്സയും കർക്കിടകമാണോ സാധാരണഗതിയിൽ തിരഞ്ഞെടുക്കാറുള്ളത്, അല്ല അതിൻ്റെ ശാരീരിക അവസ്ഥ നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യാറുള്ളത്?
1: യഥാർത്ഥത്തിൽ പഞ്ചകർമ്മ ചികിത്സയും കർക്കിടകവുമായിട്ട് യാതൊരു ബന്ധമില്ല. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിലെ ബഹുദോഷാവസ്ഥ അല്ലെങ്കിൽ ശരീരത്തിലെ വളരെ സിവിയറായിട്ടുള്ള രോഗാവസ്ഥയുണ്ട്, ദോഷങ്ങളൊക്കെ വളരെ കോപിച്ചിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ കർക്കിടകം നോക്കി നിൽക്കാറില്ല. അത് ഏത് സമയത്തായാലും അത് ആ ചികിത്സ നമ്മൾ ചെയ്യേണ്ടത്
0: ചെയ്യുന്ന
1: രീതിയിൽ തന്നെയാണ് സജ്ജീകരിക്കാറുള്ളത്. അപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള വമനം, വിരേചനം, വസ്തി തുടങ്ങിയ ചികിത്സകൾ അത് കർക്കിടകത്തിലും ചെയ്യാറുണ്ട്. കർക്കിടകത്തിലും ചെയ്യാറുണ്ട് എന്നല്ലാതെ കർക്കിടകത്തിൽ മാത്രം ചെയ്യുന്നൊരു ചികിത്സ അല്ല അത്.
0: നമ്മളിപ്പോൾ പറഞ്ഞു ഒരു വർഷത്തിൽ ഈ ഒരു മാസം കർക്കിടക മാസം മാത്രം ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റെടുക്കുന്നു, ചികിത്സ ചെയ്യുന്നു, പിന്നീട് ആ ഒരു മാസം കഴിഞ്ഞതോടുകൂടി വീണ്ടും നമ്മൾ പഴയ ജീവിത രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ ശരീരം ഇതെല്ലാം റിക്കവർ ചെയ്യും എന്നാണോ ഉദ്ദേശിക്കുന്നത്?
1: അല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ആയുർവേദത്തിൽ ഈ അച്ചടക്കം എന്ന് പറയുന്നത് ഈ ദേഹ കരുതലിന്, ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ദേഹത്തിൻ്റെ ഈ കരുതലാണ്. ആ കരുതലിന് ശേഷവും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് ആയുർവേദത്തിൽ പറയുന്നത് സ്വസ്ഥവൃത്തം അല്ലെങ്കിൽ ഈ ആരോഗ്യാവസ്ഥ നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങളാണ്. അത് ആഹാരത്തിലായി കഴിഞ്ഞാലും വ്യായാമത്തിലായി കഴിഞ്ഞാലും ഉറക്കത്തിലായി കഴിഞ്ഞാലും ഒക്കെ ചെയ്യേണ്ട ചില ചിട്ടകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ കർക്കിടക ചര്യ എന്ന് പറയുന്നത്. ഈ കർക്കിടക ചര്യ നമ്മൾ കൃത്യമായി അനുഷ്ഠിക്കുകയും നമുക്കൊരു ആരോഗ്യ ബോധം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം നമ്മൾ ഒരു വർഷം മുഴുവൻ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു
0: തുടർന്ന് അങ്ങോട്ട് നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. കാരണം ഒരു മാസം മാത്രം ചികിത്സിച്ച് ശരീരത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരവസ്ഥയല്ല കർക്കിടകം എന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗ്രഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ, നമസ്കാരം. മുംബൈയിൽ നിന്ന് വിളിക്കുകയാണ്.
0: ആ സർ പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. മധു സാർ,
3: 65 വയസ്സായി. ആർത്രൈറ്റിസിലെ ഈ ഫൈബ്രോമയോളജിയ ഞങ്ങളുടെ ആയുർവേദത്തിൽ അതിനെന്തോ ആമവാദമെന്നോ രക്തവാദമെന്നോ ഒക്കെ പറയും. അപ്പൊ 3 കൊല്ലം ഞാൻ കോട്ടക്കിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. ഇപ്പൊ അനുസരിച്ച് എല്ലാ ബോഡി ജോയിന്റ് പെയിൻസ്, മറ്റേ മോർണിംഗ് സ്റ്റിഫ്നെസ്, പിന്നെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ
4: വിഷമോ.
0: ഹലോ, വീണ്ടും വിളിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് തുടരാം. ഈ കർക്കിടക മാസത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ്?
1: ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് മോഡിഫൈബിൾ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സുണ്ട്. മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്കൊന്നും അതിൽ ഒന്നും ഇടപെടാൻ പറ്റാത്ത വിഷയങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരാളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ജനറ്റിക്കലായിട്ട് തന്നെ, ജന്മനെ തന്നെ, ജനിതകപരമായിട്ട് തന്നെ അയാളുടെ പ്രത്യേകതയാണ്. അതിലേക്ക് അവരുടെ ദേശം, അവരുടെ അവർ ജീവിക്കുന്ന കാലം അതൊക്കെ ഇടപെടുന്നു.

0: എന്നല്ലാതെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ കുറവാണ്. ഉള്ള ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ആഹാരമാണ്, രണ്ടാമത്തത് കൃത്യമായിട്ടുള്ള വ്യായാമമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദിനചര്യ, ഋതുചര്യ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ചിട്ടകളൊക്കെ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം ഒറ്റ മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല, പകരം നമ്മൾ കൃത്യമായ ദിനചര്യ, കൃത്യമായ ഋതുചര്യ, കൃത്യമായ ആഹാരക്രമം, ഇതൊക്കെ നമ്മൾ ശീലിക്കുമ്പോൾ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്നൊരു സംഗതിയാണ് ഈ രോഗപ്രതിരോധശേഷി എന്ന് പറയുന്നത്. അത് ആ ഒരു ഒരു പദ്ധതി, ആ ഒരു പദ്ധതിക്കാണ് ആയുർവേദം മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോവിഡൊക്കെ വന്ന സമയത്ത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ മരുന്ന് എന്ന രീതിയിൽ പലരും ചോദിച്ചപ്പോൾ ആയുർവേദം പറഞ്ഞത് ഒറ്റ മരുന്നല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ആഹാരത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ഒരു അച്ചടക്കം ഉണ്ടാക്കുക, ദിനചര്യയും ഋതുചര്യയൊക്കെ കൃത്യമായി പാലിക്കുക, അങ്ങനെ ശീലിക്കുന്നവർക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്നൊരു സാധനമാണ്, ഒരു സംഗതിയാണ് ഈ രോഗപ്രതിരോധശേഷി. അതുകൊണ്ട് കോവിഡ് പോലെയുള്ള, കോവിഡ് മാത്രമല്ല ഏത് തരത്തിലുള്ള അണുബാധയും മാറ്റാൻ നമ്മുടെ ശരീരത്തിലേക്ക് അത് വരുന്നതും അതിനെ അത് നമ്മളെ ബാധിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കരുതൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ആയുർവേദം നിർദ്ദേശിക്കുന്ന ആ ചര്യകളിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ഇതാരാണ്?
2: ചിറക്കലാണ് അറിവിന്ദ്.
1: സംസാരിച്ചോളൂ, മധു സാർ ഉണ്ട്, സംസാരിച്ചോളൂ.
2: നമസ്കാരം
0: സാർ.
2: സാറെ, സാറിനകത്ത് പിന്നെ ഈ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നത്, അത് നമ്മൾ ചെറുപ്പത്തിലെ കറക്റ്റായിട്ട് എപ്പം വെളിച്ചെണ്ണ തേച്ചിട്ടാണ് കുളിക്കുന്നത്. ഇത്രയും ഒരു 60 വയസ്സായി. അപ്പൊ ഇത്രയും കാലം നമ്മൾ വെളിച്ചെണ്ണ തേച്ചിട്ട് കുളിക്കും. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് ഈ ശനിയാഴ്ച ബുധനാഴ്ച എല്ലാം പിന്നെ ധാന്യന്തരം കഴിയുമ്പോഴേക്കൽ
0: അത്
2: അതന്നെ പോരെ.
0: തെറ്റൊന്നുമില്ല, തെറ്റൊന്നുമില്ല.
2: ഇല്ലല്ലേ. പിന്നെ പിന്നെ സാറിനോടൊന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല്, പിന്നെ എനിക്കൊരു 1.5 മീറ്റർ കാഴ്ച ശക്തി ഉണ്ട്. അപ്പോ അതിന് ഇനി വേറെ ചികിത്സയൊന്നുമല്ല, ഈ കാഴ്ച ശക്തി പോകാണ്ടിരിക്കാൻ ആയുർവേദത്തിൽ എന്തെങ്കിലും ഒരു മരുന്ന്?
0: നിങ്ങൾ ആയുർവേദ കോളേജിലേക്ക് വന്നോളൂ, അവിടെ കണ്ണിന്റെ വിഭാഗത്തിൽ കാണിച്ചിട്ട് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാം. അവരോട്
2: സംസാരിച്ചതോ?
0: ഓക്കെ ഓക്കെ ഓക്കെ. അത് ഒരു പരിധിവരെ നമുക്ക് അത് പിന്നെ കൂടുതലാവാതിരിക്കാൻ പറ്റും തോന്നുന്നു. മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാലേ, ഒരു പരിധിവരെ നമുക്ക് മരുന്നുകൾ കഴിക്കുകയും കിടന്ന് ചികിത്സ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ പറ്റും തോന്നുന്നു. ശരി ശരി
2: ശരി.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇത്തരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക?
0: സാധാരണ നമ്മൾ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പൊതുവായിട്ടുള്ള ചിട്ടകൾ നമ്മൾ പാലിക്കുക എന്നത് കൂടാതെ നമ്മൾ സാധാരണ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില മരുന്നുകൾ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയിട്ടുള്ള, ശാസ്ത്രീയമായിട്ട് തന്നെ കണ്ടെത്തിയിട്ടുള്ള ചില മരുന്നുകളിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നെല്ലിക്കയാണ്. നെല്ലിക്ക ചവനപ്രാശം പോലെയുള്ള ലേഹ്യങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അതുപോലെ തുളസി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, നെല്ലിക്ക കഴിക്കുക, അതുപോലെ ചിറ്റമൃത് എന്ന് പറയുന്ന ചെടി, ആ ചിറ്റമൃത് അത് ചേർന്നിട്ടുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ ആ ചിറ്റമൃത് ചേർത്തിട്ടുള്ള മരുന്നുകളുണ്ട്, അതൊക്കെ ഈ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചില മരുന്നുകളാണ്. അതൊക്കെ നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, പറഞ്ഞ ആഹാരത്തിൻ്റെ ഭാഗമാക്കാം. കുടിക്കുന്ന വെള്ളം തുളസിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, നെല്ലിക്ക ദിവസം ഒരു നെല്ലിക്ക കഴിക്കാം. അതൊന്നും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
1: ഇത്തരത്തിൽ പൊതുവെങ്കിലും നമ്മൾ കാണാറുണ്ട് കർക്കിടക കഞ്ഞി കിറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എത്രത്തോളം അത് സുരക്ഷിതമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കുമോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ?
0: ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ കർക്കിടക കഞ്ഞി കിറ്റുകൾ അവരുടെ ഓരോ കമ്പനിക്കാരുടെയും താല്പര്യം അനുസരിച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിൽ ചേർക്കുന്ന മരുന്നുകളൊക്കെ ഒരു പരിധിവരെ ശരിയായ മരുന്നുകൾ തന്നെയായിരിക്കാം. അതിൽ ഞവര അരി ചേർക്കുന്നുണ്ട്, പയറ് ചേർക്കുന്നുണ്ട്, അതുപോലെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള മരുന്നുകളൊക്കെ ചേർക്കുന്നുണ്ട്. കമ്പനികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനികളായതുകൊണ്ട് തന്നെ മരുന്നുകളൊക്കെ, പാക്കറ്റ് കിട്ടുന്ന മരുന്നുകളൊക്കെ സുരക്ഷിതമായിട്ടുള്ള മരുന്നുകൾ തന്നെയാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം, എല്ലാവർക്കും എല്ലാ മരുന്നുകളും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതല്ല. അവരുടെ ദഹനശേഷി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നല്ല ദഹനശേഷി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഞവരേരിയൊക്കെ ദഹിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞവരേരി പോലെയുള്ള മരുന്നുകൾ, ആഹാരങ്ങൾ അല്ല, അത്തരത്തിലുള്ള കൂടുതലായിട്ടുള്ള മരുന്നുകൾ, അതൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ലളിതമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉണക്കലരി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ചുക്ക് മുളക് തീപ്പലി പോലെയുള്ള മരുന്നുകൾ ചേർത്തിട്ടുള്ള കഞ്ഞി ആയാലും തിരക്കേടൊന്നുമില്ല.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ക്രിയരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
3: നമസ്കാരം സാർ.
1: നമസ്കാരം, ഇതാരാണ്?
3: കൃഷ്ണകുമാർ ബാവോഡ്.
1: ഓക്കെ, സംസാരിച്ചോളൂ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
3: സാർ നമസ്കാരം.
0: നമസ്കാരം.
3: അത് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മൈഗ്രെയിൻ്റെ പ്രശ്നം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് എന്താണ് സാർ ഉപദേശം കൊടുക്കാനുള്ളത്?
0: മൈഗ്രെയിൻ, പലതരത്തിലുള്ള മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്. അതിൽ ആയുർവേദ രീതിയിൽ നമ്മൾ മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ പരിഗണിക്കുന്നൊരു ഒരു ഒരു ഭാഗം വയറാണ്. വയറിൻ്റെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിൻ്റെ ദഹനശേഷി സംരക്ഷിച്ച് നിർത്തുക, വയറ്റിൽ വായുക്ഷോഭം ഇല്ലാതിരിക്കുക, അതൊക്കെ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർക്ക് ഛർദി വരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ശരീരത്തിലെ ദഹനശേഷി കൃത്യമായി നിലനിർത്തുകയും വായുക്ഷോഭം ഇല്ലാതെ സംരക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കൃത്യമായിട്ട് ശീലിക്കുക, അതിനു വേണ്ടുന്ന ചില മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്, ആ മരുന്നുകൾ ശീലിക്കുക. അതുകൂടാതെ ആയുർവേദത്തിൽ തലവേദനയ്ക്ക് ശിരശൂല എന്നാണ് തലവേദനയ്ക്ക് പറയുന്നത്. അതിനു വേണ്ടുന്ന പ്രത്യേകമായിട്ടുള്ള ചില നസ്യ ചികിത്സകൾ, ശിരോവസ്ഥി തുടങ്ങിയ ചികിത്സകൾ അതൊക്കെ അവൈലബിളാണ്. അത് നിങ്ങളുടെ മൈഗ്രെയിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് കൃത്യമായിട്ട് ഏതാണ് ചികിത്സ വേണ്ടതെന്ന് നോക്കിയിട്ട് മാത്രമാണ് അത് കൃത്യമായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ചികിത്സ പറഞ്ഞു തരാൻ പറ്റുക. ഏതായാലും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരിയാരം ആയുർവേദ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ നമുക്ക് തരാവുന്നതാണ്.
3: താങ്ക് യു സാർ.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. പലപ്പോഴും ആയുർവേദത്തിൻ്റെ മരുന്നുകളിലേക്കും ചികിത്സയിലേക്കും പോകുമ്പോൾ നമ്മൾ കേട്ടു വരുന്നതാണ് പഥ്യം എന്നുള്ളത്.
0: അതെ.
1: ഈ പഥ്യം എന്ന് പറയുന്നത് എന്താണ്? അത് എല്ലാ സമയത്തും പാലിക്കേണ്ടതുണ്ടോ? പലപ്പോഴും മരുന്ന് കഴിക്കാൻ മടി, ഈ പഥ്യത്തിന്റെ പേര് പറഞ്ഞിട്ട് പഥ്യം ഉണ്ടാവും, അതുകൊണ്ടൊരു മടി എന്ന് പറയാറുണ്ട്. എന്താണ് ശരിക്കും ഈ പഥ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: സത്യത്തിൽ പഥ്യം എന്ന് പറയുന്നത് പഥം, നമുക്ക് പഥം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വഴി. ആ വഴിയിൽ, ആ വഴിക്ക് വേണ്ടുന്നതാണ് പഥ്യം എന്ന് പറയുന്നത്. ആ മരുന്ന് ആ വഴിയിലൂടെ അവരുടെ ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിലാണോ എത്തിച്ചേരേണ്ടത്, അങ്ങനെ എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് പഥ്യം എന്ന് പറയുന്നത്. അതായത് മരുന്നിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശീലിക്കേണ്ട ആഹാരങ്ങളാണ് പഥ്യം എന്ന് പറയുന്നത്. അപഥ്യം എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടത്. പഥ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദഹനശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സമയത്ത് അയാൾ കഴിക്കുന്ന ആഹാരങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു ചിന്തയും നമ്മൾ ചിന്തിക്കുന്നില്ല. അയാൾ എന്തും തോന്നിയ പോലെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ പഥ്യം പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ, അയാൾ തോന്നുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കും. ദഹനശേഷി ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഗുണം കിട്ടില്ല. മരുന്ന് ശരിക്കും അഗ്നി ദീപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ശരീരത്തിൻ്റെ ദഹനശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതേസമയം അയാൾ ദഹനശേഷി കുറക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന മരുന്നിൻ്റെ ഗുണം കിട്ടില്ല. ആ മരുന്ന് ശരി കൃത്യമായിട്ട് അതിൻ്റെ ടാർഗറ്റിൽ എത്താൻ വേണ്ടി നമ്മൾ കൊടുത്തതാണ്. അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഥ്യം പറയുന്നത്. അപഥ്യങ്ങളായിട്ട്, അതായത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന എണ്ണയിൽ വറുത്തത്, പൊരിച്ചത്, മത്സ്യമാംസങ്ങൾ തണുത്തത്, കട്ടിയുള്ളത്, മൈദ പലഹാരങ്ങൾ, ബേക്കറി സാധനങ്ങൾ ഇതൊക്കെ പറയുന്നത്, അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ശരീരത്തിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുകയും, അത് മാത്രമല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ ബ്ലഡിൽ നമ്മുടെ ശരീരത്തിൻ്റെ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആഹാരങ്ങൾ പൊതുവേ ആ രോഗത്തിനെ തന്നെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ലൂ. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ
1: പഥ്യം എന്ന് പറയുന്നത്.
0: അതെ അതെ അതെ. പഥ്യം അപഥ്യം എന്ന് പറയുന്നത് പഥ്യം നമ്മൾ കഴിക്കേണ്ടതും, അപഥ്യം എന്ന് പറയുന്നത് കഴിക്കാൻ പാടില്ലാത്തതും. മരുന്നിൻ്റെ കൂട്ടത്തിൽ പഥ്യമുണ്ടാവും, ഇന്നെന്നേ കഴിക്കാൻ പാടുള്ളൂ, ഇന്നെന്ത് കഴിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ മരുന്ന് വളരെ വേഗത്തിൽ അതിൻ്റെ എഫക്റ്റ്
1: ശരീരത്തിൽ കാണിക്കും എന്നുള്ളത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ആ സാർ, കട്ടായി പോയതാണ്, സംസാരിച്ചോളൂ. ആമവാദം അങ്ങനെ എന്തോ അല്ലേ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
0: ശരി,
4: എന്നാണ് പറയുന്നത്. അത് എന്തോ രക്തവാദം ആമവാദം എന്നാണ് ഇതിനെ പറയുന്നത്. കംപ്ലീറ്റ് ഫുൾ ബോഡി ജോയിന്റ്സ് പെയിന്, പിന്നെ മോർണിംഗ് സ്റ്റിഫ്നെസ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. പിന്നെ ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ട് സാറേ. അപ്പൊ എന്താണ് ഞാൻ പ്രിക്കോഷൻ എടുക്കേണ്ടത്?
0: ഈ പറഞ്ഞ അസുഖം ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് ചികിത്സ ചെയ്യേണ്ട അസുഖമാണ്. അത് ശരീരത്തിനുള്ളിലെ പല ഭാഗങ്ങളിലും നീർക്കെട്ടുകൾ ഉണ്ടാവും, അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിന് ആയുർവേദത്തിൽ ചെയ്യുന്ന സമയത്ത് ആയുർവേദത്തിൽ ഓരോ രോഗാവസ്ഥകൾക്കാണ് നമ്മൾ മരുന്ന് കൊടുക്കുക, അല്ലാതെ ആ രോഗത്തിൻ്റെ പേരിന് ഒരു മരുന്ന് നമുക്ക് നിർദ്ദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമാണ്. ശരി, ആ സമയത്ത് പഥ്യവും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നോ?
4: ഇവിടെയൊക്കെ നല്ല പഥ്യമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നേത്ത പഥ്യം ഇല്ല, ഒന്നുമില്ല.
0: അങ്ങനെ മാറിയതുകൊണ്ടായിരിക്കും അത് അധികം ഉണ്ടാവാൻ കാരണം. ഭക്ഷണത്തിലെ നിയന്ത്രണം അതിൽ പ്രധാനമാണ്.
4: വേറെ എന്ത് പ്രിക്കോഷനാ സാറേ?
0: പൊതുവേ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ആഹാരങ്ങൾ അത് ശ്രദ്ധിക്കുക. ശരി ശരി,
1: ഓക്കെ. വിളിച്ചതിൽ സന്തോഷം. അതുപോലെ തന്നെ നമുക്ക് വ്യാപകമായിട്ടുള്ളതാണ് ഈ കർക്കിടക മാസം, കർക്കിടക ലേഹ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എത്രത്തോളം ഫലപ്രദമാണ് ശരീരത്തിൽ? പൊതുവെങ്കിലും സ്ത്രീകളുടെ കാര്യത്തിലും അത്തരത്തിൽ കർക്കിടക ലേഹ്യം കഴിക്കുന്നുണ്ട്. പ്രസവാനന്തരം കഴിക്കുന്ന ലേഹ്യങ്ങളും കർക്കിടകത്തിൽ ഒരു പ്രത്യേകിച്ച് പ്രിപ്പറേഷനാക്കി ചെയ്യാറുണ്ട്. അത് സുരക്ഷിതമാണോ, എത്രത്തോളം ഫലപ്രദമാണ് ശരീരത്തിൽ?
0: അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെയധികം തെറ്റിദ്ധാരണയുള്ള ഒരു മരുന്നാണ് ഈ കർക്കിടക ലേഹ്യം എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് അറിയാം, അത് കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ അത് കർക്കിടകലേഹ്യം മൊത്തത്തിൽ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അത് വലിയ കച്ചവടമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കർക്കിടകലേഹ്യം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ലേഹ്യം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് സ്ത്രീകളൊക്കെ അവരുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രസവമൊക്കെ നടക്കുന്നത്. അല്ലാതെ അതിന് വേണ്ടുന്ന ബെഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവരാണ്, മസിലിനൊക്കെ നല്ല ക്ഷീണം വന്നിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ആ ക്ഷീണം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പോഷണ മൂല്യമുള്ള, അതായത് അതേസമയം വാദരോഗത്തിനെ പരിഹരിക്കാൻ പറ്റുന്ന കരുതൽ എന്ന രീതിയിൽ ലേഹ്യങ്ങൾ കൊടുത്തിരുന്നത്. അത് പലപ്പോഴും അവരൊക്കെ ദേഹം ക്ഷീണിച്ച ആൾക്കാരാണ്, അവർക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ദേഹക്ഷീണം ഇല്ലാത്ത ആൾക്കാർ, ഓൾറെഡി നല്ല ഒബേസ് ആയിട്ടുള്ള തടിച്ച ആൾക്കാരൊക്കെയാണ്, ദഹനശേഷി വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരം കഴിച്ചാൽ പോലും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ട് പലപ്പോഴും നമ്മൾ ആശുപത്രിയിൽ വരാറുണ്ട്. പല പല അസുഖങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് കർക്കിടക ലേഹ്യം കഴിക്കാറുണ്ട് എന്ന് പറയും അവർ. പക്ഷേ കർക്കിടക ലേഹ്യം അത്തരത്തിലുള്ള ആൾക്കാർ കഴിക്കേണ്ടതല്ല. യഥാർത്ഥത്തിൽ ശരീരത്തിന് വളരെയധികം ക്ഷീണം സംഭവിച്ചിട്ടുള്ള, അഗ്നിദീപ്തി നല്ലോണം ഉണ്ട് പക്ഷേ ശരീരത്തിന് വളരെയധികം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആൾക്കാർ, അവർ ചെറിയ അളവിൽ കഴിക്കാൻ പറ്റുന്ന, അത് ഇത്ര വലിയ അളവിലൊന്നും കഴിക്കേണ്ടതല്ല, വളരെ ചെറിയ അളവിൽ ആദ്യം ചെറിയ കാൽ സ്പൂണ് തുടങ്ങിയിട്ട് അര സ്പൂണ് ഒരു സ്പൂണ് ദഹനശേഷി ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാൻ പറ്റുന്നൊരു മരുന്നാണ് ഈ കർക്കിടക ലേഹ്യം എന്ന് പറയുന്നത്.
1: അപ്പോൾ വ്യാപകമായിട്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ശരിക്കും ഒരു ആയുർവേദ അഭിപ്രായത്തിൽ മാത്രമേ നമുക്കത് കഴിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്.
0: ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഓരോ വ്യക്തിയുടെയും ദഹനശേഷി നോക്കിയിട്ട് ആ ലേഹ്യം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് കുറച്ച് മരുന്നുകൾ കഴിച്ച് ദഹനശേഷി വരുത്തിയതിന് ശേഷം അത് ചെറിയ അളവിൽ തുടങ്ങിയിട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കഴിക്കാവുന്നതാണ്. അത് കഴിക്കേണ്ട വ്യക്തികൾ മാത്രമേ കഴിക്കാനും പാടുള്ളൂ.
1: നമുക്ക് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർക്കിടക ചര്യയുമായിട്ട് ഒരാൾക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കും?
0: ശരി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മൾ കർക്കിടക ചികിത്സ ആയുർവേദ ആശുപത്രിയിൽ പോയാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതല്ല. കർക്കിടക ചര്യ അതുപോലെ എല്ലാ ഋതുചര്യകളും നമുക്ക് വീട്ടിൽ തന്നെ ശീലിക്കാൻ പറ്റുന്നതാണ്. ദിനചര്യകളും വീട്ടിൽ തന്നെ ശീലിക്കാൻ പറ്റുന്നതാണ്. ദിനചര്യ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഋതുചര്യകളും. അപ്പോൾ അത് നമ്മൾ സാധാരണ, ഞാൻ പറഞ്ഞത് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷകാലത്ത് ഗ്രീഷ്മം കഴിഞ്ഞ് വർഷം വരികയാണ്, ആ സമയത്ത് നമ്മൾ ദഹനശേഷിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കുക. ഈ കർക്കിടക കഞ്ഞി പോലുള്ള വിഭവങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒന്നോ രണ്ടോ നേരം അത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹനശേഷിയെ നിലനിർത്താനും അതിൻ്റെ ഒരു സ്ഥൈര്യം, അഗ്നിയുടെ സ്ഥൈര്യം, സ്ഥിരത ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. അത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ സമയക്രമം, ആഹാരത്തിൻ്റെ അളവ്, ആഹാരത്തിൻ്റെ ഗുണനിലവാരം, ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൂടാതെ ദേഹത്ത് നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നൊരു ശീലം ഈ വർഷകാലത്ത് നല്ലതാണ്. അത് എല്ലാ ദിവസവും ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ
1: ദിവസങ്ങളിലായാലും
0: അതെ എണ്ണ തേച്ച്
1: വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല.
0: എണ്ണ തേച്ച് കുളിക്കുക, അതുപോലെ ആഹാരത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള വ്യായാമം, എല്ലാ ശരീര അവയവങ്ങൾക്കും വ്യായാമം, ആയാസം കിട്ടുന്ന തരത്തിലുള്ള സ്ട്രെച്ചിങ് കിട്ടുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ കൃത്യമായി ചെയ്യുക. ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വെള്ളം കുടിക്കുക, ചുക്കുവെള്ളം അത് കൃത്യമായി കുടിക്കുക. ഇതൊക്കെ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും
1: വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ആരോഗ്യ കാര്യങ്ങളാണ്. ഏതായാലും കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ആയുർവേദ രീതികളെക്കുറിച്ചും മരുന്ന് കഞ്ഞിയുടെയും ചികിത്സയുടെയും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ വളരെ ലളിതമായി ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി തന്ന ഡോക്ടർക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, കർക്കിടകം എന്നത്

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 4:45 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 52 സെക്കൻഡും. 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം.

0: ഫിഫ ലോകകപ്പ് അവലോകനം.
1: കാലുകൾ കൊണ്ട് മൈതാനത്തെഴുതുന്ന കവിതയാണ് ഫുട്ബോൾ. ആവേശവും ആകാംക്ഷയും അതിശയവും കോർത്തിണക്കി ഗോളുകളുടെ താളത്തിലെഴുതുന്ന ഇതിഹാസം. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. നാളെ സ്പെയിനിനെ ഫ്രാൻസും ബുധനാഴ്ച അർജന്റീനയെ ഇംഗ്ലണ്ടും നേരിടും. സെമി ഫൈനൽ ചിത്രം തെളിഞ്ഞതിനൊപ്പം ഒരു അത്യപൂർവ ചരിത്രവും പിറന്നിരിക്കുന്നു. ലോകകപ്പിന്റെ അവസാന നാലിലെത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിലെ ആദ്യ നാല് ടീമുകളാണ്. ഇതെങ്ങനെ ഇത്ര കൃത്യമായി സംഭവിച്ചു എന്നാലോചിച്ച് ആരാധക ലോകം അത്ഭുതം കൂറുമ്പോൾ ഫിഫ ദീർഘവീക്ഷണത്തോടെ എടുത്ത തീരുമാനത്തിന് കൈയടിക്കേണ്ടിയിരിക്കുന്നു. ലോക റാങ്കിങ്ങിലെ ആദ്യ നാല് സ്ഥാനക്കാർ സെമി ഫൈനലിന് മുൻപ് പരസ്പരം ഏറ്റുമുട്ടാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ലോകകപ്പ് ഫിക്ചർ നറുക്കെടുപ്പിൽ ഫിഫ സ്വീകരിച്ചത്. നാലിൽ ഏതെങ്കിലും ഒരു ടീം ഗ്രൂപ്പ് ജേതാക്കളാവാതെ പോയിരുന്നെങ്കിലോ നോക്കൌട്ടിൽ പുറത്തായിരുന്നുവെങ്കിലോ പാളുമായിരുന്നു ഇപ്പോൾ സംഭവിച്ച ലൈനപ്പ്. പ്രതീക്ഷ തെറ്റിക്കാതെ ആദ്യ നാല് റാങ്കുകാരും അതത് പാത്തിലൂടെ മുന്നേറിയപ്പോൾ മുമ്പൊരു ലോകകപ്പിലും കാണാത്ത അപൂർവതയും ഉടലെടുത്തു. സെമി ഫൈനലിൽ കടന്ന സ്പെയിനും അർജന്റീനയും ഫ്രാൻസും ഇംഗ്ലണ്ടുമാണ് നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ യഥാക്രമം ആദ്യ നാല് സ്ഥാനങ്ങളിൽ. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് നോക്കാം. 2026 ലോകകപ്പിൽ ഫിഫ നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഇതിന് ഹേതുവായത്. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ നാല് സ്ഥാനക്കാരായ സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ടീമുകളെ ടൂർണമെന്റിൽ നാല് വ്യത്യസ്ത കാഡ്രന്റുകളിലായി മുൻകൂട്ടി നിശ്ചയിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാമതെത്തിയാൽ ഈ വമ്പൻ ടീമുകൾക്ക് സെമി ഫൈനലിന് മുൻപ് പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരില്ല എന്ന് ഉറപ്പാക്കാനായിരുന്നു പ്രത്യേക നറുക്കെടുപ്പ് മാനദണ്ഡം. സ്പെയിൻ ഗ്രൂപ്പ് എച്ചിലും അർജന്റീന ജെയിലും ഫ്രാൻസ് ഐയിലും ഇംഗ്ലണ്ട് എല്ലിലുമായിരുന്നു. ഇവർ അതത് ഗ്രൂപ്പ് ജേതാക്കളാവുകയും തുടർന്ന് നോക്കൌട്ട് മത്സരങ്ങൾ ജയിച്ച് സെമിയിലെത്തുകയും ചെയ്തതോടെയാണ് ചരിത്രം പിറന്നത്. ഡിസംബറിലെ നറുക്കെടുപ്പ് സമയത്തെ അതേ റാങ്കിങ്ങിൽ തന്നെയാണ് നാല് ടീമുകളും ഇപ്പോഴും തുടരുന്നതെന്ന സവിശേഷതയുമുണ്ട്. ലോകകപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് പ്രവേശിക്കവെ ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടിനായി പോരാട്ടമുറുകി. ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയാണ് പട്ടികയിൽ ഒന്നാമത്. എംബാപ്പയുടെ പേരിൽ 8 ഗോളും അസിസ്റ്റുമുണ്ട്. അർജന്റീന നായകൻ ലയണൽ മെസ്സിയും 8 ഗോളടിച്ചിട്ടുണ്ട്. 2 അസിസ്റ്റേയുള്ളൂ എന്നതിനാലാണ് മെസ്സി രണ്ടാമനായത്. 7 ഗോളുമായി നോർവെയുടെ എർലിംഗ് ഹാലൻഡ് ആണ് മൂന്നാമത്. നോർവെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റു പുറത്തായതോടെ ഹാലൻഡ് രംഗമൊഴിഞ്ഞു. ഇംഗ്ലീഷ് താരങ്ങളായ ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും 6 ഗോൾ വീതം നേടിയിട്ടുണ്ട്. ഈ ലോകകപ്പിൽ ലയണൽ മെസ്സി ഗോൾ നേടാത്ത ആദ്യ മത്സരമായി സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനൽ. 2022 മെസ്സി ഖത്തറിൽ തുടക്കമിട്ട ഗോളടിയാത്ര തുടർച്ചയായ 9 മത്സരങ്ങൾക്കൊടുവിലാണ് അർജന്റീന നായകൻ സ്കോർ ചെയ്യാതെ മടങ്ങിയത്. കഴിഞ്ഞ ലോകകപ്പിലെ ഗ്രൂപ്പ് റൌണ്ടിൽ സൗദി അറേബ്യയ്ക്കും മെക്സിക്കോക്കുമെതിരെ ഓരോ ഗോൾ നേടിയ മെസ്സിക്ക് പോളണ്ടിനെതിരെ വലകുലുക്കാനായില്ല. എന്നാൽ തൊട്ടടുത്ത പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രിയക്കെതിരെ ഗോളടി പുനരാരംഭിച്ചു. നെതർലൻഡ്സിനും ക്രൊയേഷ്യക്കുമെതിരെ യഥാക്രമം ക്വാർട്ടർ ഫൈനലിലും സെമിയിലും ഓരോ ഗോൾ. ഫൈനലിൽ ഫ്രാൻസിനെതിരെ 2 ആ ടൂർണമെന്റിലാകെ 7 ഗോളായിരുന്നു സമ്പാദ്യം. ഇക്കുറി അൾജീരിയക്കെതിരെ ഹാട്രിക്കോടെ തുടങ്ങി. ഓസ്ട്രിയക്കെതിരെ 2, ജോർഡനെതിരെ 1 ഗോളും. നോക്കൌട്ടിൽ കേപ്പ് വെർദയെയും ഈജിപ്റ്റിനെയും വെറുതെ വിട്ടില്ല മെസ്സി. പക്ഷേ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡ് ഗോളി ഗ്രഗോർ കോബേലിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അതേസമയം ഫിഫ ലോകകപ്പിൽ റെക്കോർഡുകൾ ഓരോന്നായി തന്റെ പേരിനൊപ്പം എഴുതി ചേർത്ത് മെസ്സി കുതിപ്പ് തുടരുകയാണ്. 6 ലോകകപ്പ് കളിക്കുന്ന 31 മത്സരങ്ങളാണ് കളിച്ചത്. ഇതും അദ്ദേഹം മൈതാനത്ത് ചെലവഴിച്ച 2400 മിനിറ്റുകളും മറ്റൊരു താരത്തിനും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡാണ്. സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തോടെ ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ 15 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും മെസ്സി തന്റെ പേരിലാക്കി. ഈ കളിയിൽ അലക്സിസ് മാക്കലിസ്റ്റർ ഹെഡറിലൂടെ നേടിയ ആദ്യ ഗോളിന് വഴിയൊരുക്കിയ കോർണർ കിക്കിലൂടെ തന്റെ ലോകകപ്പ് കരിയറിലെ 11 അസിസ്റ്റും അദ്ദേഹം കുറിച്ചു. ഇതോടെ ജർമ്മൻ ഇതിഹാസം ഫ്രിറ്റ്സ് വാൾട്ടറെ മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകുന്ന താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ നോർവേക്കെതിരായ ഇംഗ്ലണ്ട് നേടിയ ഗോളാണ് വില്ലൻ. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം ഗോൾ നേടുന്നതിന് തൊട്ടുമുൻപ് നോർവേ ഗോളി ഓറിയൻ നെയ്ലാൻഡിന്റെ ഗോൾ കിക്കിൽ പന്ത് സ്റ്റേഡിയത്തിന് മുകളിൽ ക്യാമറ കേബിളിൽ തട്ടിയെന്നായിരുന്നു വിവാദം. കേബിളിൽ തട്ടി ദിശ മാറി വീണ പന്ത് ഇംഗ്ലണ്ടിന്റെ എലിയറ്റ് ആൻഡേഴ്സന് ലഭിക്കുകയും ആന്റണി ഗോർഡൻ വഴി ബെല്ലിംഗ്ഹാമിലെത്തി ഇംഗ്ലണ്ടിനെ സമനില ഗോളായി മാറുകയും ചെയ്തു. പന്ത് ക്യാമറ കേബിളിൽ തട്ടിയെന്ന് നോർവേ താരങ്ങൾ വാദിച്ചുവെങ്കിലും ഗോൾ അനുവദിച്ചു. കളി അവസാനിച്ചിട്ടും സാമൂഹിക മാധ്യമങ്ങളിലും തർക്കം തുടരുകയാണ്. എന്നാൽ ആവശ്യമില്ലാത്ത വിവാദമാണിതെന്ന് ഫിഫ വ്യക്തമാക്കി. ഗോളിന്റെ ദൃശ്യവും സെൻസർ ഗ്രാഫിക്സും പുറത്തുവിട്ട് ഫിഫ വാദത്തിൽ കഴമ്പില്ലെന്ന് വിശദീകരിച്ചു. പന്തിന്റെ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്ന സെൻസറിൽ ഇത്തരത്തിൽ ഒരു തെളിവുമില്ലെന്നും ഫിഫ വ്യക്തമാക്കി. ലോകകപ്പിന്റെ വലിപ്പം വീണ്ടും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഫിഫ. നിലവിൽ നടക്കുന്ന ലോകകപ്പുകളിൽ നിന്ന് മാറി 16 രാജ്യങ്ങളെ കൂടി

0: ഉൾപ്പെടുത്തി ടൂർണമെന്റ് വിപുലീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ അറിയിച്ചു. 2030 ലോകകപ്പിന് മുന്നോടിയായി ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 32 നിന്ന് ഇക്കുറി 48 പങ്കാളിത്തമുയർത്തിയിരുന്നു. ഫുട്ബോൾ ലോകകപ്പിന്റെ 100 വാർഷികം ആഘോഷിക്കുന്ന 2030 ടൂർണമെന്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിപുലീകരണത്തോടെ നടത്തുക എന്നതാണ് ലക്ഷ്യം. 3 ഭൂഖണ്ഡങ്ങളിലായി 6 രാജ്യങ്ങളിലായാണ് ഈ എഡിഷൻ അരങ്ങേറുക. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ എന്നിവർ പ്രധാന ആതിഥേയരാകുമ്പോൾ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ദക്ഷിണാമേരിക്കൻ രാജ്യങ്ങളായ ഉറുഗ്വായ്, പരാഗ്വേ, അർജന്റീന എന്നിവരാണ്. ഇറ്റാലിയൻ ഫുട്ബോളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇതിഹാസ താരം പൌലോ മാൽദീനിയെ ദൌത്യമേൽപ്പിച്ച് ഫുട്ബോൾ ഫെഡറേഷൻ. തുടർച്ചയായി 3 തവണയും ലോകകപ്പ് യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ദേശീയ ടീമിനെ തിരികെ വിജയവഴിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മാൽദീനിയെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ ടെക്നിക്കൽ ഡയറക്ടറായി നിയമിച്ചു. ഇറ്റലിക്കായി 126 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മാൽദീനി 2028 വരെയുള്ള കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്.
1: ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.

ആകാശവാണി കണ്ണൂർ പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വർഗം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, ആൻഡ്രിയ എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഈണമിട്ടത് തേജ് മെർവിൻ.

ഇനി വാസ്തവം എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് റിമി ടോമിയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, അലക്സ് പോളിൻ്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കൂ. വേണുഗോപാലും സുജാതയും പാടിയത് ചിത്രം ബംഗ്ലാവിൽ ഔദ. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
12: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: പറഞ്ഞു പറഞ്ഞു മടുത്തു.
16: എന്തു പറ്റി?
15: പുതിയ കിഡ് ബാഗ് വേണം.
16: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
15: കറക്റ്റ്.
16: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
17: RBI പറയുന്നു,
18: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ഗിരിധര നന്ദകുമാര, മുരളീധര ഗോപാല. സുജാത പാടിയത് K.J. കുമാറിൻ്റെ വരികളിൽ ഈണമിട്ടത് ജെറി അമൽദേവ്.

ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കൂ. ഗാനശില്പികൾ ബിച്ചു തിരുമല, കണ്ണൂർ രാജൻ.

0: பாடு
1: அச்சன மாட கொன்னோ மொல்ல மாறோ.

0: கேட்கும் தொழை தைரா
1: கொடுங்கள்.

வேண்டகட்டோ கொம்பங்கூட்டி காளிக்கண்டன்னே.

0: സി കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വട്ടക്കളിപ്പാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 5-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

0: മഴക്കാല പച്ചക്കറി കൃഷിയുടെ നല്ല തുടക്കത്തിന് നമുക്ക് തിരുവാതിര ഞാറ്റുവേലയുടെ ഗുണങ്ങൾ കൂടി ലഭിച്ചപ്പോൾ നാമ്പിട്ട ചെടികൾ തഴച്ചു വളരാനും കൂടുതൽ കരുത്തോടെ വിവിധ ഘട്ടങ്ങളിൽ എത്താനുമൊക്കെ സഹായിച്ചു. കൃത്യമായ നിരീക്ഷണവും വളപ്രയോഗവും കരുതലുമാണ് കൃഷിയുടെ വിജയരഹസ്യം എന്നിരിക്കെ വീട്ടമ്മമാരും ഓണക്കാല പച്ചക്കറി കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാവരും സദ്യയ്ക്കുള്ള വിഭവങ്ങൾ വിളവെടുക്കുന്നതുവരെയുള്ള ഓരോ ഘട്ടങ്ങളിലും നന്നായി ശ്രദ്ധ ചെലുത്തണം. വിഷമില്ലാത്ത ഓണസദ്യ ഒരുക്കാനുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ കുടുംബത്തിന്റെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിലേറെയായി ജൈവ കാർഷിക രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീമതി വിജയ ഭാസ്കറാണ്. വീട്ടിൽ പൂക്കൾ കൊണ്ട് വർണ്ണപ്രപഞ്ചം തീർത്തിരിക്കുന്ന ഈ വീട്ടമ്മ പച്ചക്കറി കൃഷിയിലേക്ക് ചുവടുമാറ്റിയപ്പോൾ അത് പൊതുസമൂഹത്തിനും ഏറെ ഗുണപ്രദമായി മാറി. തന്റെ കൃഷി അറിവുകൾ പകർന്നു നൽകിയതിലൂടെ ഇന്ന് നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം കൃഷിരംഗത്ത് ചുവടുറപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യവും സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീമതി വിജയ ഭാസ്കറിനുണ്ട്. ഈ ജൈത്രയാത്രയിൽ ഭർത്താവ് ശ്രീ ഭാസ്കരൻ നായരുടെ കരുത്ത് കൂടുതൽ പ്രചോദനമാകുന്നുണ്ട്. ഓണക്കാല വിഭവങ്ങൾ വിളയിക്കാനൊരുങ്ങിയ വീട്ടമ്മമാരോട് താൻ നിത്യേന കൃഷിയിടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും അനുവർത്തിക്കേണ്ടതായ മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രീമതി വിജയ ഭാസ്കറിന് പറയാനുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ഓണത്തിലേക്കുള്ള പച്ചക്കറി കൃഷിയുടെ ഒരുക്കത്തിലായിരിക്കും. ഞാനും കുറേ പച്ചക്കറി തൈകൾ നട്ടിട്ടുണ്ട്, കുറേ വിത്തുകൾ മുളച്ച് വന്ന ഇതുണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ചെടികളും ഒരുവിധം വളർന്ന് നാലലപ്പരുവായതുണ്ട്, ആറലപ്പരുവായതുണ്ട്, കുറച്ചും കൂടെ വലുതായതുണ്ട്. ഇതെല്ലാം എത്രയൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് ഓണത്തിന് നല്ല ഭംഗിയായിട്ട് വിളവെടുക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറച്ച് വളങ്ങളുടെ ഇതാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് വളം ചെയ്യണമെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് അത് ഒന്നും മുടക്കം വരാതെ എല്ലാം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ അത് ഭംഗിയായിട്ട് ഒന്ന് ചെയ്തിട്ട് ഒരാഴ്ച കഴിയട്ടെ, അങ്ങനെ ഒരു ഇത് പാടേയില്ല. എല്ലാം അതിൻ്റെ രീതിയിൽ, അതിൻ്റെ ചിട്ടവട്ടത്തോടുകൂടി അത് ചെയ്യണം. അപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല വളമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫിഷമിനോ ആസിഡാണ്. അത് സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കാൻ ആരും നിൽക്കണ്ട. ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നും നമ്മൾ വെള്ളം ഒഴിക്കണേൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഒരു അംശം അതിലേക്ക് ചേർത്തിട്ട് മണ്ണൊന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കുക വെള്ളം. പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഫിഷമിനോ അരിച്ചെടുത്ത് 3 ml ഒരു ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫിഷമിനെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് നോക്കൂ. അപ്പോൾ ആ ചെടിയുടെ വളർച്ചയും അതിൽ വരണ പൂക്കളും അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാവുമെന്ന് അറിയാമോ? അങ്ങനെ ചെയ്യുക. അത് ഒരു വളം. പിന്നെ വേണ്ടത് നമ്മൾ എന്താന്ന് വെച്ചാൽ, കുറച്ച് ശർക്കര എടുക്കുക, കുറച്ച് ചാണകം എടുക്കുക, കുറച്ച് കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്കെന്നും പറയും, അതെടുക്കുക. അത് മൂന്നും കൂടെ ബയോഗ്യാസിൻ്റെ സ്ലെറിയോ കഞ്ഞിവെള്ളോ നമ്മൾ അരി കഴുകണ വെള്ളമോ ഒന്നും കളയരുത്. നമുക്കൊന്നും കളയാനില്ല. എന്താന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒന്നും നമുക്ക് കളയാനില്ല. എല്ലാം നമുക്ക് പച്ചക്കറിക്ക് ഉപയോഗിക്കാം. അതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് ക്ലോക്ക് വൈസിനെ ഇളക്കി ഒരു 3 ദിവസം വയ്ക്കുക. 3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഫിഷമിനോ എടുക്കണമെന്നില്ല. അല്ല, കുറച്ച് ഫിഷമിനോ ചേർത്താലും കുഴപ്പമില്ല. അത് 1 കപ്പ് വെള്ളം എടുത്ത് 10 കപ്പ് വെള്ളം ചേർത്ത് എല്ലാ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കും. ഈ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നിരീക്ഷണം, അതാണ് അതിന് വേണ്ടത്. എന്നും നോക്കുക, പുഴുണ്ടോ, ഇല വാടിയിട്ടുണ്ടോ, അത് ചെയ്തിട്ടോ, അതെല്ലാം നോക്കി കൃഷി ചെയ്താൽ പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് പറിച്ചാൽ തീരാത്ത അത്രയും പച്ചക്കറി നമുക്ക് കിട്ടും. അത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയണത്. ഈ മുകളിൽ ചെടികളൊക്കെ നോക്കാൻ കയറുമ്പോൾ അതിലൊക്കെ കളകൾ ഇങ്ങനെ പൊടിച്ചു വരാറുണ്ട്. മുറ്റത്തൊക്കെ കുറച്ച് പുല്ലുകൾ കാണും, അതെല്ലാം പിഴുതെടുത്തോണ്ട് വന്ന് ഒരു ബക്കറ്റിലേക്ക് ഇടുക. ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു വലിയ കഷ്ണം ശർക്കര ഇടുക. ശർക്കര എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണ്. എൻ്റെ സാറ് പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ ചെയ്യണത് വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരിതാണ്. ഒരു മണമോ നാറ്റമോ ഒന്നും വരില്ല. ആ പുല്ലെല്ലാം കൂടെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ച് ഒരു വലിയ ഉണ്ട ശർക്കരയും ഇട്ട് കുറച്ച് വെള്ളം, ഏത് വെള്ളമാണെങ്കിലും ശരി. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, സ്ലറിയില്ല, കഞ്ഞിവെള്ളമില്ല, ഒന്നുമില്ല എങ്കിൽ വെറും പച്ചവെള്ളം ഒഴിച്ചു വെച്ച് ആ പുല്ലിനെ കുത്തി താത്ത് നല്ലപോലെ വെള്ളത്തിൽ താഴ്ത്തി വെക്കുക. ദിവസം അങ്ങനെ ചെയ്യുക. ഒരു അഞ്ചാറ് ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ പച്ച ചാണകം എങ്ങനെ കിട്ടും, അതുപോലെ നല്ല ഒരു പച്ച നിറത്തിലുള്ള നല്ലൊരു വെള്ളം കിട്ടും. അത് വെള്ളം ചേർക്കണമെന്നൊന്നുമില്ല, അത് അതേപോലെ തന്നെ മുക്കിയെടുത്ത് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ മീനും ഇറച്ചിയൊക്കെ കഴിക്കുന്നവരുണ്ടാവും ധാരാളം. അപ്പോൾ അത് കഴുകണ വെള്ളമൊക്കെ വേഗം അങ്ങെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കളയാതെ അതിനൊരു ഇതിൽ ചേർത്ത് വെച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് എല്ലാ ചെടിയുടെ ചോട്ടിലും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്നാമത്തെ കാര്യം, പിന്നെ കീടങ്ങൾ വരണമെന്ന് പറയണം. പയറിനാണെങ്കിൽ മുഞ്ഞ വരണമെന്ന് പറയണം. ഇതൊന്നും അധികമായിട്ട് എനിക്ക് വന്ന് കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറയും മാഡത്തിന് ഒന്നും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കും. ആണ്, അതിനെ കുഞ്ഞിലെ രണ്ടില പ്രായം തൊട്ട് നമ്മൾ പയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഞ്ഞയില്ല ഒന്നുമില്ല. പയർ വന്നു കഴിഞ്ഞാൽ ചാഴി വരും. അപ്പോൾ ആ ചാഴി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിഷമിനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അതിൻ്റെ മണം കേൾക്കുമ്പോഴേ ചാഴി പോവും എന്ന് പറഞ്ഞാൽ അത് വലിയ നാറ്റം അങ്ങനെയല്ല, ചാഴിക്ക് ആ ഫിഷമിനോട് ഗന്ധം ഇഷ്ടമല്ല, അതുകൊണ്ട് അത് പോവും. അപ്പം അതേപോലെ തന്നെ നമ്മൾ എല്ലാ ചെടികളും ആ ഒരു 15 ദിവസത്തിലൊരിക്കൽ സ്യൂഡമോണസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ സ്പ്രേയും ചെയ്യാം, ചോട്ടിലും ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് അതൊരു വളമായി. ഞാൻ ചെയ്യണത് ഈ ഫിഷമിനോ ഈ പച്ചച്ചാണകവും ഇതെല്ലാം കൂടെ കലക്കി കടലപ്പിണ്ണാക്കൊക്കെ ചേർത്ത ഒരു വളം, പിന്നെ അല്ലാതെ പച്ചിലകൾ ഇട്ടുള്ള വളം. പിന്നെ നമുക്ക് പൂക്കളൊക്കെ വന്നു തുടങ്ങുമ്പോൾ എഗ്ഗമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ട് മുട്ട വെച്ച് ചെയ്യണം. എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട്, ഇപ്പം ഞാൻ അത് പറഞ്ഞ് വിശദീകരിച്ച് പറയണമെന്നൊന്നുമില്ല, എല്ലാവർക്കും അതറിയാം. എഗ്ഗമിനോ ആസിഡ് മുട്ട വന്ന് തുടങ്ങി എന്ന് നമുക്ക് തോന്നുമ്പോൾ അതേപോലെ തന്നെ 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കണം. എഗ്ഗമിനോ സ്പ്രേ ചെയ്യുമ്പോൾ 1 സ്പ്രേ ചെയ്യാവുള്ളൂ. അപ്പോൾ അതിൽ വരണ പൂക്കളെല്ലാം, തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൽ വരണ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകത്തുമില്ല, അതിലെല്ലാത്തിലും കാപിടിക്കുകയും ചെയ്യും. അത് ചെയ്യുക. പിന്നത്തെ കാര്യം, വീടിന് ചുറ്റും ചെടികളുടെ ഇടയിലൊക്കെ ഓരോ ബന്ദിപ്പൂക്കൾ വെച്ചു കൊടുക്കുക. എനിക്ക് അന്നും ഇന്നും എപ്പോഴും എൻ്റെ വീട്ടിൽ 2 ബന്ദിയെങ്കിലും കാണും. ഇപ്പോഴത്തെ ബന്ദി എന്ന് പറയുന്നത് ഹൈബ്രിഡാണ്. അപ്പം നമ്മൾ അതിന് വിത്ത് അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ കൊണ്ട ഒടിച്ച് ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചാൽ 2 വേര് വരും. അപ്പം അതങ്ങ് നട്ടു കൊടുക്കുക. നമ്മൾ ഈ കൊണ്ട മുറിക്കുന്നതോടൊപ്പം തന്നെ അതിന് ബ്രാഞ്ചസ് വരും. 1 ബന്ദിച്ചെടിയിൽ 35-40 പൂ വരാനുള്ള ഇതുണ്ട്. അങ്ങനെ വരും, വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ബന്ദിപ്പൂക്കൾ ചുറ്റും വയ്ക്കുക. അപ്പം ഗുണം 2 കീടങ്ങളൊന്നും വരത്തുമില്ല, എല്ലാവരും ഈ പൂക്കളിലേക്ക് പോളിനേഷൻ നടക്കാനും നമുക്ക് എളുപ്പം. അതും ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കീടങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ ഭയങ്കര കീടങ്ങളാണ്, യെല്ലോ ട്രാപ്പ് കെട്ടുക, കുറേ യെല്ലോ ട്രാപ്പ് അവിടെ അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതെല്ലാം അതിൽ പിടിക്കും. പിന്നെ വീണ്ടും ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറച്ച് കാന്താരി എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, അത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വേപ്പെണ്ണയും കൂടെ ചേർത്ത് കുറച്ച് ഗോമൂത്രം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഉണ്ടാക്കി കുറേ ദിവസം വെക്കരുത്, ഒരു 3 ദിവസമോ 4 ദിവസമോ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ മണം അങ്ങ് പോവും. അല്ലെങ്കിൽ അത് അടച്ച് വെച്ചിട്ട് വീണ്ടും 2 കുടം വെളുത്തുള്ളി എടുത്ത് ചതച്ച് അതിലൂടെ ചേർത്ത് അടിക്കുക. ഇതും കൂടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും വരില്ല, ഒരു ഇതും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എന്നും നോക്കുക ചെടിയെ, രാവിലെയോ വൈകുന്നേരമോ ആ തോട്ടത്തിലൂടെ നടക്കുക, അവരോടൊന്ന് സംസാരിക്കുക. അവർ ജീവനുള്ള ആൾക്കാരാണ്, അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഇതിലപ്പുറം വേറെ ഒന്നും വേണ്ട. നമ്മൾ എങ്ങനെ അവരോട് സ്നേഹം കാണിക്കണോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ തരണ എന്താണ്, പച്ചക്കറികൾ തന്നെയാണ് നമുക്ക് തരണത്. ധാരാളം പച്ചക്കറികൾ കിട്ടണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണ, ഓണം വരികയാണ്, എല്ലാവരും നല്ലോണം കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് ധാരാളം പച്ചക്കറികൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ, വെളിയിൽ നിന്നൊരു പച്ചക്കറി വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വെച്ച് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പച്ചക്കറി കൃഷി ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വിഷമില്ലാത്ത ഒരു 5 ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി, അതിൽ ഒരു 5 എണ്ണം പച്ചക്കറി നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. പച്ചക്കറി കൃഷിക്ക് സമയമില്ല എന്ന് ആരും പറയരുത്. കടകളിലൊക്കെ പോയി മണിക്കൂറോളം നിന്ന് നമ്മൾ സാധനം മേടിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, രാവിലെ നമ്മുടെ വീട്ടിലേക്ക് കയറി 2 പച്ചമുളക് എടുത്തെടുക്കാം, 2 കറിവേപ്പില എടുക്കാം, 1 വഴുതനങ്ങ എടുക്കാം, 1 വെണ്ടയ്ക്ക എടുക്കാം. ഒന്നും വേണ്ട, 2 ചീര, 2 മുരിങ്ങയില, ഇതൊക്കെ തന്നെ ധാരാളം മതി. അപ്പം അതുകൊണ്ട് കൃഷി ചെയ്യാത്തവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഒരു 5 ഗ്രോ ബാഗെങ്കിലും വെച്ച് പച്ചക്കറി കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഉള്ള ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ 10-11 കൊല്ലം ഞാൻ കൃഷിയിലൂടെ ആ കൃഷിയെ ഇഷ്ടപ്പെട്ട് അതിനോട് സ്നേഹിച്ച് കഴിഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് അസുഖം എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും ഓർക്കാനുള്ള എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അസുഖം ഇല്ലാഞ്ഞിട്ടല്ല, ഇന്നലെയാണെങ്കിലും ഇന്നലെയും മിനിഞ്ഞാന്നും ആണെങ്കിലും രണ്ട് ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാരെന്ന് പറഞ്ഞൊരു വിഭാഗം മനുഷ്യൻ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. അവർ ജോലി ചെയ്യും, അവരുടെ കൂടെ നിൽക്കും. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്ന് എൻ്റെ ടെറസിൻ്റെ മുകളിൽ മുഴുവൻ പാകി വെച്ച തൈകൾ നട്ടു, ഇനി നടാനുള്ളതിന് വേണ്ടി എല്ലാം ചെയ്തു വെച്ച് വളർന്നതിന് വളം കൊടുത്തു. പിന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കൃഷിസ്ഥലം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരു ചെടി നിൽക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയുണ്ടായിരിക്കണം. എന്നു വെച്ചാൽ പഴുത്ത ഇലകളും അതും ഇതുമൊക്കെ തൊഴിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ വീണ് കിടന്ന് അതിൽ നിന്ന് തന്നെ കൃമികളും കീടങ്ങളും വന്ന് അത് തന്നെ കൃഷിക്ക് ദോഷമായിട്ട് വരും. അതേപോലെ തന്നെ ഒരു പഴുത്ത ഇല നിന്ന് അതിനെ വെട്ടിക്കളയുക. പിന്നെ ഒരു കാ പറിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിന് വളം വീണ്ടും കൊടുക്കണം. വളം കൊടുത്താലേ അത് വീണ്ടും വീണ്ടും വരുള്ളൂ. അല്ലാതെ അവിടെ നിൽക്കുന്ന കായെല്ലാം പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് മൂന്ന് ദിവസം കഴിഞ്ഞ് കൊടുക്കുക, നാല് ദിവസം കഴിഞ്ഞ് കൊടുക്കുക, നമ്മളങ്ങനെ ഭക്ഷണി കിടന്ന് നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലോണം ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളം കൊടുക്കുക. വളം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ധാരാളം പച്ചക്കറി തരും. തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവത്തിലൂടെ ഉള്ളതാണ് ഞാൻ ഈ പറയണത് മുഴുവനും. ഞാൻ ഈ 11 കൊല്ലം കൊണ്ട് ചെയ്യണതാണ്. ഞാൻ ഒരു രണ്ട് ദിവസം ഒരു ചെടിക്കൊന്നും കൊടുക്കാതിരുന്ന് നോക്കട്ടെ, അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പഴയ ചെടികളിൽ നിന്നതിന് വെള്ളം ഒഴിച്ച് മാത്രം കൊടുത്തു. അപ്പം ചെന്ന് പറിക്കാനൊന്നുമില്ല, രണ്ട് കുഞ്ഞു വെണ്ടയ്ക്ക രണ്ട് കുഞ്ഞു വഴുതനങ്ങ കാണും. ഇന്നലെ അതിനെല്ലാത്തിനും പഴയ ചെടികൾക്ക് അതിന് കുറേ പച്ചച്ചാണകം. ഈ വെയിലത്തിട്ട് ഉണക്കിയ ചാണകം ആരും ഉപയോഗിക്കരുത്. പച്ചച്ചാണകത്തിന് കിട്ടണത്തോളം ഇത് വേറെ ഒന്നിനുമില്ല. എനിക്കറിയാം, ഇനി ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് നിറയെ പറിക്കാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നല്ലതായിട്ട് കൃഷി ചെയ്ത് ഇത്തവണത്തെ ഓണം എല്ലാവരും ധാരാളം പച്ചക്കറികൾ പറിച്ച് നല്ല സദ്യ ഉണ്ടാക്കി, നല്ലതായിട്ട് വിഷമില്ലാത്ത പച്ചക്കറി പറിച്ച് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൊടുത്ത് ഓണം നന്നായിട്ട് ആഘോഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.

പ്രായം കൃഷിക്ക് ഒരു തടസ്സമേയല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് തിരുവനന്തപുരം അരുവിക്കരയിലെ ശ്രീമതി വിജയഭാസ്കർ. മനസ്സോടെ മുന്നിട്ടിറങ്ങിയാൽ വിജയം ഉറപ്പെന്ന് തെളിയിച്ച ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മുന്തിയ വില കൊടുത്ത് വിഷം വാങ്ങേണ്ടതില്ല എന്ന് മലയാളി തീരുമാനിച്ചാൽ വരുമാന വർദ്ധനവിനൊപ്പം സന്തോഷവും കുടുംബത്തിന്റെ ആരോഗ്യവും കാത്തുസൂക്ഷിക്കാൻ സാധിക്കും.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ഈണമിട്ടത് ജോൺസൺ. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷ് ഈ വാർത്തകൾ കേൾക്കാം. ഡൽഹിറിലെ

0: യൂസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ വാരാഘോഷത്തോടനുബന്ധിച്ച് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പും എക്സൈസ് വകുപ്പും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകുകയും വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ലഹരിമുക്ത കേരളം യുവജനതയുടെ ഉത്തരവാദിത്തം എന്ന വിഷയത്തിൽ ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ മണികണ്ഠനം വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടത്തിലാണ് നാമെന്നും ഈ പോരാട്ടത്തിൽ നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ SSLC +2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടി സെക്രട്ടറി ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയുടെ വേരറുക്കും വരെ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർമൽ യുണൈറ്റ്സ് ഫോർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെയും കാർമൽ വാരിയേഴ്സ് ലഹരി വിരുദ്ധ ഹ്രസ്വചിത്ര പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വായനാ മഹോത്സവം 2026നോടനുബന്ധിച്ച് PN പണിക്കർ ഫൌണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പുകളുടെയും സാക്ഷരതാ മിഷൻ കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാതല ക്വിസ് മത്സരം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിലെ മികച്ച 25 വിജയികളെയും അവരുടെ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച മീറ്റ് യുവർ കളക്ടർ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുമായി സംവദിച്ച ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വായന അറിവും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വ്യക്തിത്വ രൂപീകരണത്തിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് പറഞ്ഞു. ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ അവബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക, രോഗപ്രതിരോധം ശക്തിപ്പെടുത്തുക, ഏകാരോഗ്യം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തൃശൂരിൽ ലോക സുണോസിസ് ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള തൃശൂർ ജില്ലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ തൃശൂരിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ കളക്ടറേറ്റ് അനക്സ് ഹാളിൽ നടന്ന ചടങ്ങ് രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പശു സഖി പ്രവർത്തകരും ജില്ലയിലെ വെറ്റിനറി പ്രൊഫഷണലുകളും പരിപാടിയുടെ ഭാഗമായി നടന്ന ശില്പശാലയിൽ പങ്കെടുത്തു. ഒരു വർഷത്തിനിടെ 243 നാട്ടാനകളെ ചികിത്സിച്ച ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വെറ്റിനറി ഡോക്ടർ PB ഗിരിദാസിനെ ആദരിച്ചു. ജനസംഖ്യാ സെൻസസ് 2027 ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ST ഉന്നതി മേഖലയായ മണിയൻകിണർ പ്രദേശത്തെ വീടുകളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളിൽ നിന്നും സെൻസസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജില്ലാ കളക്ടർ നേരിട്ട് ശേഖരിക്കുകയും വിവിധ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംരംഭകത്വ വികസനത്തിനുമായി ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി അറിയിച്ചു. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച സാമൂഹിക പ്രവർത്തകയും പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായ ദാക്ഷായണി വേലായുധന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അവരോടുള്ള ആദരസൂചകമായാണ് അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പുതിയ പദ്ധതിക്ക് അവരുടെ പേര് തന്നെ നൽകാൻ സർക്കാർ തീരുമാനിച്ചത്.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി. 15 സെന്റിലെ ഹരിതവിസ്മയം. മയ്യിൽ കൈരളത്തെ പി സുരേഷിൻ്റെ കൃഷിക്കാഴ്ചകൾ. തുടർന്ന് കൃഷിജാലകം. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടം. വേങ്ങാട് സൗത്ത് UP സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ. മാവേലിക്കര RV രാജേഷ് മൃദംഗം. എണ്ണക്കാട് മഹേശ്വരൻ ഘടം. 10:30 ചിത്രീകരണം. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് AV ചന്ദ്രൻ മാസ്റ്റർ. 6:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. കാവൽ ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ കവിത. ആലാപനം ആതിര. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. സുരക്ഷിത ഭക്ഷണം, മഴക്കാല ജാഗ്രത. കണ്ണൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ? സിനിമാ പാരഡൈസോയിൽ കിരൺ റാവു സംവിധാനം ചെയ്ത ലാപ്പത്ത ലേഡീസ് എന്ന സിനിമയെക്കുറിച്ച് R നന്ദലാൽ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM സ്പോൺസേഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 കണ്ണൂർ KM ലക്ഷ്മണൻ്റെ നാദസ്വരം. 12:10 സേവന വാർത്തകൾ. 12:15 ഭഗവതി പാട്ട്, VS ശങ്കരനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഒരു മണിക്ക് നൊസ്റ്റാൾജിക് 90s. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലിക്യൂസ് ഫോണിൻ പ്രോഗ്രാം. 4:45 കാൽപന്തോളം ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 അഷ്ടപതി KV നാരായണൻ മാരാർ അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടി. ക്ഷീര വികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ മറുപടി പറയുന്നു. 7:20 കമ്പോള വില നിലവാരം. 7:35 സയൻസ് കഫേ. പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം സസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ MK രതീഷ് നാരായണൻ. 8:00 കാവ്യകേളി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിൻ്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. 10:00 കഥകളി പദങ്ങൾ. 11:00 സ്പോട്ട് ലൈറ്റ്. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 19:43. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: ലഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ $ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഡി പത്മകുമാർ ഐ എ എസ് ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി ചേർക്കുകയാണ്. പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത്.
0: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക.

0: കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴിതെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ BU സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ്. തയ്യാറാക്കിയത് ശ്രീജിത്ത് CV, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. കാലവർഷം ശക്തമാകുന്നതിനിടെ വയനാട്ടിലെ കള്ളാടിയിൽ നിർദ്ദിഷ്ട തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശത്ത് July 7 മണ്ണിടിച്ചിലിൽ 8 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ചൂരൽമല മേപ്പാടി റോഡിൽ കള്ളാടിക്ക് സമീപത്തെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ 30 മീറ്ററോളം ഉയരത്തിലുള്ള മല ഒന്നാകെ താഴേക്ക് കുത്തിയൊലിച്ചതോടെ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളടക്കമുള്ളവരാണ് മണ്ണിനടിയിൽ താഴ്ന്നുപോയത്. മണ്ണും തുരങ്ക നിർമ്മാണ പ്രദേശത്ത് സംരക്ഷണ ഭിത്തിയായി നിർമ്മിച്ച കോൺക്രീറ്റ് മതിലും ഒന്നാകെ ഒലിച്ചുപോയി മീനാക്ഷി പാലം മൂടുകയായിരുന്നു. ഇതോടെ ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല, അട്ടമല ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വിവരമറിഞ്ഞതിന് പിന്നാലെ രക്ഷാദൌത്യവുമായി വിവിധ സേനാവിഭാഗങ്ങളും ദുരന്ത നിവാരണ സേനയും സന്നദ്ധ സംഘടനകളും കള്ളാടിയിലേക്ക് കുതിച്ചെത്തി. കൈയും മെയ്യും മറന്ന രക്ഷാപ്രവർത്തനത്തിലൂടെ പലർക്കും ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും ഉറ്റവരിൽ പലരും മണ്ണിനടിയിൽ മരണത്തിന് കീഴടങ്ങിയത് അന്നാട്ടുകാരെ കണ്ണീരിലാഴ്ത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് ജോലി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ മരണപ്പെട്ടവരിൽ ഏറെയും അവരായിരുന്നു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രിമാരും ജില്ലാ ഭരണകൂടവും കള്ളാടിയിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. കനത്ത മഴയും പ്രതികൂലമായ കാലാവസ്ഥയും കാരണം രക്ഷാദൌത്യം പ്രതിസന്ധി നേരിട്ടെങ്കിലും പിൻവാങ്ങാതെ ജീവന്റെ തുടിപ്പ് മണ്ണിനടിയിലുണ്ടോ എന്ന അന്വേഷണവുമായി ദൌത്യസേനാംഗങ്ങൾ രാപ്പകൽ കള്ളാടിയിൽ തിരച്ചിൽ നടത്തി. 5 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കാണാതായവരിൽ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയെന്നാണ് കള്ളാടിയിൽ നിന്നുള്ള ഒടുവിലത്തെ വാർത്ത. കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ല എന്നാണ് ഭൌമശാസ്ത്ര ഗവേഷകരും വിദഗ്ധരും വിലയിരുത്തിയത്. മണ്ണിടിച്ചിലാണെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായി കൂട്ടിയിട്ട മണ്ണാണെന്നും ജില്ലാ ഭരണകൂടം പറയുന്നു. തുരങ്ക നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് അടിയന്തിരമായി നീക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 20 ജില്ലാ കളക്ടറും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ നിർദ്ദേശം പാലിക്കുന്നതിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി. മഴ കനത്തതോടെ തുരങ്ക നിർമ്മാണം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത് നിർമ്മാണ കമ്പനി പാലിച്ചെങ്കിലും വലിയ കുന്നിന് സമാനമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാനോ മണ്ണൊലിപ്പ് തടയാൻ ശാസ്ത്രീയമായി നടപടികൾ സ്വീകരിക്കാനോ നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നാണ് ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. അതേസമയം അതിതീവ്ര മഴയെ തുടർന്നുണ്ടായതാണ് ദുരന്തം എന്നാണ് നിർമ്മാണ കമ്പനിയുടെ വിശദീകരണം. എന്തായാലും അതീവ പാരിസ്ഥിതിക ദുർബല മേഖലയായ ഇവിടെ ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ തുടരുമ്പോൾ സ്വീകരിക്കേണ്ട ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ നിർമ്മാണ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആനക്കാംപൊയിൽ, മേപ്പാടി, തുരങ്ക നിർമ്മാണം നടക്കുന്ന കള്ളാടി ഉൾപ്പെടെയുള്ള മേഖല ഭൌമശാസ്ത്രപരമായി ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിലൊന്നാണ്. 2019 ഇടയിൽ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ആവർത്തിക്കുന്ന മണ്ണിടിച്ചിലും ഈ മേഖല എത്രത്തോളം പാരിസ്ഥിതികമായി വെല്ലുവിളിയും അപകടവും നേരിടുന്നുവെന്ന് തെളിയിക്കുന്നതാണ്. അത്തരമൊരു സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്ന മേഖലയിൽ തുരങ്കം പോലെ പ്രകൃതിക്ക് ഏറ്റവും കടുത്ത ആഘാതമേൽപ്പിക്കുന്ന നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ നിശ്ചയമായും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും അനിവാര്യമാണ്. സൂക്ഷ്മമായ പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് തുരങ്ക നിർമ്മാണം തുടങ്ങിയതെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനവും ചില പുനർചിന്തനങ്ങൾക്ക് കാരണമാവുകയാണ്. 2024 ജൂലൈ 30 നാടിനെ നടുക്കിയ ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾ ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറും മുൻപാണ് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കള്ളാടിയിൽ മറ്റൊരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2019 പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലത്തുനിന്ന് 800 മീറ്ററോളം മാറിയാണ് കള്ളാടി എന്നതും ദുരന്ത ചരിത്രത്തിന്റെ ആവർത്തനം ബോധ്യപ്പെടുത്തുകയാണ്. വയനാടൻ മലമേഖല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജാഗ്രതയോടെ സമീപിക്കേണ്ട ഭൂഭാഗമാണ്. 1960 മുതൽ ഈ മേഖലയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. 1962 പിന്നീട് 1996 2024 ചെമ്പ്രമലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി. 1984 മുണ്ടക്കൈ, 1992 കാപ്പിക്കളം, 2018 മക്കിമല, കുറിച്ചിർമല, 2019 പുത്തുമല, 2024 മുണ്ടക്കൈ, ചൂരൽമല എന്നീ സംഭവങ്ങളും വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്ത സാധ്യതയുടെ ചരിത്രമാണ്. 1992 കാപ്പിക്കളത്തുണ്ടായ ദുരന്തത്തിൽ 11 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. 2018 അതിവർഷക്കാലത്ത് ഓഗസ്റ്റ് 9 കുറിച്ചിർമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ വനഭൂമിയുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഘടന തന്നെ മാറ്റിമറിച്ചു. വീടുകളും ജീവിതോപാധികളും മറ്റ് ജന്തുജാലങ്ങളും ഉൾപ്പെടെ വലിയ നഷ്ടമാണ് അന്നുണ്ടായത്. 2019 ഓഗസ്റ്റ് 8 വയനാട്ടിലെ മേപ്പാടിക്ക് സമീപമുള്ള പുത്തുമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ കേരളത്തിന്റെ സമീപകാല ദുരന്ത ചരിത്രത്തിലെ ദാരുണമായ അധ്യായമാണ്. 17 മനുഷ്യജീവനുകളും നിരവധി വീടുകളും തോട്ടങ്ങളും നിമിഷങ്ങൾക്കകം മണ്ണിനടിയിലാക്കിയ ഈ ദുരന്തം നാടിനെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിപ്പിച്ചു. പശ്ചിമഘട്ടത്തിന്റെ അതിലോല പരിസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന വയനാടിന്റെ ദുരന്ത ചരിത്രത്തിലെ നിർണായക അധ്യായമായിരുന്നു 2024 ചൂരൽമല, മുണ്ടക്കൈ ദുരന്തം.

0: ഒരു നാടിനെ അപ്പാടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയ പ്രകൃതിയുടെ അതിതീവ്ര ക്ഷോഭം. ഉറക്കമുണർന്നപ്പോൾ ഒരു നാട് ഇല്ലാതായ ദുരന്തത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി. എന്നാൽ നാടിനെ പിടിച്ചുകുലുക്കിയ അതിതീവ്ര ദുരന്തത്തിന്റെ മുറിവിൽ നിന്നും നാം പാഠം പഠിച്ചില്ലെന്നതാണ് കള്ളാടിയിലെത്തുമ്പോൾ വ്യക്തമാകുന്നത്. വനാവരണത്തിലെ മാറ്റം, അശാസ്ത്രീയ ഭൂവിനിയോഗം, മലഞ്ചിരിവുകളിലെ ഇടപെടലുകൾ, നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിലുണ്ടായ മാറ്റം, സർവോപരി കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വയനാടിന്റെ പാരിസ്ഥിതിക പ്രതിരോധശേഷിയെ കൂടുതൽ ദുർബലപ്പെടുത്തിയെന്നത് നാം തിരിച്ചറിയാതെ പോവുകയാണോ? പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വയനാട് അതിസമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. എന്നാൽ അതിനൊപ്പം അതീവ ദുർബലമായ ഭൗമഘടനാ പ്രദേശവുമാണ്. കുത്തനെയുള്ള മലഞ്ചെരിവുകൾ, ആഴമേറിയ താഴ്വരകൾ, കനത്ത മൺപാളികൾ, ഉയർന്ന മഴ ലഭ്യത എന്നിവ വയനാടിന്റെ സ്വാഭാവിക സവിശേഷതകളാണ്. ഈ ഭൗമ കാലാവസ്ഥാ ഘടകങ്ങളുടെ സങ്കീർണമായ പരസ്പര പ്രവർത്തനം പ്രദേശത്തെ ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലുകൾക്കും സ്വാഭാവികമായി കാരണമാവുന്നതായി ഭൗമ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നിരവധി തവണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയുടെ അതീവ ദുർബലാവസ്ഥയോടൊപ്പം തന്നെ നിരന്തരമായുള്ള മനുഷ്യ ഇടപെടലുകൾ കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കുകയാണ്. വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ കേവലം പ്രകൃതിക്ഷോഭം മാത്രമായി വിലയിരുത്താനാകില്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെന്ന വിലയിരുത്തലുകൾക്കൊപ്പം നിഷേധിക്കാനാകാത്ത കയ്യേറ്റത്തിന്റെയും പ്രകൃതി ചൂഷണത്തിന്റെയും സമസ്യകളിലാണ് വയനാട് മേഖല. വയനാടിന്റെ ഭൗമശാസ്ത്രപരമായ പരിമിതികൾ തിരിച്ചറിഞ്ഞുള്ളതും ശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നതുമായ വികസനമാണ് ഇവിടെ ആവശ്യം. മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി വയനാടിന്റെ മണ്ണും മലയും കാടും കാട്ടാറും മഴമേഘങ്ങളും തിരിച്ചറിഞ്ഞുള്ള പ്രകൃതി സൗഹൃദ വികസനത്തിനുള്ള പ്രേരകമായി കള്ളാടി പോലുള്ള ദുരന്തങ്ങളുടെ ആഘാതം മാറുകയാണ് വേണ്ടത്. ജൈവ വൈവിധ്യ സമ്പത്തിന്റെ ശേഖരത്തോടൊപ്പം മധ്യേന്ത്യ മുതൽ തെക്കോട്ട് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം വിശിഷ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥാ സന്തുലിതാവസ്ഥയുടെ കാവൽക്കോട്ടയാണ്. എന്നാൽ ആവർത്തിക്കുന്ന ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, പ്രളയം തുടങ്ങിയ ദുരന്തങ്ങൾ പശ്ചിമഘട്ട മേഖലയെ വലിയ ആശങ്കയിൽ നിർത്തുകയാണ്. സംഭവിച്ച ദുരന്തങ്ങളാകെയും പ്രകൃതിയുടെ വികൃതിയാണെന്നും മാത്രം പറഞ്ഞൊഴിയാനാകില്ല. അശാസ്ത്രീയമായ ഖനനം, മലനിരകൾ വെട്ടിനിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വനനശീകരണം, അനിയന്ത്രിതമായ വിനോദസഞ്ചാരം, തണ്ണീർത്തടങ്ങളുടെ നികത്തൽ എന്നിവ പശ്ചിമഘട്ടത്തിന്റെ സ്വാഭാവിക ഘടനയെ ദുർബലപ്പെടുത്തുകയാണ്. സമീപകാലത്തായി അതിദ്രുതം സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് പ്രധാന കാരണമാണ്. ആഗോള താപനം ഉൾപ്പെടെ സൃഷ്ടിച്ച കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം പശ്ചിമഘട്ടത്തിലും പ്രകടമാണ്. പ്രകൃതിദത്തവും അനിവാര്യവുമായ മഴ ഒരു മഹാദുരന്തമായി മാറുന്നത് പരിസ്ഥിതിയുടെ പ്രതിരോധശേഷി മനുഷ്യൻ തകർത്തതുകൊണ്ടാണ്. കേരളത്തിന്റെയും തീരസംസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിനായി എന്ത് വില കൊടുത്തും സംരക്ഷിച്ചു നിർത്തേണ്ട പ്രകൃതിയുടെ വരദാനമായ പശ്ചിമഘട്ട മലനിരകളുടെ സ്വാഭാവികത മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും അതിജീവനത്തിന് അനിവാര്യമാണ്. ഈ ഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിന്റെ അനിവാര്യതയും നിലനിൽപ്പും ആശങ്കകളും അത് നേരിടുന്ന വലിയ ആഘാതങ്ങളും ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകിയ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ സമിതികളുടെ റിപ്പോർട്ടുകളും പരിസ്ഥിതി സംരക്ഷണ നിർദ്ദേശങ്ങളും വിസ്മരിക്കാവുന്നതല്ല. പ്രകൃതിയുടെ പരിധികളെ എല്ലാവിധത്തിലും മറികടക്കുന്ന അധിനിവേശം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ നിലനിൽപ്പിനായുള്ള ജാഗ്രത എല്ലാവരിലും ഉണരേണ്ടതുണ്ടെന്ന് കള്ളാടി ദുരന്തവും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രകൃതിയെ കീഴ്പ്പെടുത്തുകയല്ല, അതിനൊപ്പം ജീവിക്കുന്ന മാതൃകകളിലൂടെ മാത്രമേ നാടിന് നിലനിൽപ്പുള്ളൂവെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി കണ്ണൂർ.

0: ഹരിതവീഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സ്ഥലപരിമിതി കൃഷിക്ക് തടസ്സമാണെന്ന് പലരും കരുതുന്ന കാലമാണിത്. എന്നാൽ കൃഷി ചെയ്യാനുള്ള മനസ്സും നല്ല ആസൂത്രണവും ഉണ്ടെങ്കിൽ ചെറിയൊരു സ്ഥലം പോലും സമൃദ്ധിയുടെ പച്ചപ്പണിയിക്കാമെന്ന് തെളിയിക്കുകയാണ് 15 സെന്റ് സ്ഥലത്ത് ഒരുക്കിയ ഈ ഹരിത വിസ്മയം. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും കവുങ്ങും കുരുമുളകും തുടങ്ങി ധാരാളം വിളകൾ പരസ്പരം ഇണങ്ങിച്ചേർന്ന് വളരുന്ന ഈ തോട്ടം കാണുന്നവരിൽ കൗതുകവും പ്രചോദനവും ഒരുപോലെ ഉണർത്തുന്നു. മാധ്യമപ്രവർത്തകനായ ശ്രീ പി സുരേശൻ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും മണ്ണുമായുള്ള ബന്ധം മുറിയാതെ കാത്തുസൂക്ഷിക്കുന്നു. കേൾക്കാം 15 സെന്റിലെ ഹരിത വിസ്മയം, മയിൽ കയറളത്തെ ശ്രീ പി സുരേശന്റെ കൃഷിക്കാഴ്ചകൾ.
1: മയ്യൽ കയറളത്തെ ശ്രീ സുരേഷിന്റെ 15 സെന്റ് ഭൂമിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ അടുക്കും ചിട്ടയുള്ള ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് കയറുമ്പോഴൊരവസ്ഥ. അതേ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പറമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വിശാലമായിട്ട് 2 ഏക്കറും 3 ഏക്കറുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് കൃഷിയുള്ളത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഓരോ വിളകൾ ഓരോ സ്ഥലത്തായിരിക്കും. ഇത് അതല്ല, വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു തോട്ടമാണിത്. അപ്പോൾ ഇതിനൊരു നല്ല ഹോംവർക്ക് വേണ്ടി വന്നിരുന്നു സുരേഷേട്ടാ.
2: നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെ ഇറങ്ങിയിട്ടില്ലേ. സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് അധ്വാനിക്കേണ്ടി വരുന്നുണ്ട്. ഒന്ന് ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ചെടികൾ വാങ്ങി, അതും കുറച്ച് പ്രായമുള്ളത്. സാധാരണ നമ്മൾ ചെറിയ തൈകളാണ് വാങ്ങല്. ഇപ്പം ഞാൻ വാങ്ങിയത് 2.5 വർഷം മുകളിൽ പ്രായമില്ല, അതും വലിയ തൈകളാണ്. 2.5 മീറ്റർ വരെയുള്ള തൈകളടക്കാമെന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലിപ്പോൾ ഇല്ലത് വിദേശ ഫ്രൂട്ട്സ് ഉണ്ട്. അബിയു, ലോങ്ങൻ, അച്ചാച്ചെറു, പിന്നെ സ്ട്രോബെറി പേര, ആപ്പിൾ ചാമ്പ, റംബുട്ടാൻ 2 ഇനമുണ്ട്, പേര 2 ഇനമുണ്ട്, പിന്നെ സീതപ്പഴമുണ്ട്, പിന്നെ നമ്മൾ സാധാരണ പറയുന്ന ആത്തച്ചക്ക എന്ന് പറയുന്ന പഴമുണ്ട്, പിന്നെ 3 ഇനം പ്ലാവുണ്ട്. ഡെങ്സൂരിയും വിയറ്റ്നാം വേളിയും നമ്മൾ സാധാരണ വരിക്കുകയും, പിന്നെ അവക്കാഡോ ഉണ്ട്, സീഡ്ലെസ് ലെമനുണ്ട്, സാധാരണ ലെമനുണ്ട്, പിന്നെ 4 ഇനം മാവുണ്ട്. കൊളമ്പ്, മല്ലിക, കുറ്റാട്ടൂർ, നാംഡോക്ക് മെയ്. നാംഡോക്ക് മെയ് എന്ന് പറഞ്ഞാൽ എവർ സീസണാണ്. അതുകൂടാതെ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത് പറമ്പിൻ്റെ 4 ചുറ്റും 30 ഇന്റർമംഗള തൈ നട്ടിട്ടുണ്ട്. 2023 നവംബർ 10 ഇതെല്ലാം നട്ടിട്ടുള്ളത്. കുരുമുളക് പിന്നെയാണ് ചെയ്തത് 1 വർഷം കഴിഞ്ഞിട്ട്, ബാക്കിയെല്ലാം ഒരേ സമയം ചെയ്തതാണ്. പിന്നെ ഇതിന് പുറമെ പപ്പായ ഉണ്ട്, റെഡ് ലേഡി 3-4 ഉണ്ട്, 2 വെറൈറ്റി ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ മുളച്ച നാടൻ പപ്പായക്ക് ഞാൻ മണ്ണിട്ട് കൊടുത്തതിൽ അതിലാണ് ഏറ്റവും നന്നായിട്ട് ഇപ്പം പപ്പായ ഉണ്ടാകുന്നത്. പിന്നെ അതുകൂടാതെ പച്ചക്കറികൾ, പച്ചക്കറിയാണ് സാധാരണ കയ്പ, താലോലി എന്ന് പറഞ്ഞാൽ നരമ്പെന്ന് പറയുന്ന അത്, പിന്നെ പയർ, 2 തരം പയർ, ചതുരപ്പയറും സാധാരണ വള്ളിപ്പയറും ചെയ്യുന്നുണ്ട്. പിന്നെ കുമ്പളം, കുമ്പളം അത്തനും ഉണ്ട്, നരയൻ കുമ്പളം എന്ന് പറയുന്ന കുമ്പളമുണ്ട്. അതിൽ 2 നരയൻ കുമ്പളമുണ്ട്, നമ്മൾ ആ മരുന്നിനെല്ലാം ഉപയോഗിക്കുന്ന ആ ഇനമുണ്ട്. പിന്നെ കുരുമുളക് 90 ല് മേലെ കുരുമുളകുണ്ട്. അത് 1 സെവനാണ് കൂടുതലില്ല. അത് കരിമുണ്ടിയും 2-3 എണ്ണം 1 സെവൻ പോയി എടുക്കുക, കരിമുണ്ടിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ പൈനാപ്പിളുണ്ട്. പൈനാപ്പിൾ ഒരു ഇപ്രാവശ്യം 50 ഓളം പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായത് അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഇടവെളിയായിട്ട് ചേന, ചേമ്പ്, കൂവ അതും കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ
1: മരച്ചീനിയുണ്ട്,
2: മുരിങ്ങയുണ്ട്, പിന്നെ മട്ടോവ, വേറെ ഞാൻ വിട്ടുപോയതാണ്, ഇതാണ് മട്ടോവ, മട്ടോവയുണ്ട്. അങ്ങനെ ഒരു വക എല്ലാ സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ ചെറിയ സ്ഥലത്ത്.
1: കേട്ട ശ്രോതാക്കൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയിരിക്കാം, ഈ ഒരു കുഞ്ഞു സ്ഥലത്ത് ഇത്രയധികം ഐറ്റം നട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രത്യേക ഒരു ഭംഗിയുമാണ്. അത് ചെയ്തിരിക്കുന്ന ഒരു രീതി കാണുമ്പോൾ തന്നെ അപ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള കൃഷികൾ കണ്ട് പരിചയത്തിൽ നിന്നാണോ ഈ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു മനസ്സിലേക്ക് വന്നത്?
2: ഐഡിയ വന്നത് ഞാൻ ദേശാഭിമാനിയിൽ കാർഷിക രംഗം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപാട് കർഷകരും അതുപോലെ തന്നെ നഴ്സറിക്കാർ അങ്ങനെ പരിചയപ്പെടുന്നു. അപ്പോൾ ഉളിക്കൽ നഴ്സറിയിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ തൈ കൊണ്ടുവന്നത്. തൈ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഉളിക്കൽ നഴ്സറിയെ കുറിച്ചിട്ട് ഒരു ഐറ്റം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ആളുകളെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നത്? അപ്പോൾ ആളുകൾ വന്നാൽ ഇതിൻ്റെ കാര്യങ്ങൾ പറയും. അപ്പോൾ കണ്ണൂർ ടൗണിലെ ഒരു അഡ്വക്കേറ്റിൻ്റെ, അഡ്വക്കേറ്റ് സലാം എന്ന പേര്, അയാളെ വീട്ടിൽ 14 സെന്റിൽ ഒരുവക എല്ലാ ഫ്രൂട്ട്സും ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അയാൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു അത് പറ്റില്ല, ഒരു 9 മാസം എങ്കിലും ഇല്ലേ ഫ്രൂട്ട്സ് ഞാൻ തയ്യാറാക്കി തരാമെന്ന്. അവരെന്നാണ് പ്ലാൻ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ആ തോട്ടം ഞാൻ പോയി നോക്കി, അപ്പോഴാണ് എനിക്ക് ഈ ഒരു ആശ ഉദിച്ച് ഈ 15 സെന്റിൽ നമുക്ക് പരമാവധി കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത് തയ്യാറാക്കി. ഇതിന് തയ്യാറാക്കുന്നതിന് ആദ്യം ചെയ്തത് ഇതിന് മുഴുവൻ കോമ്പൗണ്ട് വള കെട്ടുക. എന്താണെന്ന് വെച്ചാൽ 2 പന്നീൻ്റെ ശല്യമുണ്ട്, കാട്ടുപന്നിയുണ്ട് മുള്ളൻ പന്നിയുണ്ട്. അതിനുശേഷം പിന്നെ കുഴൽക്കിണർ കുഴിച്ചു, ഇഷ്ടംപോലെ വെള്ളമുണ്ട് കുഴൽക്കിണർ. വേനൽക്കാലം ഒരു 5 മാസം നനക്കേണ്ടി വരും. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും ആദ്യം ചെയ്തതിന് ശേഷമാണ് ഈ കൃഷിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഭയങ്കര സംതൃപ്തി, 6 മാസം കൊണ്ട് തന്നെ എനിക്ക് അവിയു ഉണ്ടായി. ആ പിന്നെ അത് അതിനു മുമ്പേ തന്നെ സപ്പോർട്ട് കിട്ടിയിരുന്നു. പിന്നെ ആപ്പിൾ, ചാമ്പ, പേര,

0: ചക്കിയും ഏകദേശം ഒരു കൊല്ലത്തിനുള്ളിൽ ചക്ക ഉണ്ടാകുന്നുണ്ട് വിയറ്റ്നാമാളി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പം ഉണ്ടാകാൻ ബാക്കിയിൽ അവക്കാടവും പിന്നെ മാംഗോസ്റ്റും കുറച്ച് ഒരു 6-7 വർഷം കൊണ്ട് ഉണ്ടാവലും. പിന്നെ റംബൂട്ടാൻ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, 2 ടൈപ്പ് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. സീഡ്ലെസ് ലെമൺ ആദ്യത്തെ 6 മാസം കൊണ്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്.
1: അപ്പൊ ഒരു 2.5 വർഷം അല്ലേ, ഇതോടെ 2.5 വർഷം അല്ലേ എടുത്തിട്ടുള്ളൂ?
0: 2.5 വർഷം ഇപ്പൊ ആയില്ലോ, നവംബർ മാത്രമേ 3 വർഷം ആവുമല്ലോ.
1: സാധാരണഗതിയിൽ നമ്മൾ പറയും ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു തൈനെ പറിച്ചു നടുമ്പോൾ അതൊരു ചെറിയ പ്രായത്തിൽ ചെയ്യണം. നമുക്ക് പൊതുവേ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു തൈ കുറച്ച് വലുതായിട്ട് അതിനെ പറിച്ചു നടാൻ നമുക്ക് പേടിയാണ്, അത് ഉണങ്ങിപ്പോവെന്നൊരു ഭയമുണ്ട്. അത് ആ ഒരു റിസ്ക് എങ്ങനെയായിരുന്നു ഏറ്റെടുത്തത്? അവര് തന്ന ഉറപ്പാണോ?
0: അവര് ആദ്യം പറഞ്ഞത് കുമ്മായ ഇടണം, കുമ്മായ ഇട്ട 1 മാസം കഴിഞ്ഞിട്ട് ഇത് നടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുമ്മായ ഇട്ട് പിന്നെ അതിനുശേഷം അടിവളം ഇട്ട് കുറച്ച് കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം നടന്നത്. അപ്പോൾ നല്ല തയ്യായതുകൊണ്ട് തന്നെ അത് മോശമായി പോകുന്നില്ലൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്ന് ഒരു 1 ദിവസം കൊണ്ട് തന്നെ ഏകദേശം നട്ടിരുന്നു. മറ്റേ ഈ കവുങ്ങും കവുങ്ങാന്ന് പിന്നെ നട്ടത്. ഈ ഫ്രൂട്ട്സ് എല്ലാം ആദ്യത്തെ ദിവസം തന്നെ 30 എണ്ണം ഉണ്ടായിരുന്നു, 30 എണ്ണം നട്ടിരുന്നു.
1: ഈ 30 എണ്ണം സുരേഷ് ഏട്ടൻ തനിച്ചാണ് ഈ പണി എടുത്തത്?
0: ഈ കുഴി എടുക്കൽ മാത്രം JCB ഉപയോഗിച്ചു, മറ്റെല്ലാം ഞാൻ തനിച്ചത്. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ കരിമ്പട പുഴു എന്ന് പറഞ്ഞാൽ ഇത് വന്ന് ആദ്യത്തെ തവണയെല്ലാം ഈ ഇല വല്ലാതെ ഇതാക്കുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു. അതിന് ഇതായിട്ട് നമ്മൾ ജൈവ കീടനാശിനി അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എല്ലാ കൊല്ലം അത് വരുന്നതാണെന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആഫ്രിക്കൻ ഒച്ചാണ്, എന്തോ ഭാഗ്യത്തിന് ഇവിടെ എത്തിയിട്ട് കാണുന്നില്ല.
1: ഇതിന്
0: ആ പ്രശ്നമാണ്, ഇതിൻ്റെ ചുറ്റുവട്ടെല്ലാം ഉണ്ട്, ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കി, പക്ഷേ ഇവിടെ കാണുന്നില്ല. പിന്നെ ഒരു പ്രധാന ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തോട്ടം എല്ലാ കാലവും വൃത്തിയാക്കി കൊണ്ടിരിക്കണം. ഇപ്പം തന്നെ കുറച്ച് പച്ച വന്നു, ഇത് അടുത്ത ദിവസം തന്നെ അത് വൃത്തിയാക്കും. ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഈ കള കളഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ ഉൽപാദനം ലഭിക്കൂ.
1: കളയുണ്ടെങ്കിൽ മറ്റ് കീടങ്ങളുടെ ഉപദ്രവം കൂടും അല്ലേ?
0: ഉപദ്രവം കൂടും.
1: ഈ ഒരു സ്ഥലം എടുത്തതിന് ശേഷം മണ്ണ് പരിശോധന പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു?
0: അതുപോലെ ശാസ്ത്രീയമായിട്ടില്ല, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോയിട്ടില്ല. എന്നെ ചെയ്യേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ യീൽഡ് കുറയുമ്പം നമുക്കത് ചെയ്യേണ്ടി വരും.
1: പുളിക്കൽ അഗ്രോ നഴ്സറി അവരുടെ തന്നെ നിർദ്ദേശമാണോ ഇതിന്റെ അടിവളവും മറ്റു വളങ്ങളൊക്കെ?
0: അവരെ എല്ലാ നിർദ്ദേശവും തരലുണ്ട്. നമ്മൾ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുക, ഏതെല്ലാം സമയം വളം ചെയ്യണമെന്നില്ല. ഇനിയിപ്പം വളം ചെയ്യുന്നത് 6 മാസത്തിലൊരിക്കലും വളം ചെയ്യും. വളം 1 വേപ്പും പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, പിന്നെ ആലവളം. ആലവളം എന്ന് പറയുന്നത് നമ്മൾ ജൈവവളം. പിന്നെ 18x18 രാസവളം, അതാണ് ഇപ്പം ചെയ്യുന്നത്. അത് 6 മാസത്തുമ്പം ചെയ്യും. അപ്പോൾ അതിൽ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കുറച്ചൊരു 1.5 കിലോ മാത്രമേ ഇടുകയുള്ളൂ. പിന്നെ ഈ ആലവളം ചില സമയം ഒരു 5-6 കിലോ ഒരു പ്രാവശ്യം ഇടുന്നുണ്ട്. പിന്നെ രാസവളം 600 ഗ്രാമാണ് ഒന്നിന് ചെയ്യൽ. അത് വലിയ തൈക്കെല്ലാം അതാണ് ചെയ്യുന്നത്. കവുങ്ങിനും പിന്നെ കുരുമുളകിന് അത്ര ഇടുന്നില്ല, വളരെ കുറച്ച് രാസവളം ഉപയോഗിക്കുന്നില്ല.
1: ഇതിലിപ്പം എല്ലാ ഐറ്റവും കായ്ച്ചു എന്നാണോ?
0: ഇതിലിപ്പം കായ്ച്ചത് അബിയു, റംബുട്ടാൻ കായ്ച്ചിട്ടുണ്ട്, പേര കായ്ച്ചിട്ടുണ്ട്, പിന്നെ സപ്പോട്ട കായ്ച്ചിട്ടുണ്ട്, ചാമ്പ കായ്ച്ചിട്ടുണ്ട്, സീഡ്ലെസ് ലെമൺ ഉണ്ടായിട്ടുണ്ട്, ചക്ക വിയറ്റ്നാം വേളി ചക്ക കായ്ച്ചിരുന്നു, പിന്നെ സ്ട്രോബറി പേര ഉണ്ടായിട്ടുണ്ട്, കുളമ്പ് മാങ്ങ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഉണ്ടാവാനുള്ളത് അച്ചാ ചെറു, അതെല്ലാം കുറച്ച് പ്രായം 7 വർഷം ആയാലേ ആവുമല്ലോ. പിന്നെ മട്ടോവ, അവക്കാഡോ, മാംഗോസ്റ്റിൻ, ആ 4 എണ്ണമാണ് ഇനി കായ്ക്കാനുള്ളത്. ബാക്കി മിക്കവാറും കായ്ച്ചിട്ടുണ്ട്. അടുത്ത വർഷമാകുമ്പോൾ മാവ് പൂർണ്ണമായി കായ്ക്കും, അതുപോലെ പ്ലാവും കായ്ക്കാൻ സാധ്യതയുണ്ട്.
1: ഇതിൽ ഈ പഴങ്ങളുടെ പഴങ്ങളാണല്ലോ കൂടുതലും, കൂടുതലും എന്നല്ല എല്ലാ ഐറ്റത്തിനും ഇടം കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോ ഏതൊക്കെ പഴങ്ങൾ എന്നുള്ളത് സുരേഷ് ഏട്ടന്റെ തെരഞ്ഞെടുപ്പായിരുന്നു?
0: പഴങ്ങള് 1 നഴ്സറി അഗ്രോ നഴ്സറിക്കാരെ ഒരു ഉപദേശം കൂടി തേടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ മറ്റ് ഇത് വായിച്ചിട്ടുള്ള ഒരു അറിവിലുള്ള വിദേശ പഴങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അവർ നമ്മളോട് ഇങ്ങോട്ട് ഉപദേശിച്ച പഴങ്ങളുമുണ്ട്. അങ്ങനെ ഈ അബിയു എന്ന് പറയുന്നത് അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെന്നെ പറഞ്ഞത് നമ്മളിപ്പം കൊടുത്തതിൽ ഇത്രയും പെട്ടെന്നുണ്ടായത് ഒരു പക്ഷേ ഇവിടെ മാത്രമായിരിക്കും ഈ 6 മാസത്തിനുള്ളിൽ. അതും വലിയ അബിയു ഉണ്ടായിരുന്നുണ്ട്, 410 ഗ്രാം തൂക്കുള്ള അബിയു വരെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കൊല്ലം തന്നെ 70 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കുറവായിരുന്നു, 50 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉണ്ടാവും, അതിനുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്.
1: നല്ലൊരു ടേസ്റ്റുള്ള പഴമാണല്ലേ,
0: നല്ല ടേസ്റ്റുള്ള പഴം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. വിപണിയിൽ 350 രൂപ വരെ വിലയുള്ള പഴം.
1: ഈ തോട്ടത്തിൽ കാണുന്ന പഴങ്ങൾക്ക് എല്ലാം തന്നെയും വിപണിയിൽ നല്ല വില?
0: അതെ, നല്ല ഇതുണ്ട്. ഇത് ലോങ്ങനെല്ലാം നല്ല വില കിട്ടുന്നതാണ്, ആളുകൾക്ക് നല്ല ഇഷ്ടമുള്ള പഴമാണ്. പിന്നെ റംബൂട്ടാൻ, പിന്നെ സപ്പോട്ട നമ്മൾ സാധാരണ കിട്ടുന്നുണ്ട്. എന്നാലും ഇതിൽ ഒരു ചെറിയ തയ്യാണെങ്കിൽ ഇപ്രാവശ്യം 250-ൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്.
1: പൊതുവെ ഒരു പഴത്തോട്ടത്തിൽ ഉള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ചെറിയ കീടങ്ങളുടെ ഉപദ്രവത്തിനേക്കാളും പക്ഷികളുടെ ഒരു ഉപദ്രവം.
0: പക്ഷികളുടെ ഉപദ്രവം ഉണ്ട് പ്രധാനമായിട്ട്. അത് ഈ പേരേനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. പിന്നെ റംബൂട്ടാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് ഒരു ചെറിയ വല ഇടുവായിരുന്നത്. അപ്പം വാങ്ങി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പൈനാപ്പിളിന് സാധാരണ കാക്കയും ഇതെല്ലാം വന്നു. അത് ഞാൻ കൂടിടുന്നതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ മെരു വന്നിട്ട് അത് തിന്നുന്നുണ്ട്. ആ മെരു തന്നെയാണ് തിന്നാന്ന് തോന്നുന്നത്. ഒരു ജീവി വന്നിട്ട് തിന്നുന്നുണ്ട്. മറ്റൊന്നും ഇതിൽ കയറില്ല. പന്നിയും ഇതും കയറില്ല.
1: അപ്പോ ജലസേചനത്തിന് ആദ്യം തന്നെ ഒരു കിണർ കുഴൽ
0: കിണർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ഡിസംബറിന് ശേഷം ജലസേചനം വേണ്ടി വരും. കുറച്ച് നല്ല ഇതായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള പറമ്പാണ്.
1: പിന്നെ അതിനുശേഷം ആണ് ഈ ഇന്റർമംഗള കവുങ്ങ് അല്ലെ? അതും
0: ഇന്റർമംഗള കവുങ്ങ് ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് ഇപ്പം ഇന്റർമംഗള ഒരു 3-4 ഇന്റർമംഗള കവുങ്ങ് കൊലച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം മിക്കവാറും അടക്കിയുണ്ടാവുന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ഈ ഒരു ഐഡിയ എങ്ങനെയാണ്? ഇത് എല്ലാ ബോർഡറിലാണ് നട്ടിരിക്കുന്നത്. വെച്ചാൽ ഈ ഒരു സ്ഥലം എങ്ങനെ ഉപയോഗിക്കണം? അത് ശരിക്കും പറഞ്ഞാൽ കൃഷി ഒരു കലയാണെന്ന് ഈ തോട്ടം കാണുമ്പോൾ തോന്നും.
0: അതെ, അത് നഴ്സറിക്കാർ ഒരു ഉപദേശം കൂടിയുണ്ട്. അവർ പറഞ്ഞത് കവുങ്ങ് സൈഡിൽ നടണ്ടെന്നോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുരുമുളക് നടാം. ഒരു അതിനെല്ലാം ഒരു ഗ്യാപ്പ് പറഞ്ഞിട്ട് നമുക്ക് പഴത്തിൻ്റെത് ഇപ്പോൾ അവർ പറഞ്ഞത് ഒരു 9 അടിയിലധികമെങ്കിലും വേണമെന്നാണ്. അപ്പോൾ ചില സ്ഥലത്ത് അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ ചെറിയ സ്ഥലമായതുകൊണ്ട്. എന്നാലും അത് പ്രൂൺ ചെയ്തെടുക്കാമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ മിക്കവാറും പ്രൂൺ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ചില ഇത് കഴിയാതെ ഒരു സ്ഥിതിയുണ്ട്. അതും പരമാവധി പ്രാവശ്യം തന്നെ പ്രൂൺ ചെയ്യും. പിന്നെ കുരുമുളക് 24-ലാണ് കുരുമുളക് നട്ടത്. ഇപ്പം 2 വർഷം ആകാൻ പോകുന്ന അത്ര. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചെറിയൊരു 1 കിലോ കുരുമുളക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടി ഉണ്ട് എന്നതിൻ്റെ ഇത് കാണുന്നുണ്ട്, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 വർഷം ആകുന്നതിലടക്ക് തന്നെ കുരുമുളക് ഉണ്ടായിരുന്നില്ല എന്നതിൽ വലിയ സന്തോഷം വരുന്ന കാര്യം.
1: ഈ കവുങ്ങിന് 2 കവുങ്ങിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് കുരുമുളക് നട്ടിരിക്കുന്നത്. അങ്ങനെ 90 എണ്ണം ഉണ്ടല്ലേ?
0: 90 കുരുമുളക് ഉണ്ട്. ഞാൻ 100 എണ്ണം കൊണ്ടുവന്ന, കുറച്ച് പോയി. പക്ഷെ ഏകദേശം അത് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 100-നടുത്തുണ്ട്.
1: കരയമാണ് ഇതിന്റെ താങ്ങായിട്ട് വെച്ചിട്ടുള്ളത്.
0: മുഴുവൻ അത് കരയെ ഉപയോഗിക്കാൻ ഞാൻ കാരണം. സാധാരണ ഇപ്പം പൈപ്പും കോൺക്രീറ്റിലും ആള് ചെയ്യുന്നുണ്ട്. കരയത്തിൻ്റെ അത് ഇങ്ങനെയുള്ള ഒരു പറമ്പാകാൻ പോകില്ല. കുറച്ച് നമുക്ക് അതിൻ്റെ അത് പൊതിയിടാനും പറ്റും. അതിൻ്റെ ഇല പൊതിയിടാനും പറ്റും. പിന്നെ ഈ നല്ല വേനൽ സമയത്ത് ആ ഇല ഈനൊരു തണലായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഈ വർഷകാലം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ തണൽ മാറ്റണം, ഇല്ലെങ്കിൽ മുളക് ഉണ്ടാവില്ല. ഇതിൻ്റെ കാനൽ കൊണ്ട് മുളക് ഉണ്ടാവില്ല.
1: ഇതിൻ്റെ താങ്ങുകാലിൻ്റെ കൊമ്പുകൾ കംപ്ലീറ്റ്
0: കളയണം. ഞാൻ 2 തവണ ഇപ്പം കളയുന്നുണ്ട്. അത്
1: ഈ കുരുമുളകിനും കൃത്യമായിട്ട് വളപ്രയോഗം.
0: കുരുമുളകിനും കൃത്യമായിട്ട് വളപ്രയോഗം. നമ്മൾ സാധാരണ നാട്ടിൽ കുരുമുളകിന് ചെയ്യല്ല, പക്ഷെ കുരുമുളകിന് കൃത്യമായിട്ട് വളപ്രയോഗം ചെയ്യുന്നുണ്ട്. അത് കുറച്ച് അതിന്റെ യീൽഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.
1: 1007 എന്താ പ്രത്യേകത? 1007
0: നമ്മളെ നാഗവള്ളി എന്നാണ് അതിന് പറയല്. അപ്പൊ അത് പെട്ടെന്ന് പിടിക്കും. പക്ഷെ ഇതില് എനിക്കതിൽ തോന്നിയ ചെറിയൊരു അപാകത എന്ന് പറഞ്ഞാല് അതിന് കുറച്ചും കൂടി വലിയ കാല് വേണമെന്നുള്ളതാണ് ഇപ്പം നട്ട് നോക്കിയതിന് ശേഷം മനസ്സിലായത്. ഹൈറ്റുള്ള താങ്ങുകാല് വേണമെന്നുള്ളത്. പക്ഷെ എന്നാലും ഇതിൽ തന്നെ നന്നായി പിടിച്ചിട്ടുണ്ട്. സാധാരണ മറ്റേ പന്നിയൂരിന്റെ അത്ര അതിന്റെ ഇണറിന് നീളമില്ല. കുറച്ച് ഒരു ഇടത്തരം ഇതാണ് കാണുന്നത്. കുറച്ചും കൂടി വരൾച്ചയുള്ള പ്രദേശത്തും കൂടി ഉപയോഗിച്ചതാണ്.
1: അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഇടയിലുള്ള സ്ഥലത്ത് പച്ചക്കറിക്കും കിഴങ്ങുകൾക്കും എല്ലാറ്റിനും പ്രത്യേക സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു എടുത്തു പറയേണ്ടതെന്ന് വെച്ചാല് നമ്മൾ പൊതുവെ ഒരു വെയിലേൽക്കുന്ന ഒരു സ്ഥലമാണ് പച്ചക്കറിക്കെന്ന് പറയും. അപ്പോ ഇത് പ്രത്യേകിച്ചും ഒരു ഗ്യാപ്പ് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ അതിനുള്ള പ്രത്യേകിച്ച് സ്ഥലം കിട്ടുന്നുണ്ട്.
0: സ്ഥലം കിട്ടുന്നുണ്ട്. അതിലിപ്പം കുമ്പളയിനാകുമ്പോ നമ്മള് സാധാരണ പറയുന്ന അത്ര വെയിൽ വേണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെല്ലാം ഇത് വളർത്തി കൊടുക്കുന്നത് ചില വലിയ മരത്തിൻ്റെ മേലേക്ക്. അപ്പോൾ അവിടെ പിന്നെ കുമ്പളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ നമുക്ക് കുറച്ച് വർഷകാലത്തും ചെയ്യാൻ പറ്റും. നേരത്തെ ഇവിടെ പച്ചമുളകും വണ്ടിയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടി ഇതായതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട്. പക്ഷേ ഇനിയിപ്പോൾ ചേനയും കപ്പിയും ചേമ്പും മഞ്ഞളും ഈ കൂവയൊന്നും നടുന്നതിന് പ്രശ്നമില്ല. അത് ഈ കുരുമുളകിന്റെ ഇടയിലായതുകൊണ്ട് അങ്ങനെ ഇത് വരുന്നില്ല.
1: പിന്നെ അതിന് തൊട്ട് താഴെയുള്ള ഒരു പ്ലോട്ടില് മഞ്ഞളിനും അല്ലെ മറ്റിനുമായിട്ട് പ്രത്യേക സ്ഥലം.
0: മഞ്ഞളിനും ചേമ്പിനും ചേനക്കുമായിട്ട് പ്രത്യേക സ്ഥലമുണ്ട്. പിന്നെ അതൊന്നല്ലാതെ ഈ നമ്മളെ ഒരു മണ്ണ് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പൈനാപ്പിൾ നട്ടത്. അതിന്റെ ഏറ്റവും അവസാനത്തെ പോർഷനിൽ ഒരു 30 പൈനാപ്പിൾ ഇത് കണ്ടു. അത് ആദ്യത്തെ വർഷം തന്നെ വിളവെടുക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു അതിൻ്റെ ഒരു മണ്ണൊലിപ്പ് തടയാനും കൂടി ഇല്ല. അവിടെ പ്രത്യേകം അതിലില്ല. അതുകൊണ്ട് ആ മണ്ണൊലിപ്പ് തടയാൻ കൂടി വെച്ചതാണ്.
1: ഒരു കുഞ്ഞു തോട്ടത്തിൽ നിന്ന് നമുക്ക് നേരത്തെ സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ സലാമക്ക് ആവശ്യപ്പെട്ടതുപോലെ വർഷാവർഷം നമുക്ക് പഴങ്ങൾ കിട്ടുന്ന ഒരു രീതിയിൽ ഇപ്പം വർഷാവർഷം നമുക്ക് പഴങ്ങളും പച്ചക്കറികളും എന്നാ ഇടക്ക് കുറച്ച് വരുമാനവും കൂടി ലഭിക്കുന്ന രീതിയിലാണ് സുരേഷേട്ടൻ തോട്ട സെറ്റ് ചെയ്തത്.
0: അതെ, അതായത് ഇപ്പൊ നമ്മളെ ഈ പഴവർഗ്ഗങ്ങളെ ഒരു ഇത് എന്ന് പറഞ്ഞാല് നമുക്കത് വിൽപ്പനന്റെ ഇതിലേക്ക് പോകാൻ പറ്റൂല. ഓരോന്ന് മാത്രമാണ് നട്ടത്, പക്ഷെങ്കില് നമുക്ക് ആദായം ഉണ്ടാകുന്നത് കവുങ്ങും കുരുമുളകും ആദായം ഉണ്ടാവും. അപ്പോൾ അഥവാ ഇത് പരാജയപ്പെട്ടാലും കവുങ്ങും കുരുമുളകും രക്ഷിക്കുന്നില്ലതാണ് ഒരു പ്രതീക്ഷ. നമുക്ക് വരുമാനം കിട്ടാനുള്ള ഒരു മാർഗം അതാണ്.
1: ഒരുപാട് എന്താ പറയണ്ടത്, കൃഷി സംബന്ധമായിട്ടുള്ള ലേഖനങ്ങൾക്ക്, മൃഗസംരക്ഷണ സംബന്ധമായിട്ടുള്ള ലേഖനങ്ങൾക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് അല്ലേ?
0: എനിക്ക് സംസ്ഥാന സർക്കാരിന്റെ കർഷക ഭാരതി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാനൊരു 53 കർഷകർ കൃഷിയിടം, അതിന്റെ പേരന്നെ കൃഷി പാടുന്നായിരുന്നു പരമ്പരേന്റെ. അപ്പോൾ അങ്ങനെ കർഷകര്, വ്യത്യസ്ത നഴ്സറികൾ, വ്യത്യസ്ത കൃഷി ചെയ്യുന്ന ആൾക്കാർ, എല്ലാ വിഭാഗ ആൾക്കാരെയും കൂടി ആണ് ആ പരമ്പരയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതിനാണ് 2024 കർഷക ഭാരതി അവാർഡ് ലഭിച്ചത്. അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു മാധ്യമ ഇതിന് കൊടുക്കുന്ന, കാർഷിക മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും ഒരു പരമോന്നത അവാർഡാണ്. പിന്നെ അതിന് ക്ഷീരമേഖലയിലെ ഇതിന്റെ 2 പ്രാവശ്യം എനിക്ക് 2020 ക്ഷീരമേഖലയിലെ മാധ്യമ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫാം ജേർണലിസത്തിന്റെ ഒരു അവാർഡ്, വെറ്റിനറി അസോസിയേഷന്റെ ഫാം ജേർണലിസത്തിന്റെ അവാർഡ്, അതാണ് ആദ്യം കിട്ടിയ അവാർഡ്. പിന്നെ നമ്മളെ വൈദ്യുതി സംരക്ഷണം അതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഊർജ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് അവരെ KCB ഓഫീസേഴ്സ് അസോസിയേഷന്റെ അവാർഡാണ്. പിന്നെ കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ മികച്ച റിപ്പോർട്ടിങ്ങിനുള്ളൊരു അവാർഡും കൂടി കിട്ടിയിട്ടുണ്ട്.
1: സുരേഷേട്ടൻ ഇവിടെയല്ല, ശരിക്കും കോഴിക്കോടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തോട്ടം കൈകാര്യം ചെയ്യുന്നത് ഇവിടെയുള്ള കളവറയും കൊത്തലും കളയൊക്കെ ചെയ്യുന്നത് സ്വയമല്ലേ?
0: അതെ, എല്ലാം സ്വയമായിട്ടാണ് ചെയ്യല്. ഞാൻ പറഞ്ഞ നഴ്സറിന്റെ അവരെ ഉപദേശം മാത്രമേ തേടിയിട്ടുള്ളൂ, പണിയൊക്കെ ഞാനന്ന് ചെയ്യല്. ഇപ്പോൾ ഞാൻ കോഴിക്കോടായതുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് വരും. അപ്പോൾ ചില സമയം വെള്ളിയാഴ്ച തന്നെ കുറച്ച് പണി ചെയ്യും, പിന്നെ ശനി ഞായർ ദിവസങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. കോഴിക്കോടായതുകൊണ്ട് ഇപ്പം നെൽകൃഷി ഇന്ന് തൽക്കാലം ഇതായിട്ടല്ല, മറ്റ് നെൽകൃഷി സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. നെൽകൃഷി തന്നെ ഒരു 53 സെന്റ് നെൽകൃഷിയിൽ ചില സമയം ആളെ കിട്ടിയില്ല, നാട്ടിയടക്കം എടുത്തിട്ട് ചെയ്യലുണ്ട്. അതിൻ്റെ മൊത്തം പണി ചെയ്യലുണ്ട്, നാട്ടി പണിയടക്കം എടുക്കലുണ്ട്. അപ്പോൾ അത് നല്ല കുറച്ചും കൂടി സമയം കിട്ടിയാൽ അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ തെങ്ങും മറ്റ് കൃഷിയും വേറെ ഉണ്ട്, നമ്മൾ ആവശ്യത്തിനുള്ളതും അല്ല അതിന് ആവശ്യത്തിൽ കൂടുതൽ തെങ്ങ് ഇന്ന് വിള കിട്ടലുണ്ട്. പിന്നെ അതുകൂടാതെ ഞാനിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ മയ്യിൽ പഞ്ചായത്തിൻ്റെ ഒരു റോഡുണ്ട് നമ്മളെ വീട്ടിന് അടുത്ത് തന്നെ ഇല്ലേ, ആ റോഡിൽ ഒരു 2021 അവർ തണൽ വൃക്ഷം നട്ടുപിടിപ്പിക്കലും പിന്നെ പൂച്ചെടികളും. അപ്പോൾ അതിപ്പം നല്ല മനോഹരമായിട്ടുണ്ട്. ഈ സീസണിൽ ചെണ്ടുമല്ലിയാണ് നടുക. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ഇപ്പോൾ ഒരു സൈഡ് തണൽ വൃക്ഷവും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു വകയിലെല്ലാ പുഷ്പങ്ങളും ഉണ്ട്. ചെമ്പരത്തിയാണ് കൂടുതൽ, ചെമ്പരത്തി നമ്മളെ ചിക്കി സാധാരണ പറയുന്ന ചിക്കി, പിന്നെ കോളാമ്പി, അങ്ങനെയുള്ളെല്ലാ ചെടികളും ഉണ്ട്. ഈ തോട്ടത്തിലും ആദ്യം ഒരു 10-60 ചെണ്ടുമല്ലിക നട്ടിരുന്നു. ഇതിന്റെ ഒരു ഭാഗത്ത് ചെമ്പരത്തി, മറ്റേ നമ്മളെ ബോഗൻ വില്ലിയും ഉണ്ട്.
1: പൂക്കൾ ഉണ്ടാവുന്ന ഒരു സമയത്ത് വന്നിരുന്നെങ്കിൽ വളരെ മനോഹരമായിട്ട് ഉണ്ടാവും അല്ലേ? ഏതെങ്കിലും ഒരു ഐറ്റത്തിന് ഇനി ഇവിടെ ഇടമുണ്ടോ?
0: ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഒരു മുരിങ്ങ, കറിമുരിങ്ങ നട്ടിരുന്നു, പക്ഷെ അത് എന്തോ കീടം വന്ന് പോയിപ്പോയി. ഇനിയിപ്പോ അതും പിന്നെ ഉറുമാമ്പഴം, ഉറുമാമ്പഴം ഉണ്ട് ഒരു ചെറുത്, പക്ഷേ അത് അത്ര വേണ്ടത്ര ഇതായിട്ടില്ല. അങ്ങനെ ഒരു ഉറുമാമ്പുഴത്തിൻ്റെ ഒരു തൈയും കൂടി വെക്കാനുള്ളൊരു സ്പേസ് മാത്രമേ ഇനി ഇല്ലു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വീട് മുളച്ച നാടൻ പപ്പായക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് 3 നല്ല നാടൻ പപ്പായ ഉണ്ട്.
1: അപ്പോൾ ഇനി ഉണ്ടാവുന്നതൊക്കെ ഇനി അവരുടെ ഇഷ്ടത്തിന് വളരുകയും കൂടി ചെയ്യും.
0: അതിന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഓരോ വർഷം എത്തുമ്പോൾ പ്രൂൺ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ മെയ്യിലാണ് പ്രൂൺ ചെയ്ത് കൊടുക്കുക.
1: എന്ത് തന്നെയായാലും രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോഴും നമുക്കൊരു ജൈവ വളത്തിന്റെ ആവശ്യമില്ല. വീട്ടിൽ പശു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: വീട്ടിൽ പശുവില്ല, പശുവില്ല. ഇതിനൊരു സമയം കിട്ടാതുകൊണ്ടാണ്,
1: അതിന് പ്രത്യേകിച്ചും താമസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്.
0: ഞാന് പിന്നെ ഈ ജോലിനിടയിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളതാണൊരു പ്രത്യേകത. എല്ലാരും പറയല് ഇതിനൊന്നും സമയം കിട്ടലില്ല എന്നില്ല, ഇതെല്ലാം ചെയ്യുന്നുണ്ട്.
1: പിന്നെ ഇതിലൊരു തേനീച്ചപ്പെട്ടിയുടെ ഒരു സാധ്യത ഉണ്ടല്ലേ?
0: ചെറുതേനീച്ചക്കിന്റെ ഒരു സാധ്യതയുണ്ട്, അതൊന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആ തേനീച്ച കൃഷിയിൽ എനിക്ക് അത്ര ഒരു പ്രാവീണ്യം ഇല്ലാതുകൊണ്ടാണ് ഞാനിപ്പോ തൽക്കാലം അത് ഒഴിവാക്കിയില്ല, ഭാവിയിൽ അത് ചെയ്യും.
1: കാർഷിക മേഖലകളിൽ വർഷങ്ങളായിട്ട് സ്വയം അധ്വാനിച്ചും അതുപോലെ മറ്റു കർഷകരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടും ഒക്കെ പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് എല്ലാരോടുമായിട്ട് എന്തായിരിക്കും പറയാനുണ്ട്?
0: അതായത് എല്ലാരോടും പറയാനില്ല, നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായാലും നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ലതാണ്. കാന്താരി ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വക വീട്ടിലാവശ്യമായ എല്ലാ ഭക്ഷണ സാധന അരി ഉൾപ്പെടെ കിട്ടുന്നതുകൊണ്ട് അപൂർവം സാധനങ്ങൾ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടത്. നമ്മളിപ്പം പറയുന്ന സാധാരണ പറയുന്ന വിഷാംശമുള്ള പച്ചക്കറികളും ഇതെല്ലാം പരമാവധി ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വേറെ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ തലമുറ ആരും ഇപ്പം നമ്മളെ മകനോ ഇവരൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന പഴങ്ങൾ, എല്ലാ പഴങ്ങളും ഇപ്പം പപ്പായ കൊണ്ട് പോയാൽ കഴിക്കൂല. അതുപോലെ തന്നെ ഈ അബിയോ തന്നെ ചില സമയം നമ്മൾ നിർബന്ധിച്ചാലേ കഴിക്കൂലോ. ന്യൂജൻ പഴങ്ങൾ പോലും ന്യൂജന് ഇഷ്ടപ്പെടാതെ ഒരു സാഹചര്യമാണ് ഉള്ളത്.
1: വീട്ടിൽ വേറെ ആരൊക്കെ?

0: വീട്ടിലെ ഭാര്യ മകൻ, ഭാര്യ ടീച്ചറാണ്, മകൻ ബിടെക്കിന് പഠിക്കുന്നുണ്ട്. ഈ പഴങ്ങൾ ഉണ്ടാകുന്നത് ഞാനിതുവരെ ഈ നിന്നുള്ളൊരു സാധനം വിറ്റിട്ടില്ല. അപ്പോൾ പരമാവധി ആളുകൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, നാട്ടുകാർക്ക്, ഓഫീസിലെ ആൾക്ക് എല്ലാവരും കൊടുക്കലുണ്ട്. നേരത്തെ കണ്ണൂരില്ലേരും ഇപ്പം കോഴിക്കോടില്ലേരും ഓഫീസിലെ ആളുകൾക്ക് ഒരു കെട്ടുമായിട്ടേ ഞാൻ പോകാറല്ലോ.
1: ഓൾ സീസൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഈ തോട്ടത്ത്?
0: ആ, ഓൾ സീസൺ ആയിട്ട് ഉണ്ടാവും. ഇപ്പോൾ സാധാരണ പച്ചക്കറിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനിടയിൽ ഞാൻ വഴുതിന നട്ടിട്ടുണ്ട്. എങ്ങനെയായാലും വർഷകാലത്ത് വഴുതിന ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ കോവക്കയുണ്ട്, പിന്നെ ഫാഷൻ ഫ്രൂട്ടും ഉണ്ട്.
1: ചേന കുറെ ഉണ്ടല്ലോ, ചേന വിൽപ്പന ഉണ്ടോ?
0: ചേന ഇക്കെല്ലാം തുടങ്ങിയത്. ആ, 50 ചേനയുണ്ട് പ്രാവശ്യം നട്ടിട്ട്. ചേന ചില സമയം വിൽക്കേണ്ടി വരും, ചേന അത്രയും ഇതായാലും വിൽക്കേണ്ടി വരും.
1: കാലം കൂടി എടുക്കുമ്പോ ഇതൊരു കംപ്ലീറ്റും കാഴ്ച കിടക്കുന്ന ഒരു തോട്ടമായിട്ട് മാറും. കവുങ്ങും കുരുമുളകും എല്ലാം കൂടി
0: ഒരു വർഷത്തിന് ശേഷം ഇതെല്ലാം ഫുള്ളായിട്ട് കാഴ്ച വെക്കുന്ന ഒരു തോട്ടമായിട്ട് മാറും.
1: അപ്പൊ നമുക്ക് വീണ്ടും കാണാം ആ സമയത്ത്.
2: കൃഷിയിടത്തിന്റെ വലുപ്പമല്ല, കൃഷി ചെയ്യാനുള്ള മനസ്സും കൃത്യമായ ആസൂത്രണവും കൊണ്ട് വെറും 15 സെന്റ് ഭൂമിയെ വൈവിധ്യങ്ങളുടെ ഹരിതലോകമാക്കി മാറ്റിയ ശ്രീ സുരേശന്റെ മാതൃക കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പ്രചോദനമാകട്ടെ. ഇതുവരെ കേട്ടത് 15 സെന്റിലെ ഹരിതവിസ്മയം, മയ്യിൽ കൈരളത്തെ ശ്രീ പി സുരേശന്റെ കൃഷിക്കാഴ്ചകൾ.

0: കൃഷി ജാലകം.
1: സംശയം നിവാരണം. കൃഷി മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മറുപടികൾ.
2: സംശയങ്ങൾക്ക് മറുപടി പറയുന്നു ചെറുതാഴം കൃഷിഭവനിലെ കൃഷി ഓഫീസർ ശ്രീ കെ ജയരാജൻ നായർ. ചേലോറയിലെ ശ്രീമതി സി ഗീതയുടെ സംശയമാണ് ഇത്. കറിവേപ്പില ചെടിയിൽ ഉറുമ്പുകൾ വരുന്നു, എന്തോ ജീവികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതായും കാണുന്നു, ഇലകൾ വളർച്ച മുരടിച്ചു പോകുന്നു, എന്താണ് പ്രതിവിധി?
3: കറിവേപ്പിലയുടെ ഇലകളില് വെള്ളീച്ചയുടെ സെക്രീഷൻസ് ആണ് കാണുന്നത്. സൂത്തി മോൾഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് കൂടുതലായി ബാധിച്ച ഇലകള് കമ്പോടുകൂടി പ്രൂൺ ചെയ്ത് കളഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, കൂടാതെ തടത്തിൽ കോഴിവളം ചേർത്ത് കൊടുക്കുക.
2: മറ്റൊരു സംശയം ഇതാണ്. പപ്പായയുടെ ഇലകൾ ഇളം പച്ച നിറമായി കാണുന്നു, തുടർന്ന് വളർച്ച നിലച്ചതുപോലെ. മരം ഉണങ്ങിപ്പോകുമോ? എന്തെങ്കിലും പരിഹാരമുണ്ടോ?
3: പപ്പായയുടെ ഇലകളിൽ വൈറസ് പരത്തുന്ന മൊസൈക്ക് രോഗമാണ് ഈ തരത്തിൽ കാണുന്നത്. ഇതിനെ സാധാരണ രീതിയിൽ നിയന്ത്രിക്കാൻ സാധ്യത കുറവാണ്. പകരം ഇതിനെ പരത്തുന്ന വെക്റ്റേഴ്സായ വെള്ളീച്ചകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വേപ്പെണ്ണ അടങ്ങിയ കീടനാശിനികളായ നിമസാൾ, നിംബിസിഡിൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കാവുന്നതാണ്.
4: ഓർമ്മയിലെ കാർഷിക ചിത്രങ്ങൾ. കൃഷി പ്രാർത്ഥനയായിരുന്ന, ആരാധനയായിരുന്ന പഴയ കാലത്തിന്റെ ചില ഓർമ്മ ചിത്രങ്ങൾ.

0: മരങ്ങളും ചെടികളും പുല്ലും വളർന്ന് കാടുപിടിച്ച് മൂപ്പെത്തിയ മണ്ണിൽ പലതരം വിത്തുകൾ ഒരുമിച്ചു പാകി വിളയിച്ചെടുത്തിരുന്ന കൃഷിയാണ് പുനംകൃഷി. ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായിരുന്നു പുനംകൃഷി. വിത്തുകളുടെ വൈവിധ്യമാണ് പുനംകൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വർഷത്തേക്കുള്ള ഭക്ഷ്യവിഭവങ്ങൾ സമൃദ്ധമായി വിളയിച്ചെടുത്തിരുന്നു. പലതരം നെല്ലും ചെറുധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം ചേർന്ന് ഒരു വിളപ്പൊലിമ. പുനംകൃഷി ഓർമ്മകളുമായി ഇന്ന് നമുക്കൊപ്പം പടിയൂർ ബ്ലാത്തൂരിലെ ശ്രീമതി എം കെ മാധവി.
1: നമുക്ക് കണ്ടൊന്നുമില്ല, ജമ്മീന്റെ സ്ഥലം വയലത്ത് നിർത്തിട്ട് നമ്മൾ പുനംകൃഷി ചെയ്യും. ഒരു ഫെബ്രുവരി മാർച്ച് മാസം നമ്മൾ വയക്കി പിന്നെ കത്തിക്കും. ആ കാട് പാട ആൾക്കാർ കൂടി ഒന്നിച്ച് വയക്കിയിട്ട് ഉണക്കി കത്തിക്കും. കത്തിച്ച് ഏപ്രിൽ മാസം നമ്മൾ പുലത്തിൽ വിത്തിടാൻ തുടങ്ങും. ഫുൾ കാടായിരിക്കും, ഭയങ്കര വലിയ കാടായിരിക്കും. അത് ഒട്ടാകെ വയറ്റിയിട്ട് അതിന്റെ അരിവെല്ലാം നല്ല വൃത്തിയാക്കി തീ അപ്പുറം ഇപ്പുറം കടക്കാതെ വിധത്തിൽ പാട് കൂട്ടുന്നുണ്ടാവും. ഒന്ന് മാത്രമൊന്നല്ല, ഓരോ മല അങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ തുടക്കാരൻ നീക്കുവാന്ന് പറയും. അങ്ങനെ നീക്കി വയക്ക് വൃത്തിയാക്കിയിട്ട് മൊത്തത്തിൽ തീ വെക്കും. രാത്രിയെ തീ വെക്കാൻ പോകും, പകല് വെക്കൂല. അത് കാട്ടില് തീ വന്നാ കാണാൻ വേണ്ടിയിട്ട് രാത്രിയായി പോയി തീ വെച്ച് തീ ഒരു വകത്ത് അഞ്ഞിട്ടാകുമ്പോ എല്ലാരും നാട് എത്തും. എത്ര ദൂരായാലും ഇത് വൃത്തിയാക്കി മുടൻ രണ്ട് എന്ന് പറയുന്ന ദിവസം നമ്മൾ വിത്തിറക്കും. പൊലത്തിൽ വിത്ത് പലതരം വിത്തും ഉണ്ടാവും. പൊലത്തിൽ ആദ്യം വാഴുന്ന വിത്ത് പെരുവിത്ത് എന്ന് പറയും. നെല്ല് നെല്ലിന്റെ പേരാണ് പെരുവിത്ത്. പിന്നെ കുഞ്ഞിൻ വിത്ത്, ചൂര്യൻ, മോടവൻ, പിന്നെ ചാടിയൻ, കോയ്യാരൻ, വായവൻ, ചെറുവള്ളരി, തിരുമുണ്ട എന്ന് പറഞ്ഞൊരു നെല്ലുമുണ്ട്. അത് ഈ തിരുമുണ്ട എന്ന് പറയുന്ന നെല്ല് നമ്മൾ നെയ്ച്ചോർ ഉണ്ടാക്കുന്നില്ലേ, അതിന്റെ അരിയായിരിക്കും. ഈ തിരുമുണ്ട എന്ന് പറയുന്ന വിത്തിറക്കുന്നത് വെള്ളം വേണം കുറെയൊക്കെ. ഈ അരുവിയൊഴുകൂലെ ചെറുങ്ങനെ, അതിന്റെ കരക്കോട്ട വാഴുക. കൊയ്യാലും ചാടിനുമെല്ലാം കുന്നിന്റെ ചെരുവിലാ വാഴുക. പിന്നെ കുന്നിന്റെ നിറകയിലോ കൂടിയാണ് വാഴുക ചൂര്യനും പെരുവിത്തും എല്ലാം. അങ്ങനെ ഈ പലതരം കൃഷിയിടങ്ങളിൽ പല വിധത്തിലുള്ള വിത്തിറക്കും. വിത്തിടുമ്പോ അതിന്റെ കൂടെ ഇരുന്നത് തോര, മുത്താറി, ചോളം, ഈ മൂന്ന് വിത്ത് ഒന്നിച്ച് കൂട്ടിയിട്ട് ഇടുക. പിന്നെ ഇതിന്റെ സൈഡിന് ഓരോ അതിർക്കക്ഷിക്ക് തിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചാമ എന്ന് പറയുന്ന ഒരു കൃഷിയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നതന്നെ. അത് വാളിയിട്ടാണ് അതിരിടുക. ഈ മുത്താറിയെല്ലാം നമ്മൾ നെല്ല് മൂറുമ്പം അത് വിരിഞ്ഞിട്ടുണ്ടാകും കായ്. പിന്നെ മൂക്കൂല, കഞ്ഞി മാസമാണ് നെല്ലിന്റെ മൂപ്പെത്തുക, ശ്രാമാസാണ് മുത്താറിന്റെ മൂപ്പെത്തുക. പഴുത്ത് നല്ല ചുവപ്പ് വരും, പച്ചയിലാന്ന് വിരിയുമുണ്ടാവുക. പിന്നെ അത് മൂത്തിട്ടാകുമ്പോൾ നല്ല ചുവപ്പ് വരും. അത് അറുത്ത് ചെറുങ്ങനെ പിന്നെ മുറിച്ചെടുത്തിട്ട് ചാക്ക് കെട്ടിയിട്ട് പണ്ടത്തെ തന്നെ കളവുണ്ടാക്കും. കളച്ച് തച്ച് ചായച്ചിട്ട് ചാണകം മെഴുകിയിട്ട് നല്ല കളവുണ്ടാക്കും. ആ കളത്തിൽ തന്നെ പച്ചവെള്ളം കുടഞ്ഞിട്ട് മൂലക്ക് കൂട്ടി പുല്ല് വാരി പൊട്ടി അടവെക്കും. ഒരാഴ്ച അത് കഴിഞ്ഞിട്ടാകുമ്പോ അത് മുറിച്ചെടുക്കാൻ പോകുന്നെങ്കിൽ അത് ഉതിർന്ന് കിട്ടൂല്ലോ. വെള്ളം കൂട്ടി കുഴച്ച് വെക്കണം. ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോ അത് മുറിച്ചെടുക്കും. അങ്ങനെ നെല്ല് മോർന്ന് കളത്തിൽ കൊണ്ടെത്തി അതിരി വെക്കും. അതിരി വെച്ച് പൊങ്കി ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ അത് കളത്തിൽ തന്നെ മുറിച്ച് അവിടെ തന്നെ ഉണക്കി തൂറ്റിപ്പാറ്റി ചാക്കിലാക്കി ഇത് കൊണ്ടുവരിക. ഒരു കപ്പൽ ഇറക്കും പോലെയാണ് ഒരു പുനം കൃഷി കഴിയുമ്പോഴേക്കും ആ പുനത്തിൽ നമുക്ക് കിട്ടുക. കക്കിരിക്ക, വെള്ളേരിക്ക, കയ്പക്ക, കുമ്പളങ്ങ, പയറ്, ഇതെല്ലാം നമ്മൾ നടു. ഇതെല്ലാം നെല്ല് മൂർന്നെടുക്കുമ്പോൾ നെല്ലിന്റെ ഒപ്പരം ഉണ്ടാകും. ഈ ചാമയുണ്ടാകും, മുത്താറി ഉണ്ടാകും, തോര ഉണ്ടാകും, ചോളം ഉണ്ടാകും. ഇതെല്ലാം പലവിധത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തയ്ക്കും. ഇതിന്റെ അത് കൂട്ടർക്ക് കൊടുക്കുകയും ചെയ്യും. അന്നത്തെ പുനം കൃഷി അങ്ങനെയാ.
0: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.

നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. ക്ഷീരവികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ മറുപടി പറയുന്നു. നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.

ആകാശവാണി കണ്ണൂർ, ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 26,000 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 14,500 രൂപ, തലശ്ശേരി കാസർഗോഡ് കേന്ദ്രങ്ങളിൽ 13,000 രൂപ, തളിപ്പറമ്പ് 13,400 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങപ്പിണക്ക് ക്വിൻ്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തുണ്ടിലതത് ക്വിൻ്റലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 5,200 രൂപ, കാസർഗോഡ് 4,700 രൂപ, തളിപ്പറമ്പ് 5,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് തലശ്ശേരി, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 23,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 3,800 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 740 രൂപ, തലശ്ശേരി 700 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം.

ഇന്ന് രാത്രി 8 മണിക്ക് കിളിക്കൂട്ടം, വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:51. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതി

0: പദ്ധതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സൈബർ സുരക്ഷാ അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെഡ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13 ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
1: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തരമേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ $232 ബില്യൺ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പിയാഡിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ IT കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ

0: ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, കെഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
1: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബെർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധ സേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ്. ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
3: ചർമ്മരോഗ ചികിത്സ ഹോമിയോപതിയിലൂടെ. ആന്തൂർ നഗരസഭ ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീന സലീഷുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം. കൂടെ ശ്രീകല ബിജു.
4: നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ചർമ്മം, ഇതിലുണ്ടാകുന്ന ഒരു ചെറിയ നിറവ്യത്യാസം പോലും എല്ലാവരിലും വളരെയധികം ഉത്കണ്ഠ ഉളവാക്കുന്നു എന്നതാണ്. ഈ ചർമ്മരോഗ ചികിത്സയിൽ മറ്റ് ചികിത്സാ വിഭാഗങ്ങളെ അപേക്ഷിച്ച് ഹോമിയോപ്പതിയുടെ മേന്മ എന്താണ്?
5: ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഹോമിയോപ്പതി എന്താണ് എന്നുള്ള ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഹോമിയോപ്പതിയുടെ മേന്മയെ പറ്റി പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് പലപ്പോഴും നമ്മളൊരു ഹോമിയോ ഡോക്ടറുടെ സമീപത്ത് ഒരു ത്വക്ക് രോഗവുമായി ഒരാൾ വരുന്നത് മറ്റ് പല വിഭാഗങ്ങളിലും കാണിച്ച് അവിടെ നിന്നുള്ള ഒരുപാട് ചികിത്സകളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അവർക്ക് അതിലൊരു മാറ്റം കാണുന്നില്ല, പിന്നെ അത് കൂടിക്കൂടി വരികയാണ് എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും ത്വക്ക് രോഗവുമായി രോഗികൾ നമ്മുടെ ഒരു ഹോമിയോ ഡോക്ടറുടെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ ഹോമിയോപ്പതിയുടെ മേന്മ ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ, മറ്റ് പല ചികിത്സാ വിഭാഗങ്ങളും ചർമ്മം എന്നുള്ള ആ ഒരു അവയവം എന്നുള്ള രീതിയിൽ രോഗിയെ ചികിത്സിക്കുമ്പോൾ ഹോമിയോ ഡോക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ രോഗിയുടെ രോഗലക്ഷണങ്ങൾ മാത്രമല്ല രോഗിയുടെ മാനസികവും ശാരീരികവുമായ പല പ്രത്യേകതകളും അത് മറ്റ് പല അസുഖങ്ങളും അവർക്കുണ്ടാകും. അപ്പൊ

0: എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്കിന്ന് ത്വക്ക് രോഗം ഉണ്ടാവുമ്പോൾ അത് തൊലിപ്പുറത്ത് മാത്രമായിട്ട് വരുന്ന ഒരു അസുഖമല്ല, അത് പലപ്പോഴും ചില ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടുവരാം,
1: മറ്റുള്ള അസുഖങ്ങൾ
0: കൊണ്ടുവരാം, പിന്നെ വയറ്റിലുള്ള അസുഖങ്ങൾ കൊണ്ടുപോലും തൊലിപ്പുറത്ത് ചില അസുഖങ്ങൾ വരാറുണ്ട്. പിന്നെ മാനസിക സംഘർഷങ്ങള്, പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങള്, വ്യായാമമില്ലായ്മ, ഇതൊക്കെ നമ്മുടെ സ്കിന്നിലെ അതിന്റെ ചില രൂപമാറ്റങ്ങൾ സ്കിന്നിന് വരാവുന്നതാണ് ഇതൊക്കെ കൊണ്ട് തന്നെ. അതുകൊണ്ട് കൂടി തന്നെ നമ്മൾ ഹോമിയോ ഡോക്ടറെ ആ രീതിയിലെല്ലാം ചോദിച്ച് നമ്മൾ എന്താ പറയുക, തല മുതൽ കാല് വരെ അങ്ങനെയാണ് പറയുക, ഹെഡ് ടു ഫുട്ട് അതുപോലെയുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിനാണ്
1: പ്രാധാന്യം
0: കൊടുക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചികിത്സിക്കുമ്പോൾ ശരിക്കും അത് ഹോമിയോ ചികിത്സയിൽ ബോധപ്പെട്ട ഒരാൾക്ക് ഞാനിത് പറയുന്നത് ശരിക്കും മനസ്സിലാവും. കാരണം അവർക്ക് ആ ഒരു എന്താ പറയുക, വയറ്റിലുള്ള ബുദ്ധിമുട്ടായാലും മറ്റ് പലപ്പോഴും ആർത്തവ സംബന്ധമായ തകരാറുകൾ അതുള്ളവർക്കും അങ്ങനെ പല സ്കിൻ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അത് ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടാണ്, അത് ശരിയാവും, അങ്ങനെ വയറ്റിലുള്ള ബുദ്ധിമുട്ടുകൾ ശരിയാവും, അങ്ങനെയൊക്കെ ശരിയായി ശരിയായിട്ടാണ് പിന്നെ ഈ ചർമ്മരോഗവും കൂടെ സുഖപ്പെട്ട് പൂർണ്ണമായൊരു ശമനത്തിലേക്ക് രോഗി എത്തുകയാണ് ചെയ്യുന്നത്.
1: ഇതിന് വേണമെങ്കിൽ രക്തപരിശോധനയുടെ ആവശ്യം ഉണ്ടെങ്കിൽ
0: അതൊക്കെ രക്തപരിശോധനയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഇതൊരു പടിപടിയായിട്ടുള്ള ഒരു ചികിത്സയായിരിക്കും. ഒരു സിറ്റിംഗ് കൊണ്ട് ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചതുകൊണ്ട് ഉടനെ
1: പൂർണ്ണമായി
0: കുറച്ച് സമയമെടുക്കും. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമല്ല. പലപ്പോഴും നമ്മളെ തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമായ എപ്പിഡെർമിസ് 28 മുതൽ 42 ദിവസം കഴിയുമ്പോഴാണ് അതൊന്ന് ഇതായിട്ട് വരിക. എപ്പോഴും അത് റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഇതാണ് എപ്പിഡെർമിസ്. അപ്പോൾ എപ്പിഡെർമിസ് മാറി വരാൻ തന്നെ ഇത്രയും സമയമെടുക്കും. അപ്പം നമ്മളൊരു പലപ്പോഴും ഒരു ചർമ്മരോഗം ചികിത്സിക്കുന്ന സമയത്ത് മിനിമം ഒരു 2 മാസമെങ്കിലും മെഡിസിൻ എടുക്കുമ്പോഴാണ്
1: അറിയാൻ
0: പറ്റുന്നത് ശരിയായിട്ടുള്ള ഇങ്ങനെയാണ് ചികിത്സ അത് ശരിക്കും കിട്ടുന്ന അപ്പോഴാണ്. ആ സമയം അത് ഡോക്ടർ പറയുന്നത് അനുസരിച്ച് തന്നെ മരുന്ന് കഴിക്കണം. അപ്പോഴാണ് പൂർണ്ണമായുള്ള ഒരു ശമനത്തിലേക്ക് രോഗി എത്താൻ പറ്റുന്നുള്ളൂ.
1: ഇതിപ്പോ പലതരത്തിലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ കാലയളവായിരിക്കും അല്ലെ മാറ്റിയെടുക്കാൻ?
0: അങ്ങനെയാണ്, അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ കാലയളവ് നമ്മൾ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞെന്ന് വെച്ചാൽ സാധാരണ ത്വക്ക് രോഗങ്ങളുടെ ഒരു ഇതാണ്. അപ്പൊ അതിൽ തന്നെ പിന്നെ നമുക്ക് ചില ത്വക്ക് രോഗങ്ങളുണ്ട് പെട്ടെന്ന് ആശ്വാസം കിട്ടണം. പൊതുവായിട്ട് ഈ ചിലപ്പോൾ ചില അലർജി കൊണ്ട് ചൊറിഞ്ഞ് തടിച്ചു വരുന്ന ഒരു അസുഖമുണ്ട്, അർട്ടിക്കേരിയ എന്നാണ് അതിന് പറയുക. അതിങ്ങനെ പെട്ടെന്നാണ് ചൊറിഞ്ഞു തടിച്ചങ്ങ് പൊന്തി അങ്ങ് വരും, കുറച്ച് കഴിയുമ്പോൾ തന്നെ താണ് പോവും അത്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. പിന്നെ അതൊരു
1: ഹിസ്റ്റമിൻ,
0: വേഗം തന്നെ അതിന് ശമനം കിട്ടണം. അതും പലപ്പോഴും ഒരു അറിവില്ലായ്മയാണ് ആൾക്കാർക്ക്, അത് ഹോമിയോപ്പതിയിൽ അങ്ങനെ പറ്റൂല എന്നുള്ള ചില തോന്നലുണ്ട് ഇത്ര പെട്ടെന്ന്. പക്ഷെ വളരെ സുഖമായിട്ട് മാറ്റാൻ പറ്റുന്ന ഇതാണ് അത്തരം അസുഖങ്ങളും. അപ്പോൾ മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചില ത്വക്ക് രോഗങ്ങൾ ഇപ്പം സാധാരണയായിട്ട് കാണപ്പെടുന്ന ത്വക്ക് രോഗങ്ങളുണ്ട്, എക്സിമ, ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ്, പിന്നെ റിംഗ് വേം, അങ്ങനെ സാധാരണയായിട്ടുള്ള ഈ പല അസുഖങ്ങൾക്കും നമ്മൾ മരുന്ന് നിർണ്ണയിക്കുന്ന സമയത്ത് പിന്നെ ഏത് തരം ത്വക്ക് രോഗമാണെന്നുള്ളത്, പിന്നെ എത്ര കാലമായിട്ട് ഒരാളത് അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ മറ്റ് ചികിത്സകൾ എത്ര കാലം അയാൾ ചെയ്തു എന്നുള്ള കാര്യം, പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തിയുടെ മാനസികമായ പ്രത്യേകതകൾ, ശാരീരികമായ പ്രത്യേകതകൾ, പിന്നെ അവരുടെ ജീവിത സാഹചര്യം, പ്രത്യേകിച്ച് പോഷകാഹാരക്കുറവുകൾ, അത് വളരെ പ്രധാനമാണ്. പോഷകാഹാരവും ചർമ്മത്തിന് ഏറ്റവും അനിവാര്യമാണ്, നല്ല ഒരു ഭക്ഷണ രീതി. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ രോഗത്തിനും എത്ര കാലം മരുന്ന് കഴിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പിന്നെ ഈ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർക്ക് നമ്മൾ സാധാരണ പറയില്ലേ കുട്ടികൾക്ക് പെട്ടെന്ന് ഫലിക്കും എന്ന് പറയുന്നുണ്ടല്ലോ ഹോമിയോ മരുന്നുകൾ, അതുപോലെ തന്നെയാണ് ചില ആൾക്കാരുടെ എന്തുകൊണ്ടാന്ന് അറിയില്ല, ദേഹപ്രകൃതിക്ക് അനുസരിച്ചിട്ട് ചിലവർക്ക് ഒരു 2 മാസം കഴിക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഫുള്ള് ചിലപ്പോൾ കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുണ്ടാവും അത്. പക്ഷെ ചില ആൾക്കാർക്ക് നമ്മൾ 5-6 മാസം കഴിഞ്ഞിട്ടും എല്ലാം ആകുമ്പോഴാണ് ഇത് പൂർണ്ണ ശമനം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ആ ഒരു ക്ഷമയോടെ കഴിക്കണം എന്നുള്ളതാണ് ഉള്ളത്.
1: പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ചർമ്മരോഗങ്ങൾക്ക് ഹോമിയോ മരുന്നുകൾ കഴിക്കുമ്പോൾ കൂടുതലാകാറുണ്ട്, ആ സിറ്റുവേഷൻ ഒന്നുകൂടെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ശരിക്കും അങ്ങനെ സംഭവിക്കാറുണ്ടോ?
0: അങ്ങനെയുണ്ട്, അത് പൊതുവെ പറയുന്ന ഒരു ഇതാണ്. അതിലും ഒരു പ്രത്യേകത ഓരോ വ്യക്തി അനുസരിച്ചിട്ട് തന്നെയാണ് ആ ഇത് കൂടുതലായിട്ട് വരുന്നത്. ഹോമിയോപ്പതി അഗ്രവേഷൻ എല്ലാവരിലും അങ്ങനെ കാണുന്നില്ല, പക്ഷെ ചിലർക്ക് അത് വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഈ കൂടി വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്കൊരു ഗുണമുള്ളത് എന്തെന്ന് വെച്ചാല് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ അത് അങ്ങനെ തീരെ അങ്ങനെ കൂടിയൊരവസ്ഥയിൽ തന്നെ നിൽക്കാറൊന്നുമില്ല. പക്ഷെ ചില ആളുകൾക്ക് ഇത് സഹിക്കാനുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പോലും ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ആന്റിഡോട്ട് ചെയ്യാൻ തരക്കത്തിലുള്ള മരുന്നുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുത്ത് അതിനെ കുറക്കാൻ സാധിക്കും. അങ്ങനെയുണ്ട്. അപ്പൊ അതാണ് ഹോമിയോപ്പതിക്ക് അഗ്രവേഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ
1: ഈ തെറ്റായൊരു ധാരണയാണല്ലേ, ഇത് കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാതിരിക്കും.
0: അതാണ്, അത് തെറ്റായ ധാരണയാണ്. പിന്നെ വെച്ചാല് ഇപ്പോഴെന്നല്ല, പൊതുവെ അങ്ങനെയുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ഈ ത്വക്ക് രോഗ ചികിത്സയിൽ ഇപ്പോ പൊതുവെ നമ്മള് ഹോമിയോ ഡോക്ടർമാരെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ഹോമിയോപ്പതിയിലും ഡോസേജസ് ഉണ്ട്. പിന്നെ ഒരു മരുന്നിന്റെ വീര്യം, പല തരത്തിലെ വീര്യം ഉണ്ട്. അപ്പൊ ആ വീര്യം കുറഞ്ഞ അളവിലുള്ള മരുന്നുകൾ കൊടുത്തു തുടങ്ങും നമ്മൾ. അപ്പം തുടങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആദ്യം തന്നെ നിങ്ങൾക്ക് മരുന്ന് തന്നു കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു വീര്യത്തിൽ ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ചിലവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ ഇങ്ങനെ സ്റ്റേബിളായി നിൽക്കും, അപ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പൊ കുറച്ചുകൂടെ കൂടിയ ഒരു വീര്യം കുറച്ചു കൂടിയത് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചു കൂടിയതാവുമ്പോൾ അത്ര വലിയ അഗ്രവേഷനൊന്നും ഇല്ലാതെ അതിൽ ചെറിയ മാറ്റം കണ്ടു തുടങ്ങും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ ആ ട്രീറ്റ്മെന്റ് കൊണ്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ അത് നല്ല ഒരു നോർമലായിട്ട് അവർക്ക് ആ അസുഖം മാറി വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഡോസ് ചിലപ്പോൾ കൂടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അധികം അഗ്രവേഷനായിട്ട് വരുന്നത് ആൾക്കാർക്ക്. പിന്നെ ഈ വ്യക്തിയുടെ പ്രത്യേകതയുണ്ട്, ചിലപ്പോൾ ചെറിയ ഡോസ് പോലും ഭയങ്കരമായിട്ട് കൂട്ടുന്ന ആൾക്കാരും ഉണ്ട്,
1: അത്
0: താങ്ങാനാവാത്തവരുണ്ട്. അതുപോലെ നിങ്ങൾ പിന്നെ ഒരു പ്രത്യേകതയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഇല്ല ഈ ത്വക്ക് രോഗം എന്ന് പറഞ്ഞാൽ ഇനി ഹോമിയോയിൽ വന്ന് എല്ലാം കൂടും എന്ന് പറയേണ്ടതൊന്നുമില്ല. ചില രോഗങ്ങളാണ്
1: ചില ആളുകൾക്കും
0: അങ്ങനെ മാത്രമാണ് ഈ കൂടുതലായിട്ട് വരുന്നത്.
1: സാധാരണയായി കണ്ടുവരുന്ന ചർമ്മ രോഗങ്ങളിൽ ഒന്നാണല്ലോ ഈ പൂപ്പൽ രോഗങ്ങൾ, ചുണങ്ങൊക്കെ അതിൽ പെടും അല്ലേ?
0: അതെ അതെ അതെ.
1: അത് എങ്ങനെയൊക്കെ ആയിരിക്കാം വരുന്നത്?
0: വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന രോഗം തന്നെയാണ് പൂപ്പൽ രോഗങ്ങൾ, ഫംഗൽ ഇൻഫെക്ഷൻസ്. അത് സ്കിന്നിനെ ബാധിക്കുന്നത് പല തരത്തിലാണ്. സ്കിന്നിനെ ബാധിക്കുന്നുണ്ട്, ഹെയറിനെ ബാധിക്കുന്നുണ്ട്, പിന്നെ നഖങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ മൂന്ന് തരത്തിൽ ബാധിക്കുന്നുണ്ട്. അപ്പോഴേ ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് സാധാരണയായി കാണുന്നതാണ് ടീനിയ വെർസിക്കുലർ എന്ന് പറയുന്നത്. ട്രീനിയ വെർസിക്കുലർ എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഈ പൊടുതല, പിന്നെ വെള്ള കുത്തുകൾ കുട്ടികളുടെ എല്ലാം മുഖത്ത് കാണും, വലിയ ആൾക്കാരുടെ മുഖത്തും ഉണ്ടാവാറുണ്ട് വെള്ള കുത്തുകൾ കാണും. അപ്പോഴേ പൊതുവെ എല്ലാവരും എന്താ പറയാന്ന് വെച്ചാല് ഭക്ഷണം ശരിക്കും പോഷകാഹാര കുറവ് കൊണ്ടാണ് ഇത് വന്നതെന്നാണ് ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല ഡോക്ടറെ, അങ്ങനെയാണ് അവർ പറയാ. പക്ഷെ അത് ശരിയല്ല എന്നല്ല, അതിന് കാര്യമുണ്ട്. കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഫംഗൽ ബാധ സ്കിന്നിന് വരുന്നത് പലപ്പോഴും നമുക്കൊരു ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴ് തന്നെയാണ് ഫംഗസ് ബാധിക്കുന്നത്. അപ്പൊ ഈ ഫംഗസ് ബാധിക്കുന്നതിന് കാരണം ഇമ്മ്യൂണിറ്റി കുറയുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതൊരു മാൽന്യൂട്രിഷൻ അതിനകത്ത് ഉണ്ട്, പോഷകാഹാരക്കുറവ് ഉണ്ടെന്ന് പറയാം. അത് കഴിച്ചതുകൊണ്ട് മാത്രം പക്ഷെ ഇത് മാറില്ല. ഫംഗൽ ഇൻഫെക്ഷൻ മാറണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ മരുന്നുകൾ തന്നെ വേണം അതിന്. ഇപ്പം ഈ കൊടുതലെന്ന് പറഞ്ഞാൽ നമ്മളെ ചെസ്റ്റ് ഏരിയ, മുഖത്ത്, ബാക്കിൽ ഒക്കെയാണ് ടീനിയ വെർസിക്കുലർ എന്ന് പറയുന്ന ഈ പൊടുതല കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ വരുന്നതാണ് ഈ ഫംഗൽ ബാധ മുടീനെ ബാധിക്കുന്നതാണ് ടീനിയ ക്യാപിറ്റിസ് ഉള്ള അസുഖമാണ്. അതെന്ന് വെച്ചാൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോവുക, അവിടെ ഒരു ബോൾഡ്നെസ് പോലെ ചെറിയ ചെറിയ വട്ടങ്ങൾ തലയിലുണ്ടാവും. വളരെയധികം ഹോമിയോ മരുന്നുകൾ ഫലപ്രദമായിട്ട് അസുഖമാണ് ടീനിയ ക്യാപിറ്റിസ്. വേറെ ഒരു ഇതിനും പോകേണ്ട ആവശ്യമില്ല. ഹോമിയോ മരുന്നുകൾ ശരിയായിട്ട് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് മാറി മുടി ആ ഭാഗത്ത് വളർന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന പൂപ്പൽ ബാധകളെല്ലാം പകരും, നന്നായിട്ട് പകരുന്ന അസുഖങ്ങളാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മള് ഈ മുടിയിൽ പ്രത്യേകിച്ച് ചീപ്പ് ഉണ്ടല്ലോ,
1: ഒരാൾ ഉപയോഗിച്ച
0: ചീപ്പ് ഉപയോഗിക്കാൻ പാടില്ല, തോർത്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ട് ഹെൽമെറ്റ് മാറി വെച്ച് ഉപയോഗിച്ചവർക്ക് പോലും ഇങ്ങനെ പകർന്നിട്ട് വന്നിട്ട് ഉണ്ട് ഹെയറിൽ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അത് ടീനിയ ക്യാപിറ്റിസ്. പിന്നെ അതുപോലെയാണ് ടീനിയ കോർപോറിസ്. ടീനിയ കോർപോറിസ് എന്ന് പറയുന്നതാണ് ഈ ശരിക്കും നമ്മളിപ്പം നാട്ടിലെല്ലാവരും പറയുന്ന വട്ടച്ചൊറി. അത് വളരെ കോമൺ ആണ്, പലപ്പോഴും പലരും അത് പറയാൻ മടിക്കുന്ന ഒരു അസുഖമായിട്ടാണ് ഈ വട്ടച്ചോറി ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് മറ്റ് നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ അത് പടർന്ന് മറ്റു ഭാഗങ്ങളിലേക്കും എല്ലാം വന്നു കഴിയുമ്പോഴാണ് ആൾക്കാർ ഡോക്ടറെ കാണാൻ തുടങ്ങുക. അപ്പൊ മറ്റ് പല ചികിത്സാ വിഭാഗങ്ങളിലൊക്കെ പോയി എല്ലാം ഇത് ചെയ്ത്.
1: റിംഗ് വേം എന്ന് പറയുമ്പോ ഇതിന് സത്യത്തിലെ വിരകളുമായിട്ട് യാതൊരു ബന്ധവും
0: ഇല്ല.
1: അത് പറയുമ്പോഴും
0: അതിനൊരു ഇതുമില്ല, അത് ഫംഗൽ ഇൻഫെക്ഷൻ
1: ആണ്.
0: അപ്പൊ അതിന്റെ ആ ഒരു എപ്പിയറൻസ് വെച്ചിട്ടാണ് അതിന് ആ ഒരു പേര് വരുന്നത്. വട്ടത്തില് വന്നിട്ടൊരു വേമിന്റെ പോലെയുള്ള ഒരു ഇത് അതങ്ങനെ പറയുന്നത്, വട്ടച്ചൊറി എന്ന ശരിക്കും അസുഖം. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് പലപ്പോഴും എന്തെന്ന് വെച്ചാല് ഒന്നുകിൽ പരസ്യങ്ങളിൽ കണ്ട ചില ഓയിൻമെന്റുകൾ എടുത്ത് തേച്ച് തേച്ച് തേച്ച് അതിനെ ഒരു രീതിയിൽ പോവും. മറ്റു ചിലര് ഡോക്ടർമാരാരെയും കണ്ടിട്ടുണ്ടാവും, അപ്പൊ അത് എപ്പോഴോ കണ്ടതായിരിക്കും. അപ്പൊ അന്നൊരു കുറവ് കിട്ടി, പിന്നെ ഇങ്ങനെ വർഷങ്ങളോളം അതിങ്ങനെ ആ ഓയിൻമെന്റ്
1: പിന്നെയും
0: വഷളായി അത് വല്ലാതെ എന്താ പറയാ ശരീരം മുഴുവനായിട്ടുള്ള കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എപ്പോഴാണ് ഇത് ആൾക്കാര് വരുന്നത്. അപ്പോ എന്ന് വെച്ചാല് നമുക്ക് നല്ല ചികിത്സയാണ് ഹോമിയോ ചികിത്സ ഇതിന് വട്ടച്ചുറിക്കുള്ളത്. അപ്പം വളരെ നന്നായിട്ട് നമ്മൾ ആ ഡോക്ടർ പറയുന്ന കാലയളവില് ഡോക്ടർ പറയുന്ന രീതിയിൽ തന്നെ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് തന്നെ മുഴുവനായിട്ട് ഈ ഒരുപാട് കൂടിയിട്ടുള്ള വട്ടച്ചോറി തന്നെ ഒരു 6 മാസം കൊണ്ട് പൂർണ്ണമായി മാറ്റാൻ സാധിക്കാറുണ്ട്. പിന്നെ അതും പടരും, വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു അസുഖമാണ്. അതും പടർന്ന് കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് പിന്നെ ഹൈജീനിക് ആയിരിക്കണം. അതായത് അവർ തോർത്ത് സോപ്പ് ഇതൊക്കെ അവര് വേറെ തന്നെ ഉപയോഗിക്കുക, അല്ലാതെ കൂടി കലർന്ന് ഡ്രസ് മാറ്റി ഇടുക അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കണം.
1: ഈ മഴക്കാലത്ത് ഈ പാദങ്ങൾക്കിടയിൽ, അതായത് വിരലുകൾക്കിടയിലൊക്കെ അല്ലെ കണ്ടുവരുന്ന ഒരു ചർമ്മ പ്രശ്നമാണ് വളങ്കടി, പിന്നെ പാദങ്ങൾ വിണ്ട് കീറുക എന്നിവയ്ക്കൊക്കെ ഈ ചികിത്സ ഫലപ്രദമാണോ?
0: വളരെ ഫലപ്രദമായ ചികിത്സയാണ് ഹോമിയോപ്പതിയിലുള്ളത്. പിന്നെ വളങ്കടിയും ഈ പറയുന്ന ഫംഗൽ ബാധയിൽ, അതായത് പൂപ്പൽ ബാധയിൽപ്പെട്ട ഒരു ത്വക്ക് രോഗം തന്നെയാണ്. ടീനിയ പെഡിസ് എന്നാണ് അതിന് പറയുന്നത്. നഖങ്ങൾക്ക് ഇടയിലും പാദങ്ങളുടെ അടിവഭാഗത്തും ആയിട്ടാണ് പൊതുവേ ഈ ടീനിയ പെഡിസ് കാണുന്നത്. അപ്പോഴേ നമ്മൾ അധികവും മിക്കവാറും മഴക്കാലത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അത് അവിടെ എപ്പോഴും നനവ് ഉണ്ടാവുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് വളങ്കടി ഉണ്ടാവുന്നത്. അപ്പോഴേ ഇതിന് പിന്നെ എന്താ പറയുക, പൂർണ്ണമായിട്ട് തന്നെ സുഖപ്പെടുന്ന രീതിയിലുള്ള മരുന്നുകൾ തന്നെയാണ് ഹോമിയോ മരുന്നുകളാണ്. ഇപ്പം ഇതിലിപ്പം ഞാൻ പറയുന്ന പോലെ 6 മാസം അങ്ങനെയൊന്നും കഴിക്കേണ്ട ആവശ്യമൊന്നും വളങ്കടിയുടെ കാര്യത്തിലൊന്നും വരുന്നില്ല. നമുക്ക് പിന്നെ അപ്പൊ തന്നെ ഒരു കുറച്ച് ആദ്യം വന്ന് കാണുമ്പോ തന്നെ
1: പെട്ടെന്ന്
0: തന്നെ മാറ്റാൻ പറ്റുന്നതാണ് വളങ്കടി.
1: അസഹനീയമായ ചൊറിച്ചൽ ഉണ്ടാവും,
0: ചൊറിച്ചൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ലേപനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹോമിയോപ്പതിയുടെ തന്നെ ഓയിൻമെന്റുകൾ ഉണ്ട്, അത് കൂടെ കൊടുത്തു കഴിഞ്ഞാല് വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ
1: നഖങ്ങളിലേക്കും വ്യാപിക്കും.
0: നഖങ്ങളിലേക്കും വ്യാപിക്കും, കറുത്ത രീതിയിലുള്ള നഖങ്ങള്, കുഴിനഖം, കുഴിനഖമുണ്ട്. കുഴിനഖത്തിന് എന്ന് വെച്ചാല് നഖത്തിന് ചുറ്റുമുള്ള
1: ഒരു നീർവീക്കം,
0: ആ നീർവീക്കമാണ് വരുന്നത്. ഇത് എന്ന് വെച്ചാൽ നഖങ്ങൾക്ക് തന്നെ ബാധിച്ച് നഖങ്ങളുടെ നിറം മാറാറുണ്ട്. ഒരു ഫംഗസ് ബാധ നഖങ്ങളിൽ ഉണ്ടാകുന്ന,
1: സ്കിന്നിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണോ?
0: അത് കുറച്ചും കൂടെ സമയമെടുക്കും, മാറുന്നതിന് കുറച്ച് സമയമെടുക്കും ഈ
1: നഖങ്ങളിലേക്ക് വ്യാപിക്കും.
0: കാരണം എന്ന് വെച്ചാൽ നഖങ്ങള് കുറച്ചുകൂടെ സമയമെടുക്കും വലുതായി. ശരിക്കും ആ ബാധിച്ച നഖം വളർന്ന് പൊട്ടി പോയതിന് ശേഷമാണ് പിന്നെ വരുന്ന നഖമായിരിക്കും ശരിയായിട്ട് വരിക. അപ്പൊ അത്രയും സമയത്തേക്ക് നമ്മൾ ക്ഷമിച്ച് മരുന്ന് കഴിക്കുമ്പോൾ നല്ല നഖം അവിടെ വരുന്നതാണ്.
1: ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ അർട്ടിക്കേറിയ എന്ന ഒരു അസുഖത്തെ കുറിച്ച്, ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ ചർമ്മ രോഗം വരുന്നത്?
0: അർട്ടിക്കേറിയ ഒരു അലർജിക് സ്കിൻ ഡിസീസ് ആണ്. അലർജി എന്ന് പറയുമ്പോൾ നമുക്ക് പല തരം വസ്തുക്കളോടോ ഭക്ഷണ പദാർത്ഥങ്ങളോട്, മരുന്നുകളോട്, കാലാവസ്ഥാ വ്യതിയാനങ്ങളോട്, പിന്നെ ചിലർക്ക് ഈ പൂമ്പൊടികള്, ചില സമയങ്ങളിൽ ചില പൂക്കൾ വിരിയുമ്പോൾ അങ്ങനെയുള്ള പൊടികൾ, അങ്ങനെ ചില മരങ്ങളുടെ അടിയിൽ, ഇപ്പൊ ചേറുമരത്തിന്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പല തരത്തില് നമ്മള് ആ പെട്ടെന്ന് അപ്പൊ തന്നെ ശരീരം അതിനോട് സെൻസിറ്റീവ് ആവുകയാണ്. ആ ഒരു അങ്ങനെ ഉടനെ ശരീരം റിയാക്ട് ചെയ്യാണ്. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്നാണ് വരിക. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വളരെ ഇതായിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇത് ചൊറിഞ്ഞ് തടിച്ച് അങ്ങ് വരും. തടിച്ച് വരും, അത് ഓരോ ഏരിയകളിലല്ല വരും. ചിലർക്ക് ഓരോ ചില ഏരിയകളിലാണ്, പക്ഷെ ചിലർക്കും ഏകമാസകാലം തലയിലും പിന്നെ മുഖത്തും പിന്നെ നാക്കും ചുണ്ടും ഒക്കെ ഇതായിട്ട് വരുന്ന ആൾക്കാർ വരെയുണ്ട്. പിന്നെ അപ്പോൾ അത് ഒരു ഹിസ്റ്റമിൻ റിലീസ് കൂടുന്നതാണ്, ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് നമ്മുടെ ശരീരത്തിന്. പിന്നെ ഈ
1: അത് ഏത് പ്രായക്കാരിലും
0: കാണാറുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ 70 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ വരെ വരാറുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ അസുഖം വന്നത്.
1: പറയാൻ പറ്റില്ല.
0: ഇപ്പോഴ് അലർജി ടെസ്റ്റുകൾ ഉണ്ട്, അത് ചെയ്യുകയാണെങ്കിൽ
1: സമയത്ത് അവർക്ക് അറിയില്ലല്ലോ.
0: അല്ലെങ്കിൽ ഇതിൽ ചെയ്താൽ തന്നെ നമ്മള് അലർജി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് അലർജികൾ ഉള്ളതായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പൊ എന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിയുമ്പം ഇത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യേണ്ട അസുഖം തന്നെയാണ്. അത് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന അസുഖമല്ല. അപ്പൊ തന്നെ ഡോക്ടറെ കാണിക്കണം. അലർജിയുടെ ആ ഒരു ബുദ്ധിമുട്ട് അപ്പൊ തന്നെ ഇല്ലാതാക്കുക തന്നെയാണ് വേണ്ടത്. ഏത് വിഭാഗത്തിലായാലും അതിന്റെ ചികിത്സ പെട്ടെന്ന് തേടി അത് വേഗം തന്നെ കുറക്കണം. അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല. അത് പെട്ടെന്ന് തന്നെ ആ ഒരു അട്ടിക്കേരിയ കുറയുകയും ചെയ്യും. അത് മാത്രമല്ല, ഹോമിയോപ്പതിയുടെ പ്രത്യേകതയായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് അത് വരുന്നതിനുള്ള ഒരു സാധ്യത കൂടി ഹോമിയോ മരുന്ന് കഴിക്കുന്നതോടുകൂടി
1: ഇല്ലാതാവുകയാണ്.
0: മറ്റ് പല വിഭാഗങ്ങളിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഒരുപാട് പേര് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പം നേരിട്ട് ആദ്യം തന്നെ വരികയാണെങ്കിൽ അവരെ

0: പിന്നെ അതോടെ തന്നെ പിന്നെ അങ്ങനെ ഒരു അലർജി ഉണ്ടാവാറില്ല. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. വളരെ ഫലപ്രാപ്തിയുള്ള ഒരു പൂർണ്ണ ശമനം കിട്ടുന്ന ഒരു അസുഖം തന്നെയാണ് അർട്ടിക്കേരിയ ഹോമിയോപ്പതിയിൽ. ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട വേറൊരു അലർജി റിയാക്ഷനും കൂടിയുണ്ട്, ഡെർമോഗ്രാഫിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഡെർമോഗ്രാഫിസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കുട്ടീന്റെ കൈ മുറുക്ക പിടിക്കുകയാണെങ്കിൽ ആ മുറുകി ആ സ്ഥലത്ത് തടിച്ചു വരും. അതുപോലെ നമുക്ക് കൊതുക് കടിച്ച് നമ്മൾ ചൊറിഞ്ഞു എന്ന് വെച്ചാൽ ചൊറിഞ്ഞ പാടുകളിലൂടെ തടിച്ചു വരും, അവിടെ അങ്ങനെ ഉണ്ടാവും. അതുപോലെ അടി കിട്ടിയാല് അവിടെ തടിച്ചു വരും, വാച്ച് മുറുക്കി കെട്ടിയാല് അവിടെ തടിച്ചു വരും.
1: അതും ഒരു തരം അലർജി തന്നെയാണ്.
0: അതിനാണ് ഡെർമോഗ്രാഫിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അസുഖം, അതും നമ്മള് ഇതുപോലെ തന്നെ ഈ അർട്ടിക്കേരിയയുടെ കൂടെ തന്നെ ചികിത്സിക്കുന്ന ഒരു അസുഖമാണ്. പൊതുവേ അർട്ടിക്കേരിയ ഉള്ള ഒരാൾക്ക് ഡെർമോഗ്രാഫിസം ഒന്നിച്ച് തന്നെ കാണാറുണ്ട്. പൂർണ്ണമായ ശമനം കിട്ടുന്ന ഒരു അസുഖം തന്നെയാണ് ഡെർമോഗ്രാഫിസം. ഡെർമോഗ്രാഫിസത്തിന് കുറച്ചുകൂടെ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണമാവുന്നുണ്ട്. പലപ്പോഴും ആ ഒരു ഏജിലാണ് ഹോർമോൺ ലെവലില് വ്യത്യാസം വരുന്ന സമയങ്ങളുണ്ടല്ലോ. ഇപ്പം പെൺകുട്ടികളുടെ പ്രായത്തിലായാലും ആൺകുട്ടികളുടേതായാലും ആ ഒരു പ്രായത്തിലെല്ലാം കൂടുതലായിട്ട് ഡെർമോഗ്രാഫിസം കണ്ടുവരുന്നത്.
1: ഇതിനെക്കൊണ്ട് വേറെന്തെങ്കിലും തരത്തിലേക്ക് പോകുന്നുണ്ടോ?
0: അർട്ടിക്കേരിയയും ഡെർമോഗ്രാഫിസും വളരെ സീരിയസ് ആവുന്നില്ലെങ്കിൽ ചിലപ്പോ ഒരു രാത്രിയിൽ ഇപ്പൊ വന്നു എന്ന് വെച്ചാൽ അത് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ അമർന്നങ്ങ് പോകും. ആ ഡെർമോഗ്രാഫിസും ശരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും മറ്റു തരത്തിൽ ഉണ്ടാക്കുന്നില്ല. കാരണം അതെങ്ങനെ വന്നു അതെങ്ങനെ അമർന്നങ്ങ് പോകും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത് ചിലത് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും. ഇപ്പൊ വാച്ച് വളയൊന്നിട്ട് കഴിഞ്ഞാൽ ഉടനെ അവിടെ പൊങ്ങി വരിക, പിന്നെ വെറുതെ ഒന്ന് കൈയാരെങ്കിലും പിടിച്ചാൽ മതി അപ്പോഴത്തേക്കും പൊന്തി വരിക, അപ്പോഴും അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതാണ്. അപ്പൊ ഇതിനെയൊക്കെ പൂർണ്ണമായും ഭേദമാക്കാനും പിന്നീട് ഇപ്പം പല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേ വരുന്ന അലർജി ആണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. ചിലവർക്ക് കറക്റ്റ് മനസ്സിലാവും, തോടിലെ മീനുകൾ കഴിച്ചു അതുകൊണ്ടാ വന്നത്, മുട്ട കഴിച്ചു, ഇറച്ചി കഴിച്ചു, അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇപ്പൊ ഈ ചികിത്സാ കാലയളവുകളിൽ അത്തരം ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും, ഒഴിവാക്കി. പിന്നെ നമ്മൾ ഡോക്ടർ പറയുന്ന ആ രീതിയിൽ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ പിന്നീട് അത്തരം ഭക്ഷണങ്ങൾ കഴിക്കാനും അവരെ പ്രാപ്തരാക്കാൻ നമ്മുടെ ചികിത്സ കൊണ്ട് പറ്റുന്നുണ്ട്.
1: അതുപോലെ തന്നെ ഈ മുഖത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്ന വെളുത്തതും കറുത്തതുമായ പാടുകൾ ഉണ്ടല്ലോ ഡോക്ടറെ, അതിനെത്രമാത്രം ഈ ഹോമിയോ ചികിത്സ ഗുണം ചെയ്യുന്നുണ്ട്?
0: അത് പിന്നെ വളരെ സങ്കീർണമായൊരു വിഷയമാണത്. സ്കിന്നില് വളരെ വലിയൊരു അസുഖമൊന്നും അല്ല ഈ പാടുകൾ വരുന്നത്. പക്ഷെ വെളുത്ത പാടുകൾ വരുന്ന വിറ്റിലിഗോ എന്ന് പറയുന്ന വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന ആ അസുഖം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ചിലവർക്ക് ചെറിയ ഭാഗത്ത് തുടങ്ങി മൊത്തമായ രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇതിന് നല്ല ചികിത്സയുണ്ട്, വെള്ളപ്പാണ്ടിന് നല്ല ചികിത്സയുണ്ട്. അത് നമ്മൾ ശരിക്കും എന്ന് വെച്ചാൽ അതിനായിട്ടുള്ള ചികിത്സയല്ല, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതും നമ്മളെ ഒരു വ്യക്തിയാധിഷ്ഠിതമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് വളരെ ഗുണം ചെയ്യാറുണ്ട്. അതിലൂടെയാണ് അത് ക്ഷമിച്ച് കഴിക്കുന്നവർക്കാണ് അത് നല്ല ഗുണം
1: കിട്ടുന്നത്. കാലതാമസം
0: എടുക്കും, കാലതാമസം പിടിക്കും. അപ്പോഴത് കഴിക്കുകയാണെങ്കിൽ ശരിക്കും പൂർണ്ണമായിട്ട് തന്നെ വെള്ളപ്പാണ്ട് ഭേദമാക്കാൻ ഹോമിയോപ്പതിയിലൂടെ പറ്റും. പിന്നെ എന്ന് പറയുന്നതാണ് കറുത്ത പാടുകൾ. അതാണ് ഇപ്പൊ ഒരു പല സ്ത്രീകളെയും പുരുഷന്മാരിലും ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. ഹോർമോൺ വ്യതിയാനങ്ങളാണ് മെയിൻ കാരണം. സ്ത്രീകളിൽ പ്രത്യേകിച്ച് ആർത്തവം നിലക്കുന്നതിനോടനുബന്ധിച്ചിട്ടാണ് പൊതുവെ ഈ പാടുകൾ പ്രത്യക്ഷപ്പെടുക. അപ്പൊ ചെറിയ രീതിയിലുള്ള പാടുകളും ഉണ്ട്, വലുതായിട്ട് വരുന്നതുണ്ട്. ചെറിയ രീതിയിലുള്ള പാടുകളൊക്കെ പലപ്പോഴും ആ ഒരു ഹോർമോൺ വ്യതിയാനങ്ങൾ മാറിയ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് തനിയെ കുറഞ്ഞു വരുന്നത് കാണാറുണ്ട്. പക്ഷെ ഈ ചിലവരുടെ മുഖത്ത് നിറച്ചും ഉണ്ടായിട്ട് വരുന്ന പാടുകൾ ഇപ്പോഴും കൂടുതലായിട്ട് കാണുന്നുണ്ട്. സൂര്യരശ്മി ഏറ്റിട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കൂടാതെ നമ്മളൊരു വ്യക്തിയുടെ പ്രത്യേകതകൾ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ഈ വന്ന കരിമങ്കല്യം എന്ന് പറയുന്ന മെലാസ്മ വളരെ നന്നായിട്ട് മാറുകയും എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് പെട്ടെന്ന് മാറുമെന്ന് പറയുന്നില്ല, കാരണം അതിന് എന്തായാലും കുറച്ച് സമയമെടുക്കും. അപ്പം പിന്നെ അത് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് അപ്പൊ തന്നെ തടയാൻ പറ്റുന്നുണ്ട്.
1: ഇത് മധ്യവയസ്കരിലാണ് അല്ലെ?
0: മധ്യവയസ്കരിലാണ്, 40 കഴിയുന്ന സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്.
1: ഇതിനെക്കുറിച്ച് പല തെറ്റായ ധാരണകളും വെച്ച് പുലർത്തുന്നുണ്ട്.
0: അതുണ്ട്. അതിലൊന്നും ഒരു
1: കാര്യമില്ല,
0: അതൊരു ഹോർമോണൽ
1: ചേഞ്ചസ്
0: മാത്രമാണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ മാനസിക സംഘർഷങ്ങളും അതും അതൊരു കാരണങ്ങളാണ്, സ്ട്രെസ്ഫുൾ ആയിട്ട്. പിന്നെ പൊതുവേ ആ ഒരു ഏജ് എല്ലാവരും സംബന്ധിച്ചും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏജ് ആയിരിക്കും. മെനോപോസൽ എന്ന് പറയുന്ന വിരാമ സമയത്ത് സ്ത്രീകൾ പ്രത്യേകിച്ച് വളരെ ടെൻസ്ഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു സ്ട്രെസ്സും മറ്റു ജീവിതത്തിലെ സ്ട്രെസ്സും എല്ലാം കൂടി ഉണ്ടാവുമ്പോഴാണ് കൂടുതലായിട്ട് കരിമങ്കല്യം ഉണ്ടാവുന്നത്. പിന്നെ ചെറിയൊരളവിൽ ഈ സൂര്യരശ്മികൾ അതിനൊരു കാരണമാണെന്ന് പറയാം.
1: സാധാരണയായിട്ട് കണ്ടുവരുന്ന അരിമ്പാറ, പാലുണ്ണി, ആണി രോഗങ്ങൾ എന്നീ അസുഖങ്ങൾക്ക് ഈ ചികിത്സ കൊണ്ട് പൂർണ്ണ ശമനം ലഭിക്കുന്നുണ്ടോ?
0: തീർച്ചയായും. വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഇതിപ്പം പലർക്കും വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന അസുഖമാണ് അരിമ്പാറയും പാലുണ്ണി ആണിരോഗം ഇവ. ഈ മൂന്ന് അസുഖങ്ങളും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്, അതാണ് അറിഞ്ഞിരിക്കേണ്ടത്.
1: ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്
0: പകരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ വൈറസുകളാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം ഈ പാലുണ്ണി അറിയാം, സാധാരണ ഒരു വീട്ടിലെ ഒരു കുട്ടിക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും വരുന്നുണ്ടാവും ഈ പാലുണ്ണി. ഓരോരാൾക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം പാലുണ്ണിക്ക് വളരെ നല്ല ചികിത്സയാണ് ഹോമിയോപ്പതിയിലുള്ളത്. കുറച്ചു കാലം ഡോക്ടർ പറയുന്ന കാലത്തോളം കഴിക്കുക. അത് ഓരോ ആളിലെയും പ്രത്യേകത അനുസരിച്ചാണ്. ചിലർക്ക് ഒരു മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് മാറും. ചില ആൾക്കാർക്ക് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, അത് പക്ഷെ മാറാൻ തന്നെ 4-5 മാസങ്ങൾ എടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ കൃത്യമായി മരുന്ന് കഴിക്കുക. മറ്റു പല സിസ്റ്റങ്ങളിലും മരുന്നുണ്ടാവാം, അത് കഴിക്കുന്ന ഓക്കെ. എന്നാലും ഹോമിയോ ചികിത്സയിൽ ശരിക്കും പൂർണ്ണമായിട്ടുള്ള ശമനം തന്നെയാണ് പാലുണ്ണിക്ക് ലഭിക്കുന്നത്. അതുപോലെ അരിമ്പാറ വാട്സ് എന്ന് പറയുന്ന ഗ്രണത്തിൽപ്പെട്ടതാണ് അരിമ്പാറ. കൈ കാലുകളില്, വിരലുകളില്, മുഖത്ത്, മൊളുസ്കം കണ്ടേജിയോസ് എന്നാണ് പാലുണ്ണി ഉണ്ടാക്കുന്ന ഇതിനെ പറയുന്നത്. ആ ഒരു ഇതിൽ പെട്ടൊരു വൈറസ് തന്നെയാണ് അരിമ്പാറ ഉണ്ടാക്കുന്നത്. അതുപോലെ ആണിരോഗത്തിനും ആ വൈറസുകള് കാരണമാണ്.
1: കാണാറുണ്ട് ആണിരോഗം ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാലം മുഴുവനും
0: വരും. പിന്നെ ചെരുപ്പ്,
1: ആണിരോഗം ബാധിച്ച ഒരാള് ഉപയോഗിക്കുന്ന ചെരുപ്പ് മറ്റൊരാള് ഉപയോഗിച്ചു കഴിഞ്ഞാലും
0: ഉണ്ടാവുന്നതാണ്. അതും അതിനൊരു കാരണം തന്നെയാണ് ആ രീതിയിൽ. അപ്പൊ അതാണ് ഇതിനെ ഒന്നിനെ പറ്റിയും പറയാനുള്ളത്. വളരെ നല്ല ചികിത്സയുണ്ട്. ഈ ആണിരോഗത്തിനൊക്കെ വേദന കൊണ്ട് നന്നായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. വേദനയൊക്കെ ശരിക്കും നമ്മള് ആദ്യത്തെ ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വേദന മുഴുവനായിട്ട് മാറ്റാവുന്ന മരുന്നുകളുണ്ട്. വന്ന ആണീനെ വേരോടെ അവിടുന്ന് മാറ്റാന്നുള്ളതാണ് നമ്മുടെ ചികിത്സാ രീതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മരുന്ന് കൊടുത്ത് ആ രോഗി അത് കഴിക്കുമ്പോൾ വേദന കുറയുകയും പിന്നീട് ഈ ആണി മുഴുവനായിട്ട് മാറിപ്പോകുന്നതാണ് കാണുന്നത്.
2: ചർമ്മരോഗ ചികിത്സ ഹോമിയോപ്പതിയിലൂടെ ആന്തൂർ നഗരസഭ ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീന സലീഷുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകലാ ബിജു.
3: FM ഹെൽത്ത് പ്ലസ്, ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.

0: പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം. വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം ഒ എൻ വി കുറുപ്പിന്റെ ആവണിപ്പാടം എന്ന കവിതയിൽ നിന്നും ചില വരികൾ ആലപിക്കുകയാണ് മുഹമ്മദ് സിദാൻ.
1: ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയപ്പോൾ തെളിഞ്ഞു നിന്നു. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയ

നടത്തി കൊണ്ടേ ചുണ്ടുമുറുക്കി ചുവന്നു കൊണ്ടേ ഉടുമുണ്ടുമുട്ടോളവുമേറ്റിക്കൊണ്ടേ കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടികളെ കൂട്ടി നടത്തിക്കൊണ്ടേ ചുണ്ടുമുറുക്കി ചുവന്നു കൊണ്ടേ ഉടുമുണ്ടുമുട്ടോളവുമേറ്റിക്കൊണ്ടേ ഉതിർമണിയൊന്നു കോറിച്ചുകൊണ്ടേ കൈകൾ ഊനാലായത്തിൽ വീശിക്കൊണ്ടേ ചളിവരമ്പത്തൊന്നു വഴുതിക്കൊണ്ടേ ചിലർ മഴവെള്ളച്ചാലുകൾ നീന്തിക്കൊണ്ടേ ഓരോരോ പായാരം തങ്ങൾ ചൊല്ലി ഒരായിരം കിളിയത്തു വന്നു തത്തമ്മയ്ക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ തത്തമ്മയ്ക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ കുഞ്ഞി തത്ത വീശന്നേയിരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു തത്തമ്മയ്ക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ കുഞ്ഞി തത്ത വീശന്നേ

കിട്ടും ബലി, ഇട്ടൊരുവറ്റും തരായില്ല. കാക്കച്ചിക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൈകൊട്ടിയാരും വിളിച്ചില്ല. കർക്കടം വന്നു പോയിട്ടും ബലി, ഇട്ടൊരുവറ്റും തരായില്ല. പുത്തൻ കാലത്തില് വച്ചൊരു പായസ വറ്റുമൊരാളും അറിഞ്ഞില്ല. പുത്തൻ കാലത്തില് വച്ചൊരു പായസ വറ്റുമൊരാളും അറിഞ്ഞില്ല. മന്നക്കിളിപ്പെണ്ണിനുണ്ടൊരു പായാരം മുണ്ടകൻ കൊയ്യാൻ ഇറങ്ങുമ്പോൾ, മുന്നാലെ പിന്നാലെ മാറാതെ കൂടിയിട്ട് കിന്നാരം ചൊല്ലുന്ന മണവാളൻ. എണ്ണപ്പാടത്തിൽ കൊയ്ത്തിനു കൂട്ടുകാരെല്ലാം

ഉദിക്കും തിരി പോൽ പെട്ടെന്ന് അമ്മൂമയ്ക്കും മുല്ലയ്ക്കും. അശ്രുവിലെരിയും തിരി പോൽ പെട്ടെന്ന്

കാരകം കരമുനി പീരാർജിത സംസ്കൃതം പുവന മംഗള കാരകം.

0: മണ്ണും മനുഷ്യനും. കൂട്ടുകാരെ, ഇനി ഒരു സ്കിറ്റാണ് അവതരിപ്പിക്കുന്നവർ. ആരാധ്യ ഇ, ഋഷിൻരാജ് പി വി, വിശ്രുത സുമേഷ്, നിഹാര പ്രസാദ് എന്നിവർ.
1: അപ്പൂപ്പ,
2: അപ്പൂപ്പ, ഈ പഴയ ചരിത്ര പുസ്തകത്തിൽ കണ്ട ഈ വലിയ നദികളുടെ ഒക്കെ തീരത്താണോ പണ്ട് നമ്മളെ പോലെയുള്ള മനുഷ്യർ താമസിച്ചിരുന്നത്?
3: അതേടാ മോനെ, സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഇതൊക്കെ പുഴയോരങ്ങളിലാണല്ലോ വളർന്നു വന്നത്. ജലമാണ് ജീവനെന്ന് അവർക്ക് അന്നേ അറിയാമായിരുന്നു.
4: അപ്പൂപ്പൻ പറഞ്ഞത് ശരിയാ. പുഴകൾ വഴി വ്യാപാരവും കൃഷിയും ഒക്കെ സുഗമമായി നടന്നിരുന്നു. പക്ഷെ അപ്പൂപ്പ, ഇന്ന് നമ്മുടെ നാട്ടിലെ പുഴകളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടോ?
3: ആ, എന്തു പറയാനാ മോളെ, പണ്ട് മുങ്ങിക്കുളിച്ചിരുന്ന പുഴയാണ് ഇന്നിപ്പോ അവിടെ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
2: മീനു ചേച്ചി നോക്ക്, അവിടെ ആരോ ലോറിയിൽ മണൽ കടത്തുന്നു. പുഴയുടെ വശങ്ങളൊക്കെ ഇടിഞ്ഞു വീണിരിക്കുന്നു.
4: ശേടാ, ഇതെന്തൊരു കഷ്ടമാ. ഭൂമിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ നശിപ്പിക്കുന്നു. ഇത് ഭൂമിയോട് ചെയ്യുന്ന ക്രൂരതയല്ലേ?
5: മനുഷ്യരെ, ഞാൻ നൽകിയ തണലും തണുപ്പും നിങ്ങൾ മറന്നുപോകുന്നു. ഹിമാലയം മുതൽ കടൽ വരെ ഞാൻ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകി. പക്ഷേ എന്റെ മാറു കീറി നിങ്ങൾ പാറകൾ പൊട്ടിക്കുന്നു. എന്റെ സിരകളായ പുഴകളെ നിങ്ങൾ മലിനമാക്കുന്നു. ഓർക്കുക, പ്രകൃതി പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല.
2: അപ്പൂപ്പ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു നമ്മൾ പഠിക്കുന്ന ചരിത്രം ഇനി വെറും കഥകളായി മാറുമോ? പ്രകൃതി ഇല്ലാതായാൽ മനുഷ്യർ എങ്ങനെ ജീവിക്കും?

0: പേടിക്കേണ്ട മോനെ, പക്ഷേ ജാഗ്രത വേണം. നമ്മൾ പഠിക്കുന്ന ഓരോ പാഠവും ജീവിതത്തിൽ പകർത്തണം. പ്ലാസ്റ്റിക് ഒഴിവാക്കണം, മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണം.
1: ശരിയാ പൂപ്പ, ഇനി വരുന്ന പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കൂട്ടിച്ചേർത്ത് ഈ പുഴ വൃത്തിയാക്കാൻ ഒരു കാമ്പയിൻ തുടങ്ങാം. ചരിത്രത്തിൽ നമ്മൾ പഠിച്ച നല്ല കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാം.
0: മിടുക്കർ, നമ്മൾ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും.
2: പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമ, നാം പ്രകൃതിയെ സംരക്ഷിക്കണം.
3: കിളിക്കൂട്ടത്തിൽ അവസാനമായി കവിത ചൊല്ലുകയാണ് ആദ്യ എം.

0: വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്

യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ മറ്റൊരു ഗാനം കേൾക്കൂ. ചിത്രം മായാമയൂരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണമിട്ടത് രഘുകുമാർ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിക്കും. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. തമിഴ്നാട്ടിലെ മധുരയ്ക്ക് സമീപം 2 ബസ്സുകൾ കൂടി ഇടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 7 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദുകൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രം ശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ IT കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദുകൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡ് വിതരണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞ. കപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും

0: ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. വ്യാജ മാരത്തോൺ രജിസ്ട്രേഷൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കാർഷിക ഭൂമി വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും നിലവിലുണ്ടായിരുന്ന ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ വിപുലമായ ഭേദഗതികൾ വരുത്താൻ ഔദ്യോഗിക നീക്കവുമായി ലക്ഷദ്വീപ് ഭരണകൂടം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBG റാംജി പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നഗരത്തിലെ തോടുകളും പാതയോരങ്ങളും മാലിന്യ കൂമ്പാരമായി മാറിയെന്ന് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അടിയന്തരവും ഫലപ്രദവുമായ മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ സെക്രട്ടറി മുൻകൈയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ $ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സേവന വാർത്തകൾ. കാസർഗോഡ് വിദ്യാനഗറിലുള്ള PM3 കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 11 ക്ലാസ്സിൽ കൊമേഴ്സ് സയൻസ് വിഭാഗങ്ങളിൽ ഒഴിവുണ്ട്. അപേക്ഷഫോം ആവശ്യമായ രേഖകൾ സഹിതം 16 വൈകുന്നേരം 4 മണിക്കകം സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499942567888. സാംസ്കാരിക വകുപ്പ് കേരള ഫോക്ക് ലോർ അക്കാദമി മുഖേന നടപ്പിലാക്കി വരുന്ന റൂറൽ ആർട്ട് ഹബ് പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.keralafolklore.org സന്ദർശിക്കണം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ അഴീക്കോട് വൻകുളത്ത് വയലിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഗണിതശാസ്ത്രത്തിൽ ട്യൂഷൻ നൽകുന്നതിന് ട്യൂറ്ററെ നിയമിക്കുന്നു. ഗണിതശാസ്ത്രത്തിൽ ബിരുദവും BEd യോഗ്യത. സ്വയം തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവ സഹിതം നാളെ വൈകുന്നേരത്തിനകം കണ്ണൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 9188920086. ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ കടൽ രക്ഷാപ്രവർത്തനത്തിന് റെസ്ക്യൂ ഗാർഡുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകർ, രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയവരും 20-45 പ്രായമുള്ളവരും പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്തുന്നതിന് കായികക്ഷമതയുള്ളവരുമായിരിക്കണം. കാസർഗോഡ് ജില്ലയിലെ സ്ഥിര താമസക്കാരായ അപേക്ഷകർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും. 21 രാവിലെ 11 കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 0467220257 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. പിണറായി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ LSGD പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി സായാഹ്ന OP പ്രവർത്തനത്തിനായി ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡാറ്റയും സഹിതം 16 രാവിലെ 11:30 കണ്ണൂർ ജില്ലാ കളക്ട്രേറ്റിൽ എത്തണം. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബിടെക് ഡിഗ്രി. പ്രായപരിധി 35 വയസ്സാണ്. ജാതി യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ ഈ മാസം 18 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0499-2561-62 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ 1970 മുൻപുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർ വൽക്കരണം നടത്തുന്നതിന് കന്നഡ മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0467-2236-2 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇന്ന് രാത്രി 9:30 കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ഇന്ന് രാത്രി 9:30.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് 9 ഡൽഹി റിലേ.

0: and strong surface winds tomorrow. According to the IMD, maximum temperature is expected to hover around 36 to 38 degrees Celsius, while minimum temperature will be around 28 degrees Celsius in the national capital. Akshit Vaidyan, Akashwani News, Delhi.
1: In women's cricket, Indian team led by Harmanpreet Kaur today recorded a historic win in one-off test against host England at the Lord's. India defeated England comfortably by 270 runs in first ever women's test held at Lord's. Chasing a target of 457 runs, the hosts were all out for 186 in their second innings before lunch on day four. For India, Sneha Rana took 4 wickets while Sayali Sadghare, Kranti Gaur and Deepti Sharma bagged 2 wickets each. India had declared the second innings at 341 for 7 yesterday at the stroke of tee, giving a target of 457 runs. Indian boxers remained a strong force at the Asian Under-19 and Under-23 championships, with 16 of them advancing to the finals across men's and women's categories in Jakarta. In the Under-19 women's category, 8 boxers reached finals today. Earlier in the Under-23 women's category, 5 Indian boxers progressed to the finals. In the Under-23 men's category, 3 Indian boxers advanced to the finals. India also added 7 bronze from semi-final finishes. And now, before we end the bulletin, the headlines once again. India and US engaged for balanced and commercially meaningful trade pact, says Commerce and Industry Minister Piyush Goyal, dismisses media reports of deadlock in trade talks. India's total exports jumps over $232 billion, registering growth of 11.37% during first quarter of current fiscal. Former AAP leader Tahir Hussain and 4 others convicted for killing of IB officer during 2020 Delhi riots. The US and Iran exchange another wave of strikes as dispute over control of Strait of Hormuz raises tension in the region. In cricket, India scripts history beating England by 270 runs in first ever women's test at the Lord's. And 16 Indian boxers enter finals at Asian Under-19 and Under-23 championships in Jakarta. That's all in the news at 9. Good night.
2: Akashavani. Vidyabhyasa Rangam. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഒരു പ്രഭാഷണം കേൾക്കാം ഇപ്പോൾ. കൗമാരകാലത്തിന്റെ സവിശേഷതകൾ. സംസാരിക്കുന്നത് ഡോക്ടർ യൂസഫ് പേരാമ്പ്ര.
3: 13 മുതൽ 19 വയസ്സ് വരെയുള്ള മനുഷ്യകാലഘട്ടമാണ് കൗമാരം. ശൈശവവും ബാല്യവും വിട്ട് കൗമാരത്തിലെത്തുമ്പോൾ ആൺകുട്ടി പുരുഷനും പെൺകുട്ടി സ്ത്രീയുമായി തീരാൻ പോകുന്ന ഘട്ടമാണിത്. ഓരോരുത്തരുടെയും വ്യക്തിത്വം രൂപീകൃതമാകുന്ന പ്രായമായതിനാൽ വളർച്ചയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ശാരീരിക മാനസിക തലങ്ങളിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം ശരീരത്തെക്കുറിച്ച് അമിതമായ ആകാംക്ഷ കൊണ്ടു നടക്കുന്നവരാണ് കൗമാരക്കാർ. അമിതമായ സൗന്ദര്യബോധം, സമ്പന്നമായ ഊർജ്ജസ്വലത, സ്വാതന്ത്ര്യബോധം, സാമൂഹ്യബോധം തുടങ്ങിയ ഇക്കാലത്താണ് വളർന്നു വരുന്നത്. കൗമാരകാലത്തെ സ്വാധീനിക്കുന്നത് പ്രധാനമായും 4 ഘടകങ്ങളാണ്. ശാരീരിക വളർച്ചയാണ് ഒന്നാമത്തേത്. പ്രായപൂർത്തിയാവുന്നതും ലൈംഗിക വളർച്ചയും ശരീരപ്രകൃതിയും ആകാരമാറ്റവും ഇതിൽപ്പെടുന്നു. 2-ാമത്തെ ഘടകമായ ബുദ്ധിപരമായ വളർച്ചയിൽ ധാർമ്മിക ചിന്തയും പഠന വൈകല്യങ്ങളും ഉൾപ്പെടുന്നു. 3-ാമതായി വൈകാരിക വളർച്ചയിൽ സ്വത്വ വളർച്ചയും വൈകാരിക ബുദ്ധിയും ലിംഗവ്യത്യാസങ്ങളും വംശപരവും മതപരവുമായ നാനാത്വവും അവരെ സ്വാധീനിക്കുന്നതായി കാണാം. സാമൂഹിക വികാസം നടക്കുന്ന ഘട്ടമെന്ന നിലയ്ക്ക് 4-ാമത്തേതിൽ സമപ്രായക്കാരുമായുള്ള ബന്ധവും കുടുംബ ബന്ധങ്ങളും വിദ്യാലയവും ജോലിയും പ്രാദേശികതയും സ്വാധീനം ചെലുത്തുന്നു. അതിസങ്കീർണമായ വൈകാരികവും മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ നേരിട്ടാണ് കൗമാരകാലം കുട്ടികൾ ചെലവിടുന്നത്. അതുകൊണ്ട് തന്നെ തലമുറകൾ തമ്മിലുള്ള സംഘട്ടനം സ്വാഭാവികമാണ്. കൗമാരക്കാർ സ്വന്തം വ്യക്തി വികസനത്തിന് പക്വത നേടാത്തതിനാൽ സ്വന്തം വീക്ഷണങ്ങളും സമീപനങ്ങളും ഉറപ്പിച്ചു പറയുന്നതിന് പലപ്പോഴും അശക്തരാണ്. മാത്രമല്ല, അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും മുതിർന്ന തലമുറ തള്ളിക്കളയുന്നതിനാൽ വ്യവസ്ഥാപിത സമൂഹവും വളർന്നു വരുന്ന സമൂഹവും തമ്മിൽ നിലയ്ക്കാത്ത സംഘർഷമുണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളും കൗമാരക്കാരാണ്. അതിനാൽ വസ്ത്രത്തിലെ ഫാഷൻ, മുടിയുടെ ശൈലി, സ്വഭാവത്തിൻ്റെയും സംസാരത്തിൻ്റെയും രീതികൾ, സ്വന്തം വിശ്വാസങ്ങൾക്കും ബോധ്യങ്ങൾക്കുമനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം തുടങ്ങിയ കാര്യങ്ങളിൽ അവർ നിരന്തരം പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അതുവരെ രക്ഷാകർത്താക്കളുമായി ചേർന്ന് നിന്നവർ വളരെ പെട്ടെന്ന് സമപ്രായക്കാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടുന്നത് തലമുറകൾ തമ്മിൽ സംഘട്ടനം വർദ്ധിക്കാനിടയാക്കുന്നു. കാലം അതിവേഗം വളരുന്നതിനാൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെയും

സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും നിർമ്മിത ബുദ്ധിയുടെയും പശ്ചാത്തലത്തിൽ കൗമാരക്കാർ ഇങ്ങനെ പെരുമാറുന്നതും വിശ്വസിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് മുതിർന്ന തലമുറയ്ക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. അധികാരം മുതിർന്നവരുടെ കൈകളിലായതിനാൽ കൗമാരക്കാർക്ക് അവരുടെ സ്വത്വം സ്ഥാപിച്ചെടുക്കുന്നതിന് നന്നേ പാടുപെടേണ്ടി വരുന്നു. പ്രായമായവരുടെ അറിവും നൈപുണികളുമൊക്കെ കൗമാരക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ കാലഹരണപ്പെട്ടതായി തോന്നും. കൗമാരകാലം അസ്ഥിരതയുടെ കൂടി കാലമായതിനാൽ അവർക്ക് വിഷമമേറിയതുമാണ്. ലൈംഗികവും അല്ലാത്തതുമായ ചില ഹോർമോണുകളുടെ ആധിക്യം അവരുടെ വൈകാരികമായ തള്ളിച്ചയെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ വിലങ്ങുതടിയാവുന്നതും കാണാം. കൗമാരകാലത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും അസ്വസ്ഥരാകുന്നതും അവരിൽ സംഭവിക്കുന്ന ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും അവരുടെ പെരുമാറ്റത്തിൽ സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും അഭാവം പ്രകടമാണ്. ഇത്തരം സന്ദർഭങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുവെ അവർക്ക് അന്യമായ ആത്മനിയന്ത്രണത്തിൻ്റെയും മിതത്വത്തിൻ്റെയും പാഠങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഇവിടെയും അവരോടുള്ള സമീപനം മിതത്വത്തിൻ്റേതാകണം. അമിത കർക്കശക്കാരായ രക്ഷിതാക്കളാണ് കുട്ടികളെ നശിപ്പിക്കുന്നതിന് ഉത്തരവാദികളായി കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ കൗമാരഘട്ടത്തിലോ യുവാക്കളാകുമ്പോഴോ നിഷേധികളും താന്തോന്നികളുമായി തീരാൻ സാധ്യത കൂടുതലാണ്. അവർക്ക് ചിന്തിക്കാനും ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ലെങ്കിൽ വളർച്ച തന്നെ മുരടിക്കും. 2000 വിദ്യാർത്ഥികളെക്കുറിച്ച് പഠിച്ച മനഃശാസ്ത്ര ഗവേഷകൻ കണ്ടെത്തിയത് പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ വൈകാരികമായി പെരുമാറുന്നു എന്നാണ്. രണ്ടുപേരും ഒരുപോലെ അസ്വസ്ഥരാകുന്ന അവസരങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും തീവ്രമായ ഉത്കർഷേച്ഛയുള്ളവരാണ് കൗമാരക്കാർ. ഉന്നതരായ ചിലരെ അവർ മാതൃകാ വ്യക്തികളായി കണക്കാക്കുന്നതിനാൽ അവരെ പോലെ ആയിത്തീരാൻ അവർക്ക് ഉദിക്കുന്നു. കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ അമിതമായ ആത്മബോധവും അസാധാരണമായ അപകർഷതാബോധവും രക്ഷിതാക്കളുമായുള്ള അസുഖകരമായ ബന്ധങ്ങളും മതവിശ്വാസത്തോട് ചിലപ്പോഴൊക്കെ തോന്നാറുള്ള മടുപ്പും ലൈംഗികതയോടുള്ള വെറുപ്പും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് മനഃശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. കൗമാരപ്രായത്തിലെ മാനസിക സംഘർഷങ്ങൾ യഥാർത്ഥമാണെങ്കിലും അതിനെ ഗൗരവത്തിലെടുക്കുന്നത് മുൻകാലങ്ങളിൽ കുറവായിരുന്നു എന്ന് കാണാം. കൗമാരത്തിൻ്റെ അവസാനകാലമാവുമ്പോഴേക്കും യുവത്വത്തിലേക്കുള്ള ചുവടുവയ്പ്പായതിനാൽ ജോലി സമ്പാദിക്കാനുള്ള ആഗ്രഹം വളർന്നു വരുന്നു. അതിനാൽ അവർ കോഴ്സുകളും വിഷയങ്ങളും തിരഞ്ഞെടുക്കുന്നത് തൊഴിൽ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. എന്നാൽ തൊഴിൽ നേടുന്നതിനുള്ള മാനസിക ബോധം പൂർണ്ണമായി ഇല്ലാത്തവരുമുണ്ടാകും. ഇത് അവരുടെ രക്ഷിതാക്കളെ അങ്കലാപ്പിലാക്കുന്നതിനാൽ ഉദ്ദേശിച്ച ജോലി നേടാൻ അവർ കഠിനാധ്വാനം ചെയ്യാനും തയ്യാറാണ്. രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്ന ജോലിക്കുള്ള പഠനമോ പരിശീലനമോ നേടാൻ കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവർ പ്രേരിപ്പിക്കുന്നതും കണ്ടുവരുന്നു. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വളരെ സാധാരണമാണ്. കൗമാരക്കാരിൽ വലിയ തോതിൽ മാനസിക സംഘർഷമുണ്ടാവാൻ ഇത് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സമ്മർദ്ദം മൂലമോ കുടുംബത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ പഠനം നിർത്തേണ്ടി വന്നവർക്ക് ജോലി ലഭിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴും അസ്വസ്ഥതയുണ്ടാകുന്നു. ഇക്കാര്യത്തിൽ അവർക്ക് ആശ്വാസം പകരാൻ രക്ഷിതാക്കളും മുതിർന്നവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വേഗത്തിലുള്ള വളർച്ചയുടെ കാലമായതുകൊണ്ട് അതീവ പ്രാധാന്യം നൽകേണ്ട ഘട്ടം കൂടിയാണ് കൗമാരം. സ്റ്റാൻലി ഹില്ലിൻ്റെ അഭിപ്രായത്തിൽ കൗമാരകാലം കൊടുങ്കാറ്റിൻ്റെയും സംഘർഷത്തിൻ്റേതുമാണ്. അതുകൊണ്ട് ബുദ്ധിപരമായും ശ്രദ്ധയോടും കൂടിയാണ് കൗമാരക്കാരെ പരിഗണിക്കേണ്ടതും പരിചരിക്കേണ്ടതും. അവരുടെ വളർച്ചാരീതിയും ആവശ്യങ്ങളും തിരിച്ചറിയാതെ പരുഷമായി സമീപിക്കുമ്പോൾ ഏറ്റവും സൃഷ്ടിപരമായ അവരുടെ ജീവിതകാലം നശിച്ചു പോകാനിടയാകും. അവരെ പരിപൂർണമായ പ്രായപൂർത്തി ഘട്ടത്തിലേക്ക് നയിക്കാൻ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു. കൗമാരഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായ വളർച്ചയുടെ കുതിപ്പ് ശരീരത്തിലായതിനാൽ സ്വാഭാവികമായും ധാരാളം ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടാകും. കുടുംബ പശ്ചാത്തലത്തിൻ്റെയും സമപ്രായക്കാരുടെ ഇടപെടലിൻ്റെയും തോതനുസരിച്ച് ജിമ്മിലോ സ്പോർട്സ് ക്ലബ്ബിലോ ചേരുകയോ അതുമല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളികളിൽ ഏർപ്പെടുകയോ ചെയ്യാം. നല്ലൊരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ കായിക വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് കായിക പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടത്താറുണ്ട്. കളികളും കായിക പ്രവർത്തനങ്ങളും അവരുടെ പ്രായം, ആരോഗ്യം, ലിംഗം എന്നിവയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്താൻ കഴിയണം. കൗമാരകാലം ഊർജത്തിൻ്റെ ഒടുങ്ങാത്ത കലവറയായതിനാൽ എന്തെങ്കിലും ചെയ്ത് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നത് സ്വാഭാവികമാണ്. അവരുടെ മാനസികവും ശാരീരികവുമായ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത പക്ഷം അവർ വഴിതെറ്റിപ്പോകാനും കുറ്റവാളികളായി തീരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കൗമാരകാലത്ത് വർദ്ധിച്ചു വരുന്ന ലൈംഗിക ചോദനകൾ കായികമായ പ്രവർത്തനങ്ങളിലൂടെ ഉദാത്തവൽക്കരിക്കാൻ കഴിയും. കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം രണ്ടു തരത്തിലാണെന്ന് കാണാം. ഒന്ന്, കായിക അഭ്യാസത്തിലൂടെ പേശികൾ വികസിപ്പിക്കാൻ കഴിയുന്നത് ഈ സമയത്താണ്. രണ്ട്, യുവത്വത്തിൻ്റെ തിളച്ചുമറിയുന്ന ഊർജം കായിക പ്രവർത്തനങ്ങളിലൂടെ സൃഷ്ടിപരമായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ്. കൗമാരകാലം കായിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുകയാണെങ്കിൽ ചിലരെങ്കിലും മികച്ച കളിക്കാരും കായിക വിദഗ്ധരും അഭ്യാസികളുമൊക്കെയായിത്തീരും. മലകയറ്റം, നടത്തം, യോഗാസനം തുടങ്ങിയ കായിക

മാനസിക പരിശീലനത്തിലൂടെ പിൽക്കാലത്തും ആരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ കഴിയും. സന്തോഷം, സന്താപം, ഉത്കണ്ഠ, ആദി, ദേഷ്യം, സ്നേഹം എന്നീ വികാരങ്ങൾക്ക് ശക്തിയുള്ള കാലമാണ് കൗമാരം. ചില കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ ചിലത് ചെയ്യാതിരിക്കാനും ശക്തിയുള്ള കാലം കൂടിയാണിത്. വികാരങ്ങളെ കടിഞ്ഞാണില്ലാതെ മേയാൻ വിട്ട് ഉൽപാദനപരമായ ഒന്നിനും ഉപയോഗിക്കാതിരുന്നാൽ ജീവിതത്തിൻ്റെ ഗതി നഷ്ടപ്പെടും. സംഗീതം, ചിത്രകല, സാമൂഹ്യ സേവനം, സാഹിത്യ പ്രവർത്തനങ്ങൾ, യാത്ര തുടങ്ങിയ സൃഷ്ടിപരമായ എന്തും കൗമാരകാലത്തെ വികാരങ്ങളെ ഉദാത്തവൽക്കരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കൗമാരക്കാർ നല്ല വ്യക്തികളായി മാറുന്നതിന് വഴിയൊരുക്കുന്നു. പ്രേക്ഷകരിലും അഭിനയിക്കുന്നവരിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന നാടകാവതരണത്തിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ പഠിതാക്കൾക്ക് വൈകാരിക പരിശീലനം നൽകുവാൻ സാധിക്കും. സ്കൂൾ, കോളേജ് തലങ്ങളിൽ കായിക, കലാ, സാഹിത്യ സംബന്ധമായ പ്രവർത്തനങ്ങളിലും നാഷണൽ സർവീസ് സ്കീം, NCC, റെഡ് ക്രോസ്, പോലീസ് കാഡറ്റ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിത്വ വികാസം പ്രാപിച്ച നല്ല മനുഷ്യരായി അവർ മാറുന്നു. ഇതിനുവേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുകയും വേണം. വിവിധ രീതിയിലുള്ള ഹോബികൾ തിരഞ്ഞെടുക്കാൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ കൗമാരക്കാർക്ക് ലഭിക്കണം. ചടഞ്ഞിരുന്ന് സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും മാത്രമായി കാലം തള്ളി നീക്കുന്ന ഇപ്പോഴത്തെ കൗമാരക്കാർക്ക് ശരിയായ വ്യക്തിവികാസം നടക്കണമെങ്കിൽ ലോകത്തെയും കുടുംബത്തെയും സമൂഹത്തെയും സ്വന്തം കഴിവുകളെയും തിരിച്ചറിയാൻ കഴിയണം. എന്നാലേ ഭാവി ജീവിതം ശോഭനമാക്കാനും വൈകാരിക സന്തുലനാവസ്ഥ കൈവരിക്കാനും കഴിയുകയുള്ളൂ. മാത്രമല്ല, എതിർലിംഗത്തെ ശരിയായി മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറ്റം ക്രമപ്പെടുത്താനും അവർക്ക് കഴിയേണ്ടതുണ്ട്. രക്ഷിതാക്കളെയും അധ്യാപകരെയും അവഗണിച്ച് പ്രേമക്കുരുക്കുകളിലും അസാൻമാർഗിക പ്രവർത്തനങ്ങളിലും അകപ്പെടുന്നതിനെതിരെ ജാഗ്രത കാണിക്കുവാനും അവർ ശ്രദ്ധിക്കണം. വ്യക്തികളുടെ വായനാ താല്പര്യം വർദ്ധിക്കുന്നത് കൗമാരകാലത്താണ്. കുടുംബത്തിൽ മുതിർന്നവരും അധ്യാപകരും വായനാശീലം വളർത്തുന്നതിനുള്ള പ്രോത്സാഹനം നൽകണം. കൗമാരപ്രായത്തിൽ വായനാശീലം വളരുന്നില്ലെങ്കിൽ പഠനപരമായ പുരോഗതിക്ക് അത് തടസ്സമാകാൻ സാധ്യതയുണ്ട്. നല്ല വായനക്കാർക്ക് മാത്രമേ നല്ല വ്യക്തികളാകാൻ കഴിയുകയുള്ളൂ. വായിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് അനുയോജ്യവും അവരെ മുന്നോട്ട് നയിക്കുന്നതുമായിരിക്കണം. എന്നുവെച്ചാൽ അവരുടെ മനസ്സുകളിലേക്ക് നല്ല ആശയങ്ങളും വികാരങ്ങളും കടത്തിവിടാൻ പോകുന്നവയായിരിക്കണം. കഥകൾ, ജീവചരിത്രങ്ങൾ, യാത്രാഗ്രന്ഥങ്ങൾ, സാഹസിക കഥകൾ, ചരിത്രങ്ങൾ, കവിതകൾ, നോവൽ, നാടകങ്ങളൊക്കെ അവരുടെ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്നവയാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു നല്ല ഗ്രന്ഥാലയവും വായനാ മുറിയും ഏതൊരു വിദ്യാലയത്തിനും ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ബൗദ്ധിക വികാസത്തെക്കുറിച്ചുള്ള പിയാഷെ പോലുള്ള മനഃശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തൽ കുട്ടികളുടെ ശാരീരികമായ പക്വത മാത്രമേ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ എന്ന് കാണാം. ഇതിൽ സാമൂഹ്യമായ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നില്ല. ചില മനഃശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് സാമൂഹിക പ്രാധാന്യമുള്ള പ്രവൃത്തികൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു എന്നാണ്. ഇത് പിയാഷെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ബുദ്ധിപരമായ വളർച്ചയുടെ പാരമ്യത്തിലെത്തുന്നത് കൗമാരകാലത്താണ്. പക്ഷേ ഈ ഘട്ടത്തിലെത്തുമ്പോൾ അവരുടെ സാമൂഹ്യവൽക്കരണം കൂടി പ്രാധാന്യമർഹിക്കുന്നു. നിരന്തരം കൂട്ടുകാരെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കാലമാണ് കൗമാരം. തുടക്കത്തിൽ സമപ്രായക്കാരായ സഹപാഠികൾക്കിടയിൽ ചങ്ങാത്തം ഒതുങ്ങുമെങ്കിലും പതിയെ ക്ലാസിൻ്റെ അതിരുവിട്ട് സ്കൂളിലെ മറ്റുള്ളവരുമായി വിപുലമായ കൂട്ടുകെട്ട് വളർന്നുവരുന്നു. കളികൾ, കായിക മത്സരങ്ങൾ, സ്കൗട്ടിംഗ്, NSS, NCC, ടൂർ തുടങ്ങിയ പാഠ്യതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുന്നു. ഒരേപോലെ ചിന്തിക്കുന്നവരും സമാന്തരമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരും ചങ്ങാതികളായി മാറുന്നു. പുതിയ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധങ്ങൾ ദൃഢമാക്കിയെടുക്കുന്നു. കൗമാരക്കാർ എന്നും ചങ്ങാതിമാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനാൽ ചങ്ങാതിമാർ പങ്കെടുക്കുന്ന ക്ലബ്ബുകളിലും സംഘങ്ങളിലും വേദികളിലും ചേരാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ബഹുമുഖമായ സാമൂഹ്യ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. എന്നിരുന്നാലും ഇവിടെയും അപകടങ്ങൾ പതിയിരിക്കുന്നത് മനസ്സിലാക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാലമാണ് കൗമാരം. ഈ കാലത്തെ ശരിയായി മനസ്സിലാക്കുവാൻ രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കുട്ടിയുടെയും മാനസികവും വൈകാരികവും കായികവുമായ ശക്തി വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ മറ്റൊരാളുമായി അവരെ താരതമ്യം ചെയ്യുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. പഠനത്തിൽ മുൻപന്തിയിലായിരുന്ന കുട്ടി ക്രമേണ പിന്നിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരമാർഗം കണ്ടെത്താൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് എന്തും തുറന്നു പറയാൻ വീട്ടിലും വിദ്യാലയത്തിലും സ്വാതന്ത്ര്യമുണ്ടാകണം. അതുപോലെ തന്നെ വീട്ടിലെടുക്കുന്ന തീരുമാനങ്ങളിലും ചർച്ചകളിലും കൗമാരക്കാരെ കൂടി പങ്കെടുപ്പിക്കണം. ഗാർഹികമായ എല്ലാ വിഷയങ്ങളും അവർ കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യമറിയിക്കുന്നതാണ് കൗമാരക്കാരോടുള്ള പെരുമാറ്റം. അധ്യാപകരും രക്ഷിതാക്കളും ചെറിയ തെറ്റിനു പോലും അവർക്ക് വലിയ ശിക്ഷ നൽകുന്നതായി കാണാം.

0: തെറ്റ് പുറത്തു കൊടുക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പാരിതോഷികങ്ങൾ നൽകാനും തെറ്റുകൾ തിരുത്താനുള്ള ഉപാധികൾ നിർദ്ദേശിക്കാനും രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൗമാരക്കാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ ആശയങ്ങളും സങ്കല്പങ്ങളും പ്രാധാന്യമുള്ളതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും വേണം. തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഇല്ലാതാക്കി അവരോട് നേരിട്ട് സംവദിക്കാനും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിലും സാമൂഹിക കുടുംബ ബന്ധങ്ങളിലെ കടമകൾ മനസ്സിലാക്കുന്നതിനും അവരോട് ചങ്ങാതിയെപ്പോലെ പെരുമാറാൻ രക്ഷിതാക്കൾ ശ്രമിക്കണം. കൗമാരക്കാരെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല വഴികാട്ടികളാവാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും കഴിയുമ്പോൾ നമ്മുടെ ഭാവി തലമുറ ഉത്തമ സമൂഹമായി മാറും.
1: കൗമാരകാലത്തിന്റെ സവിശേഷതകൾ ഡോക്ടർ യൂസുഫ് പേരാമ്പ്ര സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

ആകാശവാണി കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ആദ്യം സൂര്യകാന്തം രാഗത്തിൽ മുദ്ദുമൂമു എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ഇനി തോടി രാഗത്തിൽ ആര കിംബവേ എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

അവസാനമായി യമുന കല്യാണി രാഗത്തിൽ ജാനകിനാഥ് എന്ന് തുടങ്ങുന്ന തുളസീദാസർ ഭജൻ ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം.

0: ആകാശവാണി കണ്ണൂർ.
1: പാരായണത്തിലൂടെയും ആലാപനത്തിലൂടെയും നാം അനുഭവിച്ചറിഞ്ഞ, നാം അറിഞ്ഞനുഭവിച്ച ശ്രീരാമകഥയ്ക്ക് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഉണ്ടായിട്ടുള്ള ഏതാനും ചലച്ചിത്രാവിഷ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഒപ്പം ഈ സിനിമകളിലെ ഗാനമുഹൂർത്തങ്ങളിലൂടെ പൂർണ്ണമാകുന്ന ശ്രീരാമചരിതത്തിന്റെ സംഗീതാവിഷ്കാരത്തിന് കാതോർക്കുകയുമാവാം.

0: വാൽമീകി രചിച്ച രാമായണം ഇതിഹാസം എന്ന നിലയിലും ഭാരതത്തിന്റെ ആദ്യ കാവ്യമെന്ന നിലയിലും സർവരാലും ആദരിക്കപ്പെടുന്ന മഹത് ഗ്രന്ഥമാണ്. സത്യധർമ്മ പരിചിന്തനങ്ങൾ വേരോടി നിൽക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ലളിതമായ ഒരു കഥയുടെ ഹൃദ്യമായ സാന്നിധ്യം കൂടിയുണ്ട്. ഈ കഥയുടെ വൈകാരികവും സംഘർഷഭരിതവുമായ മുഹൂർത്തങ്ങൾ ആദ്യഘട്ടം മുതലേ സംഗീത നാടകങ്ങളെയും തുടർന്ന് വന്ന നിശബ്ദ ചലച്ചിത്രങ്ങളെയും ശബ്ദ സിനിമകളെയും ആകർഷിക്കുന്നുണ്ടായിരുന്നു. 1946 തമിഴിൽ റിലീസായ വാൽമീകി എന്ന ചിത്രം പ്രശസ്തമാണ്. ഈ ചിത്രത്തിൽ വാൽമീകിയായി അഭിനയിക്കുന്നത് ഹൊന്നപ്പ ഭാഗവതരാണ്. ചിത്രത്തിൽ ഹൊന്നപ്പ ഭാഗവതർ പാടി അഭിനയിക്കുന്ന ഗാനം
1: പെണ്ണുക്കും എന്ന ഐക്യം എന്ന കനിവ് എന്ന കാരണം.

തമിഴിലും തെലുങ്കിലുമായി 1958 പുറത്തിറങ്ങിയ സമ്പൂർണ രാമായണത്തിലുമുണ്ട് ശ്രീരാമ ജനനം പ്രതിപാദിക്കുന്ന ഒരു ഗാനം. ടി എം സൗന്ദര്യരാജനാണ് മുഖ്യഗായകൻ. ഗാനരചന മരുതകാശി, സംഗീതം കെ വി മഹാദേവൻ.

ഏറെക്കാലം കൊണ്ടുണ്ടാകുന്ന ഒട്ടേറെ സംഭവങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചിത്രീകരിക്കാനുള്ള ഒരു ഉപാധിയായി ഗാനങ്ങളെ പരിഗണിക്കുന്നവരുണ്ട്. സമ്പൂർണ്ണ രാമായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗാനത്തിൽ സീതാ കല്യാണം വരെയുള്ള രാമന്റെ ജീവിത സന്ദർഭങ്ങൾ സംക്ഷിപ്തമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഗായകൻ സി.എസ്. ജയരാമൻ.

രാമായണ കഥ പറയുമ്പോൾ മിക്ക സംവിധായകരും സീതാരാമ കല്യാണത്തിന് പാട്ടിൻ്റെ പകിട്ടുകൂടി കൊടുത്തു കാണുന്നുണ്ട്. സീതാരാമ കല്യാണം എന്ന 1961 തെലുഗു ചിത്രത്തിൽ സീതാകല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും വധൂവരന്മാരുടെ ചമയാലങ്കാരങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഒരു സംഘഗാനമുണ്ട്. ഏറെ പ്രശസ്തമായ ഈ ഗാനം അക്കാലത്ത് തെന്നിന്ത്യയിലെ കല്യാണ വീടുകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു. മുഖ്യഗായിക പി. സുശീല, സംഗീതം ഗാലിപ്പെഞ്ചല നരസിംഹറാവു.

1961 സീതാരാമ കല്യാണം എന്ന തെലുഗു ചിത്രത്തിന്റെ മലയാളം പതിപ്പ് അതേ പേരിൽ അതേ വർഷം തന്നെ കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം പതിപ്പിലെ സമാന സന്ദർഭഗാനം പി ലീലയുടെയും കൂട്ടരുടെയും ആലാപനത്തിൽ ഇങ്ങനെ കേൾക്കുക. ഗാനരചന അഭയദേവ്, സംഗീതം ഗാലിപ്പെഞ്ചല നരസിംഹറാവു.

1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന മലയാള സിനിമയിൽ നിന്ന് ഒരു ഗാനം. പിതൃഹിതമനുസരിച്ച് വനവാസത്തിന് പോകുന്ന ശ്രീരാമൻ, കൂടെ ലക്ഷ്മണനും സീതയും. വനയാത്രയുടെ പശ്ചാത്തല ഗാനമായി കേൾക്കാവുന്ന ഈ ഗാനത്തിന് പി.ബി. ശ്രീനിവാസ് നേതൃത്വം നൽകുന്നു.

ഈ രംഗം വികാരനിർഭരമായ ഒന്നായതിനാൽ മിക്ക രാമായണ സിനിമകളിലും ദുഃഖപൂർണമായ ഒരു പശ്ചാത്തല ഗാനം ഉൾപ്പെടുത്തി കാണുന്നു. സമ്പൂർണ രാമായണത്തിൽ നിന്നുള്ള ഗാനം, ഗായകൻ ഘണ്ടശാല.

0: കാനനവാസത്തിനിടെ ശ്രീരാമനിൽ ശൂർപ്പണഖ അനുരക്തയാവുന്നു. പുരുഷോത്തമനായ ശ്രീരാമനെക്കുറിച്ചുള്ള നാരദസ്തുതി കേട്ടിട്ടാണ് ശൂർപ്പണഖയ്ക്ക് മനസ്സിളകിയത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം തെലുഗു ചിത്രമായ സീതാരാമ കല്യാണത്തിലുണ്ട്. നാരദന്റെ ശ്രീരാമ സ്തുതിഗാനം.
1: ചിരുനഗവു ചിന്തുമോമൂ താമരലനേലു കനുലൂ

ശൂർപ്പണഘാഗമനം, ശൂർപ്പണഘാവിലാപം, മാരീച്ചനിഗ്രഹം, സീതാപഹരണം, സീതാന്വേഷണം, അങ്ങനെ ആരണ്യകാണ്ഡം സംഭവബഹുലമായി മുന്നേറി കിഷ്കിന്ധാകാണ്ഡത്തിലെത്തുന്നു. ഹനുമൽ സമാഗമത്തോടെ ആരംഭിക്കുന്ന കിഷ്കിന്ധാകാണ്ഡത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഹനുമാൻ. സുന്ദരകാണ്ഡത്തിന്റെ തുടക്കത്തിൽ നാം സമുദ്രലംഘനത്തിന് സന്നദ്ധനായി നിൽക്കുന്ന ഹനുമാനെ കാണുന്നു. യുദ്ധകാണ്ഡത്തിൽ ഹനുമാന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം. സേതുബന്ധനോദ്യുക്തരായി നിൽക്കുന്ന വാനരപ്പടയ്ക്കു മുന്നിൽ രാമകഥ പാടുന്ന ഹനുമാനെ നാം കാണുന്നു. ഗായകൻ യേശുദാസ്. സംഗീതം ദക്ഷിണാമ.

0: నరుల వల్ల వా నరుల వల్ల దానవులకెన్నడూ ప్రమాదం లేదు స్వామి.
1: പ്രതിനായക കഥാപാത്രമാണെങ്കിലും രാവണൻ രാമായണത്തിലെ ഉജ്ജ്വല വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളിൽ പ്രമുഖനാണ്. സീതാരാമ കല്യാണം എന്ന 1961 തെലുഗു ചിത്രത്തിൽ എൻ ടി രാമറാവു ആണ് രാവണന്റെ വേഷം പകർന്നാടിയത്. ഭൂ കൈലാസ് എന്ന തെലുഗു ചിത്രത്തിലും എൻ ടി രാമറാവു രാവണനായി വന്ന് അഭ്രപാളികളെ കിടിലം കൊള്ളിക്കുകയുണ്ടായി.
2: മഞ്ചി ആലോചന ആനാടു സദാശിവനി അനുഗ്രഹം സമ്പാദിച്ച് ആത്മലിംഗം ഗ്രഹിച്ച് മാതൃശ്രീ മനോരഥം ചെല്ലിച്ചു ഈനാടു മഹാദേവുണ്ണി സാക്ഷാത്കരിച്ചുകൊണി ദാനവജാതി ഋണം തീരുസ്ഥാൻ.
1: സീതാരാമ കല്യാണത്തിൽ നിന്ന് ഒരു ഗാനം, പരമശിവനെ പാട്ടുപാടി സംപ്രീതനാക്കാനുള്ള രാവണന്റെ ശ്രമം. സംഗീതം ഗാലിപ്പെഞ്ചല നരസിംഹറാവു.

1958 പുറത്തിറങ്ങിയ സമ്പൂർണ രാമായണത്തിൽ എൻ ടി രാമറാവുവിന് ശ്രീരാമന്റെ വേഷമായിരുന്നു. സീതയായി പത്മിനി വെള്ളിത്തിരയിലെത്തി. ശിവാജി ഗണേശന് ഭരതന്റെ റോളായിരുന്നു. ടി കെ ഭഗവതിയായിരുന്നു സമ്പൂർണ രാമായണത്തിലെ രാവണൻ. ചിത്രത്തിൽ നിന്ന് അതീവ ഹൃദ്യമായ ഒരു ഗാനം, സി എസ് ജയരാമന്റെ കിടയറ്റ ആലാപനം. യുദ്ധരംഗത്ത് നിരായുധനായിപ്പോയ രാവണനോട് ഇന്ന് പോയി നാളെ വരൂ എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഔദാര്യം കാട്ടിയപ്പോൾ അപമാനിതനായ രാവണന്റെ ഹതാശമായ ആത്മഗതവും പ്രാർത്ഥനയുമാണ് ഈ ഗാനം.

മറാഠിയിലും ഹിന്ദിയിലും ഒരേ സമയം നിർമ്മിച്ച് 1943 പുറത്തിറങ്ങിയ രാമരാജ്യ എന്ന സിനിമ സംവിധാനം ചെയ്തത് വിജയ് ഭട്ടാണ്. ഈ സിനിമയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കണ്ട ഏക സിനിമ ഇതാണത്രേ. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത് ശങ്കർ റാവു വ്യാസ്. ഉത്തര രാമചരിതത്തെ ആസ്പദമാക്കി മെനഞ്ഞെടുത്ത ഈ സിനിമയിലാണ് പ്രശസ്ത ഗായകൻ മന്നാഡെ ആദ്യമായി പിന്നണി പാടുന്നത്. ജനാഭിപ്രായമനുസരിച്ച് സീതയെ കാട്ടിലുപേക്ഷിക്കുന്ന ശ്രീരാമൻ, മറ്റൊരു വികാര തീവ്ര മുഹൂർത്തം. ഗാനരംഗത്ത് ശ്രീരാമനായി പ്രേം അദീപും സീതയായി ശോഭനാ സമർത്ഥം.

രാമരാജ്യ എന്ന ചിത്രത്തിനെ ഓരോ ഫ്രെയിമിലും അനുകരിക്കുന്ന ചിത്രമാണ് മലയാളത്തിലെ സീത. ചിത്രത്തിൽ പ്രേംനസീർ ശ്രീരാമനായും കുശലകുമാരി സീതയായും പ്രത്യക്ഷപ്പെടുന്നു. വാൽമീകിയുടെ ആശ്രമത്തിൽ ലവകുശന്മാരെ താരാട്ടുപാടി ഉറക്കുന്ന സീത. അതിപ്രശസ്തമായ ഈ ഗാനം പാടിയത് പി. സുശീല. പി. സുശീലയുടെ ആദ്യ മലയാള ഗാനം കൂടിയാണ് ഈ പാട്ട്.

രാമരാജ്യയിൽ പ്രശസ്ത ഗായകൻ വിഷ്ണുപന്ത് പഗ്നിസ് നേതൃത്വം നൽകുന്ന ഒരു ഗാനത്തിൽ ശ്രീരാമകഥയെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. സംഗീതം ശങ്കർ റാവു വ്യാസ്.

രാമരാജ്യയുടെ അനുകരണമായ സീതയിൽ സമാന സന്ദർഭത്തിലുള്ള ഗാനം. ഗാനസാഹിത്യത്തിലും ഈണത്തിലും മൂല സിനിമയിലെ മൂലഗാനത്തെ പിന്തുടരുന്നു. ഈ ഗാനം പാടിയിരിക്കുന്നത് എം രാജ, പി ബി ശ്രീനിവാസ്. ഗാനരചന അഭയദേവ്, സംഗീതം ദക്ഷിണാമൂർത്തി.

രാമായണത്തിലെ പ്രധാന സംഭവങ്ങൾ പരാമർശിച്ച് മുന്നേറുന്ന ഒരു ഗാനം രാമരാജ്യയുടെ തമിഴ് പതിപ്പിൽ ഡി കെ പട്ടമ്മാളും പാടുന്നുണ്ട്.

ആയിരത്തി തൊള്ളായിരത്തി 1943 രാമരാജ്യ എന്ന ചിത്രത്തിന്റെ നേരനുകരണമായ സീത എന്ന മലയാള ചിത്രത്തിലെ ചില ഗാനങ്ങളും രാമരാജ്യയിലെ ഗാനങ്ങളുടെ നേരനുകരണമായിരുന്നു. ഗായിക പി സുശീൽ.

ഈ ഗാനം പിൻപറ്റിയിരിക്കുന്നത് മൂലചിത്രമായ രാമരാജ്യയിലെ സമാന സന്ദർഭഗാനത്തിന്റെ ഈണത്തെയും ഗാനസാഹിത്യത്തെയുമാണ്. ഗായിക സരസ്വതി റാനേ.

0: കാലത്തിന്റെയും ദേശത്തിന്റെയും ജനതയുടെയും അതിർത്തികൾക്കപ്പുറത്തേക്ക് പടർന്നു കിടക്കുന്ന ഒന്നാണ് രാമായണത്തിന്റെ സ്വാധീനം. പാട്ടായും പഴഞ്ചൊല്ലായും പടമായും തിരൈപ്പടമായും അതങ്ങനെ വിവിധ ആവിഷ്കാരങ്ങളെയും തലമുറകളെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. വിവരണം വിനീതാസുമം, നിർവഹണം കെ.വി. ശരത്ചന്ദ്രൻ.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. കാനേഷ് പൂനൂർ എഴുതിയ വരികൾ ഈണമിട്ടത് എം ജയചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.